ഇത് ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ആശ്വിനം 4, കൊല്ലവർഷം 1202 കന്നി 10, 2026 സെപ്റ്റംബർ 26 ശനി. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 55 സെക്കൻഡും. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ആകാശവാണി കൊച്ചി FM നിലയത്തിൻ്റെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം.

0: സുഭാഷിതം.
1: ജീവിതത്തിലെ അതിസുന്ദരമായൊരു കാലഘട്ടമാണ് ശൈശവം. അളവറ്റ സംരക്ഷണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നിഷ്കളങ്കതയുടെയും ലാളനയുടെയും ഈ കാലം എല്ലാ ജീവികളും ആസ്വദിക്കുന്നു. മനുഷ്യരൊഴികെ മറ്റു ജീവികളിൽ ശൈശവത്തിന് ദൈർഘ്യം കുറവാണ്. അവ വേഗം വളർച്ച പ്രാപിച്ച് സ്വയം പ്രാപ്തരാകുന്നു. എന്നാൽ മനുഷ്യരിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായാണ് കാണുന്നത്. നമ്മുടെ കുട്ടിക്കാലം കൊല്ലങ്ങളോളം നീണ്ടുനിൽക്കുന്നു. ബാല്യം കൗമാരത്തിലേക്ക് വഴിമാറിയാൽ പോലും മനുഷ്യക്കുഞ്ഞുങ്ങൾ സ്വയംപ്രാപ്തിയിലെത്തുന്നില്ല. ലളിതസുന്ദരമായ ഇക്കാലത്ത് മാനസിക സമ്മർദ്ദങ്ങളോ പ്രയാസങ്ങളോ ഇല്ലെന്ന് തന്നെ പറയാം. മനുഷ്യന്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചുള്ളതാണ് ഈ വരികൾ. ലാലയേത് പഞ്ചവർഷാണി ദശവർഷാണി താടയേത് പ്രാപ്തേതു ഷോഡശേ വർഷേ പുത്രം മിത്രവദാചരേത്. ശിശുവിന്റെ വളർച്ചയിൽ മാതാപിതാക്കളുടെ പങ്കാണ് ഇവിടെ പറയുന്നത്. കുഞ്ഞിന്റെ ശരീരവും ബുദ്ധിയും വളരാൻ മാതാപിതാക്കളുടെ സഹായവും നിർദ്ദേശവും ലാളനയും ആവശ്യമാണ്. ആദ്യത്തെ 5 വർഷം നിഷ്കളങ്ക ബാല്യത്തിന്റെ കാലമാണ്. അവിടെ ശാരീരിക സംരക്ഷണവും മാനസികോല്ലാസവും കരുതലുമാണ് പ്രധാനം. ലാളിച്ചും സ്നേഹിച്ചും സന്തോഷിപ്പിച്ചും കുഞ്ഞുങ്ങളെ വളർത്തണം. ശിശുക്കളോടുള്ള സംഭാഷണ രീതിയിൽ പോലും ഈ കരുതൽ ഉണ്ടായിരിക്കും. പാപ്പം കഴിച്ചണ്ടേ, വാവാവോ ചായ ഉറങ്ങണ്ടേ എന്നൊക്കെയുള്ള തേന്മൊഴികളാണ് അമ്മമാർ ഉപയോഗിക്കുന്നത്. ഉണ്ണാനും ഉറങ്ങാനുമൊക്കെ കഥകളും പാട്ടുകളുമായി അമ്മമാർ കൂടെയുണ്ടാകും. അമ്മയുടെ സാമീപ്യവും മണവും ശബ്ദവുമൊക്കെ കുഞ്ഞുങ്ങളെ എന്തുമാത്രം സന്തോഷിപ്പിക്കുന്നുണ്ടെന്നോ. അമ്മയുടെ പാട്ടുകളിലെ കഥകളിലെ കഥാപാത്രങ്ങൾ കുഞ്ഞിന്റെ സ്വഭാവ രൂപീകരണത്തെ ഏറെ സ്വാധീനിക്കുന്നു. ആ 5 വർഷം കഴിയുമ്പോഴേക്കും അടുത്ത 10 വർഷത്തിലേക്കുള്ള യാത്രയാണ്. ദശവർഷാണി താടയേത് എന്നാൽ 10 വർഷം അടിച്ചു വളർത്തണം എന്നല്ല. 5 മുതൽ 15 വയസ്സുവരെയുള്ള ആ സമയത്ത് കുട്ടി തെറ്റും ശരിയും മനസ്സിലാക്കി വളരണം. ശിക്ഷയെന്നല്ല, ശിക്ഷണമാണ് അക്കാലത്ത് വേണ്ടത്. ഉപദേശങ്ങളിലൂടെ, ഉദാഹരണങ്ങളിലൂടെ, വിമർശനങ്ങളിലൂടെ നന്മയെ പ്രോത്സാഹിപ്പിക്കാനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും ഉള്ളതാണ് ഈ കാലം. വേണ്ടി വന്നാൽ ചെറിയ ചെറിയ ശിക്ഷാവിധികളും ആവാം. തായാട്ട് കാട്ടുന്ന ശിശുക്കളെ താൻ താടിച്ചു ശിക്ഷിച്ചു വളർത്ത വേണം എന്ന് പറയുന്ന ഗോപസ്ത്രീകളും പിള്ളേരെ നുള്ളിയതിന് പീലികൊണ്ടടിക്കുന്ന യശോദാമ്മമാരുമൊക്കെ നമ്മുടെ പരിചയക്കാരാണല്ലോ. സ്നേഹത്തോടെ നൽകുന്ന ശിക്ഷകൾ കുട്ടികളിൽ കുറ്റബോധം വളർത്താനും തെറ്റുതിരുത്താനും പ്രേരകമാകുന്നു. അങ്ങനെ ഒരു 15 വയസ്സ

0: ആകുമ്പോഴേക്ക് അവൻ ഒരുവിധം നെല്ലും പതിരും നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിവുള്ളവനായിത്തീരും. 16 വയസ്സായാൽ പിന്നെ മക്കളെ ചങ്ങാതികളെപ്പോലെ കരുതണം. 5 വർഷത്തെ ലാളനയും 10 വർഷത്തെ ശിക്ഷണവും അവന് മാനസിക പക്വത നൽകുന്നു. ഒരു ചങ്ങാതിയെപ്പോലെ എന്തും തുറന്നു പറയാനും ഉപദേശം നൽകാനും പരസ്പരം സംരക്ഷിക്കാനും ഉള്ള ഒരടുപ്പം മാതാപിതാക്കൾക്കും മക്കൾക്കും ഇടയിൽ വളരണം. വളർച്ചയുടെ തുടർന്നുള്ള ഘട്ടങ്ങളിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന് പോറലേൽപ്പിക്കാതെ വളരുമ്പോൾ ആ ബന്ധം കൂടുതൽ സുദൃഢമായിത്തീരും.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് പ്രൊഫസർ പി. അംബുജാക്ഷി.
3: ആകാശവാണി FM വാർത്തകൾ.
4: ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊല്ലം കുണ്ടറയിൽ വിവിധ പദ്ധതികൾക്ക് ഇന്ന് തുടക്കം കുറിക്കും. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിടുന്ന സംരംഭങ്ങൾ ഉച്ചകഴിഞ്ഞ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയുടെ 138 പതിപ്പാണിത്. മുട്ടിൽ മരമുറി കേരളം കണ്ട വലിയ കുംഭകോണങ്ങളിലൊന്നാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കേസിന്റെ കുറ്റപത്രത്തിൽ പിശകുകൾ കണ്ടതുകൊണ്ടാണ് കോടതി കുറ്റപത്രം തള്ളിക്കളഞ്ഞതെന്നും മന്ത്രി പത്തനംതിട്ടയിൽ പറഞ്ഞു. കേരളത്തിനുവേണ്ടി മെഡൽ നേടുന്ന കായിക താരങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ലെന്നും ഗവൺമെന്റ് കായിക താരങ്ങൾക്കൊപ്പം നിലകൊള്ളുമെന്നും മന്ത്രി ഒ ജെ ജനീഷ്. 68th സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സംഘാടക സമിതി ഓഫീസ് കോഴിക്കോട് NIT ക്യാമ്പസിന് സമീപം ചിന്മയ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കുട്ടികളും കളക്ടറും സംവാദ പരിപാടിയുടെ 2nd പതിപ്പ് ശ്രദ്ധേയമായി. അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനത്തിൽ കരുണ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഹയർ സെക്കൻഡറി സ്കൂൾ 10, 11, 12 ക്ലാസുകളിലെ 30 വിദ്യാർത്ഥികളാണ് അതിഥികളായി എത്തിയത്. നോർത്ത് കേരള എനർജി ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോൺക്ലേവ് ഇന്ന് കണ്ണൂരിൽ. കേരള ഹൈ ടെൻഷൻ ആൻഡ് എക്സ്ട്രാ ഹൈ ടെൻഷൻ ഇൻഡസ്ട്രിയൽ ഇലക്ട്രിസിറ്റി കൺസ്യൂമേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് കോൺക്ലേവ്. സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും കടലാക്രമണ സാധ്യതകളെ തുടർന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ വരെ ഉയർന്ന തിരമാലകൾക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിന്റെ 3rd പതിപ്പിന് കണ്ണൂരിൽ തുടക്കമായി. ജവഹർ സ്റ്റേഡിയത്തിലെ ഉദ്ഘാടന മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സ് FC എതിരില്ലാത്ത 1 ഗോളിന് തൃശൂർ മാജിക് FCയെ പരാജയപ്പെടുത്തി.
3: ആകാശവാണി FM വാർത്തകൾ.
4: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ജി കുമാരപിള്ളയുടെ ശംഖുനാദം എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 FM ഡയറിയുടെ ആദ്യഭാഗം, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, 7:00 മഹിത മലയാളം, തുടർന്ന് ഉപഭോക്താക്കൾ അറിയാൻ ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ, 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും സമകാലികം, അച്ചടക്കമില്ലാത്ത നിരത്തുകൾ, തുടർന്ന് നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, സേവന വാർത്തകൾ, എന്തു പഠിക്കണം, എന്താകണം, 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റ, 8:50 യുവവാണി, ശബ്ദശകലങ്ങളുടെ ശില്പികൾ, സൗണ്ട് പ്രൊഫഷണൽസുകളായ അൽബിൻ തോമസ്, ഫിലിപ്പ്, ആനന്ദ് വി എന്നിവർ പങ്കെടുക്കുന്നു ആദ്യഭാഗം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: അറിയിപ്പുകൾ തുടരുന്നു. 8:40 ആസ്റ്റർ മെഡ് സിറ്റി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, ഹൃദ്രോഗ നിർണയവും ചികിത്സയും നൂതന മാർഗങ്ങൾ, സീനിയർ കൺസൾട്ടന്റ് ഇന്റർവെൻഷനൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സന്ദീപ് ആറുമായി അഭിമുഖം. 9:00 സാഹിത്യ സുരഭി, സുരേഷ് കുമാർ പി ജിയുടെ കഥ ഓർമ്മകളിലെ നീലാകാശം, എൻ ഇ സുധീറിന്റെ പ്രഭാഷണം, അമിതാഭ് ഘോഷിന്റെ ഗോസ്റ്റ് ഐ എന്ന നോവൽ, സി വി ഹരീന്ദ്രന്റെ കവിതകൾ. 9:30 എഫ് എം മോർണിംഗ് സെലക്ഷൻസ്, ആകാശവാണി എഫ് എം വാർത്തകൾ, 10 നേർവഴി, 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് സംഗീത ലഹരി, 10:55 നാട്ടുവിശേഷം, 11 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12 ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, 12:05 ലളിതഗാനങ്ങൾ, 1 ഫോൺ ഔട്ട് ഗാനോത്സവം, 2 ആകാശവാണി എഫ് എം വാർത്തകൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 3 ആകാശവാണി എഫ് എം വാർത്തകൾ ഗസലുകൾ, 3:30 കൊച്ചി വേവ്സ്, 4 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ, 5 ആകാശവാണി എഫ് എം വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ, 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:50 കിസാൻ വാണി, 7:20 വിപണി, 7:35 എഫ് എം ഈവനിങ് സമകാലികം, 7:55 ഒരിടത്തൊരിടത്ത് മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച, 8 ആകാശവാണി എഫ് എം വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം, സങ്കീർണമായ ആൻജിയോപ്ലാസ്റ്റി, കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ രാജശേഖർ വർമ്മയുമായി അഭിമുഖം. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ജല്ലിറിലെ.
1: This is Akashvani. The news read by Tanvi Khurana. Prime Minister Narendra Modi has said that over the past 12 years, the gap between cities and villages in India has narrowed significantly. He highlighted the considerable improvement in rural infrastructure and noted that women across the country have also become increasingly self-reliant and economically empowered. Mr. Modi made these remarks during the virtual interaction with Seva Yatris, travelling on a yatra from Varanasi to Vadnagar under Seva Sankalp Abhiyan. He emphasized the importance of social service, social reform and positive change. He said Viksit Bharat can be realized only with the contribution and participation of everyone. Mr. Modi highlighted that Vadnagar gave him the values that shaped his life, while Kashi added countless colors of service to those values. He expressed happiness that young people are also enriching this journey with the many colors of service. During the interaction, these yatris shared their experiences with the Prime Minister. Mr. Modi asked the yatris to maintain a diary and record their experiences during the yatra. External Affairs Minister S. Jaishankar will address the high-level session of 81st United Nations General Assembly, UNGA, in New York today. The 81st session of the UN General Assembly is being held under the theme Restoring Trust, Managing Transformation, a United Nations that delivers for all. The General Assembly brings together presidents, prime ministers and senior representatives from all 193 UN member states who will outline their priorities and positions on major international issues. According to the United Nations, the 81st session will focus on revitalizing global cooperation, advancing the Sustainable Development Goals and promoting collective action for peace, dignity and equality. The UN General Assembly's high-level week also featured discussions on global conflicts, development, climate change, humanitarian challenges and other pressing international issues. The general debate is expected to provide a major platform for the leaders to present their foreign policy priorities and engage on key global developments. External Affairs Minister S. Jaishankar has raised concerns over repeated attacks on commercial shipping and seafarers in the Gulf, Red Sea and Black Sea, saying that the attacks were no longer exceptional occurrences. Dr. Jaishankar was addressing the inaugural meeting of the Group of Friends on Safety and Security of Shipping and Seafarers during the 81st session of the United Nations General Assembly in New York. The External Affairs Minister announced a new initiative by India and Liberia together to draw greater attention to the safety and security of ships and seafarers. He said India, a source of seafarers and Liberia, the world's largest

സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റും 16 സെക്കൻഡും. 102.3 MHz ആകാശവാണി കൊച്ചി FM പരിപാടികൾ തുടരുകയാണ്. ഇപ്പോൾ പ്രഭാതഗീതം. യേശുദാസ് പാടിയ ഗാനം ആദ്യം. രചനയും സംഗീതവും ആലപ്പി രംഗനാഥ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്,
0: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: ഇനി വിജയ് യേശുദാസ് പാടിയ ഗാനം, വരികൾ PC രവീന്ദ്രൻ, സംഗീതം KM ഉദയൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണാഭരണങ്ങൾ.
2: പ്രഭാതഗീതത്തിൽ ഒരു ഗാനം കൂടി. രാധിക തിലക് പാടിയത്, സംഗീതം KM ഉദയൻ.

പ്രഭാതഗീതം സമാപിച്ചു. ഇനി കാർഷിക വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ ഈ അധ്യയന വർഷം മുതൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ അധിക ബാച്ചായി ആരംഭിക്കുന്ന BSc ഹോർട്ടിക്കൾച്ചർ കോഴ്സിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30 വരെ നീട്ടിയിരിക്കുന്നു. യോഗ്യതാ പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0487243813 എന്ന നമ്പറിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടാവുന്നതാണ്. 0487243813 പാമ്പാടി ഈസ്റ്റ് RPSന്റെ ആഭിമുഖ്യത്തിൽ റബ്ബർ ബോർഡ് ഒക്ടോബർ 5 മുതൽ 15 വരെ ചെന്നമ്പള്ളിയിൽ സൗജന്യ റബ്ബർ ടാപ്പിംഗ് പരിശീലനം നടത്തുന്നു. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ഈ മാസം 30 മുൻപായി 9495928077 എന്ന നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. 9495928077. കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തിയിലുള്ള വിജ്ഞാന വ്യാപന ഡയറക്ടറേറ്റിന് കീഴിൽ പുതിയതായി ഈ വർഷം മുതൽ RF മോഡിൽ ആരംഭിക്കുന്ന PG ഡിപ്ലോമ ഇൻ ഫാം ജേർണലിസം ആൻഡ്

0: വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന വെബ് പോർട്ടൽ സന്ദർശിക്കുക. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി 15 ഒക്ടോബർ. കൂടുതൽ വിവരങ്ങൾക്ക് 0487-2-43-81-39 0487-2-43-81-39 2026-ൽ റബ്ബർ തോട്ടങ്ങളിൽ റെയിൻ ഗാർഡിങ്ങും സ്പ്രേയിങ്ങും നടത്തിയതിനുള്ള ധനസഹായത്തിന് റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾക്ക് അപേക്ഷിക്കാം. പരമ്പരാഗത മേഖലയിലും പാരമ്പര്യേതര മേഖലയിലുമുള്ളവർക്ക് മാത്രമേ സ്പ്രേയിങ് നടത്തിയതിനുള്ള ധനസഹായത്തിന് അർഹതയുള്ളൂ. റബ്ബർ ബോർഡ് വെബ്സൈറ്റിലുള്ള സർവീസ് പ്ലസ് പോർട്ടൽ വഴി 15 ഒക്ടോബർ വരെ സംഘങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഹെക്ടറിന് പരമാവധി 4000 രൂപ വീതമാണ് ധനസഹായം. വിശദ വിവരങ്ങൾക്ക് റബ്ബർ ബോർഡിൻ്റെ വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകൾ, ഫീൽഡ് സ്റ്റേഷനുകൾ വഴിയോ കേന്ദ്ര ഓഫീസിൽ പ്രവർത്തിക്കുന്ന 0481-2-57-66-22 എന്ന കോൾ സെൻറ്റർ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. 0481-2-57-66-22 കൊച്ചി വൈറ്റില കൃഷിഭവന്റെ പരിധിയിലുള്ള പൂണിത്തുറ, പള്ളുരുത്തി, മട്ടാഞ്ചേരി, ഇടക്കൊച്ചി, തോപ്പുംപടി, ഇടപ്പള്ളി, സൗത്ത് വില്ലേജുകളിൽ ഡിജിറ്റൽ വിള സർവേ ചെയ്യുന്നതിനായി സർവേയർമാരെ നിയോഗിക്കുന്നു. താൽപ്പര്യമുള്ളവർ 93-83-47-11-69 എന്ന നമ്പറിൽ വിളിച്ച് വിളിക്കാമെന്ന് കൃഷി ഫീൽഡ് ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 93-83-47-11-69. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 25,300 രൂപ, കൊപ്ര 15,900, കുരുമുളക് ഗാർബിൾഡ് 71,900, അൺഗാർബിൾഡ് 69,900, റബ്ബർ RSS4 27,700, RSS5 27,200. നിങ്ങൾ കേട്ടത് വിപണി. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:32. പ്രധാന പത്രവാർത്തകൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊല്ലത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്ക് തിങ്കളാഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യത മെച്ചപ്പെടുന്നു, നിയന്ത്രണത്തിൽ അയവ്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിക്ക് റെക്കോർഡ് വിൽപ്പന, നറുക്കെടുപ്പ് ഇന്ന്. കായികം. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സ്ഡ് ടീം വിഭാഗത്തിൽ സ്വർണം നേടി ഇന്ത്യയുടെ സുരുജി സിംഗും കമൽജിത്തും. അത്ലറ്റിക്സ് വിഭാഗത്തിൽ ഗുൽവീർ സിംഗ് വെള്ളി നേടി. ഷൂട്ടിംഗിൽ പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ ടീം ഇനത്തിൽ ഇന്ത്യ വെള്ളി നേടി.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
0: പ്രകൃതിയുടെ രുചി. ഇത് ആകാശവാണി കൊച്ചി FM 102.3.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ. പ്രകൃതിയുടെ രുചി.

0: കാവ്യധാരയിൽ ഇതുവരെ കേട്ടത് ജി കുമാരപിള്ളയുടെ ശംഖനാദം എന്ന കവിത. ആലാപനം ശുഭ രഘുനാഥ്.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: ആര്യ ഐ കെയർ

0: ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
0: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: പ്രിയ ശ്രോതാക്കളെ, ഞായറാഴ്ച രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ
3: ചെറിയ കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കുന്ന ഒരാൾക്ക് വലിയ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയും. വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ അച്ചടക്കത്തിന് വളരെ പ്രാധാന്യമുണ്ട്.
2: കാക്കനാട് ഭവൻസ് ആദർശ വിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ.

0: മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാവിലെ 8:05.
1: മൻ കി ബാത്ത്.
2: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സ് തുറക്കുന്നു
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
1: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
2: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
1: മറക്കാതെ കേൾക്കുക മൻ കി ബാത്ത്
2: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
1: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
0: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
2: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9447562212.
0: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
3: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 6:55 FM ഡയറി ആദ്യ ഭാഗം ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, 7 മണിക്ക് മഹിത മലയാളം, തുടർന്ന് ഉപഭോക്താക്കൾ അറിയാൻ ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ തുടങ്ങിയ ഇനങ്ങൾ. ഡയറി തുടരും സമകാലികം, അച്ചടക്കമില്ലാത്ത നിരത്തുകൾ, തുടർന്ന് നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, എന്ത് പഠിക്കണം എന്താകണം. 8:05 യുവവാണി, ശബ്ദശകലങ്ങളുടെ ശില്പികൾ, സൗണ്ട് പ്രൊഫഷണലുകളായ ആൽവിൻ തോമസ്, ഫിലിപ്പ് ആനന്ദ് ബി എന്നിവർ പങ്കെടുക്കുന്നു. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ, 8:40 ആസ്റ്റർ മെഡ് സിറ്റി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, ഹൃദ്രോഗ നിർണയവും ചികിത്സയും നൂതന മാർഗങ്ങൾ, സീനിയർ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സന്ദീപ് ആറുമായി അഭിമുഖം. ഒൻപത് മണിക്ക് സാഹിത്യ സുരഭി, സുരേഷ് കുമാർ PG കഥ ഓർമ്മകളിലെ നീലാകാശം, എൻ സുധീറിന്റെ പ്രഭാഷണം, അമിതാഭ് ഘോഷിന്റെ ഗോസ്റ്റ് എന്ന നോവൽ, CV ഹരീന്ദ്രന്റെ കവിതകൾ. 9:30 FM മോർണിംഗ് സെലക്ഷൻസ്, 10:00 നേർവഴി, 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീത ലഹരി.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ. വാർത്തകൾക്ക് ശേഷം FM ഡയറിയാണ്. 6:55 ആകാശവാണി കൊച്ചി FM 102.3.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ട് വിവിധ പദ്ധതികൾക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊല്ലം കുണ്ടറയിൽ ഇന്ന് തുടക്കം കുറിക്കും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. യുവ ഡോക്യുമെന്ററി ചലച്ചിത്രകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. ഇന്ന് അന്താരാഷ്ട്ര ആണവായുധ നിർമ്മാർജ്ജന ദിനം. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യക്ക് സ്വർണവും വെള്ളിയും. വാർത്തകൾ വിശദമായി. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ട് വിവിധ പദ്ധതികൾക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊല്ലം കുണ്ടറയിൽ ഇന്ന് തുടക്കം കുറിക്കും. ദേശീയ സഹകരണ ഉപഭോക്തൃ ഫെഡറേഷൻ സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. മേഖലയിൽ സ്ത്രീകൾ നേതൃത്വം നൽകുന്ന സംരംഭങ്ങളും അമിത്ഷാ നാടിന് സമർപ്പിക്കും. അന്താരാഷ്ട്ര കർഷക വാരാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടികൾ. തുടർന്ന് അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയിയുടെ 73rd ജന്മദിനാഘോഷങ്ങളിലും അമിത്ഷാ പങ്കെടുക്കും. വൈകിട്ട് പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന കേന്ദ്രമന്ത്രി അമൃതകീർത്തി പുരസ്കാരം മുൻ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് സമ്മാനിക്കും. അസമിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തന നിധിയിലേക്ക് അമൃതാനന്ദമയി മഠം നൽകുന്ന 2 കോടി രൂപയും ചടങ്ങിൽ അദ്ദേഹം കൈമാറും. ഗൾഫ്, ചെങ്കടൽ, കരിങ്കടൽ എന്നിവിടങ്ങളിൽ വാണിജ്യ കപ്പലുകൾക്കും നാവികർക്കും നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ആശങ്ക പ്രകടിപ്പിച്ചു. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭ 81st സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമുദ്ര വ്യാപാരത്തെ തടസ്സപ്പെടുത്തുകയും ജീവനക്കാരെ അപായപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവണതയെ ന്യായീകരിക്കാനാവില്ലെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. ജൻസേവ സേ ദേശ് സേവ എന്ന ദർശനത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 2040 ആകുമ്പോഴേക്കും വികസിത ഭാരതം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിച്ചു വരികയാണ്. ഇതോടനുബന്ധിച്ച് സേവാസങ്കൽപ്പ് അഭിയാൻ എന്ന പ്രത്യേക പരിപാടിയിൽ തൊഴിൽ നിയമങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: രാജ്യത്ത് തൊഴിൽ ശക്തിയിൽ വ്യക്തത, സ്ഥിരത, തുല്യത എന്നിവ വളർത്തിയെടുക്കുന്നതിനും നിയമങ്ങളെ ആധുനീകരിക്കുന്നതിനുമാണ് തൊഴിൽ മന്ത്രാലയം നിയമങ്ങൾ ഏകീകരിച്ചത്. പരിഷ്കാരങ്ങൾക്കു കീഴിൽ 29 കേന്ദ്ര നിയമങ്ങൾ 4 കോഡുകളായാണ് സംയോജിപ്പിച്ചത്. കൃത്യവും സമയബന്ധിതവുമായ വേതനം നിയമം മുഖേന ഉറപ്പാക്കാൻ കഴിഞ്ഞു. വ്യവസായ ബന്ധ നിയമങ്ങളിലെ സങ്കീർണതകൾ ഒഴിവാക്കി സംഘടിത, അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകാൻ പുതിയ തൊഴിൽ നിയമങ്ങൾക്ക് സാധിച്ചു. തൊഴിൽ മേഖലയിലെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി സുരക്ഷയും ആരോഗ്യവും വർദ്ധിപ്പിക്കാനും കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന പുതിയ തൊഴിൽ നിയമങ്ങൾ സഹായിച്ചു.
1: സംസ്ഥാനത്തെ മുഴുവൻ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ചികിത്സാ പരിരക്ഷ ഉറപ്പാക്കുന്ന ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. പദ്ധതിയുടെ ഡി പി ആർ 4 മാസത്തിനകം സമർപ്പിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. മന്ത്രി കെ മുരളീധരന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് യു ഡി എഫ് ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ഇന്ദിരാ ഗ്യാരണ്ടികളിലൊന്നാണ് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. യുവ ഡോക്യുമെന്ററി ചലച്ചിത്രകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനായി പ്രമുഖ മലയാളം തമിഴ് നടനും ഫിലിം ഫെസ്റ്റിവൽ ക്യൂറേറ്ററുമായ രവീന്ദ്രനെ

0: ഗവൺമെന്റ് നിയോഗിച്ചു. തെന്നിന്ത്യൻ സിനിമയിൽ ശ്രദ്ധേയ സാന്നിധ്യമായ രവീന്ദ്രന്റെ നേതൃത്വത്തിൽ സിനിമയുടെ കലാപരവും സാങ്കേതികവുമായ മേഖലകൾക്ക് കൂടുതൽ ഊന്നൽ നൽകാനാണ് ലക്ഷ്യമിടുന്നത്. നടിയും സാംസ്കാരിക പ്രവർത്തകയുമായ പ്രിയങ്ക നായരാണ് വൈസ് ചെയർപേഴ്സൺ. നടൻ സലീം ഹസൻ, യുവ സംവിധായകൻ ജോഫിൻ ടി ചാക്കോ എന്നിവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാകും. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബെമ്പർ നറുക്കെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് 1:30 തിരുവനന്തപുരം ഗോർക്കി ഭവനിൽ നറുക്കെടുപ്പ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ പൂജാ ബെമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റും ചടങ്ങിൽ മന്ത്രി പ്രകാശനം ചെയ്യും. അച്ചടിച്ച 90 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചതായി ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ അഞ്ജു കെ എസ് അറിയിച്ചു. ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയത് പാലക്കാട്ടാണ്. വിൽപ്പനയിൽ തൃശൂർ ജില്ല 2-ാം സ്ഥാനത്തും തിരുവനന്തപുരം ജില്ല 3-ാം സ്ഥാനത്തുമാണ്. ഇന്ന് അന്താരാഷ്ട്ര ആണവായുധ നിർമ്മാർജ്ജന ദിനം. ആണവ നിരായുധീകരണം എന്ന ലക്ഷ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും സെപ്റ്റംബർ 26 ആണവായുധ നിർമ്മാർജ്ജന ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. പരിപാടിയുടെ ഹിന്ദി പ്രക്ഷേപണത്തിന് ശേഷം കേരള നിലയങ്ങൾ മലയാള പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യക്ക് സ്വർണവും വെള്ളിയും. 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് റൗണ്ടിൽ സുരിജി ഫൊഗാട്ട് കമൽജിത്ത് സഖ്യമാണ് 484.6 പോയിന്റ് റെക്കോർഡ് നേട്ടത്തോടെ സ്വർണം നേടിയത്. പുരുഷ 50 മീറ്റർ റൈഫിൾ 3P റൗണ്ടിൽ ടോമർ നീരജ് രുദ്രൻഷു സഖ്യം വെള്ളി നേടി. ഈ വിഭാഗത്തിൽ ചൈനയ്ക്കാണ് സ്വർണം. ഏഷ്യൻ ഗെയിംസിൽ വിവിധ ഇനങ്ങളിൽ മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങളെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. കേരളത്തിന് വേണ്ടി മെഡൽ നേടുന്ന കായിക താരങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ലെന്നും ഗവൺമെന്റ് കായിക താരങ്ങൾക്കൊപ്പം നിലകൊള്ളുമെന്നും മന്ത്രി OJ ജനീഷ് പറഞ്ഞു. 68-ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സംഘാടക സമിതി ഓഫീസ് കോഴിക്കോട് NIT ക്യാമ്പസിന് സമീപം ചിന്മയ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് നസീർ ബാബു.
1: കായിക താരങ്ങൾക്ക് ആവശ്യമായ പിന്തുണ നൽകണമെന്ന ഗവൺമെന്റിന്റെ ഉറച്ച തീരുമാനത്തിന്റെ ഭാഗമായാണ് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന താരങ്ങൾക്കുള്ള പാരിതോഷികം പ്രഖ്യാപിച്ചത്. മെഡൽ നേടി തിരിച്ചെത്തുമ്പോൾ തന്നെ പാരിതോഷികം നൽകുന്നതിനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഷൂട്ടിംഗിൽ വെള്ളിമെഡൽ നേടിയ തിരുവമ്പാടി സ്വദേശി വെദർശ വിനോദിന് സർക്കാർ ജോലി നൽകുന്നതിനായി കായിക വകുപ്പ് മുഖ്യമന്ത്രിക്ക് ശുപാർശ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ദേശീയ കടലിപ്പറ്റ അക്കാദമി സ്ഥാപിക്കുന്നതിനുള്ള പ്രപ്പോസൽ കേന്ദ്ര കായിക മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട്. പദ്ധതി യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ അത് ഉത്തര കേരളത്തിൽ സ്ഥാപിക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന സ്കൂൾ കായിക സംഘാടന സമിതി ചെയർമാൻ MA റസാഖ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച തീർത്ഥ പ്രഷോപിനെ ചടങ്ങിൽ മന്ത്രി അനുമോദിച്ചു.
0: സ്പോർട്സ് കൌൺസിലുകളിലെ വിജിലൻസ് പരിശോധനയിൽ റിപ്പോർട്ട് ലഭിച്ചാൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി OJ ജനീഷ് പറഞ്ഞു. ഓപ്പറേഷൻ കളിക്കളം പരിശോധന സ്വാഗതാർഹമാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിന്റെ 3-ാം പതിപ്പിന് കണ്ണൂരിൽ തുടക്കമായി. ജവഹർ സ്റ്റേഡിയത്തിലെ ഉദ്ഘാടന മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സ് FC എതിരില്ലാത്ത 1 ഗോളിന് തൃശൂർ മാജിക് FCയെ പരാജയപ്പെടുത്തി. ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ആദ്യ പകുതിയുടെ 17-ാം മിനിറ്റിൽ സ്പാനിഷ് താരം അസിയർ ഗോമസ് അടിച്ചു കയറ്റിയ ഗോളിലൂടെയാണ് കണ്ണൂർ വാരിയേഴ്സ് വിജയം കൈപ്പിടിയിലാക്കിയത്. തൃശൂർ മാജിക് FCയുടെ പ്രതിരോധ താരം ഹെൻറി വരുത്തിയ പിഴവിൽ നിന്ന് ലഭിച്ച പന്ത് ലൈനിലൂടെ ഓടിക്കയറിയ ബോഗ്ദാൻ ബോക്സിൽ നിലയുറപ്പിച്ചിരുന്ന അസിയർ ഗോമസിന് ലക്ഷ്യം തെറ്റാതെ നൽകിയപ്പോൾ അസിയർ അത് ഗോളാക്കി മാറ്റുകയായിരുന്നു. സൂപ്പർ ലീഗ് കേരള 3-ാം സീസണിലെ ആദ്യ ഗോൾ നേടിയതോടെ അസിയർ ഗോമസ് 7 ഗോളുകളുമായി കണ്ണൂർ വാരിയേഴ്സിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനായി. സ്റ്റേഡിയം നിറഞ്ഞ ഫുട്ബോൾ പ്രേമികളെ സാക്ഷിയാക്കിക്കൊണ്ടായിരുന്നു ഇന്നലെ രാത്രിയിലെ മത്സരം. സൂപ്പർ ലീഗ് കേരളയിൽ ഇന്ന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. വൈകിട്ട് 7 മണിക്ക് കാലിക്കറ്റ് FC തിരുവനന്തപുരം കൊമ്പൻസ് FCയെ നേരിടും.
0: സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും കള്ളക്കടൽ കടലാക്രമണ സാധ്യതകളെ തുടർന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ വരെ ഉയർന്ന തിരമാലകൾക്കും കടൽക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ലക്ഷദ്വീപിലും തമിഴ്നാട്ടിലും കന്യാകുമാരി അടക്കം വിവിധ ജില്ലകളിലും ജാഗ്രതാ മുന്നറിയിപ്പും നൽകും. ഇടുക്കി ഏലപ്പാറയ്ക്ക് സമീപം 4-ാം മൈലിൽ കാർ പുഴയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. അടൂർ സ്വദേശി അഭിഷേക് S. നായരാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മകൾക്കുമെതിരെ കേസുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകണമെന്ന് മുതിർന്ന BJP നേതാവ് വി മുരളീധരൻ ആവശ്യപ്പെട്ടു. പാർട്ടി എറണാകുളം സിറ്റി ജില്ലാ ശിബിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BJP കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ പഠന ശിബിരം സമാപിച്ചു. സമാപന സമ്മേളനം പാർട്ടി

0: ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ട് തളിയിൽ പ്രവർത്തിച്ചു വരുന്ന സാധകം സംഗീത സഭയുടെ ദ്വൈമാസ സംഗീത കച്ചേരി നാളെ വൈകിട്ട് ചാലപ്പുറം കേസരി ഭവൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കും. സാധകം ഭാരവാഹികളാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ട് വിവിധ പദ്ധതികൾക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊല്ലം കുണ്ടറയിൽ ഇന്ന് തുടക്കം കുറിക്കും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. യുവ ഡോക്യുമെന്ററി ചലച്ചിത്രകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. ഇന്ന് അന്താരാഷ്ട്ര ആണവായുധ നിർമ്മാർജ്ജന ദിനം. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യക്ക് സ്വർണവും വെള്ളിയും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:55 മിനിറ്റും 3 സെക്കൻഡും.

പ്രിയ ശ്രോതാക്കളെ, ചിന്തയും സംഗീതവും അറിവുമായി ആകാശവാണി കൊച്ചി എഫ് എം പ്രിയ ശ്രോതാക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇന്നത്തെ എഫ് എം ഡയറി. സ്വാഗതം എല്ലാവർക്കും ഇന്നത്തെ എഫ് എം ഡയറിയിലേക്ക്.

ചിന്താശകലം. വേഗം വർദ്ധിപ്പിക്കുക എന്നതിലുപരിയായി ജീവിതത്തിൽ നേടാൻ മറ്റനേകം കാര്യങ്ങളുണ്ട്. മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണിവ. ആരംഭിക്കാം പ്രിയ ശ്രോതാക്കളെ ഈ ചിന്താശകലവുമായി ഇന്നത്തെ FM ഡയറി. ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. വ്യോമയാന ചരിത്രത്തിലെ ഒരു സുപ്രധാന ദിവസമാണ് 1973 സെപ്റ്റംബർ 26. എന്താണ് പ്രാധാന്യം? വ്യോമയാന ചരിത്രത്തിലെ ഒരു സുപ്രധാന ദിവസമാണ് 1973 സെപ്റ്റംബർ 26. എന്താണ് പ്രാധാന്യം? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം FM ഡയറിയുടെ അവസാന ഭാഗത്തുണ്ട്. 8:30 തൊട്ട് മുൻപാണ് ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. പ്രിയ ശ്രോതാക്കളെ കേട്ടുകൊണ്ടിരിക്കും FM ഡയറി, ആകാശവാണി കൊച്ചി FM 102.3.

സേവന വാർത്തകളുമായി തുടരാം. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്ക് 36 മാസം വരെയുള്ള കുടിശ്ശിക ഈ മാസം 30 വരെ ഒടുക്കാമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0479241 05 68 മറ്റൊരു നമ്പർ 9188519854. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 0479241 05 68 91 88 51 98 54. ചെറിയ കലവൂർ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് നടത്തുന്ന ന്യൂട്രീഷൻ കോഴ്സിലേക്ക് പ്ലസ് ടു യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ചെറിയ കലവൂർ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 94 95 99 96 82 94 95 99 82.

0: കളമശ്ശേരി നഗരസഭയിലെ സാമൂഹ്യ സുരക്ഷ പെൻഷൻ അനുവദിക്കപ്പെട്ട എല്ലാ വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഈ മാസം 30-ാം തീയതിക്ക് മുൻപായി വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ നഗരസഭയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ്. ഇനി നാട്ടുവിശേഷത്തിലേക്ക്. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നൃത്തയോഗ ഡാൻസ് സ്കൂൾ വാർഷികം വൈകിട്ട് 6 മണിക്ക്. ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് കെട്ടിട നികുതി പിരിവ് ക്യാമ്പ് കാളികുളങ്ങര ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശം സുരേഷിൻ്റെ കടയിൽ രാവിലെ 10:30 മുതൽ. തൃശൂർ അമല ഹോസ്പിറ്റലിൽ സെൻറ് വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പും ക്യാൻസർ രോഗികൾക്ക് ഭക്ഷണ വിതരണവും. ആകാശവാണി കൊച്ചി FM 102.3 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. FM ഡയറിയിൽ ഇനി
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: അവതരിപ്പിക്കുന്നത് വി കെ ശ്രീധരൻ.
3: ഭാഷയിൽ ആശയങ്ങൾക്ക് അധിക ശക്തിയും തീവ്രതയും നൽകാൻ ധാരാളം വിശേഷണങ്ങളും ശൈലികളും പ്രയോഗിച്ചു വരുന്നു. ഷേക്സ്പിയറുടെ ജൂലിയസ് സീസറിൽ ബ്രൂട്ടസ് സീസറിനെ കുത്തുമ്പോഴുള്ള ദി മോസ്റ്റ് അൺകൈൻഡസ്റ്റ് കട്ട് ഓഫ് ഓൾ, അതിമാരകമായ മുറിവ് എന്ന വിവരണം കൊടും വഞ്ചനയാണെന്ന് അനുവാചകർക്ക് ബോധ്യപ്പെടും. ഇതുപോലെ മാതൃഭാഷയിലും ഒരു കാര്യത്തിൻ്റെ ഭീകരതയോ സങ്കടമോ സന്തോഷമോ വ്യാപ്തിയോ വ്യക്തമാക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളെ തീവ്രത സൂചകങ്ങൾ എന്ന് വിളിക്കാം. നിത്യ ജീവിതത്തിലെയും വാമൊഴിയിലെയും ചില ഉദാഹരണങ്ങൾ നോക്കാം. കൂറ്റ കൂരിരുട്ട് എന്നതിലെയും ചങ്ങമ്പുഴയുടെ കട്ടപിടിച്ച ഇരുട്ടിലെയും കറുപ്പിൻ്റെ സാന്ദ്രത നമ്മൾ അനുഭവിക്കുന്നു. പട്ടാപ്പകൽ നടന്ന ഒരു കവർച്ചയെക്കുറിച്ച് പറയുന്നത് പോലെ നട്ടുച്ചയും നട്ടപ്പാതിരയും പ്രത്യുഷസും പ്രത്യാഘാതവും ഘോരവനവും ജ്യോതിപ്പിക്കുന്നത് തീഷ്ണഭാവങ്ങൾ. ചെഞ്ചോര, ആട്ടക്കലാശം, പമ്പരവിഡ്ഡി, ആനവങ്കത്തരം മുതലായ പദങ്ങൾ ദ്വന്ദ്വഭാവം സ്ഫുരിപ്പിക്കുന്നു. അതിപൂർവപദമാകുമ്പോൾ അതീവ അഥവാ അതിയായ ദുഃഖം, അത്യധികം സന്തോഷിക്കുക, അത്യുത്സാഹം, അതിസാരം, അത്യാർത്തി, അതിതീവ്ര മഴ എന്നിവ ഇരട്ട ഊന്നലിൻ്റെ ദൃഷ്ടാന്തങ്ങൾ. തീയിൽ മുളച്ചത് വെയിലത്ത് പാടില്ല, ചോര നീരാക്കി പണിയെടുക്കുക എന്നിവയിലെ കരുത്ത് നമുക്ക് കണ്ടെത്താനാകും. ഓണപ്പാട്ടിലെ എള്ളോളമില്ല പുളിവചനം എന്നത് നിസ്സാരവൽക്കരണത്തിൻ്റെ സൂചന. ഊന്നോക്തികൾ വൈകാരികമായ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങൾ പലതുമുണ്ട്. വാക്കുകൾക്ക് കേവല അർത്ഥം നൽകുക മാത്രമല്ല, കേൾവിക്കാരൻ്റെ ഹൃദയത്തിലേക്ക് ആ വികാരത്തെ ആഴ്ന്നിറക്കാനും ഉതകുന്നതാണ് ഇത്തരം പ്രയോഗങ്ങൾ. ഭാഷയെ ജീവസുറ്റതും ആസ്വാദ്യവും ആകർഷകവും ആക്കാനും ഇതിന് കഴിയും.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
4: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.
0: KCB അറിയിപ്പ്. തൃപ്പൂണിത്തുറ സെക്ഷൻ പരിധിയിൽ SN ജംഗ്ഷൻ, കിഴക്കേക്കോട്ട, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പോലീസ് സ്റ്റേഷൻ, ബോയ്സ് സ്കൂൾ, സ്റ്റാച്യു ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ഇന്ന് രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതി പ്രകാരം 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ ഈ മാസം 30 വരെയുള്ള കാലയളവിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടത്തണം. നിശ്ചിത സമയത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ തുടർന്ന് പെൻഷൻ അനുവദിക്കൂ. മസ്റ്റർ ചെയ്യാൻ കഴിയാത്തവർക്ക്

തുടർന്ന് വരുന്ന എല്ലാ മാസങ്ങളിലും 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള കാലയളവിൽ മസ്റ്ററിംഗ് നടത്താം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0491-2-50-53-58. 0491-2-50-53-58.

0: ഉപഭോക്താക്കൾ അറിയാൻ. എ സി റിപ്പയർ ചെയ്ത് നൽകിയില്ല. 30,000 രൂപ പിഴ ചുമത്തി ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി. എ സി 1.5 മാസം കഴിഞ്ഞിട്ടും റിപ്പയർ ചെയ്ത് നൽകാത്ത സർവീസ് സെന്റർ 30,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി. ന്യായമായ സമയത്തിനുള്ളിൽ റിപ്പയർ ചെയ്ത് നൽകാതിരിക്കുന്നത് അധാർമികമായ വ്യാപാര രീതിയും സേവനത്തിലെ ന്യൂനതയും ആണെന്ന് കമ്മീഷൻ വിലയിരുത്തി. എറണാകുളം തിരുവാങ്കുളം സ്വദേശി കെ ഇന്ദുചൂടൻ ഇടപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന എക്സ്പെർട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന സ്ഥാപനത്തിനെതിരെ സമർപ്പിച്ച പരാതിയിലാണ് കോടതിയുടെ ഉത്തരവ്. ഓൾട്ട സ്പ്ലിറ്റ് എ സി റിപ്പയർ ചെയ്യുന്നതിനാണ് പരാതിക്കാരൻ എതിർകക്ഷിയെ സമീപിച്ചത്. എതിർകക്ഷി 10,000 രൂപ എസ്റ്റിമേറ്റ് തുക നിശ്ചയിക്കുകയും അതിൽ 5,000 രൂപ അഡ്വാൻസായി പരാതിക്കാരൻ നൽകുകയും ചെയ്തു. പലതവണ ആവശ്യപ്പെട്ടിട്ടും എ സി യൂണിറ്റ് റിപ്പയർ ചെയ്ത് നൽകാൻ എതിർകക്ഷി കൂട്ടാക്കിയില്ല. എ സി യൂണിറ്റ് തിരിച്ചു നൽകണമെന്നും യഥാസമയം റിപ്പയർ ചെയ്ത് നൽകാത്തതുമൂലം തനിക്കുണ്ടായ മനക്ലേശത്തിന് പരിഹാരമായി 500,000 രൂപ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതിക്കാരൻ കോടതിയെ സമീപിച്ചത്. യഥാസമയം എ സി റിപ്പയർ ചെയ്ത് നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നും അത് അധാർമികമായ വ്യാപാര രീതിയും സേവനത്തിലെ ന്യൂനതയും ആണെന്ന് ഡി ബി ബിനു അധ്യക്ഷനും വി രാമചന്ദ്രൻ, ടി എൻ ശ്രീവിദ്യ എന്നിവർ അംഗങ്ങളുമായ ബെഞ്ച് വിലയിരുത്തി. എ സി യൂണിറ്റ് റിപ്പയർ ചെയ്ത് നൽകണമെന്നും അത് നൽകാൻ കഴിയാത്ത പക്ഷം അഡ്വാൻസായി വാങ്ങിയ 5,000 രൂപ എതിർകക്ഷി പരാതിക്കാരന് തിരിച്ചു നൽകണമെന്നും 20,000 രൂപ നഷ്ടപരിഹാരവും 5,000 രൂപ കോടതി ചെലവും 45 ദിവസത്തിനകം പരാതിക്കാരന് നൽകണമെന്നും കോടതി എതിർകക്ഷികൾക്ക് ഉത്തരവ് നൽകി. ഉപഭോക്താക്കൾ അറിയാൻ തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് പി എൽ ശിവരാമൻ.
1: ചെറിയ കലവൂർ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ വെയർ ഹൌസ് അസോസിയേറ്റ് യോഗ്യത SSLC, സപ്ലൈ ചെയിൻ എക്സിക്യൂട്ടീവ് യോഗ്യത +2 എന്നീ സൗജന്യ തൊഴിൽ പരിശീലന കോഴ്സിലേക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 45 വയസ്സ്. വിവരങ്ങൾക്ക് 94 95 99 96 82, 94 95 99 96 82.
2: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
3: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആൻഡ് രക്ഷേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
1: ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പരിധിയിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഗ്രൂപ്പുകൾ ആരംഭിക്കുന്ന സംരംഭങ്ങൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. ഗ്രാമസഭാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഗ്രൂപ്പുകൾക്കാണ് അപേക്ഷിക്കാൻ അർഹത. സംരംഭത്തിന്റെ സ്വഭാവം, ആവശ്യമായ ചെലവ്, പ്രവർത്തന രീതി, പ്രതീക്ഷിക്കുന്ന വരുമാനം തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുന്ന വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് സഹിതമുള്ള അപേക്ഷ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0477-2-25-38-70, 0477-2-25-38-70. എറണാകുളം കെൽട്രോൺ കലൂർ നോളജ് സെന്ററിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, മിക്സ്ഡ് റിയാലിറ്റി എന്നീ മേഖലകളിലെ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാം. ഡിപ്ലോമ 6 മാസം, പോസ്റ്റ് ഡിപ്ലോമ 1 വർഷം, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ 1 വർഷം എന്നിവയാണ് കോഴ്സുകൾ. വിവരങ്ങൾക്ക് കെൽട്രോൺ നോളജ് സെന്റർ, MES കൾച്ചറൽ കോംപ്ലക്സ്, കലൂർ എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 80 75 24 66.

എഴുപത്തിനാല് പൂജ്യം നാല് എട്ട് നാല് രണ്ട് തൊണ്ണൂറ്റിയേഴ് പതിനാല് പൂജ്യം പൂജ്യം. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 80 75 24 66 74 പൂജ്യം നാല് എട്ട് നാല് രണ്ട് തൊണ്ണൂറ്റിയേഴ് പതിനാല് പൂജ്യം പൂജ്യം.

0: ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അസാപ് കേരളയിൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് കോഴ്സിലേക്ക് ട്രെയിനറെ നിയമിക്കുന്നു. യോഗ്യത ന്യൂട്രീഷൻ ക്ലിനിക്കൽ ന്യൂട്രീഷൻ സ്പോർട്സ് ന്യൂട്രീഷൻ ഫുഡ് സയൻസ് ഹോം സയൻസ് എന്നിവയിൽ ബിരുദം ബിരുദാനന്തര ബിരുദം ഫിറ്റ്നസ് ട്രെയിനിംഗ് ഡയറ്റ് കൗൺസിലിംഗ് ജിം സ്പോർട്സ് അക്കാദമി സ്കൂൾ കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേഖലയിൽ 2 വർഷത്തിൽ കൂടുതൽ പ്രവൃത്തി പരിചയം ഫോൺ നമ്പർ 94 95 99 96 82 94 95 99 96 82. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു എഫ് എം ഡയറിയിൽ. ഇനി
1: ഈ ഗാനം ഇന്നത്തെ ഗാനം. ടി ഹരിഹരൻ കഥാതിരകഥ സംഭാഷണം സംവിധാനം നിർവഹിച്ച് 2005 പുറത്തിറങ്ങിയ ചിത്രമാണ് മയൂഖം. സൈജു കുറുപ്പ്, മംമ്ത മോഹൻദാസ്, ശ്രീദേവി ഉണ്ണി, ജഗതി ശ്രീകുമാർ, തിലകൻ, നെടുമുടി വേണു തുടങ്ങിയ താരങ്ങൾ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഗാനമാണ് ഇന്നത്തെ ഗാനം. ഗാനരചന ടി ഹരിഹരൻ, സംഗീതം ബോംബെ രവി, പാടിയത് യേശുദാസ്.

0: ആരോഗ്യക്കുറിപ്പുകൾ.
1: എല്ലാ രീതിയിലുള്ള യൂട്രസ് റിമൂവൽ ശസ്ത്രക്രിയയും ഗർഭപാത്രം നീക്കം ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ നമുക്ക് യോനിയിലൂടെ നീക്കം ചെയ്യാവുന്നതാണ്. അത് മുഴയായിട്ടായിക്കോട്ടെ, ഹെവി മെൻസ്ട്രൽ ബ്ലീഡിംഗ് ആയിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു അണ്ടാശയത്തിലുള്ള സിസ്റ്റുകളായിക്കോട്ടെ, അതെല്ലാം നമുക്ക് യോനിയിലൂടെ ഇന്ന് ചെയ്യുവാൻ സാധിക്കും. വജൈനൽ ഹിസ്റ്റെക്ടമിയിൽ ഓൾറെഡി ഗർഭപാത്രം അല്പം ഇറങ്ങി വന്നിരിക്കുന്ന ഗർഭപാത്രത്തിനെ റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് പണ്ട് കാലം മുഴുവൻ അതിനെ വജൈനൽ ഹിസ്റ്റെക്ടമി എന്ന് പറയുന്നു. ഇറങ്ങി വരാതിരിക്കുന്നത് അതാണ് നോൺ ഡിസെന്റ്, ഡിസെന്റ് വന്നിട്ടില്ല, ഇറങ്ങിയിട്ടില്ല, അത് അതിന്റെ പൊസിഷനിൽ തന്നെ ഇരിക്കുകയാണ്. പക്ഷെ ഗർഭപാത്രത്തിന്റെ പല രോഗ അവസ്ഥകൾ കൊണ്ടാണ് നമ്മൾക്ക് അതിനെ എടുക്കേണ്ടി വരുന്നത്. അതും നമ്മൾക്ക് ഇതുപോലെ തന്നെ വയറിൽ ഒരു മുറിവില്ലാതെയും യോനിയിലൂടെ മാത്രമായിട്ട് നമുക്ക് റിമൂവ് ചെയ്യുവാൻ സാധിക്കും. മൂത്രസഞ്ചിയുടെ ആണെങ്കിലും മലദ്വാരത്തിനോടെ മേലിലുള്ള യോനി ഭാഗത്തിലെ എന്ത് പ്രോബ്ലംസ് ആണെങ്കിലും നമുക്ക് ഈ യോനിയിലെ സർജറിയിലൂടെ നമുക്ക് കറക്റ്റ് ഒരേ സെറ്റിംഗിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുവാൻ സാധിക്കും. പെൽവിക് ഓർഗൻ പ്രൊലാപ്സ് റിപ്പയർ, അതിലെ പെൽവിക് ഫ്ലോർ എന്ന് പറയുന്ന യോനി ഭാഗത്തിന്റെ മാംസപേശികളിൽ വരുന്ന ബലക്ഷയ രോഗങ്ങളാണ്, അതിനെല്ലാം നമ്മൾ പെൽവിക് ഫ്ലോർ റിപ്പയർ യോനിയിലൂടെ തന്നെ ചെയ്ത് കറക്റ്റ് ചെയ്യുവാൻ സാധിക്കും.
2: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ഗൈനക്കോളജി ആൻഡ് ഒബ്സ്റ്റെട്രിക് വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ എലിസബത്ത് ജേക്കബ്.

0: മൻ കി ബാത്ത്
1: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സ് തുറക്കുന്നു.
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
1: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
1: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
0: മറക്കാതെ കേൾക്കുക മൻ കി ബാത്ത്
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ആലപ്പുഴ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 1 ആരംഭിക്കുന്ന സൗജന്യ PSC മത്സര പരീക്ഷാ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി കോർപ്പറേഷൻ ബോർഡ് അസിസ്റ്റന്റ് തുടങ്ങിയ മെയിൻ പരീക്ഷകൾക്കും മറ്റു മത്സര പരീക്ഷകൾക്കും PSC നിശ്ചയിച്ച പ്രായപരിധി കഴിയാത്ത, 10ാം ക്ലാസ് ബിരുദം തുടങ്ങിയ യോഗ്യതയുള്ള, ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്കാണ് അവസരം. താല്പര്യമുള്ളവർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 0477223062. മറ്റൊരു നമ്പർ 83045577735. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി

0: 2 23 06 22 83 04 05 77 35. കോട്ടയത്തെ 4 പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിലെ 100 ഒഴിവുകളിൽ നിയമനത്തിനുള്ള അഭിമുഖം ഇന്ന് രാവിലെ 10 മുതൽ കോട്ടയം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിൽ നടക്കും. പങ്കെടുക്കാൻ എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 81 38 90 86 57 81 38 90 86 57.
1: സജി, താൻ ഈ ആർട്സ് ക്ലബിന്റെ ആഘോഷത്തിന് പേര് കൊടുത്ത് മത്സരത്തിൽ പങ്കെടുക്കാതെ പിൻവാങ്ങിയെന്ന് കേട്ടല്ലോ, എന്തു പറ്റി?
2: അല്ല സജി, എന്ത് മത്സരമായിരുന്നു പുതിയതായിട്ട്? ഓണാഘോഷത്തിന് നീ പോയ കാര്യം അറിഞ്ഞായിരുന്നു. ലോകത്ത് എവിടെയില്ലാത്ത മത്സരമായിരുന്നല്ലോ അവിടെ. ഇതെന്തായിരുന്നു?
3: ഞാനൊരു സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാൻ ഉദ്ദേശിച്ചായിരുന്നു.
4: ആ പിന്നെ എന്തു പറ്റി? കഴിവുണ്ടെങ്കിൽ സദസ്സിനെ മുഴുവനും കയ്യിലെടുക്കാൻ കഴിയുന്ന പരിപാടിയല്ലേ അത്?
2: അതെന്താണ് ചേച്ചി സ്റ്റാൻഡപ്പ് കോമഡി? അല്ല, എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കണേട്ടാ.
4: ഓ, അതങ്ങനെ അറിയാനൊന്നും ഇല്ല. നമ്മുടെ ഈ പാഠകമൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ ഒരു വൺ മാൻ ഷോ.
2: ആ എന്ന് പറഞ്ഞാ സജി പാടിയിട്ട് കഥ പറയും, അത് ഒറ്റക്ക്.
3: പാടേണ്ട കാര്യമൊന്നുമില്ല, പറഞ്ഞാ
1: മതിയെന്നേ. വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാ മതിയോ? ജനങ്ങൾക്ക് രസിക്കാൻ കൂടി വേണ്ടേ?
4: അതെ, നന്നായി സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നവര് മറ്റാരും കാണാത്ത ജീവിത നിരീക്ഷണങ്ങളാണ് അവതരിപ്പിക്കുക. അതിനൊക്കെ വല്ല വിവരവും നർമ്മബോധവും ഒക്കെ വേണം.
2: ആ അപ്പൊ പിന്നെ സജി എങ്ങനെ അവതരിപ്പിക്കും? നീ പിൻവാങ്ങിയത് നന്നായിട്ടാ.
3: അങ്ങനെ പറയല്ല ചേട്ടാ, ഞാൻ പണ്ടേ ഇത്തരം പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടെന്നേ.
1: ആ എന്നാ പിന്നെ ഇപ്പൊ എന്തിനാ പിന്മാറിയത്?
4: ആ വിഷയദാരിദ്ര്യാണോ സജി?
3: അതെ, ആരോടും പറയരുത്. സംഗതി ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇതുവരെ.
1: നീ കാര്യം പറ സജി, ഇങ്ങനെ അവിടെ ഇവിടെ തൊടാതെ നിൽക്കാതെ.
3: അല്ല, നമ്മുടെ നാടൊക്കെ ഈ കലാരൂപത്തെ ആസ്വദിക്കാൻ വേണ്ട പാകത നേടിയിട്ടുണ്ടോ എന്നാ ഇപ്പൊ എന്റെ സംശയം.
2: അതെന്താണ് സജി ഇപ്പൊ ഇങ്ങനെ ഒരു സംശയം?
3: അല്ല, ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചേർക്കേ, ചിലർക്കിപ്പോ വീടിന്റെ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാ.
4: ആ സജിയുടെ പിൻവാങ്ങലിന് കാരണം പിടികിട്ടി.
2: അതെന്താണ് ചേച്ചി?
4: ജീവഭയം. ജീവഭയം തന്നെ, അല്ലാതെന്താ?
3: അങ്ങനെ പേടിയൊന്നുമില്ല.
1: അതല്ലേ ചേച്ചി ഭയമെന്ന് പറഞ്ഞത്? അന്ധ ഭയം ഇരിക്കട്ടും സജി.
2: അതെന്താണ് സാറേ, ഇവിടെ ഒന്നിനും സ്വാതന്ത്ര്യമില്ലേ?
4: ആ ആ ചോദ്യം വരാത്തത് എന്താ എന്ന് നോക്കിയിരിക്കുവായിരുന്നു ഞാൻ.
1: സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ആരെയും എന്തും പറയാമെന്ന് ചിലർക്കൊരു ധാരണയുണ്ടേ, അതത്ര ശരിയാണോ സജി?
3: അല്ല, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ സാറേ, ഈ കൈകൾ ശുദ്ധമാണ്.
1: ആ നിന്റെ ഉദ്ദേശവും അതൊക്കെ തന്നെ ആയിരുന്നില്ലേ? കൈകൾ ശുദ്ധമാണോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ നമുക്കറിയാം.
4: ഈ സ്റ്റാൻഡപ്പ് കോമഡി എന്നൊക്കെ പറഞ്ഞ് കോമാളിത്തരങ്ങൾ കാട്ടിക്കൂട്ടുന്നവർക്ക് ഇതൊരു പാഠമാകും.
2: അല്ല ചേച്ചി, ഒരു ജനാധിപത്യ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം ഇങ്ങനെ നിഷേധിക്കാമോ?
1: അതിനാരാ അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിച്ചത്? നിയമമോ നിയമപാലകരോ ഒന്നും അല്ലല്ലോ.
3: അല്ല, ജനക്കൂട്ടവും അസഹിഷ്ണുത കാണിച്ചു തുടങ്ങിയോന്നാ എന്റെ സംശയം.
2: ആ നിന്നെ പോലെയുള്ളവരുടെ പ്രകടനമൊക്കെ കണ്ടേ അവർക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് അവരും പ്രതികരിച്ചു തുടങ്ങിയത്.
4: വിമർശനമൊക്കെ ആരെയാകാം, പക്ഷേ എന്തിനും ഏതിനും ഒരു പരിധി വെച്ചില്ലെങ്കിൽ അത് സ്വയം കുഴിതോണ്ടലാകും.
3: ഇത് വളരെ വിചിത്രം തന്നെ. പറഞ്ഞവർക്കും തോന്നിയത് കാണിച്ചവർക്കും ഒരു കുഴപ്പമില്ല, അത് കലാരൂപത്തിലാക്കിയാൽ ജനം ഇടപെടും എന്നൊക്കെ പറഞ്ഞാൽ എന്നെ പോലുള്ളവർ എങ്ങനെ പരിപാടി അവതരിപ്പിക്കും? നിങ്ങൾ തന്നെ ഒന്ന് പറ.
1: ആ പണ്ടൊക്കെ ജനം പിന്നെ പിന്നെയെന്ന് മാറ്റിവെക്കുമായിരുന്നു, ഇപ്പൊ ഒക്കെ അപ്പൊ തന്നെയാണ് എന്റെ സജി.
2: അല്ല സാറേ, സാറെന്താണ് ഇങ്ങനെ പറയണത്? എനിക്കൊന്നും മനസ്സിലായില്ലട്ടാ.
4: അതെ, ഇത്തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന് കേട്ടിട്ടുണ്ടോ ബാബു?
2: ഓ വേണ്ടാതീനം പറഞ്ഞാ പുറത്ത് അടി കിട്ടുമെന്നല്ലേ, അതൊക്കെ എനിക്കറിയാം.
1: അപ്പൊ ബാബുവിന് കാര്യം പിടികിട്ടി, ഇനി സജിക്കോ?
3: അതല്ലേ സാറേ ഞാൻ പിൻവാങ്ങിയത്, അല്ലാതെ ഭയം കൊണ്ടൊന്നല്ല, ചെറിയൊരു പേടി മാത്രം.
5: ശബ്ദം നൽകിയവർ എം വി ശശികുമാർ, പ്രീതി ജോസഫ്, വിനോദ് കുര്യാപ്പള്ളി, മാർട്ടിൻ കുമ്പളങ്ങി. രചന എം വി ശശികുമാർ.
0: വിവിധ കാരണങ്ങളാൽ 2025 ജനുവരി 1 മുതൽ 26 ഓഗസ്റ്റ് 31 വരെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയാതെ സീനിയോർ

പാർട്ടി നഷ്ടപ്പെട്ട വിമുക്ത ഭടന്മാരായ ഉദ്യോഗാർത്ഥികൾക്ക് ഒക്ടോബർ 31 വരെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് അവസരമുണ്ടായിരിക്കുമെന്ന് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ അറിയിച്ചു.

ഇതോടെ എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി 7:25 വാർത്തകൾ, തിരികെ എത്താം 7:35 എഫ് എം ഡയറിയുടെ രണ്ടാം ഭാഗവുമായി, സമകാലികം, നോവൽ പാരായണം തുടങ്ങിയ ഇനങ്ങളുമായി.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഏകദിന സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് കൊല്ലത്ത് തുടക്കം കുറിക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81st സമ്മേളനത്തെ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. കള്ളക്കടൽ പ്രതിഭാസ സാധ്യതയെ തുടർന്ന് കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. തമിഴ്നാട്ടിലും ലക്ഷദ്വീപിലും ജാഗ്രതാ നിർദ്ദേശം. അമേരിക്കയുടെ നാവിക ഉപരോധം പിൻവലിച്ചാൽ 7 ദിവസത്തിനകം ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകുമെന്ന് ഇറാൻ. മധ്യസ്ഥ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് അമേരിക്ക. ഏഷ്യൻ ഗെയിംസിൽ സുവർണ നേട്ടം ലക്ഷ്യമിട്ട് ഇന്ത്യൻ പുരുഷ വനിതാ കബഡി ടീമുകൾ ഇന്നിറങ്ങി. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് സംസ്ഥാനത്തെത്തും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: നാളെ കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ രാവിലെ 11 മണിക്ക് മാതാ അമൃതാനന്ദമയി മഠത്തിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കും. വൈകിട്ട് 4 മണിക്ക് ബാലരാമപുരത്ത് എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസിന്റെ ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും. ഇന്ന് കേരളത്തിലെത്തുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉച്ചയ്ക്ക് 2 മണിക്ക് കുണ്ടറയിൽ വനിതാ ശാക്തീകരണത്തിനായി സഹകരണ മേഖലയിൽ ആരംഭിക്കുന്ന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് അമൃതപുരിയിൽ അമൃത കീർത്തി പുരസ്കാര ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും.
0: ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81st സമ്മേളനത്തിന്റെ ഉന്നതതല പൊതുചർച്ചയെ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. വിശ്വാസം പുനഃസ്ഥാപിക്കൽ, മാറ്റങ്ങൾ കൈകാര്യം ചെയ്യൽ, എല്ലാവർക്കും ഫലപ്രദമാകുന്ന ഒരു ഐക്യരാഷ്ട്രസഭ എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. 193 അംഗരാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരും പ്രധാനമന്ത്രിമാരും മുതിർന്ന പ്രതിനിധികളും പങ്കെടുക്കുന്ന പൊതുസഭയിൽ പ്രധാന അന്താരാഷ്ട്ര വിഷയങ്ങളിലുള്ള തങ്ങളുടെ നിലപാടുകൾ നേതാക്കൾ വ്യക്തമാക്കും. ഗൾഫ്, ചെങ്കടൽ, കരിങ്കടൽ മേഖലകളിൽ വാണിജ്യ കപ്പലുകൾക്കും നാവികർക്കും നേരെ ആവർത്തിച്ചുള്ള ആക്രമണങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്ര പൊതുസഭ സമ്മേളനത്തിൽ കപ്പൽ ഗതാഗതത്തിന്റെയും നാവികരുടെയും സുരക്ഷ സംബന്ധിച്ച ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് എന്ന സംഘടനയുടെ ഉദ്ഘാടന യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കപ്പലുകളുടെയും നാവികരുടെയും സുരക്ഷയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി ഇന്ത്യയും ലൈബീരിയയും സംയുക്തമായി ചേർന്നുള്ള ഒരു പുതിയ സംരംഭം വിദേശകാര്യമന്ത്രി പ്രഖ്യാപിച്ചു.
2: India and Liberia joined hands to propose the idea of establishing a group of friends that focuses on various aspects of maritime trade, safety and security of shipping and seafarers. This group of friends consists of major ship-owning member states, countries with the largest number of ship registries, and those who provide the maximum numbers to seafaring.
0: ജലസുരക്ഷ എന്നത് പൌരന്മാർ, സർക്കാർ, വ്യവസായ മേഖല തുടങ്ങി എല്ലാ പങ്കാളികളുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര ജലശക്തി മന്ത്രി സി ആർ പാട്ടീൽ. ന്യൂഡൽഹിയിൽ നടന്ന 9th ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരാചരണത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിരമായ ഫലങ്ങൾ കൈവരിക്കുന്നതിന് ജൽജീവൻ മിഷൻ, നമാമി ഗംഗെ, സ്വച്ഛ് ഭാരത് മിഷൻ, ജൽ സഞ്ജയ്, ജൻ ഭാഗീദാരി തുടങ്ങിയ പദ്ധതികളുടെ നടത്തിവെപ്പിൽ ജനപങ്കാളിത്തം ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11. പരിപാടിയുടെ 138th പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലയിലും AAR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാം. ഇന്ന് ആണവായുധ നിർമ്മാർജ്ജനത്തിനുള്ള അന്താരാഷ്ട്ര ദിനം. ആണവായുധങ്ങൾ മനുഷ്യരാശിക്കുണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത്. ആണവായുധങ്ങളുടെ സമ്പൂർണ്ണ നിർമ്മാർജ്ജനമാണ് പ്രധാന ലക്ഷ്യം.

0: 2013 ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് ദിനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: യുവ ഡോക്യുമെന്ററി ചലച്ചിത്ര പ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കാൻ കേരള സർക്കാർ പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ്. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്ര മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ചലച്ചിത്ര അക്കാദമി, ഫിലിം സൊസൈറ്റികൾ, സർവകലാശാലകൾ, മാധ്യമ സ്ഥാപനങ്ങൾ എന്നിവയെ കോർത്തിണക്കിയാകും പദ്ധതി നടപ്പിലാക്കുക. കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് പുലർച്ചെ 2:30 മുതൽ മറ്റന്നാൾ പുലർച്ചെ 2:30 വരെ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. തമിഴ്നാട്ടിലെ കന്യാകുമാരി, രാമനാഥപുരം, തൂത്തുക്കുടി, തിരുനെൽവേലി തീരങ്ങളിലും ലക്ഷദ്വീപ് തീരങ്ങളിലും ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളിലൊന്നായ പ്രധാനമന്ത്രി സ്വനിധിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
2: രാജ്യത്തെ വഴിയോര കച്ചവടക്കാരെ പിന്തുണയ്ക്കുന്നതിനായി ആരംഭിച്ച പ്രധാന സംരംഭമാണ് PM സ്വനിധി. ഈടുരഹിത വായ്പകൾ നൽകുന്നതിനു പുറമെ വഴിയോര കച്ചവടക്കാർക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷയും ഇതിലൂടെ പ്രോത്സാഹിപ്പിക്കുന്നു. 2020 ആരംഭിച്ച പദ്ധതിയിലൂടെ ഇതിനോടകം 1.12 കോടിയിലധികം വായ്പകൾ വിതരണം ചെയ്തു. നഗരങ്ങളിലും പട്ടണങ്ങളിലുമായി 75 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. വഴിയോര കച്ചവടക്കാർക്ക് ശക്തവും സുസ്ഥിരവുമായ ഉപജീവന മാർഗം ഉറപ്പാക്കുന്ന ഈ പദ്ധതി 2030 മാർച്ച് വരെ നീട്ടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ കബഡി ടീമുകൾ നിലവിലെ സ്വർണ മെഡലുകൾ നിലനിർത്താൻ ലക്ഷ്യമിട്ട് ഇന്ന് ഫൈനൽ മത്സരത്തിനിറങ്ങും. ഫൈനലിൽ ഇരു വിഭാഗങ്ങളിലും ഇറാനാണ് ഇന്ത്യയുടെ എതിരാളികൾ. ബാഡ്മിന്റണിൽ 2 തവണ ഒളിമ്പിക് മെഡൽ നേടിയ PV സിന്ധുവിലാണ് ഇന്ത്യയുടെ പ്രതീക്ഷകൾ. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യസെൻ ഇന്ന് മത്സരത്തിനിറങ്ങും. വനിതകളുടെ 1500 മീറ്റർ ഫൈനലിൽ പാരുൽ ചൌധരിയും പൂജയും ഇന്ത്യയ്ക്കായി മത്സരിക്കും. അതേസമയം പുരുഷ വിഭാഗം മാരത്തണിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം സാവൻ ബർവാൾ ചരിത്രം കുറിച്ചു. ഇതോടെ ഈ ഇനത്തിൽ ഒരു മെഡലിനായുള്ള ഇന്ത്യയുടെ 44 വർഷത്തെ കാത്തിരിപ്പിനാണ് വിരാമമായത്. ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ വെള്ളി മെഡൽ നേടിയ ഗുൽവീർ സിംഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഗുൽവീർ സിംഗിന്റെ നേട്ടം രാജ്യത്തുടനീളമുള്ള യുവ കായിക താരങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഫിഡെ ചെസ് ഒളിമ്പ്യാഡിന്റെ പുരുഷ വിഭാഗം ഓപ്പൺ മത്സരങ്ങളുടെ 9th റൌണ്ടിൽ ഡി ഗുഗേഷ് ജർമ്മൻ താരത്തെ പരാജയപ്പെടുത്തി പോയിന്റ് പട്ടികയിൽ രണ്ടാമതെത്തി. വനിതാ വിഭാഗത്തിൽ ദിവ്യ ദേശ്മുഖ്, വെന്തിക അഗർവാൾ എന്നിവരുടെ വിജയത്തോടെ ഇന്ത്യ 3-1 എന്ന സ്കോറിന് വിജയം ഉറപ്പിച്ചു. അമേരിക്കൻ സൈന്യം തങ്ങളുടെ തുറമുഖങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം പിൻവലിക്കുകയും ഇന്ധന ഉപരോധത്തിൽ ഇളവ് അനുവദിക്കുകയും ചെയ്താൽ 7 ദിവസത്തിനകം ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറന്നുകൊടുക്കാമെന്ന് ഇറാൻ. അതിനൊപ്പം ലെബനിലെ വെടിനിർത്തൽ പാലിക്കുകയും വേണമെന്ന് ഇറാൻ വ്യവസ്ഥ വച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിക്ക് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയാണ് ഈ നിർദ്ദേശം വിശദീകരിച്ചത്. അതേസമയം ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥരുമായി ഘടനാപരമായ ചർച്ചകൾ നടക്കുന്നതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. എന്നാൽ ഈ നിർദ്ദേശത്തോട് ഗൾഫ് അറബ് രാജ്യങ്ങൾ പ്രതികരിച്ചിട്ടില്ല. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിന്റെ 3 ദിവസം നീണ്ട വാഷിംഗ്ടൺ സന്ദർശനം പൂർത്തിയായി. ലോകത്തിലെ ഏറ്റവും വലിയ 2 സമ്പദ്വ്യവസ്ഥകൾ തമ്മിൽ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും വ്യാപാരം, നിർമ്മിത ബുദ്ധി, വിദേശനയം എന്നീ മേഖലകളിൽ സുപ്രധാന ചർച്ചകൾ നടന്നു. സന്ദർശനം വളരെ മികച്ചതായിരുന്നുവെന്നും കർഷകർ ഉൾപ്പെടെ എല്ലാവർക്കും ഇത് നേട്ടമുണ്ടാക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ജർമ്മനിയിൽ നിർബന്ധിത സൈനിക സേവനം വീണ്ടും നടപ്പിലാക്കാനുള്ള നീക്കത്തിനെതിരെ രാജ്യവ്യാപകമായി സ്കൂൾ വിദ്യാർത്ഥികളുടെ സമരം തുടരുന്നു. ജർമ്മനിയിലുടനീളം 100-ൽ അധികം പ്രതിഷേധ പ്രകടനങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്വമേധയായുള്ള സൈനിക സേവനത്തിനായുള്ള പുതിയ നിയമം ഈ വർഷം ജനുവരിയിലാണ് പ്രാബല്യത്തിൽ വന്നത്. രാജ്യത്തെ ആദ്യത്തെ വിക്ടിം റൈറ്റ് സെന്റർ പട്ടേൽ ഇന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉദ്ഘാടനം ചെയ്യും. വിവിധ കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവർക്ക് നിയമപരമായ അവകാശങ്ങളും അവശ്യ സഹായങ്ങളും ഒരൊറ്റ മേൽക്കൂരയ്ക്ക് കീഴിൽ ലഭ്യമാക്കുകയാണ് ഈ കേന്ദ്രത്തിന്റെ ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഏകദിന സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി

അമിത്ഷാ സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് കൊല്ലത്ത് തുടക്കം കുറിക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81st സമ്മേളനത്തെ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. കള്ളക്കടൽ പ്രതിഭാസ സാധ്യതയെ തുടർന്ന് കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. തമിഴ്നാട്ടിലും ലക്ഷദ്വീപിലും ജാഗ്രതാ നിർദ്ദേശം. അമേരിക്കയുടെ നാവിക ഉപരോധം പിൻവലിച്ചാൽ 7 ദിവസത്തിനകം ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകുമെന്ന് ഇറാൻ. മധ്യസ്ഥ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് അമേരിക്ക. ഏഷ്യൻ ഗെയിംസിൽ സുവർണ നേട്ടം ലക്ഷ്യമിട്ട് ഇന്ത്യൻ പുരുഷ വനിതാ കബഡി ടീമുകൾ ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: പ്രിയ ശ്രോതാക്കളെ, ഇനി എഫ് എം ഡയറിയുടെ രണ്ടാം ഭാഗമാണ്. സ്വാഗതം എല്ലാവർക്കും. ഇപ്പോൾ
1: ഞാൻ തിരുവനന്തപുരത്ത് വസിക്കുന്ന ഒരാളാണ്, കൂടെ കൂടെ എറണാകുളത്ത് വരാറുണ്ട്.
2: ഒരു എഡ്യൂടെക് സ്ഥാപനത്തിന്റെ ഡയറക്ടർ ജിജു തോമസ്.
1: ഇപ്പൊ എറണാകുളത്ത് നമ്മൾ കാർ ഓടിച്ച് എത്തുമ്പോൾ ആദ്യം നമുക്ക് ഒരു ഭയം ഫീൽ ചെയ്യുന്നത് ഈ പ്രൈവറ്റ് ബസ്സുകാരൻ നമ്മുടെ മുമ്പിലോ പുറകിലോ ഒക്കെ വരുമ്പോഴാണ്. വല്ലാത്തൊരു അസഹിഷ്ണുതയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ആ വഴി എനിക്ക് മാത്രമുള്ളതാണ്, നീ ആരാണ് എന്നുള്ള മനോഭാവത്തിലാണ് അവർ ഓടിക്കുന്നത്. അഹംഭാവവും ആ ഒരു ഭീതിപ്പെടുത്തുന്ന നടപടികളും വല്ലാതെ ഒരു അസമത്വം അല്ലെങ്കിൽ ഒരു അസ്ഥിരത റോഡിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനൊരു തടയിട്ടേ മതിയാവുകയുള്ളൂ. ഞാനും ഒരു വാഹനം എന്നുള്ള ഒരു അപ്രോച്ച് പ്രൈവറ്റ് വെഹിക്കിളുകാരൻ എറണാകുളം സിറ്റിയിൽ എടുക്കേണ്ടതുണ്ടെന്നാണ് ഒരു വിസിറ്റർ എന്ന നിലയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്.
2: ചെവിടടപ്പിക്കുന്ന ഹോൺ മുഴക്കി ഇടിച്ചു കയറി വരുന്ന ബസ്സുകൾ കേരളത്തിലെ ഏതൊരു നിരത്തിലും സാധാരണമായ കാഴ്ചയാണിത്. സമയത്തിനെതിരെയുള്ള മത്സരം, യാത്രക്കാർക്കു വേണ്ടി മറ്റൊരു ബസ്സുമായി പിടിവലി, ഇവക്കിടയിൽ പലപ്പോഴും അപഹരിക്കപ്പെടുന്നത് സാധാരണക്കാരുടെ ജീവനും സുരക്ഷിതത്വവുമാണ്. ഓരോ വർഷവും നൂറുകണക്കിന് അപകടങ്ങൾ, നിരവധി മരണങ്ങൾ ഇവയൊക്കെ ഉണ്ടായിട്ടും നിരത്തിലെ ഈ അപകടകരമായ മത്സരയോട്ടത്തിന് അറുതിയില്ല. എന്താണ് ഈ പ്രശ്നത്തിന്റെ വേരുകൾ? ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ? കേൾക്കാം ഇന്നത്തെ സമകാലികത്തിൽ.
3: ഞാൻ കാക്കനാട് നിന്ന് തേവര ഭാഗത്തേക്ക് ദിവസവും ബസ്സിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്, ജോലിയുടെ ഭാഗമായിട്ട്.
2: എലിസബത്ത് സാമുവൽ.
3: രാവിലെ ബസ് കയറുമ്പോ തൊട്ട് നമുക്കറിയാം, നമുക്കൊരു പ്രഷറാണ്. നമുക്ക് ബസ് കയറുമ്പോഴേക്കും നമ്മൾ ജീവനോടെ തിരിച്ചെത്തുമോ എന്ന് നമുക്കൊരു ഉറപ്പുമില്ലാതെയാണ് ബസ്സിൽ പോവുക. രണ്ട് മൂന്ന് ഇൻസിഡൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, പാലാരി വട്ടത്ത് ഇതുപോലെ ഞാൻ ബസ് കയറാനായിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ഞാൻ ബസ് കയറി, ഡോറ് തുറന്നു, ആൾക്കാര് ഇറങ്ങുന്നു, ഇങ്ങോട്ട് ഇറങ്ങുന്നു. ആ സമയത്ത് തന്നെ എന്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ബസ്, നമുക്ക് സ്പേസ് ഇല്ല, അവിടെ കടയാണ്, ഇപ്പുറത്തെ സൈഡിൽ കൂടെ ബസ് വന്നിട്ട് ഞാൻ നിന്ന് ആ ഡോറിനെ ഉരച്ചിട്ട് ഈ രണ്ട് ബസ്സിന്റെ ഇടയ്ക്ക് ഞാൻ ജാമായി പോവുകയായിരുന്നു. എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനോ, ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ, ബസ് മാറിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് എന്തെങ്കിലുമൊക്കെ അന്ന് സംഭവിച്ചേനെ. എന്നിട്ട് അതിനുശേഷം ഞങ്ങൾ ബസ്സിൽ ഒരു തരത്തിൽ കയറിപ്പറ്റി. ആ ഒരു ഡോർ മൊത്തം അത് പൊളിഞ്ഞു പോയി അന്ന്. അങ്ങനെ ബസ്സിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ രണ്ട് ബസ്സുകാരും തമ്മിലുള്ള ഒരു മത്സര ഓട്ടമായിരുന്നു പിന്നെ അങ്ങോട്ട്. എന്നിട്ട് മനഃപൂർവ്വം ഈ ബസ്സിന്റെ പുറകിൽ വന്ന് ഇടിപ്പിക്കുകയും അത് ആൾക്കാർ ചോദ്യം ചെയ്തപ്പോൾ വീണ്ടും വന്ന് ഇടിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ആൾക്കാരെല്ലാം കൂടെ ഈ ബസ്സിന്റെ ഫോട്ടോ എടുത്ത് ട്രാഫിക് പോലീസിന് അയച്ചു കൊടുക്കുകയൊക്കെ ഉണ്ടായി. പക്ഷെ എന്ത് സംഭവിച്ചു എന്നുള്ളത് പിന്നെ അറിയില്ല. ഇങ്ങനെ പല അവസരങ്ങളിലും പല പല ഇൻസിഡൻസ് നമുക്ക് നമ്മൾ നേരിട്ട് കാണുകയും ഇവരുടെ ഒരു റാഷ് ഡ്രൈവിംഗ് നമുക്ക് അനുഭവപ്പെടുകയും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഇപ്പം തേവര ഫെറി ഭാഗത്തേക്കൊക്കെ പോകുന്ന ബസ്സുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ കുറയുന്നതനുസരിച്ച് ചിലപ്പം ഒന്നോ രണ്ടോ പേരെ ബസ്സിൽ കാണുകയുള്ളൂ. പിന്നെ അവരങ്ങോട്ട് സ്മോക്കിംഗ് തുടങ്ങും. അവരവിടുന്ന് ആ സ്മോക്ക് ചെയ്തിട്ടും ഒക്കെ ആയിരിക്കും അവിടുന്ന് പിന്നെ ബസ് ഓടിക്കുക. ഇങ്ങനെ പല അനുഭവങ്ങളും നമ്മുടെ നിരന്തരമായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് പലർക്കും ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ഈ ബസ്സിന്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് പോയിരിക്കാൻ തന്നെ പേടിയാണ്. ഇവരുടെ ഒരു ഡ്രൈവിംഗ് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. ഇതേപോലെ തന്നെ മറ്റൊരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഇതേ പാലാരിവട്ടം ഈ ഒരു ഭാഗം തന്നെയാണ്. ഇപ്പൊ നമ്മളിങ്ങനെ പോകുമ്പോൾ രണ്ട് ബസ് തമ്മിലുള്ള അവരുടെ ഒരു സമയക്രമത്തിൽ എന്തോ ഒരു വ്യത്യസ്തത വന്നിട്ടുണ്ട്. അപ്പോ ഈ പുറകെ വന്ന ബസ് വണ്ടി നിർത്തിയിട്ട് അവിടുന്ന് ഒരു കമ്പി എടുത്തുകൊണ്ട് വന്ന് മറ്റേ ബസ്സിന്റെ മുമ്പിൽ കിടക്കുന്ന ബസ്സിന്റെ ഫ്രണ്ട് ലൈറ്റ് രണ്ട് അടിച്ചു പൊട്ടിച്ചിട്ട് തിരിച്ചൊരു കൂസലും ഇല്ലാതെ തിരിച്ചു മറ്റേ വണ്ടിയിലേക്ക് കയറി ആ വാഹനം എടുത്തു പോവുകയാണ് ഉണ്ടായത്.

0: അത് സമയം പാലിക്കപ്പെടാനാണോ എന്താണെന്നറിയില്ല. പക്ഷെ എന്നാ പോലും ഒരു കൂസലും ഇല്ലാതെ പബ്ലിക്കലി അത്ര വന്നിട്ട് രണ്ട് ഗ്ലാസും സൈഡ് മിററും എല്ലാം അടിച്ചു പൊട്ടിച്ചിട്ട് ആരും ഒന്നും ചോദ്യം ചെയ്തിട്ടില്ല അവർ കയറി പോവുകയാണ് ഉണ്ടായത്. ബസ്സിൽ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഒരു അനുഭവമാണ്. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ സ്വന്തം വാഹനമായി നിരത്തിലിറങ്ങുമ്പോൾ ഇതിലും മോശം അനുഭവമാണ് ഉണ്ടാവാറുള്ളത്. നമ്മള് അവർ നിരന്തരമായി ഹോൺ അടിച്ച് നമ്മളെ ശല്യപ്പെടുത്തുകയും നമ്മുടെ മുമ്പിലേക്ക് ഉണ്ടെന്ന് ബസ് നിർത്തിയിട്ട് നമുക്ക് ഒരു വാഹനങ്ങൾക്കും കടന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തടസ്സം റോഡിൽ സൃഷ്ടിക്കുകയും അതുമൂലം വലിയ വലിയ ബ്ലോക്കുകൾ ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട്. ഇതുപോലെ തന്നെ ഒരു ദിവസം കലൂർ ഭാഗത്ത് വെച്ച് ഈ ഹോണടി, അസഹനീയമായ ഹോണടി കേട്ടിട്ട് നമ്മുടെ ഹൈക്കോടതി ഒരു ജഡ്ജി അദ്ദേഹം അവിടെയുള്ള പോലീസിനെ അറിയിക്കുകയും പോലീസ് വന്നിട്ട് പോലും ഇവർക്കൊരു കൂസലും ഇല്ലാതെ അവരെ വാഹനം എടുത്തു പോവുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നിരന്തരമായി പല രീതിയിലും യാത്രക്കാർക്കും സ്വന്തം വാഹനമായി ഇറങ്ങുന്ന ആൾക്കാർക്കും ബൈക്ക് യാത്രികർക്കും എല്ലാം കാൽനടക്കാർക്കും എല്ലാം നിരന്തരമായി പല പല പ്രശ്നങ്ങൾ ഇവരും മൂലം ഉണ്ടാവാറുണ്ട്.
1: ഞാൻ ബസ് ഓണേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറിയാണ് സിറാജ്. ഇപ്പോൾ നമ്മുടെ ആക്സിഡന്റിനെ സംബന്ധിച്ച് ബസ്സുകൾ കാണിക്കുന്ന അല്ലെങ്കിൽ ബസ് ഓവർ സ്പീഡ്, ബസ്സിന്റെ കാര്യങ്ങൾ, അതായത് റാഷൻ നെഗ്ലിജൻസ് ഡ്രൈവിംഗ് ഒക്കെ പറഞ്ഞു. ഓക്കെ, നല്ല കാര്യം, അത് തെറ്റ് തന്നെയാണ്, നമ്മൾ അതിനെ ന്യായീകരിക്കുന്ന ഒന്നുമില്ല. ഒരു 40 വർഷം മുമ്പ് കൊച്ചിൻ സിറ്റിയിൽ ഉള്ള റോഡ് തന്നെയാണ് ഇന്നുള്ളത്. 40 വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിൻ സിറ്റിയിൽ എത്ര വാഹനങ്ങൾ ഉണ്ടായി, അതനുസരിച്ച് എന്ത് ഡെവലപ്മെന്റ് ഗവൺമെന്റ് റോഡ് വികസനത്തിൽ ചെയ്തു. ഇന്നും അന്നുള്ള ബസ്സുകൾ മാത്രമാണ് കൊച്ചിൻ സിറ്റിയിൽ ഇന്നുള്ളത്. അതിലെ നമ്പറിൽ ഒരു വർധനവും ഉണ്ടായിട്ടില്ല, ചുരുങ്ങിയിട്ടേ ഉള്ളൂ. പബ്ലിക് ട്രാൻസ്പോർട്ട് സമയബന്ധിതമായി സർവീസ് നടത്തുന്ന ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം, ഞാനിപ്പോ ഒരു 2-വീലറായിട്ട് റോഡിലേക്ക് ഇറങ്ങിയാൽ എന്റെ സ്വാതന്ത്ര്യം, എന്നെ എനിക്ക് ഇഷ്ടം പോലെ റോഡ് ഉപയോഗിക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റ് പൊതുജനങ്ങൾക്ക് ഉള്ളിടത്തോളം കാലം എങ്ങനെ ഞങ്ങൾ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യും? എന്നാൽ ഇവിടെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കോടിക്കണക്കിന് വണ്ടികൾ രജിസ്റ്റർ ചെയ്ത് ഈ റോഡിലേക്ക് ഇറങ്ങിയിട്ട് ഏതെങ്കിലും ഒരു മീഡിയ ഇതിന് താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ കൊച്ചിൻ സിറ്റിയിലെ റോഡുകൾക്കില്ല. അതുകൊണ്ട് അതൊന്ന് വികസിക്കണം എന്ന് ഏതെങ്കിലും ഒരു മാധ്യമ റിപ്പോർട്ട് ചെയ്തോ? ചെയ്തിട്ടില്ല. റോഡ് വികസിക്കുമ്പോഴാണ്, അതായത് വാഹനങ്ങൾ പെരുകുമ്പോൾ റോഡ് വികസനമാണ് ഇതിന്റെ അടിസ്ഥാനം. ഏതൊരു ആക്സിഡന്റും അങ്ങനെയാണ്. അപ്പൊ അതിന് ഒരു വിഭാഗത്തെ മാത്രം കുറ്റം പറയുകയും ഇപ്പൊ ഏതൊരു ജനങ്ങളാണ് പൊതുവെ റോഡ് ക്രോസ് ചെയ്യുന്നത്, എവിടെയാണ് ക്രോസ് ചെയ്യേണ്ടത്, എവിടെയൊക്കെ ക്രോസ് ചെയ്യാൻ പാടില്ല എന്ന് സാമാന്യ ബോധമുള്ള ഏത് ജനമാണ് എന്ന് പറഞ്ഞാൽ കൊച്ചി സിറ്റിയിൽ അത് പാലിക്കണേ? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഷൺമുഖ റോഡ് ആയിക്കോട്ടെ, എം ജി റോഡ് ആയിക്കോട്ടെ, ബാനർജി റോഡ് ആയിക്കോട്ടെ, ഫുട്പാത്തിന് ഇഷ്ടംപോലെ നിലവിലുള്ള റോഡ് കയ്യേറി ഫുട്പാത്ത് പണിത് റോഡിന്റെ വീതി കുറച്ചു. ഈ റോട്ടിൽ കൂടി സൈക്കിൾ ഉൾപ്പെടെ ബസ് ലോറി ഓട്ടോറിക്ഷ 2-വീലർ എല്ലാം പോണം. എന്താണ് ഇതിനെ കുറിച്ച് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഇതിൽ കൂടെ പോകുന്ന ബസ്സിനെ മാത്രം ഫോക്കസ് ചെയ്യുക, അവർ ചെയ്യുന്നത് തെറ്റാണ്. കാരണം അവർക്ക് സമയബന്ധിതമായിട്ട് റൂട്ടും ടൈമും കൊടുക്കുന്നത് സർക്കാരാണ്. നിങ്ങൾ 1 കിലോമീറ്റർ 3 മിനിറ്റ് കൊണ്ട് ഓടിച്ച് കവർ ചെയ്യണം. നിങ്ങൾ സമയബന്ധിതമായി സമയമെടുത്ത് കവർ ചെയ്യണമെന്ന് ഒരു സർക്കാരും പറയണില്ല. ഇത് ഉപയോഗിക്കുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ടോർച്ചർ ചെയ്യുക, അതാണ് ഇപ്പം മാധ്യമങ്ങളും പൊതുജനങ്ങളും ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ വാഹനം സ്വന്തമായി മേടിച്ചാൽ എന്റെ സൗകര്യത്തിനും എന്റെ ഇഷ്ടത്തിനും റൂട്ടിൽ കൂടെ സഞ്ചാരം നടത്തണം, മൗലികാവകാശമാണ്. ഇതേപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് നടത്തുന്ന ഞങ്ങൾക്ക് എന്താണ് പരിരക്ഷ? ഓരോ യാത്രക്കാരനും പൊതുവെ പുറത്തുകൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്കും തേർഡ് പാർട്ടി ഇൻഷുറൻസ് കവറേജ് വരെയും ചെയ്തുകൊണ്ട് ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ മാത്രം ഇങ്ങനെ കുറ്റം പറയുന്ന എങ്ങനെ ശരിയാവും? ഒരു തൊഴിലെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ, ഞങ്ങളെ മാത്രം ഇങ്ങനെ ക്രൂശിക്കാൻ പറ്റും? ഇതിനൊക്കെ മാധ്യമങ്ങളാണ് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യേണ്ടത്.
2: മുൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനും SCMS ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷന്റെ ഡെപ്യൂട്ടി ഡയറക്ടറുമായ KG ദിലീപ് കുമാർ.
3: തീർച്ചയായും റോഡ് സുരക്ഷ എന്ന് പറയുന്നത് ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയാണ്. എനിക്ക് കൈവീശി നടക്കാം, പക്ഷെ അടുത്ത ആളുടെ മൂക്കിന്റെ തുമ്പത്ത് വരെ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാം മനസ്സിലാക്കേണ്ട ഒന്ന്, ഇത്രത്തോളം ഹെട്രോജീനിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരേ ട്രാക്കിലൂടെ വിവിധ വേഗതയിലുള്ള മോട്ടോർ സൈക്കിള്, ഓട്ടോറിക്ഷ, കാറ്, ലോറി പോലെയുള്ള പല വേഗതയിലുള്ള, പല വലിപ്പത്തിലുള്ള, പല തൂക്കത്തിലുള്ള വാഹനങ്ങൾ ഇടകലർന്ന് ഒഴുകുന്ന ഒരു നിരത്താണ്. മറ്റ് രാജ്യങ്ങളിലേക്കാളും വിരുദ്ധമായി ഇത്രയധികം ഡെൻസിറ്റി ഓഫ് വെഹിക്കിൾ പോപ്പുലേഷനുള്ള, വോളിയം ഓഫ് വെഹിക്കിൾസ് ഉള്ള നിരത്തുകളാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഒരു സ്വകാര്യ ബസ് പോലെയുള്ള വാഹനം അല്ലെങ്കിൽ ബസ്സുകൾ പോലെയുള്ള ഹെവി വാഹനങ്ങൾ

ഏകദേശം 9-10 മീറ്റർ നീളമുള്ള ഒരു വാഹനമാണ്. അതിനനുവദിച്ചിട്ടുള്ള വേഗത 60 മുതൽ 80 കിലോമീറ്റർ വരെ വേഗതയാണ്. 60 കിലോമീറ്റർ വേഗതയിൽ പോയാൽ പോലും ഒരു സെക്കൻഡിൽ അത് 17 മീറ്റർ പോകും. 1 അടി അല്ലെങ്കിൽ 1 മീറ്റർ അകലത്ത് കൂടെ ആളുകൾ നിറഞ്ഞൊഴുകുന്ന റോഡിലൂടെയാണ് അത് സെക്കൻഡിൽ 17 മീറ്റർ വേഗതയിൽ കുതിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒന്ന്, ഒരു കാഴ്ച കണ്ട്, ഒരു അപകട സാധ്യത കണ്ട് ആ ഡ്രൈവറുടെ കാല് ആക്സിലറേറ്ററിൽ നിന്ന് ബ്രേക്കിലേക്ക് എത്താൻ പോലും 1 സെക്കൻഡ് വേണം എന്നുള്ളതാണ്. അതായത് ആദ്യത്തെ 1 സെക്കൻഡ് ഈ വാഹനം ബ്രേക്കില്ലാതെയാണ് നിരത്തിലൂടെ പായുന്നത്. അപ്പോൾ 1 അടി അകലത്തുകൂടെ നടക്കുന്ന ആൾ, അല്ലെങ്കിൽ 1 മീറ്റർ അകലത്തുകൂടെ നടക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ അയാളിലേക്ക് ഈ വാഹനം എത്താൻ 1 സെക്കൻഡിന്റെ 17 ഒരംശം മതി. 1 സെക്കൻഡിന്റെ 17 ഒരംശം മതി ഒരാൾ കൊല്ലപ്പെടാനോ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ കൊല്ലപ്പെടാനോ. ഈ ഒരു പ്രാഥമിക തിരിച്ചറിവ് നമ്മുടെ ഡ്രൈവർമാർക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ പലപ്പോഴും ഉണ്ടാകാവുന്ന പ്രശ്നം. എങ്ങനെയാണ് ഇത് അപകടങ്ങളിലേക്ക് എത്തുന്നത്? ആദ്യത്തെ ദിവസം വാഹനം ഓടിച്ചിരുന്ന സമയത്ത് നമ്മൾക്ക് എല്ലാം ഓർമ്മയുണ്ട്, വളരെ ശ്രദ്ധയോടെയാണ് നമ്മൾ വാഹനം ഓടിക്കുന്നത്. റോഡിൽ കാണുന്നതിനെ എല്ലാം അപകട സാധ്യതയായിട്ട് കാണുന്നു. ഒന്ന് ആക്സിലറേറ്റർ കൊടുക്കാൻ പോലും നമുക്ക് പേടിയാണ്. കാരണം റോഡിൽ നിൽക്കുന്ന ഓരോരുത്തരും വട്ടം ചാടുമെന്നോ അല്ലെങ്കിൽ അവിടേക്ക് വാഹനം പോകുമെന്നോ എല്ലാം നമ്മൾ ചിന്തിച്ചിരുന്നു. പക്ഷേ കുറെ കാലം കഴിയുമ്പോൾ ഈ സാധ്യതകൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. കാരണം നമ്മൾ ആദ്യത്തെ ദിവസം ബ്രേക്ക് നോക്കിയാണ് ബ്രേക്ക് ചവിട്ടിയിരുന്നത്. പിന്നെ നമ്മൾ ബ്രേക്കൊക്കെ നമ്മുടെ സ്വഭാവത്തിന്റെ ശീലത്തിന്റെ ഭാഗമാവും. ഓട്ടോ പൈലറ്റിംഗ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ പലതും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും പലരോടും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തുമെല്ലാം ഈ പ്രക്രിയകൾ നടക്കുന്നുണ്ട്. നാം പോലും അറിയാതെ ബ്രേക്ക് ചവിട്ടുന്നു, ക്ലച്ച് ചവിട്ടുന്നു, ഗിയർ മാറ്റി കൊടുക്കുന്നു. ഇവിടെ ഓട്ടോ പൈലറ്റിംഗ് രീതിയിലേക്ക് മാറുന്നതോടുകൂടി യാന്ത്രികമായ ഒരു രീതിയിലേക്ക് ഡ്രൈവിംഗ് മാറുകയാണ്. മാത്രവുമല്ല തെറ്റായ ശീലങ്ങൾ നമ്മുടെ സ്വഭാവത്തിലേക്ക് കയറി വരികയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഇത് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ഒരുപക്ഷെ അതിനകത്തേക്ക് ആ ഡ്രൈവിംഗ് ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായ ഡിഫൻസീവ് ഡ്രൈവിംഗ് പരിശീലനം നിരന്തരം നൽകണം. ഒരിക്കൽ നൽകിയതുകൊണ്ട് കാര്യമില്ല, നിരന്തരം നൽകി അവിടെ ഉണ്ടാവുന്ന അപകട സാധ്യതകളെ അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷെ ദൗർഭാഗ്യവശാൽ പലപ്പോഴും ഇവർക്ക് ഇപ്പോൾ ഒരു പരിശീലനം നൽകുന്നത് അപകടത്തിന് ശേഷമുള്ള കറക്റ്റീവ് പരിശീലനങ്ങളാണ്. അപകടത്തിന് ശേഷമുള്ള കറക്റ്റീവ് പരിശീലനം നൽകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിനുള്ള IDTR. അവിടെ ഇതിന്റെ ട്രെയിനിങ്ങിന്റെ ചാർജുള്ള എനിക്ക് പലപ്പോഴും കാണാൻ പറ്റുന്ന ഒരു സംഗതി, പലപ്പോഴും ഒരു അപകടത്തിന് ശേഷം, ഒരു മരണത്തിന് ശേഷം ഈ ക്ലാസ്സിൽ വരുന്ന ഡ്രൈവർമാർ പറയുന്ന, അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം വളരെ ശത്രുതയോടെ ക്ലാസ്സിൽ കയറി വരുന്ന ഡ്രൈവർമാരെല്ലാം അതിന്റെ അവസാന ദിവസം പറയുന്ന ഒരു വാക്കുണ്ട്, ഞങ്ങളോട് ഇതാരും നേരത്തെ പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ല എന്നുള്ളത് അവരുടെ മാത്രം തെറ്റല്ല, ഒരു സമൂഹത്തിന്റെ തെറ്റാണ്. മാത്രവുമല്ല വളരെയധികം പ്രഷർ നൽകുന്ന ഒരു ജോലി കൂടിയാണ് ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. രാവിലെ മുതൽ തിരക്കേറിയ റൂട്ടിലൂടെ ബ്ലോക്കുകളിലൂടെ വാഹനം ഓടിച്ചെത്തിച്ച് അതേ റൂട്ടിലൂടെ പിന്നെയും തിരിച്ചു വരികയും സമയം പാലിക്കുകയും ചെയ്യേണ്ട ഒരു വിഭാഗം കൂടിയാണ് അവര്. പക്ഷെ ഇതൊന്നും തെറ്റായ ഡ്രൈവിംഗ് രീതികൾക്കുള്ള ന്യായീകരണമല്ല. വളരെ കർശനമായ എൻഫോഴ്സ്മെന്റ് ഈ കാര്യത്തിൽ ആവശ്യമാണ്. വളരെ കർശനമായ നിരീക്ഷണങ്ങൾ ഈ കാര്യത്തിൽ ആവശ്യമാണ്. അതേപോലെ തന്നെ നിരന്തരമായ പരിശീലനവും തിരുത്തലുകളും ആവശ്യമാണ്. പക്ഷെ അതിനുള്ള ഒരു സംവിധാനം നമുക്ക് ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ പരാജയമാണ്. മാത്രവുമല്ല ടൈമിംഗ് വർഷങ്ങൾക്ക് മുമ്പ് നിശ്ചയിച്ച് നൽകിയിട്ടുള്ള ടൈമിങ്ങിനനുസരിച്ചിട്ടാണ് ഇപ്പോഴും ബസ്സുകൾ സർവീസ് നടത്തുന്നത്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള ട്രാഫിക്കിന്റെയോ നിരത്തുകളുടെയോ എല്ലാം മാറ്റങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് വേണം പുതിയ നയങ്ങളും അതേപോലെ തന്നെ സമയങ്ങളും തീരുമാനിക്കേണ്ടത്. ബസ് കേരള എന്ന് പറയുന്ന ഒരു പുതിയ കൺസെപ്റ്റിലേക്ക്, പുതിയ ഓൺലൈൻ സംവിധാനത്തിലേക്ക് ഇത് മാറുകയാണ് അടുത്ത മാസം മുതൽ. ഇപ്പൊ ടൈമിംഗ് നിശ്ചയിക്കുന്നത് RTOയുടെ ടൈമിംഗ് കോൺഫറൻസിലാണ്. പലപ്പോഴും അവിടെ മറ്റ് ബസ്സിലെ ഉടമസ്ഥരെല്ലാം വന്ന് ബഹളം വയ്ക്കുകയും അങ്ങനെ കൃത്യമായ ഒരു സമയം നൽകാൻ സാധിക്കാത്ത സാഹചര്യങ്ങളുമുണ്ട്. അത് മറികടക്കുന്നതിന് വേണ്ടി ഓൺലൈൻ സംവിധാനത്തിലേക്ക് ഇത് മാറുകയാണ്. മാത്രവുമല്ല കേരളത്തിലെ എല്ലാ ബസ് സമയങ്ങളും കൃത്യമായ ഒരു ശാസ്ത്രീയമായ രീതിയിലേക്ക് മാറേണ്ടതുണ്ട്. അതിനുള്ളൊരു തുടക്കം ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരള റോഡ് സേഫ്റ്റി സംസ്ഥാന തലത്തിൽ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് ടൈമിങ്ങുകൾ പുനഃക്രമീകരിക്കുന്നതിനുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അപകടരഹിതമായ ഭാവി നമുക്ക് പ്രതീക്ഷിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നിരത്തുകൾ ചോര പുരളുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സമൂഹം ഒറ്റക്കെട്ടായി ഈ തരത്തിലുള്ള അശാസ്ത്രീയമായ അപകടകരമായ ഡ്രൈവിംഗ് രീതികളെ തുറന്നു കാട്ടുകയും അതിനാവശ്യമായ ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നിലവിലുള്ള അശാസ്ത്രീയമായ ബസ് ടൈമിങ്ങുകൾ ക്രമീകരിക്കുന്നത് നിലവിൽ അത്തരത്തിൽ സമയം അനുവദിക്കും.

0: ചെയ്യുന്നത് RTO നടത്തുന്ന ടൈമിംഗ് കോൺഫറൻസ് വഴിയാണ്. പക്ഷെ അതിലൊരു പ്രധാന പോരായ്മ എന്താണെന്ന് വെച്ചാൽ, നിലവിൽ അവരിലെ ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ ബസ് ഉടമകളും അവിടെ വരികയും അവർ ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയും പുതിയ ടൈമിംഗ് അനുവദിക്കുന്നതിന് തടസ്സം നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് പരിഹരിക്കുന്നതിനായിട്ട് കേരള ബസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ മുഖാന്തരം ഓൺലൈൻ ടൈമിംഗ് കോൺഫറൻസുകൾ അടുത്ത മാസം മുതൽ നടത്താൻ ഗതാഗത വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതോടുകൂടി ഇത്തരത്തിലുള്ള ശക്തമായ പ്രഷറുകളും സമ്മർദ്ദമൊക്കെ ഒഴിവാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രവുമല്ല, കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി അശാസ്ത്രീയമായ രീതിയിലുള്ള ടൈമിംഗ് സംവിധാനങ്ങൾ മൊത്തത്തിൽ ക്രമീകരിക്കുന്നതിന്, അതായത് മത്സര ഓട്ടം ഒഴിവാക്കിക്കൊണ്ട് ക്രമീകരിക്കുന്നതിനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഭാവിയിൽ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ ഈ കാര്യങ്ങൾ നടപ്പിലാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
1: നിയമങ്ങൾ പലതുണ്ട്, ശിക്ഷാ നടപടികളും. എന്നാൽ അവ കടലാസിൽ മാത്രം ഒതുങ്ങുന്നിടത്തോളം കാലം നിരത്തുകൾ അപകടകരമായി തുടരും. ഡ്രൈവർമാരുടെ ആരെയും കൂസാത്ത മനോഭാവവും ജോലിയുടെ ഭാഗമായുള്ള അരക്ഷിതാവസ്ഥയും അധികാരികളുടെ അലംഭാവവും ഒരുമിച്ചു ചേരുമ്പോൾ ഉണ്ടാകുന്ന ഈ ദുരന്ത പരമ്പരയ്ക്ക് ഉത്തരവാദികൾ ആരൊക്കെയെന്ന ചോദ്യം ബാക്കിയാവുന്നു. ഓരോ അപകടത്തിനു ശേഷവും ഉയരുന്ന പ്രതിഷേധങ്ങൾ കെട്ടടങ്ങുമ്പോൾ വീണ്ടും അതേ വേഗതയിൽ അതേ അലക്ഷ്യതയോടെ ബസ്സുകൾ നിരത്തിലേക്കിറങ്ങുന്നു. മാറ്റം വേണ്ടത് നിയമത്തിൽ മാത്രമല്ല, മനോഭാവത്തിലുമാണ്. അല്ലാത്ത പക്ഷം ഈ കണക്കുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നിർവഹണം റിയ,
2: സഹായം ടി പി വിവേക്.
3: സമകാലികം.
4: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
5: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
4: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
6: എഫ്എം ഡയറിയിൽ ഇനി നോവൽ പാരായണം. തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
7: കല്യാണി അന്വേഷിച്ചു, എന്താ ഇത്ര കാര്യമായി വായിച്ചോണ്ടിരിക്കുന്നത്? ഇമ്മളെ ഗവൺമെന്റ് ഭൂപരിഷ്കരണ ബില്ല് പാസാക്കിയില്ലേ, ഞാനത് വായിച്ചു നോക്കുക. അതുകൊണ്ട് നമുക്കെന്താ കാര്യം? നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, പക്ഷേങ്കിൽ നാട്ടുകാർക്ക് മെച്ചമുണ്ട്. ഇനി ജന്മിമാർക്ക് കുടി ഒഴിപ്പിക്കാൻ പറ്റൂല. കുടിയാന്മാർക്ക് 10 സെന്റ് സ്ഥലം കിട്ടും. അതിനർത്ഥം എല്ലാവർക്കും ഭൂമി കിട്ടുന്നാ. അത് നല്ല കാര്യമല്ലേ? ഭർത്താവിൻ്റെ അറിവിൻ്റെ മുമ്പിൽ കല്യാണി ആദരവോടെ നിന്നു. ഒറ്റ കണ്ണും വെച്ച് ഇതൊക്കെ വായിക്കുവാൻ അദ്ദേഹം കാണിക്കുന്ന തിടുക്കം വല്ലാത്തത് തന്നെ. കല്യാണിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കെ ലോറിയിൽ തേങ്ങ കയറ്റുന്ന തൊഴിലാളികൾ വിളിച്ചു പറഞ്ഞു, മുതലാളി 4-ാമത്തെ ലോഡും കയറ്റിക്കഴിഞ്ഞു, ഡ്രൈവർമാരോട് പോകാൻ പറയട്ടെ. രാമർ പത്രം മാറ്റിവെച്ചു. നിരന്നു നിൽക്കുന്ന 4 ലോറികളുടെ നേരെയും നോക്കി. ചേക്ക് ഓടിച്ചിരുന്ന ലോറി മുന്നിൽ തന്നെ. ആദ്യം അത് ഇറങ്ങണമെന്നാണ് നിയമം. മറ്റ് ലോറികൾ വാങ്ങിയിട്ടും അത് ഒഴിവാക്കിയില്ല. ഈ നിർബന്ധം രാമർ ഡ്രൈവർമാരോട് പറഞ്ഞു. നിങ്ങൾ പൊയ്ക്കോളി, മോം കോളേജ് വിട്ട് നേരെ സേട്ടൂൻ്റെ അടുത്തെത്തു, നിങ്ങളാടെ ഉണ്ടായാൽ മതി. ലോറികൾ പുറപ്പെടുന്നതിൻ്റെ മുരാഴ്ച രാമർ അത് കേട്ടുകൊണ്ട് പുറത്തേക്ക് നോക്കി നിന്നു. കല്യാണി അന്നേരം ആലോചിച്ചിരുന്നത് മക്കളെക്കുറിച്ചായിരുന്നു. ഇവിടെ പിറക്കുവാൻ കാത്തിരുന്നവരാണവർ. അല്ലെങ്കിൽ എന്തുകൊണ്ട് ആദ്യ വിവാഹത്തിൽ താൻ അമ്മയായില്ല? മരുന്നുകൾ ഏറെ കഴിച്ചിട്ടും ഗർഭപാത്രം വിളി കേൾക്കാതിരുന്നപ്പോൾ ഭർത്താവ് മറ്റൊരു വിവാഹം തേടി പോവുകയായിരുന്നു. അതറിഞ്ഞ അന്ന് ഇറങ്ങിപ്പോന്നു. ആദ്യ ഭർത്താവിൻ്റെ മുഖം അവിടെ ഉപേക്ഷിക്കുകയും ചെയ്തു. കഴിഞ്ഞ മാസം കടത്തനാട്ടിൽ ഒരു മംഗലത്തിന് പോയപ്പോൾ മകൻ ഒരു വിശേഷവും കൊണ്ടാണ് വന്നത്. എന്റെ അച്ഛനാകേണ്ടിയിരുന്നയാളെ ഞാൻ കണ്ടമ്മേ, കല്യാണി നിർവികാരതയോടെ മകൻ പറയുന്നത് കേട്ടു. മക്കൾക്കറിയാം, പ്രസവിക്കാതിരുന്നതിൻ്റെ പേരിൽ അമ്മ ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ അച്ഛൻ അമ്മയെ മംഗലം കഴിക്കുകയായിരുന്നുവെന്ന്. അച്ഛൻ തന്നെ മക്കളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുമുണ്ട്. ഓരോടെന്തിനാ മറച്ചു വെക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ മകൻ അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയായിരുന്നു, ഏതോ ഉണക്കം മാഷ്, ഞങ്ങളുടെ അച്ഛനാകാതിരുന്നത് ഏതായാലും നന്നായി. കടത്തനാട്ടിൽ കല്യാണം കഴിഞ്ഞു വരുന്ന വഴി ഒരു വീട്ടിന് മുമ്പിലെത്തിയപ്പോൾ കൂടെയുണ്ടായിരുന്ന ആൾ മകനോട് പറഞ്ഞു, ഈയിടെ ഒരാൾക്ക് നിന്നെ കാണണമെന്ന്. ആരാണെന്നറിയാതെ മകൻ അങ്ങോട്ട് ചെന്നു. പക്ഷാഘാതം പിടിച്ച് അവശനായ ഒരാൾ

0: കട്ടിലിൽ. ഇടത് കൈയും കാലും ഇളക്കാൻ വയ്യ. മകൻ അടുത്തു ചെന്നപ്പോൾ മകനെ ചേർത്ത് നിർത്തി. മൂർധാവിൽ നിന്ന് തുടങ്ങി ദേഹമാസകലം വലത് കൈകൊണ്ട് അയാൾ ആശ്ലേഷിച്ചു. എന്നിട്ട് പറഞ്ഞു, കല്യാണിയുടെ മകൻ മിടുക്കനാണ്. ഒന്നും പറയാനാവാതെ എന്തെല്ലാമോ തൊണ്ടയിൽ കുടുങ്ങി അയാൾ അസ്വസ്ഥനാവുന്നു, കണ്ണുകൾ നിറയുന്നു. അപ്പോഴാണ് മകന് മനസ്സിലായത് അത് ആരാണെന്ന്. വീട്ടിലെത്തിയപ്പോൾ മകന്റെ അന്വേഷണം. അമ്മ, എപ്പോഴെങ്കിലും അയാളെ ഓർക്കാറുണ്ടോ? എന്തിനാ മോനെ, എന്റെ മക്കളെയും മക്കളുടെ അച്ഛനെയും ഓർക്കാനല്ലാതെ വേറെ എവിടുന്നാ എനിക്ക് നേരം? അയാളുടെ മുഖം ഓർമ്മയിൽ പോലും ഇല്ല. മകൻ അയാളെ കണ്ടിട്ടും വേണ്ട രീതിയിൽ സംസാരിക്കാതെ പോന്നതിൽ അദ്ദേഹം മകനെ ശാസിച്ചു. അങ്ങനത്തെ അവസ്ഥയിൽ കഴിയുന്ന ഒരാളെ സമാധാനിപ്പിച്ചേ ഇനി പോരാൻ പാടുണ്ടായിരുന്നുള്ളൂ. മകന് അപ്പോഴാണ് വിഷമമായത്. അവൻ പുറത്തുപോയപ്പോൾ കല്യാണി ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങളെന്തിനാ ഓരോന്ന് പറഞ്ഞു ഓനെ വിഷമിപ്പിച്ചത്? ഞാൻ വിഷമിപ്പിച്ചതല്ല. വയ്യാതെ കിടക്കുന്ന ഒരാളെ സമാധാനിപ്പിക്കാതെ ഓൻ വരാൻ പാടുണ്ടോ? ഓനത് മനസ്സിലാക്കണ്ടേ? ഭർത്താവിൻ്റെ സംസാരം കേട്ടപ്പോൾ കല്യാണി ആലോചിച്ചത് മറ്റൊരു വിധത്തിലായിരുന്നു. അയാൾ തളർന്നു കിടക്കുകയാണെന്ന് അറിഞ്ഞിട്ടും തൻ്റെ മനസ്സിലുണ്ടായ വികാരം എന്താണ്? 4.5 വർഷത്തോളം കൂടെ കഴിഞ്ഞിരുന്ന ഒരാൾ, ഒന്ന് പ്രസവിച്ചിരുന്നെങ്കിൽ എന്നും കൂടെ കഴിയേണ്ടിയിരുന്ന ഒരാൾ, വിഷമം തോന്നേണ്ടതാണ്. എന്നാൽ എത്ര പരിശോധിച്ചിട്ടും മനസ്സിൽ അത്തരമൊരു വിഷമത്തിൻ്റെ അംശം പോലുമില്ലെന്ന് ബോധ്യമായി. മറ്റേതോ ഒരാളുടെ അസുഖം കേൾക്കും പോലെ ഏതാണ്ട് നിർവികാരമായി തന്നെയാണ് അത് കേട്ടതും. നിനക്ക് വിഷമമുണ്ടോ അപ്പോ എന്ന് ഭർത്താവ് ചോദിക്കുകയില്ലെന്ന് കല്യാണിക്ക് അറിയാമായിരുന്നു. ഇത്ര കാലത്തിനിടയിൽ ഒരിക്കൽ പോലും ഭർത്താവ് അങ്ങനെയൊരു അന്വേഷണം നടത്തിയിട്ടില്ല. മുമ്പൊരു വിവാഹം കഴിച്ചു എന്നൊരു പരാമർശം പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. തമ്മിൽ കാണാൻ കഴിയാതിരുന്ന ഒരു 4.5 വർഷക്കാലം എന്നു മാത്രമായിട്ട് അതിനെ പരിഗണിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഭർത്താവിനോട് ദൈവതുല്യമായ ആരാധനയോ സ്നേഹമോ ആണ്. മക്കളുടെ മുഖം കാണുമ്പോഴാണ് കല്യാണിക്ക് ഭർത്താവിനോടുള്ള തൻ്റെ മനോഭാവത്തിൻ്റെ ദൃഢത എത്രയാണെന്ന് മനസ്സിലാകാറുള്ളത്. അമ്മ എന്ന അനുഭവത്തിലേക്ക് തന്നെ കൊണ്ടുപോയ ആൾ, സ്നേഹവും ബുദ്ധിയുമുള്ള രണ്ട് മക്കളെ തനിക്ക് സമ്മാനമായി തന്ന ഒരാൾ, ഭർത്താവിൻ്റെ എല്ലാ കഴിവുകളും മക്കൾക്കും കിട്ടിയതിൽ കല്യാണിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: എന്റെ പേര് മധു എന്നാണ്. ഞാൻ ചേർത്തല വിളിക്കുന്നത്. നമ്മളിപ്പോ CBSE പ്ലസ് ടു എക്സാം കഴിഞ്ഞിട്ട് നിൽക്കാണ്, എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ ഒരു IMU BBA കോഴ്സ് ഉള്ളത്, ആർപ്രന്റീസ്ഷിപ്പ് എംപ്ലോയ്ഡ്, അത് മാരിടൈം ലോജിസ്റ്റിക്സ്, അതിന് വേണ്ടി ആ കോഴ്സിനെ പറ്റി അറിയാൻ വേണ്ടി.
4: നല്ലതാണ്, പ്ലസ് ടു കഴിഞ്ഞാണല്ലേ.
3: പ്ലസ് ടു കഴിഞ്ഞിട്ട്
4: IMU കോഴ്സ് അല്ലേ, നല്ലതാണ്. ഒന്നും ആലോചിക്കേണ്ട, ജോലിയാണ് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചേർന്നോളാൻ പറയാം. അപ്പൊ IMU സൈറ്റിലൊക്കെ നോക്കിയിട്ട് അവരുടെ BTech വേറൊരു നോട്ടിക്കൽ സയൻസ് ഒക്കെ നോക്കിയോ?
3: നോട്ടിക്കൽ സയൻസ് ഒക്കെ നോക്കി. അപ്പൊ BTech അപ്പൊ അവനത് താല്പര്യമില്ല. ഒന്നെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടോ?
4: അപ്പൊ ഇതൊന്നും ആലോചിക്കേണ്ട, നിങ്ങൾക്ക് ജോലി കിട്ടാൻ ഏറ്റവും നല്ല IMU എല്ലാ കോഴ്സും ഹൈലി അക്രഡിറ്റഡ് ആണ്, പോരാത്ത ഇന്റർനാഷണൽ റെക്കഗ്നീഷൻ ഉണ്ട്. എന്ത് കോഴ്സ് പഠിച്ചാലും ജോലി കിട്ടും. ഞാൻ BTech ഒക്കെ പറഞ്ഞാൽ BTech ലോങ് സ്റ്റേ പറയും. ലോങ് സ്റ്റേ പറഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം അതൊരു അസറ്റ് ആണ്, ആ ഡിഗ്രി. അത് നമ്മൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇൻട്രസ്റ്റ് ഇല്ല എന്നല്ലോ പറയണം, നമുക്ക് പ്രായോഗികമായിട്ട് ചിന്തിക്കണ്ടേ. ഈ കോഴ്സ് പഠിക്കുമ്പോൾ BTech ഈ പറഞ്ഞ മറീൻ എഞ്ചിനീയറിംഗിലും നോട്ടിക്കൽ സയൻസിലും ഇത് തന്നെയാണ്, സബ്ജക്ട് ഒക്കെ റിലേറ്റഡ് അല്ലേ, ശരിയല്ലേ? അപ്പൊ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കഴിവുണ്ടെങ്കിൽ ആ ഫസ്റ്റ് കോഴ്സിന് പോവാം, അല്ലെങ്കിൽ ഇത് പഠിക്കട്ടെ, പെട്ടെന്നൊരു ജോലി കിട്ടും. നിങ്ങൾ സംശയിക്കാണ്ട് പഠിച്ചോളൂ ഏത് കോഴ്സ് ആയാലും കേട്ടോ. IMU ആണെങ്കിൽ
3: ഹയർ എഡ്യൂക്കേഷൻ
4: നമ്മള് നോക്കണ്ട, IMU എല്ലാ കോഴ്സ് എൻഡ് കോഴ്സ് പറയും. എൻഡ് കോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും. പിന്നെ ബാക്കിയുള്ള കോഴ്സൊക്കെ ഇവരുടെ ഈ മാരിടൈം കോഴ്സുകൾ മുഴുവൻ ഇന്റർനാഷണൽ ആണ്, മനസ്സിലാണല്ലോ. അതൊക്കെ നമുക്ക് ഓൺലൈൻ ചെയ്യാം. എന്റെ ഫർദർ ഒന്നും നോക്കണ്ട കേട്ടോ.
3: ഇതില് വേറെ കാര്യങ്ങൾ ചോദിച്ചിട്ട്, പാലക്കാട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഒരു അഫിലിയേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതെങ്ങനെയാണ് സർ?
4: അല്ല, ഇവരെ IMU ഡയറക്റ്റ് സെന്റർ മാത്രമേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ.
3: ശരി ശരി,
4: ഓക്കെ ഓക്കെ,
3: താങ്ക് യു സർ.

0: പട്ടികജാതി വികസന വകുപ്പിന്റെ 2026-27 വർഷത്തെ പഠനമുറി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നിലവിൽ 5 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് അവസരം. ആവശ്യമായ രേഖകൾ സഹിതം മണ്ണാർക്കാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷ നൽകണം. അവസാന തീയതി 19. ഫോൺ നമ്പർ 85 47 63 01 25. സമയം 8:10.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊല്ലം കുണ്ടറയിൽ വിവിധ പദ്ധതികൾക്ക് ഇന്ന് തുടക്കം കുറിക്കും. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിടുന്ന സംരംഭങ്ങൾ ഉച്ചകഴിഞ്ഞ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ മുഴുവൻ കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപയുടെ ചികിത്സാ പരിരക്ഷ ഉറപ്പാക്കുന്ന ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി യാഥാർത്ഥ്യത്തിലേക്കെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതിയുടെ DPR 4 മാസത്തിനകം സമർപ്പിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. ഗൾഫ്, ചെങ്കടൽ, കരിങ്കടൽ എന്നിവിടങ്ങളിൽ വാണിജ്യ കപ്പലുകൾക്കും നാവികർക്കും നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ആശങ്ക പ്രകടിപ്പിച്ചു. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭ 81st സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവ ഡോക്യുമെന്ററി ചലച്ചിത്രകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മകൾക്കുമെതിരെ കേസുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാവണമെന്ന് മുതിർന്ന BJP നേതാവ് വി മുരളീധരൻ. പാർട്ടി എറണാകുളം സിറ്റി ജില്ലാ ശിബിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BJP കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ പഠന ശിബിരം സമാപിച്ചു. സമാപന സമ്മേളനം പാർട്ടി ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ഏലപ്പാറയ്ക്ക് സമീപം 4 മൈലിൽ കാർ പുഴയിലേക്ക് മറിഞ്ഞ ഒരാൾ മരിച്ചു. അടൂർ സ്വദേശി അഭിഷേക് എസ് നായർ ആണ് മരിച്ചത്. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സ്വർണവും വെള്ളിയും. 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സ്ഡ് റൗണ്ടിൽ സുരുജി ഫോഗാട്ട് കമൽജീത് സഖ്യമാണ്. 484 പോയിന്റ് റെക്കോർഡ് നേട്ടത്തോടെ സ്വർണം നേടിയത്.
1: ആകാശവാണി FM വാർത്തകൾ.

0: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
1: ഹലോ കേരൻ സാറേ.
2: ഓയ്
1: ആഹാ, ഇതെന്താ കുറെ പച്ചക്കറി ഉണ്ടല്ലോ, അതിൽ സദ്യ വെക്കാൻ പോവാണോ?
3: യെസ് മിസ്റ്റർ സുമേഷ്, അത് തന്നെ. ഇന്നൊരു സാമ്പാർ കാച്ചി കളയാമെന്ന് വിചാരിച്ചു. എന്റെ സാമ്പാർ താൻ കഴിച്ചിട്ടുണ്ടോ? ഞെട്ടിപ്പോകും.
1: അതെന്താ സാറ്, കായത്തിന് വരും വെടിമരുന്നാണോ അതിലിടുന്നേ?
3: എടോ എടോ, എനിക്ക് വെടിവെക്കാൻ മാത്രമല്ല വെടിപ്പായി വെക്കാനും അറിയാം. ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക് ഫോർ മീ.
1: അപ്പോ സാമ്പാർ മാറിയപ്പോ കേക്കായോ? ഈ വഴുതനങ്ങ ഏത്തക്കയും വെച്ചിട്ടുള്ള എന്ത് കേക്കാണ്? പുതിയ വല്ല പാചകക്കുറിപ്പുമാണോ?
3: എടോ, അതൊരു ഇടിയും പറഞ്ഞതാണ്, കേക്ക് ഉണ്ടാക്കുമെന്നല്ല. ഇറ്റ്സ് ജസ്റ്റ് എ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ വെറും നിസ്സാരം എന്ന്.
1: ഓ, എന്ന് ഇറ്റ്സ് ജസ്റ്റ് എ പീസ് ഓഫ് കേക്ക്. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് സാറ് സാമ്പാർ വെക്കില്ല.
3: എന്ത്, ഈ കേണൽ ഗജേന്ദ്രനെ തടുക്കാൻ മാത്രം വളർന്നോ നീ? എവിടെ എന്റെ തോക്ക്?
1: അയ്യോ സാറേ, മുരിങ്ങക്ക താഴെയിട് വെടി വെക്കല്ലേ. ഞാനൊന്ന് പറയട്ടെ, ഇന്നലെ സാറ് ഗ്യാസ് തീർന്നു പോയി പുതിയത് ബുക്ക് ചെയ്യണം എന്നോട് പറഞ്ഞില്ലേ? അത് ഞാൻ മറന്നുപോയി. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഉച്ചയ്ക്ക് മുത്തപ്പാസ് ഹോട്ടലിൽ പോയി പൊറോട്ടയും ചാപ്സും കഴിക്കാം. പൈസ സാറ് കൊടുത്തോ, എനിക്ക് വിഷമമില്ല.
3: നിന്നെ ഞാൻ
0: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
4: പ്രിയ ശ്രോതാക്കളെ, ഞായറാഴ്ച രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ
5: ചെറിയ കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കുന്ന ഒരാൾക്ക് വലിയ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയും. വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ അച്ചടക്കത്തിന് വളരെ പ്രാധാന്യമുണ്ട്.
4: കാക്കനാട് ഭവൻ

മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാവിലെ 8:05. FM ഡയറിയിൽ ഇനി യുവവാണി.

0: ദ സ്കൾപ്ചേഴ്സ് ബിഹൈൻഡ് ദ സൗണ്ട്. സൗണ്ട് പ്രൊഫഷണൽസായ ആൽബിൻ തോമസ് ഫിലിപ്പും ആനന്ദ് ബിയുമായുള്ള അഭിമുഖം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. നമ്മൾ സിനിമാ തിയേറ്ററിൽ പോയൊരു സിനിമ കാണുമ്പോൾ, ബിഗ് സ്ക്രീനിൽ ഒരു സിനിമ കാണുമ്പോൾ സന്തോഷം വരുന്നതും സങ്കടം വരുന്നതും അല്ലെങ്കിൽ ആവേശം വരുന്നതും എല്ലാം കേവലം കാഴ്ചകൾ കൊണ്ട് മാത്രമല്ല, അതിനു പിന്നിൽ നമ്മളറിയാത്ത ശബ്ദത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ഒക്കെ ഒരു വലിയ ലോകമുണ്ട്. സൗണ്ട് ഡിസൈനിങ്, മിക്സിങ്, കമ്പോസിങ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ്. ശബ്ദത്തിൻ്റെ അറിയാക്കഥകൾ ഇന്ന് നമ്മളോട് പറയാനായിട്ട് യുവവാണിയിൽ എത്തിയിട്ടുള്ളത് രണ്ട് സൗണ്ട് പ്രൊഫഷണൽസാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ആൽബിൻ തോമസ് ഫിലിപ്പ്, ആനന്ദ് ബി. യുവാണിയിലേക്ക് സ്വാഗതം.
1: താങ്ക് യു.
0: നമ്മൾ പറഞ്ഞ പോലെ ഈ സൗണ്ടിൻ്റെ അറിയാക്കഥകളായിരിക്കും, ശബ്ദത്തിൻ്റെ അറിയാക്കഥകളായിരിക്കും കൂടുതൽ ഉള്ളത് അല്ലേ? അപ്പോൾ നിങ്ങളുടെ മ്യൂസിക് വെഞ്ചറിനെ കുറിച്ചും അതിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചും ഒക്കെ ഒന്ന് കേൾക്കാം ആദ്യം.
1: ആയിക്കോട്ടെ. താങ്ക് യു എന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ചതെന്ന്. ഞങ്ങളുടെ കമ്പനിയുടെ പേരാണ് AGA സൗണ്ട് ആൻഡ് മ്യൂസിക് പ്രൊഡക്ഷൻസ്. അതിനകത്ത് ഞങ്ങൾ മൂന്ന് പേരുടെ പേരാണ് വരുന്നത്, ആനന്ദ്, ഗൗതം ആൻഡ് ആൽബിൻ. ഓർ എനി വേ ഇറ്റ്സ് പോസിബിൾ, ആൽബിൻ, ഗൗതം ആൻഡ് എനി വേ ഡേ ഉള്ളുണ്ട്. അതിൽ ഞങ്ങൾ മൂന്ന് പേരായിട്ട് തുടങ്ങിയ ഒരു കമ്പനിയാണത്. ഫോർ ഓൾ ഫോംസ് ഓഫ് പ്രൊഡക്ഷൻസ് ഞങ്ങൾ മൂന്ന് പേർ ഒരുമിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളൊരു ഒരു ഐഡിയ ആണ് ഞങ്ങൾക്ക് വന്നത്. ഐ ഹാൻഡിൽ മ്യൂസിക്, ഗൗതം സൗണ്ട് ഡിസൈനിങ്, ആനന്ദ് മിക്സിങ്. സോ ഞങ്ങളുടെ ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുമിച്ച് വർക്ക് ചെയ്തൊരു ഒരു പ്രോഡക്റ്റ് വിത്ത് ദ ബെസ്റ്റ് ക്വാളിറ്റി കൊടുക്കുക എന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഐഡിയ. ഓൾസോ മുമ്പോട്ട് പോകുമ്പം ഞങ്ങളൊരു മെയിൻ അജണ്ട എന്ന് പറയുന്നത് തന്നെ ടു ബ്രിങ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ മോർ പീപ്പിൾ ഇൻ ദ ടെക്നിക്കൽ സൈഡ്, സിനിമ സൈഡിൽ. സോ വി ലവ് ടു ഗിവ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ അതർ പീപ്പിൾ ഓൾസോ. ഞങ്ങൾ തന്നെ മാത്രം വർക്ക് ചെയ്യാതെ ബാക്കിയുള്ളവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളൊരു ടു മെയിൻ ഐഡിയാസ്, ടു ഗിവ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഓൾസോ ടു വർക്ക് കളക്റ്റീവ്ലി ടു ബ്രിങ് ക്വാളിറ്റി പ്രൊഡക്റ്റ്.
0: ഓക്കെ.
1: എൻ്റെ ഒരു ബാക്ക് സ്റ്റോറി പോലെ പറയുകയാണെങ്കിൽ, ഞാൻ കൊച്ചിലെ തൊട്ട് ഐ വാസ് ട്രെയിൻഡ് ഇൻ കീബോർഡ്. ഞാൻ തന്നെയാണ് പഠിച്ചത്. മൈ ബ്രദർ വാസ് ട്രെയിൻഡ് ഇൻ കീബോർഡ്. എന്നിട്ട് ഒരു നയൻത് സ്റ്റാൻഡേർഡ് ഒക്കെ ആയപ്പോഴാണ് ഞാൻ ഒരു ഗ്രേഡ് എക്സാം ഒക്കെ എഴുതാൻ തുടങ്ങി. ബട്ട് ദെൻ ടെൻത്ത് ആയപ്പോഴേക്കും അത് നിന്നു. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഞാൻ എല്ലാം തന്നെയാണ് പഠിച്ചത്. സോ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ആ പ്രോസസ്സിൽ. കാരണം ഒരുപാട് ലേണിങ്ങിനെക്കാട്ടും ഒരുപാട് അൺലേണിംഗ് ആണ് ആ ഒരു പ്രോസസ്സിൽ ഞാൻ പഠിച്ചത്.
0: ആൽബിൻ അതിൻ്റെ ബേസിക്സ് മുതൽ സ്വന്തമായിട്ട് പഠിച്ചു.
1: ബേസിക്സ് മൊത്തം ഞാൻ സ്വന്തമായിട്ടാണ് പഠിച്ചത്. ആകെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നയൻത് സ്റ്റാൻഡേർഡ് എത്തിയപ്പോഴാണ് ഞാൻ പ്രോപ്പറായിട്ട് ഒരു ട്രെയിനിങ് കിട്ടിയത്. ബട്ട് ദെൻ അതും നിന്നുപോയി. അതിന് ശേഷം ഞാൻ എല്ലാം ബേസിക്സ് തൊട്ട് ഞാൻ തന്നെയാണ് പഠിച്ചത്, ഇൻക്ലൂഡിങ് മ്യൂസിക് പ്രൊഡക്ഷൻ. ആ സമയത്താണ് ഞാൻ മ്യൂസിക് പ്രൊഡക്ഷൻ എന്നൊരു ഒരു ലോകത്തിലേക്ക് തന്നെ ഞാൻ കയറുന്നത്. പ്രത്യേകിച്ച് എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ആക്ച്വലി എൻ്റെ ഒരു പഴയൊരു ഹെഡ്ഫോൺ ഉണ്ടായിരുന്നു. ആ ഹെഡ്ഫോണിൻ്റെ നമ്മൾ സാധാരണ സംസാരിക്കുന്ന ഹെഡ്ഫോണിൻ്റെ ഒരു മൈക്കുണ്ട്. ആ മൈക്ക് ഞാൻ എൻ്റെ കീബോർഡിൻ്റെ സ്പീക്കറിൽ വെച്ചിട്ടാണ് ഞാൻ കീബോർഡിൽ ഉള്ള എൻ്റെ ടോൺസും എൻ്റെ സൗണ്ട്സ് എല്ലാം ഞാൻ എൻ്റെ ഒരു ലാപ്ടോപ്പിൽ ഒഡാസിറ്റി എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയറിലേക്ക് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം അവിടം തൊട്ടേ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തതെന്നുള്ള കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു. സോ ആ ഒരു ഹോൾ പ്രോസസ്സ് ഞാൻ ഡെവലപ്പ് ചെയ്ത് ഐ സ്ലോലി സ്റ്റാർട്ടഡ് ലേണിംഗ് ഓൾ ദ തിങ്സ് ദറ്റ് വി നീഡ് ടു ഡു, എക്യുപ്മെൻറ്റ്സ് ദറ്റ് വി നീഡ് ഫോർ റെക്കോർഡിങ്. അങ്ങനെ

0: തന്നെ തന്നെ പഠിച്ച് പഠിച്ച് ഞാൻ എൻ്റെ ബി കോം ടൈമിൽ ഞാൻ കോളേജിൽ കയറി. അവിടെ ഐ കുഡൻറ്റ് ഹാവ് മോർ ടൈം ഫോർ ദിസ് ബിക്കോസ് പഠിത്തമായിരുന്നു കുറച്ചും കൂടെ മെയിൻ ഫോക്കസ്. അപ്പം എനിക്ക് കുറച്ച് ടൈം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ബട്ട് ദെൻ ഞാനത് ആ ടൈം കളയാതെ തന്നെ ഈവൻ ദൂരിങ് ദ കോളേജ് ടൈം ഞാൻ പഠിച്ച് ഞാനൊരു ഷോർട്ട് ഫിലിമും ചെയ്ത് അതിൻ്റെ മ്യൂസിക്കും അതിൻ്റെ സൗണ്ടും എല്ലാം ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്ത്. എൻ്റെ ഒരു ഫ്രണ്ട് ജൊനാഥൻ, ഹീ ഈസ് ദ എഡിറ്റർ. അപ്പം ഞങ്ങൾ രണ്ടുപേരും അതിലിരുന്ന് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് ആ ഒരു ഔട്ടിൽ ഷോർട്ട് ഫിലിം നമ്മൾ തീർത്ത് ഔട്ട് ഇറക്കി. അതിന് ശേഷമാണ് എനിക്ക് ശരിക്കും ഒരു റിയലൈസേഷൻ വന്നത്, ഐ നീഡ് ടു ലേൺ ദിസ്, ദിസ് ഇസ് മൈ ലൈഫ്. അപ്പം ഞാനും ആനന്ദും ഞങ്ങൾ രണ്ടുപേരും ഒരു ഫിലിം സ്കൂളിലെ ബാച്ച്മേറ്റ്സ് ആണ്. അവിടെ ശരിക്കും ഞാൻ ഇത്രയും വർഷം പഠിച്ച ഒരു സംഭവമുണ്ട്, അത് മൊത്തം ഞാൻ കളഞ്ഞു. കംപ്ലീറ്റ്ലി ഡിഫറെന്റ്,
1: കംപ്ലീറ്റ്ലി അൺലേൺ ചെയ്യേണ്ടി വന്നു.
0: കംപ്ലീറ്റ്ലി അൺലേൺ ചെയ്യേണ്ടി വന്നു. കാരണം ഞാൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു പ്രോസസ്സും എല്ലാ കാര്യങ്ങളും. അവിടെ നിന്ന് തൊട്ടായിരുന്നു ഞാൻ ശരിക്കും സൗണ്ടിന്റെ വേൾഡിലേക്ക് ഞാൻ കയറുന്നത്.
1: ഒരു പുതിയ തുടക്കം അവിടെ,
0: ഒരു പുതിയ തുടക്കം ഞാൻ അവിടെ നിന്ന് തുടങ്ങി. അവിടെ ശരിക്കും ആനന്ദും എൻ്റെ കൂടെയുള്ള ഗൗതം, ശിവപ്രസാദ് അങ്ങനെയുള്ളവരെ ഉള്ളതുകൊണ്ട് മോർ ദാൻ സീരിയസ് ലേണിംഗ്, ഞങ്ങൾക്ക് ഒരു ഫൺ ലേണിംഗ് ആയിരുന്നു. സോ ഞങ്ങൾക്ക് കുറച്ചും കൂടെ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാൻ പറ്റി, ഞങ്ങൾക്ക് നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനെ കിട്ടി, ഒരേ രീതി ആലോചിച്ച് തിങ്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കിട്ടുമ്പം നമ്മുടെ പ്രൊഡക്ടിവിറ്റി എങ്ങനെ പോയാലും കൂടും. അവിടെ ഞങ്ങൾക്ക് ഈഗോ ക്ലാഷ് ഇല്ല, അവിടെ ഞങ്ങൾക്ക് ഒരു ഒപ്പീനിയൻ ഡിഫറൻസ് ഉണ്ടേ പോലും ഒരു അടി ഉണ്ടാവുന്നില്ല.
1: ജസ്റ്റ് ഫ്രണ്ട്സ് ആണ്,
0: ജസ്റ്റ് ഫ്രണ്ട്സ്, വി ഡു ആർ പ്രൊഫഷണൽ സ്റ്റാഫ്.
1: അത് ശരി. അപ്പോൾ ഒരു കരിയർ ചൂസ് ചെയ്തത് അന്നേ മുതൽ പ്ലാൻ ചെയ്ത് വരായിരുന്നു. അപ്പോൾ ആനന്ദായിട്ട് ഫിലിം സ്കൂളിലാണ് മീറ്റ് ചെയ്തത്. ആൽബിൻ ചെയ്യുന്നത് കമ്പോസിംഗും മിക്സിംഗും ആണ്.
0: അതെ.
1: നിങ്ങളിങ്ങനെ ഒരു ടീമായിട്ട് രൂപപ്പെട്ട് വരുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഈ ഒരു ഫിലിം സ്കൂളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അപ്പോൾ തന്നെ ഒരു മ്യൂസിക് കമ്പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്യായിരുന്നോ?
2: അതായത് അതെങ്ങനെ സംഭവിച്ചാൽ, ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞാനിവിടെ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്, ചെറുതായിട്ട് പാട്ടൊക്കെ പാടുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വീട്ടിൽ വെച്ച് എൻ്റെ കസിൻസ് ആണെങ്കിലും, ഞങ്ങളുടെ കുറച്ച് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇച്ചിരി മ്യൂസിക് റിലേറ്റഡ് ആണ്. ഇപ്പോൾ കസിൻസ് ആണെങ്കിലും എല്ലാവരും മ്യൂസിക് ചെയ്യുന്ന ആയതുകൊണ്ട് അപ്പോൾ എനിക്കും അതിൽ പാട്ട് പാടാനുള്ളത് കൊണ്ടും, പിന്നെ ഞാൻ അവർ ഇൻസ്ട്രുമെൻസ് ഒക്കെ വായിക്കുന്നതും ഒക്കെ നോക്കി നിന്ന് അത് പഠിച്ചെടുക്കാനൊക്കെ ഉള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഗിറ്റാറ് പഠിച്ചെടുത്ത്, അങ്ങനെ അപ്പം തന്നെ ആ സമയത്തും ഈ പറഞ്ഞ പോലെ ആൽബിൻ യൂസ് ചെയ്യുന്ന പോലത്തെ തന്നെ സോഫ്റ്റ്വെയറൊക്കെ എനിക്ക് എൻ്റെ കസിൻ വഴി ഞാൻ അങ്ങനെ അറിഞ്ഞായിരുന്നു. അപ്പോൾ അതിൽ കുറേ പരീക്ഷണങ്ങൾ സ്വന്തമായിട്ട് നടത്തി. അപ്പോൾ എനിക്ക് റെക്കോർഡ് ചെയ്യാനൊരു സാധനം വേണമായിരുന്നു. അപ്പോൾ റെക്കോർഡിങ്ങിന് വേണ്ടി ഞാൻ കുറേ സെർച്ചൊക്കെ ചെയ്ത് ഒരു ജസ്റ്റ് ഒരു ഫോണിൽ തന്നെ കുത്തി റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധനമൊക്കെ ഉണ്ടാക്കി, ഓക്സ് വഴി കുത്താവുന്ന സാധനമൊക്കെ ഉണ്ടാക്കി.
1: അപ്പോൾ സ്വന്തമായിട്ട് കുറേ എക്സ്പെരിമെൻറ്റുകൾ ചെയ്തതിന് ശേഷമാണ് അല്ലേ?
2: അപ്പോൾ അങ്ങനെ റെക്കോർഡ് ചെയ്ത്, അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് ഈ മ്യൂസിക് റെക്കോർഡിങ് അങ്ങനെ മ്യൂസിക് ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയത്. അതിനുശേഷം കോളേജ് കഴിഞ്ഞിട്ടാണ് ഫിലിം സ്കൂളിൽ ചേർന്നത്. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് കോളേജിൽ എനിക്ക് പ്രോഗ്രാം ചെയ്യണം എന്നൊക്കെ ഉള്ള ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും പക്ഷെ നടന്നില്ല, അതിനുള്ള വൈബ് പ്രശ്നമായിരുന്നു. പക്ഷെ ആഗ്രഹമുള്ളവരുണ്ടായിരുന്നു, പക്ഷെ അവരൊന്നും അതിന് അങ്ങനെ എഫേർട്ടുകൾ ഇടാറില്ലായിരുന്നു. പക്ഷേ ആൽബിൻ്റെ കൂടെ ഒക്കെ ചേർന്നപ്പോൾ തന്നെ, ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ 2 മിനിറ്റ് ഇവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ അത് മാറി,
1: വൈബ് ഓക്കെ.
2: അപ്പം ഞങ്ങൾ എല്ലാവരും ഫ്രീ ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഞാനും ഇവരോടത്തിൽ പെട്ടെന്ന് മാച്ചായി. അപ്പം ആൽബിൻ അപ്പം ഫ്രഷേസ്റ്റ് ഡേയുടെ ഇത് നടന്നുകൊണ്ടിരിക്കുക സമയത്ത്, അപ്പോഴാണ് ആൽബിൻ പറഞ്ഞത് ഇതുപോലെ അവൻ മ്യൂസിക്കിൻ്റെ പരിപാടി ഇവർ പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പം ഇവർ, ഞാൻ പാട്ട് പാടുക അങ്ങനത്തെ ഒന്നും ഇവർക്ക് അറിയത്തില്ല ആ സമയത്ത്.
1: ശരിക്കും നിങ്ങൾ സിനിമ പഠിക്കാനാണ് ചെന്നത്?
0: അതെ,
2: സിനിമ പഠിക്കുക, സൗണ്ട് ഡിസൈൻ ചെയ്യാനാണ്
0: പാർട്ട് ഓഫ് അവർ ലൈഫ് ആയിരുന്നു.
1: സിനിമ പഠിക്കാൻ പോയി, പിന്നെ ഒരു മ്യൂസിക് കമ്പനി തുടങ്ങി.
2: അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പറഞ്ഞ പാട്ടിൻ്റെ പ്രാക്ടീസൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം പ്രാക്ടീസ്. അപ്പോൾ വൈകുന്നേരം പോയി ഇവറോട്ടത്തിലൊക്കെ ഇരിക്കുന്നു. അപ്പം ഞാൻ ഇവർ പാടുന്ന കൂട്ടത്തിൽ തന്നെ എന്തോ ഒരു കേസിലായിരുന്നു, ആരോ പാടിയപ്പോഴത്തേക്കിന് അവർ കറക്റ്റ് ചെയ്തെങ്ങാണ്ട് കൊടുത്താന്ന് തോന്നുന്നു സംഭവം, എന്തോ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അത് കണ്ടത് ആൽബിനോട് ചോദിച്ചു, നിനക്കിതൊക്കെ അറിയാവോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അറിയാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ
1: ഒന്നിച്ചുള്ള,
2: പിന്നെ അവനെനിക്ക് ഒരവസരം തന്നു ഒരു പാട്ടിൻ്റെ, കുട്ടനാടൻ കായലിൻ്റെ, അത് അവനെനിക്ക് പാടാൻ തന്നു ആ സമയത്ത്, ആ ഒറ്റ വരി മാത്രം, കാരണം അത്ര സമയമുള്ളായിരുന്നു പ്രാക്ടീസൊക്കെ. അങ്ങനെ
1: ഇപ്പോൾ മ്യൂസിക് കമ്പനിയിൽ ആനന്ദ് എന്തൊക്കെ ചെയ്യുന്നുണ്ട്?
2: ഞങ്ങൾ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ. സൗണ്ടില്ലാണെങ്കിലും സൗണ്ട് ഡിസൈനിൽ പരമായിട്ട് ഷോർട്ട് ഫിലിമിൻ്റെ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ.
0: മ്യൂസിക് കമ്പനി മാത്രമല്ല, നമ്മൾ
1: സൗണ്ട് ആൻഡ് മ്യൂസിക്.
2: അപ്പോൾ ഞാൻ ആൽബിനെ ഈ പറഞ്ഞ എനിക്ക് കുറേ അവൻ്റെ

0: മ്യൂസിക് കാര്യങ്ങൾ അവൻ പറയാറുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ ടെക്നിക്കൽ
1: സൈഡിലാണ്.
0: ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലാണ് ഞാൻ മെയിനായിട്ട് നിൽക്കുന്നത്. അപ്പം ഗൗതം അവനാണ് മിക്കതിനും ഡിസൈൻ ചെയ്യാറ്. അപ്പം അതിന് സൗണ്ട് ഡിസൈൻ ചെയ്യാറുള്ള അവനാണ്. അപ്പം ഞാൻ മിക്സ് ഞാനും ചെയ്യും, പക്ഷെ അവനാണ് കുറച്ചുകൂടെ അതിനകത്ത് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ്. അപ്പം ചില സന്ദർഭങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് ഡിസൈൻ ചെയ്യാറുണ്ട്.
1: നമുക്കൊരു കലാസൃഷ്ടിയിൽ ശരിക്കും അത് ജനങ്ങളിൽ അക്സെപ്റ്റ് ചെയ്തു എന്ന് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒരു ബ്രേക്ക് ത്രൂ മൊമെൻ്റ് എന്ന് പറയാനായിട്ട് എന്തെങ്കിലും ഏതെങ്കിലും ഒരു വർക്ക് ഉണ്ടോ?
2: ബ്രേക്ക് ത്രൂ എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല. നമുക്ക് ബേസിക്കലി നമ്മളൊരു വലിയ അച്ചീവ്മെൻ്റ് എന്ന് വെച്ചാൽ ഇറ്റ് മൈ ബി സ്മോൾ ഫോർ അതേഴ്സ്, പക്ഷേ നമ്മളെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമാണ്. വിനീത് ശ്രീനിവാസന്റെ ഒരു എൻ്റെ ഒരു സോങ് വിനീത് ശ്രീനിവാസൻ പാടി, അത് ഞങ്ങളുടെ കമ്പനിയുടെ തന്നെ ഞങ്ങളുടെ ഫസ്റ്റ് വർക്കാണ്. അത് റെക്കോർഡിങ് കുറച്ച് ഡിലേ ആയതേ ഉള്ളൂ, പക്ഷെ നമ്മുടെ കമ്പനിയുടെ ഫസ്റ്റ് വർക്കാണ്. അതിൽ തന്നെ വിനീത് ശ്രീനിവാസനെ കൊണ്ട് പാടിപ്പിക്കുന്ന ഡയറക്ടർ ആദർശിന് നിർബന്ധം ഉണ്ടായിരുന്നു. ആക്ച്വലി വേറെ സോങ് ആയിരുന്നു പാടായിരുന്നത്. ആ സോങ് ഞങ്ങൾ മാറ്റിയാണ് ഞങ്ങളിപ്പം വീശും കാട്ടിൽ എന്ന് പറയുന്ന ഒരു സോങ്. ഇറ്റ്സ് ഓൺ യൂട്യൂബ് ആൻഡ് ഓൾ പ്ലാറ്റ്ഫോംസ്. അപ്പം അത് ആക്ച്വലി ഞങ്ങൾക്കൊരു വലിയൊരു ഒരു എന്താ പറയുക ഒരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. ഇറ്റ്സ് നോട്ട് ബ്രേക്ക് ത്രൂ ബിക്കോസ് വി ഹാവ് മോർ ടു കം, പക്ഷേ അതൊരു ഞങ്ങൾക്കൊരു ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ആർ കരിയർ ആയിരുന്നു. അതൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. അതിൻ്റെ റെക്കോർഡിങ് സെഷനിൽ പോയപ്പോഴും അവിടെ ഞങ്ങൾക്ക് കുറേ സംഭവങ്ങൾ പഠിക്കാൻ പറ്റി. സോ എവറി വേ വി ഗോ ഞങ്ങൾ എന്തിലൊക്കെ പഠിക്കാൻ കിട്ടുമെന്നുള്ളൊരു രീതിയിലാണ് നമ്മളും വർക്ക് ചെയ്ത് പോകുന്നത്.
1: അപ്പോൾ ആ പാട്ട് കമ്പോസ് ചെയ്തത് ആൽബിനായിരുന്നോ?
2: ആ പാട്ട് കമ്പോസ് ചെയ്ത് ഞാനാണ്. ആനന്ദായിരുന്നു അതിൻ്റെ, ഞാനതും ഞങ്ങളും കൂടെ രണ്ടുപേരും കൂടെ പ്രൊഡക്ഷൻ ചെയ്തേ.
1: പ്രൊഡക്ഷൻ
2: അതെ. ഗൗതം വാസ് ഓൾസോ പാർട്ട് ഓഫ് ദിസ്. അതിൻ്റെ ഫുൾ ഡിസൈനിങ് ചെയ്യാനും അതിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാനൊക്കെ ഗൗതം ഉണ്ടായിരുന്നു. ഒരു എന്താ പറയുക ഒരു അച്ചീവ്മെന്റ് എന്ന് പറയാം.
1: അപ്പോൾ ഒരു മെയിൻ റീച്ച് കിട്ടിയ ഒരു പാട്ട് അതായിരുന്നു, ഫസ്റ്റ് പ്രോജക്റ്റ് അല്ലേ?
2: യെസ്.

0: കമ്പനി ആ സമയത്ത് ജസ്റ്റ് രൂപപ്പെട്ട് വരുന്നതേ ഉള്ളായിരുന്നു. അപ്പോഴാണ് നമുക്ക് ഈ വർക്ക് കിട്ടുന്നത്. അതിൻ്റെ ആ വർക്ക് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കറക്റ്റായിട്ടൊരു ഡിസിഷൻ എടുത്ത്, ഓക്കെ കമ്പനി തുടങ്ങാം എന്നുള്ള തന്നെ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുന്ന ആ ഭാഗത്ത് വെച്ചാൽ.
1: അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്കൊക്കെ വരുമ്പോൾ ശരിക്കും ഈ സിനിമയുടെ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒക്കെ ഒരു ശബ്ദം ജനിക്കുന്നത് അത് ഷൂട്ടിംഗ് ലൊക്കേഷനിലാണോ അതോ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്നുള്ളൊരു സമയത്താണോ? അതായത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത്?
0: പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഷൂട്ടിങ്ങിലെ സമയത്തും നമ്മൾ അതിനനുസരിച്ച് അവിടെ സൗണ്ട് എടുക്കാറുണ്ട്. ലൊക്കേഷൻ സൗണ്ട് ആണെങ്കിലും അതുപോലെ തന്നെ ലൊക്കേഷൻ തന്നെ നമ്മൾ രണ്ട് രീതിയിലുള്ള സൗണ്ടുകൾ എടുക്കാറുണ്ട്. ഒന്ന് സിങ്ക് എന്ന് പറയും, ഒന്ന് പൈലറ്റ് സൗണ്ട്സ് എന്ന് പറയും. അപ്പോൾ സിങ്ക് എന്ന് പറഞ്ഞാൽ തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡയലോഗ്സ് ഓൾറെഡി അവിടെ ആ സെറ്റിൽ എന്തുവാണോ പറഞ്ഞത് അതായിരിക്കും നമ്മൾ ഡയറക്റ്റ് ഡയലോഗായിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നതാണ് ഈ സിങ്ക് സൗണ്ട് എന്ന് പറഞ്ഞ്. അത് കുറച്ചുകൂടെ നാച്ചുറൽ ആയിരിക്കും, അതായത് ആ ആൾ പെർഫോം ചെയ്ത് തന്നെ ആയിരിക്കും ആ അതേ ഇതിൽ തന്നെ നമുക്ക് കിട്ടും. അതാണ് സിങ്ക് സൗണ്ട് കൊണ്ടുള്ള നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഡബിൻ്റെ കേസിൽ ഈ പൈലറ്റ് എടുക്കുമ്പോഴത്തേക്കിന് ഈ ഡബിന് വേണ്ടിയുള്ള റെഫറൻസും കാര്യങ്ങളുമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ റെഫറൻസ് എന്നിട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന് പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് സ്റ്റുഡിയോയിൽ കൊണ്ടുവന്നിട്ട് റീക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ റീക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറേ ഇവർ പെർഫോം ചെയ്ത പോലെ ചിലപ്പം ആവണമെന്നില്ല. പിന്നെ നമ്മൾ ലൊക്കേഷനിൽ മെയിനായിട്ട് ചെയ്യുന്നത് അവിടുത്തെ സ്ഥലങ്ങളുടെ ആംബിയൻസുകൾ, അതായത് അവിടെ സ്ഥലങ്ങളിലെ ഓരോ ശബ്ദങ്ങളൊക്കെ ഉണ്ടല്ലോ, ചുറ്റുവട്ടത്തെ ശബ്ദങ്ങൾ, അതൊക്കെ പിക്ക് ചെയ്ത് നമ്മൾ റെക്കോർഡ് ചെയ്തെടുക്കും. അതിപ്പോൾ തിയേറ്ററിൽ പലതരം ഫോർമാറ്റുകളുണ്ട്, അപ്പോൾ പലതരം ഫോർമാറ്റുകൾക്ക് വേണ്ടി നമുക്ക് റെക്കോർഡ് ചെയ്തെടുക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നീട് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിൽ തന്നെ പിന്നെ വരുമ്പോൾ

0: ഡിസൈനിങ് ഭാഗത്തോട്ടാണ് പിന്നെ വരുന്നത്. അതിപ്പോൾ സൗണ്ടിൽ ഫോളി, സൗണ്ട് എഫക്ട്സ്, എഡിറ്റ്, അങ്ങനെ കുറേ മേഖലകളുണ്ട്.
1: ഈ ഫോളി എന്നുള്ളത് വളരെ കൗതുകകരമായ ഒരു കാര്യമാണല്ലേ, അതിൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഒരു ഉദാഹരണം പറയാമോ?
0: ഫോളി ശരിക്കും ഒരു ഒരു റെക്കോർഡിസ്റ്റ് കാണും, അതിൻ്റെ കൂടുതൽ ഒരു ആർട്ടിസ്റ്റും കാണും. ഈ ആർട്ടിസ്റ്റാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫോളി ചെയ്യുമ്പോൾ, ഇപ്പം ഞാൻ അല്ലാതെ വർക്ക് ചെയ്യുന്ന, മെയിനായിട്ട് വർക്ക് ചെയ്യുന്ന ഫോളി സ്റ്റുഡിയോയിലാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഗ്ലാസ് എടുക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുന്നതാണെങ്കിലും ചിലപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സൗണ്ട് ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് പോലും വരത്തില്ല. അതായത് നമ്മൾ എന്തുവാണോ സീനിൽ കാണുന്നത്, ആ സീനിൽ നിന്ന് കാണുന്ന സാധനത്തിൽ വെച്ച് തന്നെ ആയിരിക്കില്ല നമ്മൾ സൗണ്ട്സ് എടുക്കുന്നത്.
1: അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാണ്,
0: അത് നമ്മൾ വേറെ സാധനങ്ങളും വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളൊരു ഹൊറർ സിനിമകൾ കാണുവാണെങ്കിൽ, ഇപ്പം ഇംഗ്ലീഷ് സിനിമകളാണ് കൂടുതൽ റെഫറൻസ് എങ്കിൽ, നമ്മളതായത് കുറേ സോംബികളുടെ പടം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവരുടെ ഈ ചോരയൊക്കെ വരുന്ന സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ ആക്ച്വലി നൂഡിൽസ് വെച്ചാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ കുറേ ടെക്നിക്കൽ പരമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്.
1: അത് നമ്മുടെ ക്രിയേറ്റീവ് ഐഡിയ ആണ്, എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത്.
0: എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമ്മുടെ ക്രിയേറ്റീവ് ഐഡിയ. അപ്പൊ നമ്മൾ കാണുന്ന പല സൗണ്ട്സും ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്നാവണമെന്നില്ല. നമുക്ക് ആ സൗണ്ടാണ് മെയിൻ, എങ്ങനെയാണ് സൗണ്ട് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത്. അപ്പോൾ അതാണ് ഫോളിയുടെ ഒരു പ്രത്യേകത. പിന്നെ ഈ പറഞ്ഞ പോലെ ഫുഡ് സ്റ്റെപ്പുകൾ, അങ്ങനെ ഈ ആക്ടേഴ്സ് എന്തൊക്കെ ചെയ്യുന്നു ഉണ്ടെന്നുള്ള എല്ലാമാണ് നമ്മൾ ഫോളിയിൽ ഫോക്കസ്
1: ചെയ്യുന്നത്.
0: അതൊക്കെ അങ്ങനെ തന്നെ, അത് പിന്നെ കുറച്ചുകൂടെ ലൈവ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഡീറ്റെയിലിംഗ് എടുക്കണം നമുക്ക്. ഇപ്പൊ ഒരയ്ക്കുന്ന തന്നെ നമുക്ക് വേറെ കുറെ എണ്ണം എടുത്തു വെക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരയുന്ന മാത്രമായിട്ട് എടുക്കണം. പിന്നെ കത്തുന്നത് വേറെ സെപ്പറേറ്റ് ആയിരിക്കും. അങ്ങനെ ലേയേർഡ് ആയിട്ടാണ് നമ്മൾ ഓരോന്നൊക്കെ എടുക്കുന്നത്. അത് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ലേയേഴ്സും കൊടുക്കാം. അങ്ങനെയാണ് ഫോളിയുടെ കേസിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്.
1: അപ്പൊ നമ്മള് ഒരു ഒരു ഓഡിയോ ഉണ്ടാക്കുമ്പോൾ അതിൽ ഡയലോഗ് ഉണ്ടാവും, ഫോളി ഉണ്ടാവും, എഫക്ട്സ് ഉണ്ടാവും, മ്യൂസിക് ഉണ്ടാവും. അപ്പോൾ ഇവയെല്ലാം ഒരുമിച്ച് വരുമ്പോൾ ഒന്ന് മറ്റൊന്നിൽ മൂടി പോവാതിരിക്കാൻ ഒരു സൗണ്ട് ലെയറിംഗ് എന്നുള്ള ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണോ?
0: ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ ഒരു സീനിന് ആപ്റ്റായിട്ടുള്ള സൗണ്ട്സുകൾ എടുക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു ടാസ്ക്കുള്ള
1: പരിപാടിയാണ്.
0: അത് നമ്മൾ ആ സൗണ്ട് ഇട്ടാൽ, അതിനാണ് നമ്മൾ ഫസ്റ്റിലെ ഒരു സൗണ്ട് ഡിസൈൻ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സാധനം, സൗണ്ട് സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് ഓൾറെഡി നമ്മൾ ഡിസൈഡഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരാൾ വേറെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിലേക്കായിരിക്കും ഓരോരുത്തർക്കായിരിക്കും നമുക്കിത് കൊടുക്കുന്നത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൽ അവർക്ക് നമ്മൾ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതുകൊണ്ട്, അതുപോലെ തന്നെ അവരായിരിക്കും കൂടുതൽ ഈ എഫക്ട്സുകളും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ അതിന് ആപ്റ്റായിട്ട് അതിന് സീനിനനുസരിച്ച് വർക്കാണോ എന്ന് നമുക്കൊരു ബോധം ഉണ്ടാവണം ഇത് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഇമ്പാക്റ്റുകൾ എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. ഇമ്പാക്റ്റ് അതായത് കാണുന്നവർക്ക് ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ, സൗണ്ടിൽ നിന്നും ഫീല് കിട്ടണമെങ്കിൽ അതിന് കുറേ ഇമ്പാക്റ്റുകൾ, റേസേഴ്സ്, അങ്ങനെ കുറേ ഡ്രോൺസ്. ഇപ്പോൾ ഒരു ഡാർക്കായിട്ടുള്ള ഒരു സിനിമകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഡ്രോൺസ് യൂസ് ചെയ്താൽ അത് നമുക്ക് കേൾക്കുമ്പോഴേ, ആൾക്കാർക്ക് കേൾക്കുമ്പോഴേ ആ ഒരു ഇത് കിട്ടണം. അതായത് ഒരു ഒരു സൈക്കോ ട്രീറ്റ്മെൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ സൗണ്ടിൽ നിന്ന് വരുന്നത്. അപ്പോൾ ആ ഈ സൈക്കോ ട്രീറ്റ്മെൻ്റ് കറക്റ്റായിട്ട് വർക്കാണെങ്കിൽ ആൾക്കാർക്ക് കൂടുതലും ഇമോഷൻസ് ഫീൽ ചെയ്യാൻ പറ്റും. അതാണ് മെയിനായിട്ട് സൗണ്ട് എഫക്ട്സിലും ഈ ആംബിയൻസൊക്കെ ആ സമയത്ത് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ലൊക്കേഷനിൽ നിന്ന് എടുത്ത ആംബിയൻസ് ആണെങ്കിലും അതൊക്കെ ഈ സമയത്ത് ചെയ്യുന്നത്.
2: ഇപ്പം ഞങ്ങളുടെ ചില വർക്ക്സ് ഇപ്പോഴും, ഇപ്പോൾ വലിയ വലിയ വർക്ക്സ് വരുമ്പം നമ്മൾ നമ്മുടെ ജൂനിയേഴ്സിന്, ഞങ്ങൾ ഫിലിം സ്കൂളിൽ തന്നെ പഠിച്ച ജൂനിയേഴ്സ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട്.
0: പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ ഇപ്പോൾ പഠിച്ചിറങ്ങിയ സമയത്താണെങ്കിലും ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താമെന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇങ്ങനൊരു കമ്പനി തുടങ്ങിയോണ്ടാണ് ഇപ്പോൾ പലരും സ്പ്ലിറ്റ് ആകാതെ തന്നെ എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് ഇപ്പോഴും നിൽക്കുന്നതും ഇങ്ങനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടും കൂടെ. അപ്പം ഇങ്ങനെ പഠിച്ചു വരുന്നവർക്ക് ഇങ്ങനൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് നിലനിർത്താനും ഒക്കെ ആയിട്ട് ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ സംഭവം.
3: The sculptures behind the sound. ഈ സംഭാഷണം തുടർന്ന് കേൾക്കാം അടുത്ത യുവവാണിയിൽ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സൗണ്ട് പ്രൊഫഷണൽസായ ആൽബിൻ തോമസ് ഫിലിപ്പും ആനന്ദ് ബിയുമായുള്ള അഭിമുഖം. നിർവഹണം റിയ, സഹകരണം അരുൺ സി പ്രകാശ്.

ആറുമായി അഭിമുഖം. ഒൻപത് മണിക്ക് സാഹിത്യ സുരഭി, സുരേഷ് കുമാർ പി ജിയുടെ കഥ ഓർമ്മകളിലെ നീലാകാശം, എൻ ഇ സുധീറിന്റെ പ്രഭാഷണം, അമിതാഭ് ഘോഷിന്റെ ഗോസ്റ്റ് എന്ന നോവൽ, സി വി ഹരീന്ദ്രന്റെ കവിതകൾ. 9:30 എഫ് എം മോർണിംഗ് സെലക്ഷൻസ്, 10 മണിക്ക് നേർവഴി, 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് സംഗീതലഹരി, 10:55 നാട്ടുവിശേഷം, 11 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ.

ഒരു മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഗസലുകൾ. 3:30 കൊച്ചി വേവ്സ്. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനത്തിൽ പാക്കേജിംഗിന്റെ പ്രാധാന്യം, ഡോക്ടർ മിനി സിയുമായി അഭിമുഖം. 7:20 വിപണി, 7:35 FM ഈവനിംഗ് സമകാലികം. അച്ചടക്കമില്ലാത്ത നിരത്തുകൾ, 7:55 ഒരിടത്തൊരിടത്ത്, മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി. വെള്ളപ്പൊക്കത്തിലെ പൂച്ച, 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം, സങ്കീർണമായ ആൻജിയോപ്ലാസ്റ്റി. കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ രാജശേഖർ വർമ്മയുമായി അഭിമുഖം.

8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, 8:50 മഹിത മലയാളം, 9:15 നാടകഗാനങ്ങൾ, 9:30 ചലച്ചിത്രഗാനങ്ങൾ, 10:00 ദേശീയ സംഗീത പരിപാടി, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.

പ്രിയ ശ്രോതാക്കളെ, ഇനി ഇന്നത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ്. വ്യോമയാന ചരിത്രത്തിലെ ഒരു സുപ്രധാന ദിവസമാണ് 1973 സെപ്റ്റംബർ 26. എന്താണ് പ്രാധാന്യം? ഇതായിരുന്നു ഇന്നത്തെ ചോദ്യം. ഉത്തരം ഇതാണ്: ശബ്ദാതിവേഗമുള്ള കൺകോർഡ് വിമാനം 3:33 തുടർച്ചയായി പറന്ന് അറ്റ്ലാന്റിക് സമുദ്രം കടന്നത് അന്നായിരുന്നു. അതുവരെ അതിവേഗ വിമാനങ്ങൾക്ക് പോലും 8 മണിക്കൂറോളം വേണ്ടിവരുന്നയിടത്താണ് മണിക്കൂറിൽ 1535 കിലോമീറ്റർ എന്ന ശരാശരി വേഗത്തിൽ കൺകോർഡ് 5566 കിലോമീറ്റർ താണ്ടിയത്. ചിന്താശകലം: വേഗം വർദ്ധിപ്പിക്കുക എന്നതിലുപരിയായി ജീവിതത്തിൽ നേടാൻ മറ്റനേകം കാര്യങ്ങളുണ്ട്. മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണിവ. പ്രിയ ശ്രോതാക്കളെ, ഈ ചിന്താശകലത്തോടെ ഇന്നത്തെ FM ഡയറി പൂർണ്ണമാവുകയാണ്. വിവിധ ഇനങ്ങളുമായി FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55 ആകാശവാണി കൊച്ചി FM 102.3 എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.

സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 6 സെക്കൻഡും. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിലെ ഗാനമാണ് ആദ്യം യേശുദാസ് പാടിയത്. വരികൾ

0: ആസ്റ്റർ മെഡ്സിറ്റി എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ ആസ്റ്റർ മെഡ്സിറ്റി എറണാകുളം. ആസ്റ്റർ മെഡ്സിറ്റിയിലെ സേവനങ്ങൾക്കും ഡോക്ടർ അപ്പോയിന്റ്മെന്റിനുമായി വിളിക്കുക 8111998098.
1: ഇന്ന് ഈ പരിപാടിയിൽ ഹൃദ്രോഗ നിർണയവും ചികിത്സയും നൂതന മാർഗങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ആസ്റ്റർ മെഡ്സിറ്റിയിലെ സീനിയർ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സന്ദീപ് ആറുമായി അഭിമുഖം.
2: ഇന്ന് എഫ് എം ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ചും അതിന്റെ രോഗനിർണയത്തിൽ വന്നിട്ടുള്ള പുതിയ ചില പരിശോധനാ രീതികളെക്കുറിച്ചുമാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ ഏതെല്ലാമാണത് ഡോക്ടർ?
3: ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പറയുമ്പോൾ ഹാർട്ടിൻ്റെ രക്തക്കൊള്ളിൽ വരുന്ന ബ്ലോക്കുകൾ തന്നെയാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന കാർഡിയോവാസ്കുലർ ഡിസീസ്. പണ്ട് കാലത്ത് നമുക്ക് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്നൊക്കെ പറഞ്ഞ് റുമാറ്റിക് ഫീവർ പനിയുടെ ഭാഗമായിട്ട് നമുക്ക് ജോയിൻസിനെ ബാധിക്കുകയും അത് വാൽവുകളെ ബാധിക്കുകയും അങ്ങനത്തെ രോഗങ്ങളായിരുന്നു ഹൃദ്രോഗത്തിന് കൂടുതലും കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് കൂടുതലും കൊറോണറി ഹാർട്ട് ഡിസീസാണ്. ഇത് ശരിക്കും ഒരു ജീവിതശൈലി രോഗമാണ്. അപ്പോൾ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ് ഇത് കൂടുതലായിട്ട് ഇപ്പോൾ കണ്ടുവരാനുള്ള കാരണം.
2: ഇപ്പോൾ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ് ഇത്തരം രോഗങ്ങൾ കൂടുതലായി കണ്ടുവരാൻ കാരണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇത് നമുക്ക് ചെറുപ്പക്കാരിലും കാണുന്നുണ്ടല്ലോ ഇപ്പോൾ, അല്ലേ?
3: അതെ, ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ചെറുപ്പക്കാരിൽ ഹൃദ്രോഗം വളരെ വർദ്ധിച്ചു വരികയാണ്. 40 വയസ്സിൻ്റെ താഴെ ഉള്ള ഹാർട്ട് ഡിസീസിൻ്റെ ശതമാനം നോക്കും, 20% ആൾക്കാർക്ക് ഹൃദ്രോഗം വരുന്നുണ്ട്. ആൻഡ് അതിന് മെയിൻ കാരണം നമ്മൾ നോക്കുമ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങൾ നേരത്തെ തന്നെ ചെറുപ്പക്കാരെ ബാധിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ മുഖ്യ കാരണം. ഹൃദ്രോഗം വരാനുള്ള കാരണങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ഷുഗർ, പ്രഷർ, ബി പി, കൊളസ്ട്രോൾ, അമിതവണ്ണം, പുകവലി, മദ്യപാനം, സ്ട്രെസ്, ടെൻഷൻ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പം നമുക്ക് 20-25 വയസ്സുള്ളവർക്ക് കാണുകയാണ്. പ്രോബബ്ലി ഇതെല്ലാം നേരത്തെ വരുന്നത് കൊണ്ടാവാം നമുക്കിപ്പോൾ ഹൃദ്രോഗം വളരെ ചെറുപ്പത്തിലേക്ക് വന്നിട്ടുണ്ട്. ആവറേജ് ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രായം 35 വയസ്സായിട്ട് കുറഞ്ഞിട്ടുണ്ട്.
2: സാധാരണ നമുക്ക് ഹൃദ്രോഗം ഉണ്ടോയെന്ന് കണ്ടെത്താൻ പണ്ടൊക്കെ ECG, എക്കോ, TMT ഇതാണ് പ്രാഥമികമായി ചെയ്തിരുന്ന പരിശോധനകൾ. ഇപ്പം എന്തെല്ലാം മാറ്റമാണ് ഇതിൽ വന്നിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ഈ എല്ലാ പരിശോധനകളും ചെയ്യേണ്ടി വരുന്നത് പലപ്പോഴും?
3: അതത് പരിശോധനകൾക്ക് അതിൻ്റെതായ ഒരു റോളുണ്ട്. ഇപ്പോഴും നമ്മൾ ECG, എക്കോ, ട്രെഡ്മില് തന്നെയാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് ഹൃദ്രോഗത്തിൻ്റെ സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഒരു രോഗിക്ക് ഒരു കൊഴുപ്പ് രക്തക്കൊള്ളിൽ അടിഞ്ഞു തുടങ്ങുമ്പോൾ ഇനീഷ്യലി അത് ലക്ഷണങ്ങൾ ഉണ്ടാക്കില്ല. മെജോറിറ്റി നമുക്ക് ഹാർട്ടിന് ബ്ലോക്കുകൾ വരുന്നവർക്ക് ലക്ഷണങ്ങൾ വരുന്നത് ഒരു ലേറ്റർ സ്റ്റേജിലാണ്. അപ്പോൾ ഈ തുടക്ക സ്റ്റേജിൽ ഇങ്ങനൊരു കൊഴുപ്പ് അവിടെ അടിഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ECG-യിലോ എക്കോയിലോ ഇത് കാണണമെന്നില്ല. കാര്യം ECG, എക്കോ നമ്മൾ ഒരു രോഗി വെറുതെ കിടന്ന് അദ്ദേഹത്തിന് ECG ലീഡ് കണക്ട് ചെയ്തിട്ട് ആണ് എടുക്കുന്നത്. അതേപോലെ എക്കോ അതുപോലെ തന്നെ അദ്ദേഹം വെറുതെ കിടക്കുമ്പോൾ നമ്മൾ ഒരു എക്കോ മെഷീൻ വെച്ച് അൾട്രാസൗണ്ട് വഴി ഹൃദയത്തെ കാണുകയാണ്. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ആവശ്യമുള്ള രക്തോട്ടം പേശികൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൽ വേരിയേഷൻസ് ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പോൾ ഈ സൈലന്റ് ബ്ലോക്കുകൾ കാണാനുള്ള ഒരു മെത്തേഡ് ട്രെഡ്മിൽ ടെസ്റ്റ് തന്നെയാണ്, എക്സസൈസ് സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറയും. ഇതിൽ നമ്മൾ ഒരു രോഗിയെ ട്രെഡ്മില്ല് നടത്തുകയാണ്. എന്നിട്ട് ഓരോ 3 മിനിറ്റും ട്രെഡ്മില്ലിൻ്റെ സ്പീഡ് കൂടും, എക്സസൈസിൻ്റെ ഹൈറ്റ് കൂടും, അതോടെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ജോലിഭാരം കൂട്ടുകയാണ്. എന്നിട്ട് ECG എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ജോലിഭാരം കൂടുമ്പോൾ ECG വേരിയേഷൻ വരുന്നുണ്ടോ? അങ്ങനെയാണ് നമ്മൾ സൈലന്റ് ബ്ലോക്കുകൾ കണ്ടുപിടിക്കുക. ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ട്രെഡ്മിൽ ടെസ്റ്റിലും 70% അക്യുറസിയുള്ളൂ, 30% മിസ്സാവാം. അപ്പോൾ പലപ്പോഴും നമ്മൾ ട്രെഡ്മിൽ നെഗറ്റീവാണ്, ഓക്കെ നിങ്ങൾക്ക് ഹാർട്ട് പ്രോബ്ലം ഇല്ല എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ പറയുന്നത് ഇന്ന് വരെ ഇല്ല എന്ന് മാത്രമുള്ളൂ, നാളെ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാർഡിയോളജിയിൽ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടി ഭാവിയിലേക്കുള്ള കാര്യങ്ങളും കൂടെ നോക്കാൻ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് റിസ്ക് എൻഹാൻസേഴ്സ് എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളും കൂടെ ചെക്ക് ചെയ്ത്, എന്നാൽ ഒരാൾക്ക് ഹാർട്ട് ഡിസീസ് വരാനുള്ള റിസ്ക് കൂട്ടുന്ന ചില കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുന്നുണ്ട്. ആ ഇതിൽ വരുന്ന ടെസ്റ്റുകളാണ് ഒന്ന് ഹൈ സെൻസിറ്റീവ് CRP, പിന്നെ ഉള്ള ഒരെണ്ണമാണ് ലൈപ്പോപ്രോട്ടീൻ A, 3 APOB, 4 CT കാൽഷ്യം സ്കോർ. ഈ 4 ടെസ്റ്റുകളാണ് ഇപ്പം നമ്മൾ കൂടുതലും പുതിയതായിട്ട് വരുന്ന രോഗികളെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്, എന്നാണ് ഇവർക്ക് ഹാർട്ട് ഡിസീസ് വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് കണ്ടുപിടിക്കാം.
2: നമുക്കിത് ഓരോന്നായിട്ട് വിശദമായി പറയാമോ? ഇത് എങ്ങനെയാണ്? ഇതൊരു രക്തപരിശോധനയാണോ?
3: ഇതിൽ ആക്ച്വലി ആദ്യത്തെ 3 രക്തപരിശോധനയാണ്. CT കാൽഷ്യം സ്കോർ എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി CT സ്കാൻ ചെയ്ത് ഹാർട്ടിൻ്റെ ഞരമ്പുകളെ നമ്മൾ നേരെയായിട്ട് വീക്ഷിക്കുകയാണ്. അവിടെ ഡൈ ഒന്നും ഉപയോഗിക്കില്ല, ജസ്റ്റ് പ്ലെയിൻ CT സ്കാനാണ്. എന്നിട്ട് അവിടെ നമുക്ക് രക്തക്കൊള്ളുകളിൽ കാൽഷ്യം അടിയാനുള്ള ടെൻഡൻസി ഉണ്ടോ ഇല്ലയോ എന്ന് വെച്ചിട്ട് നമ്മൾ ഹൃദ്രോഗത്തിൻ്റെ ചാൻസ് പ്രെഡിക്റ്റ് ചെയ്യും. അപ്പോൾ ഹൈ സെൻസിറ്റീവ് CRP എന്ന് പറയുമ്പോൾ CRP നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും, ഇതൊരു ഇൻഫ്ലമേറ്ററി മാർക്കറാണ്. ബോഡിയിൽ എവിടെയെങ്കിലും ഇൻഫെക്ഷനോ ഇതൊക്കെ വരുമ്പോൾ ലിവർ ഉണ്ടാക്കുന്ന പ്രോട്ടീനാണ് CRP. അതിൻ്റെ ഹൈ സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ വളരെ മൈക്രോ ലെവലിൽ വരെ അതിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ പറ്റും. സാധാരണ CRP 5 കൂടുതൽ വന്നാലും നമ്മൾ പറയാം ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടെന്നൊക്കെ പറയാറുണ്ടെങ്കിൽ ഇത് മൈക്രോ ആണ്. നമ്മൾ 1.1 mg താഴെയാണെങ്കിൽ ലോ റിസ്ക്, 1-3 എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് റിസ്ക്, മോർ ദൻ 3 mg ഉള്ളുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഇൻഫ്ലമേഷനുള്ള കൊഴുപ്പുകൾ ഓർ പ്ലേക്കുകൾ ഉണ്ടാവും എന്ന

0: ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്.
1: അത് ഒരു പ്രിഡിക്റ്റീവ് ആണ്, ഇനി ഭാവിയിൽ ഉണ്ടാകാം എന്നാണ്.
0: ആ എന്നൊരു റെസിജ്വൽ റിസ്ക് എന്ന് പറയുന്നത് നമുക്ക് ഇദ്ദേഹത്തിന് ബ്ലോക്കുകളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവാനുള്ള സാധ്യത പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ബ്ലാങ്കറ്റ് ടെസ്റ്റ് അല്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൊണ്ട് എച്ച് എസ് സി ആർ പി ചെയ്യുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇത് ചെയ്യേണ്ട ആൾക്കാർ ആരാന്ന് വെച്ചാൽ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാൽക്കുലേറ്റർ ഉണ്ട്, പ്രിവെന്റ് കാൽക്കുലേറ്റർ എന്ന് പറയും. ഇതിൽ നമ്മൾ ഒരാളുടെ പ്രായം, സെക്സ്, മെയിൽ ആണോ ഫീമെയിൽ ആണോ, അദ്ദേഹത്തിന്റെ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോള്, ഇങ്ങനത്തെ പാരമീറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇദ്ദേഹത്തിന് 10 വർഷത്തിൽ ഹാർട്ട് ഡിസീസ് വരാനുള്ള സാധ്യത കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ 5-10% സാധ്യതയുള്ള ആൾക്കാർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടത്. ലോ റിസ്ക് ഉള്ളവർക്ക് ഈ ടെസ്റ്റുകൾ ചെയ്തിട്ട് വലിയ അഡ്വാൻറ്റേജ് ഇല്ല. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഹൈ റിസ്ക് എന്ന് പറഞ്ഞാൽ 10% കൂടുതൽ സാധ്യത ഉള്ളവർക്ക് ഡെഫിനറ്റ്ലി നമ്മൾ നേരത്തെ തന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എല്ലാം നേരത്തെ മരുന്ന് കൊടുത്ത് കൺട്രോൾ ചെയ്യണം. 5% താഴെ ലോ റിസ്ക് ആണെങ്കിൽ നമുക്ക് അവർക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആയി നമ്മൾ കൂടുതലും പറയാം. പക്ഷേ ഈ 5-10% റിസ്ക് ഉള്ളവർക്ക് മരുന്ന് തുടങ്ങണോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഈ ടെസ്റ്റുകൾ നമുക്ക് പറഞ്ഞുതരും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിൽ ഹൈ സെൻസിറ്റീവ് സി ആർ പി കൂടുതലാണെങ്കിൽ അദ്ദേഹത്തിന് ബ്ലോക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ബോർഡർ ലൈൻ കൊളസ്ട്രോൾ പോലും നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് LDL 100 താഴെ കീപ്പ് ചെയ്യാൻ നോക്കും. രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈപ്പോപ്രോട്ടീൻ എ. ഇത് നമ്മൾ ആക്ച്വലി ജീവിതകാലത്തിൽ ഒരിക്കൽ ചെയ്യേണ്ട ടെസ്റ്റ് എന്നാണ് ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് ഒരു 18 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറ്റിക് മാർക്കറാണ്. കുടുംബപരമായിട്ട് നമുക്ക് ബ്ലോക്ക് വരാനുള്ള സാധ്യത ലൈപ്പോപ്രോട്ടീൻ എ പറഞ്ഞു തരുന്നുണ്ട്. അതിൽ ലൈപ്പോപ്രോട്ടീൻ എ 50 mg/dL അല്ലെങ്കിൽ 125 nmol കൂടുതൽ വാല്യൂ ബ്ലഡിൽ കാണുകയാണെങ്കിൽ നമുക്ക് ലൈഫ് ടൈമിൽ ബ്ലോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ്. ഈ ലൈപ്പോപ്രോട്ടീൻ എ എന്ന് പറഞ്ഞ പ്രോട്ടീൻ തന്നെ ബ്ലോക്കുകൾ ഉണ്ടാക്കാനുള്ള പ്രോസസ്സ് ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ ക്ലോട്ട് വരാനുള്ള സാധ്യതയും ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 50 കൂടുതൽ ലൈപ്പോപ്രോട്ടീൻ എ ഉള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി നമ്മൾ ചീത്ത കൊളസ്ട്രോൾ വളരെ താത്തി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് ഒരിക്കലും ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. കാര്യം പലപ്പോഴും നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ വാല്യൂസ് മാറുന്നുണ്ട്, പക്ഷേ റെക്കമെൻഡേഷൻ വൺസ് ഇൻ എ ലൈഫ് ടൈം ആണ്. രണ്ടാമത്തത്, ഇനി ഇത് കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് വെച്ച് ഇതിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ട് ഹാർട്ട് ഡിസീസ് കുറയുന്നുണ്ടോ എന്ന് വെച്ചാൽ അതിൽ ഏത് പഠനത്തിലും അത് പ്രൂവ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമുക്കിപ്പോൾ ഒരിക്കലും നമുക്ക് 55 തോന്നുന്നു, പിന്നെ ഒരു 2 മാസം കഴിഞ്ഞ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് 20 നോക്കണേൽ അർത്ഥമില്ല. നമുക്ക് ബേസ് ലൈൻ നോക്കുമ്പോൾ 50 കൂടുതലാണെങ്കിൽ നമ്മളൊരു ഹൈ റിസ്ക് കാറ്റഗറി വരുന്നു,
1: സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കും.
0: അതെ, അത്രേ ഉള്ളൂ. അങ്ങനെയുള്ളവർ നമ്മൾ അവിടെ 50 കൂടുതലെ എനിക്ക് ഹാർട്ട് ഡിസീസ് വന്നു, അതല്ല ഇത് കാണിക്കുന്നത്. ഇത് കാണിക്കുന്നത് നമുക്ക് ഷുഗർ, പ്രഷർ എന്നുള്ള പോലത്തെ ആൾക്കാരെ പോലെ നമുക്കൊരു റിസ്ക് ഫാക്ടർ ഓൾറെഡി ഉണ്ട്, ജനറ്റിക്കായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ. ഇങ്ങനെയുള്ളവർ ഷുഗർ, ബി പി അങ്ങനത്തെ റിസ്ക് ഫാക്ടേഴ്സ് നേരത്തെ തന്നെ കൺട്രോൾ ചെയ്യണം. ഒരു ബോർഡർ ലൈൻ കൊളസ്ട്രോൾ വെച്ച് മുന്നോട്ട് പോകുന്നത് സേഫ് അല്ല, നേരത്തെ തന്നെ താത്തി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അപ്പോ ബി എന്ന് പറഞ്ഞ ടെസ്റ്റ് എന്ന് പറഞ്ഞത്, ആക്ച്വലി അപ്പോ ബി എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ നമ്മുടെ ഈ ചീത്ത കൊളസ്ട്രോൾ ട്രാവൽ കൊണ്ടുപോകുന്ന എല്ലാ പ്രോട്ടീനിലും ഉള്ള സാധനം. ഫോർ എക്സാമ്പിൾ LDL, IDL, ഇന്റർമീഡിയറ്റ് ഡെൻസിറ്റി, VLDL, ഇങ്ങനെ കുറച്ച് പ്രോട്ടീൻസ് ഉണ്ട്. അത് ലിവർ ഉണ്ടാക്കിയിട്ട് അതുവഴിയാണ് ചീത്ത കൊളസ്ട്രോൾ കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ LDL മാത്രമാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. പക്ഷേ അപ്പോ ബിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, ഇവരെല്ലാവരുടെയും എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുക ഒരു ഗോഡൌണിന്ന് ഒരു സ്ഥലത്തേക്ക് സാധനം കൊണ്ടുപോകുന്ന എല്ലാ ലോറികളുടെ കണക്കും ഈ അപ്പോ ബി ചെയ്താൽ അറിയാൻ പറ്റും. നമ്മൾ മറ്റേ LDL ലോറിയുടെ അകത്തുള്ള കൊളസ്ട്രോളിൻ്റെ അളവ് മാത്രമേ അറിയാവുള്ളൂ. അപ്പോൾ അപ്പോ ബി എന്ന് പറയുമ്പോൾ എല്ലാ ഗ്രൂപ്പ് ഓഫ് ചീത്ത കൊളസ്ട്രോൾ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് നമുക്ക് അറിയാൻ പറ്റും, അത് കൂടുതലാണ്. അപ്പോൾ ഇത് ആർക്കാ ചെയ്യുന്നത്? എല്ലാവർക്കും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഷുഗർ ഉള്ളവർക്ക്, അതേപോലെ മെറ്റബോളിക് സിൻഡ്രോം, അതുപോലെ കിഡ്നിയുടെ പ്രോബ്ലം ഉള്ളവർക്ക്, അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് വളരെ കൂടുതലാണെങ്കിൽ, ഇങ്ങനെയുള്ളവർക്ക് LDL ചിലപ്പോൾ നമുക്കൊരു ഫോൾസ് പിക്ചർ വരും. അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലാണ് അപ്പോ ബി ചെയ്യേണ്ടത്. ഷുഗർ ഉള്ള ഒരാൾക്ക് നമ്മൾ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്ത് LDL 70 താഴെ വെക്കാൻ പറയും. അങ്ങനെ 70 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇദ്ദേഹത്തിന് ഇനി എന്തെങ്കിലും നമ്മൾ മരുന്നിൽ അഡ്ജസ്റ്റ് ചെയ്യണോ എന്നറിയണമെങ്കിൽ അപ്പോ ബിയും കൂടെ നോക്കാം. അത് കൂടുതലാണെങ്കിൽ ഇനിയും കുറച്ചും കൂടെ ഡോസ് കൂട്ടി അപ്പോ ബിയും കൂടെ കുറയ്ക്കാൻ നോക്കേണ്ടി വരും. അങ്ങനെയായിരിക്കും നമ്മൾ റെസിജ്വൽ റിസ്ക് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് ബ്ലോക്ക് വരാനുള്ള എല്ലാ സാധ്യതയും കുറയ്ക്കുക എന്നുള്ളൊരു മെത്തേഡിലേക്ക് പോകാം. CT കാൽഷ്യം സ്കോറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, നെക്സ്റ്റ് ഒരു 5 വർഷത്തേക്ക് നമുക്ക് ബ്ലോക്ക് വരാനുള്ള സാധ്യത പറഞ്ഞുതരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു 40 വയസ്സ് കഴിഞ്ഞ ഒരാൾക്കാണ് ശരിക്കും അതിന് കൂടുതൽ പ്രസക്തി. കാൽസിഫൈഡ് ബ്ലോക്കുകൾ വരാനുള്ള സാധ്യത ശരിക്കും 40 വയസ്സ് കഴിയുമ്പോഴാണ്. അപ്പോൾ CT കാൽഷ്യം സ്കോർ 40 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് 0 ആണെങ്കിൽ അദ്ദേഹത്തിന് അടുത്ത 5 വർഷത്തിൽ ഹാർട്ട് ഡിസീസ് വരാനുള്ള സാധ്യത കുറവാണ്. നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ കാൽഷ്യം സ്കോർ 0-100 ആണെങ്കിൽ അദ്ദേഹത്തിന് മൈൽഡ് റിസ്ക്. അപ്പം നമ്മൾ ഡെഫിനറ്റ്ലി കൊളസ്ട്രോൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഉള്ള ഇൻഡിക്കേഷൻ കിട്ടുകയാണെങ്കിൽ, 100-500 ഇടയ്ക്കാണെങ്കിൽ അദ്ദേഹത്തിന് മോഡറേറ്റ് റിസ്ക് ആണ്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ആസ്പിരിനും കൂടെ ആഡ് ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്, കൊളസ്ട്രോൾ മരുന്നിന് കൂടെ പ്രിവെൻഷനായിട്ട്. ആൻഡ് 1000 കൂടുതൽ ആണ് കാൽഷ്യം സ്കോർ കാണണമെങ്കിൽ നമുക്ക് ഈവൻ നേരെ ഒരു ആൻജിയോഗ്രാം ചെയ്ത് നോക്കാനുള്ള ഒരു ഇൻഡിക്കേഷൻ വരികയാണ്. പഠനങ്ങളിൽ അങ്ങനെ ആൻജിയോ ചെയ്യണം നിർബന്ധം പറയുന്നില്ല, പക്ഷേ നമുക്ക് ചിലപ്പോൾ പ്രശ്നമുള്ള ബ്ലോക്കുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ടെസ്റ്റ് വെച്ച് നമുക്ക് ആ റിസ്ക് അസസ് ചെയ്യാൻ പറ്റും. കാര്യം പലപ്പോഴും ചോറുണ്ടാവും പ്രഷറുണ്ടാവും കൊളസ്ട്രോൾ ഉണ്ടാവും എല്ലാം ഉണ്ടാവും, നമ്മൾ ട്രെഡ്മിൽ ചെയ്യുന്നു, പക്ഷേ ഇതേ ചെപ്പോൾ 6 മിനിറ്റ് നടന്നിട്ടുണ്ടാവുള്ളൂ. ആ ട്രെഡ്മിൽ നെഗറ്റീവ് വെച്ചിട്ട് നമ്മൾ പറയുന്നു ഓക്കെ നിങ്ങൾക്ക് ബ്ലോക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ കൊളസ്ട്രോൾ മരുന്നൊന്നും തുടങ്ങാതെ വിടുകയാണെങ്കിൽ, ഇങ്ങനെയുള്ളവർക്ക് കാൽഷ്യം സ്കോർ ചെയ്യുമ്പോൾ ഇത് കൂടുതലാണെങ്കിൽ നമുക്ക് അലാം അടിക്കുകയാണ്. ഓക്കെ ഇദ്ദേഹം ഒരു ഐറിസ് പേഷ്യൻ്റ് ആണ്, ഡെഫിനറ്റ്ലി ഇദ്ദേഹത്തിൻ്റെ കൊളസ്ട്രോൾ നമ്മൾ ഒരു 55 താഴെയും അതുപോലെ ആസ്പിരിൻ പോലത്തെ മരുന്നുകൾ ആഡ് ചെയ്യാനുള്ളൊരു ഇത്. അപ്പോൾ നമുക്ക് പ്രിവെൻഷനിൽ ഏത് ഗ്രൂപ്പിനെ മുറുക്കി പിടിക്കണം എന്ന് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
1: നമുക്ക് അല്ലാതെ ഒരു സ്ക്രീനിംഗ് ടെസ്റ്റായിട്ട് കാൽഷ്യം സ്കോർ അതല്ലെങ്കിൽ അപ്പോൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല.
0: അതെ പോലെ 1-40 വയസ്സ് കഴിഞ്ഞവർക്കാണ് കൂടുതലും അഡ്വാൻറ്റേജ്. പിന്നെ CT അറിയാലോ, ഒരു ചെറിയ റേഡിയേഷനൊക്കെ അതിലുണ്ട്. അപ്പോൾ ഗുണം ചെയ്യുന്നത് ഒരു ഇൻ്റർമീഡിയറ്റ് റിസ്ക് ആയിട്ടുള്ളവർ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇദ്ദേഹത്തിനെ കണ്ട് ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ അസസ് ചെയ്തിട്ട് ഇദ്ദേഹത്തിന് ഹാർട്ട് ഡിസീസ് വരാനുള്ള സാധ്യത കണ്ടുപിടിക്കുക. അതിൽ 5% അടുത്ത 10 വർഷത്തിൽ ഹാർട്ട് ഡിസീസ് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ കാൽഷ്യം സ്കോർ ഡെഫിനറ്റ്ലി നല്ല ടെസ്റ്റാണ്.
1: ഈ സാധ്യത ഉണ്ടെന്ന് ഏകദേശം മനസ്സിലാക്കാൻ ഏത് ടെസ്റ്റായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്?
0: അതെ ഞാൻ പറഞ്ഞു, അവിടെ നമ്മൾ അദ്ദേഹത്തിൻ്റെ റിസ്ക് പ്രൊഫൈലാണ് നോക്കുക. അദ്ദേഹത്തിന് ഷുഗർ ഉണ്ടോ, പ്രഷർ ഉണ്ടോ, അദ്ദേഹത്തിൻ്റെ കുടുംബ പാരമ്പര്യം ഉണ്ടോ, എന്തെങ്കിലും ആർത്രൈറ്റിസ് പോലെ എന്തെങ്കിലും വാദോ സൂറിയാസിസ്, ഇതൊക്കെ റിസ്ക് എൻഹാൻസേഴ്സ് എന്ന് പറയും. ഇപ്പം നമ്മൾ ഈ റിസ്ക് എൻഹാൻസേഴ്സിൽ ഈ ടെസ്റ്റുകളല്ലാതെ ഉള്ളത് നമുക്ക് വാദത്തിൻ്റെ പ്രസൻസ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, സോറിയാസിസിൻ്റെ പ്രസൻസ്, അല്ലെങ്കിൽ ലേഡീസിൽ എടുക്കുമ്പോൾ റീപ്രൊഡക്റ്റീവ് ഇഷ്യൂസ്, ഫോർ എക്സാമ്പിൾ ലോ ബർത്ത് വെയ്റ്റ് ബേബീസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രീമച്യൂർ ഡെലിവറി വന്നിട്ടുണ്ട്, അവർക്ക് പ്രഗ്നൻസി സമയത്ത് BP ഷുഗറോ, പ്രഗ്നൻസി ഇൻഡ്യൂസ് ഹൈപ്പർ ടെൻഷൻ, ഗെസ്റ്റേഷൻ ഡയബറ്റീസ്, അല്ലെങ്കിൽ നേരത്തെ മെനോപോസ് വരിക, ഇങ്ങനത്തെ കാരണങ്ങളും ഹാർട്ട് ഡിസീസ് ഉണ്ടാക്കാനുള്ള ഒരു ഹൈ റിസ്ക് ഗ്രൂപ്പുകൾ ഐഡന്റിഫൈ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ റിസ്ക് എൻഹാൻസേഴ്സാണ്.
1: അവർ തീർച്ചയായും ചെയ്യേണ്ട ടെസ്റ്റുകൾ ഇതിലേതാണ്?
0: ഈ റിസ്ക് ഫാക്ടേഴ്സ് നോക്കുമ്പോൾ മൾട്ടിപ്പിൾ 1-2 കൂടുതലുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഈ ടെസ്റ്റുകൾ ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് ഹൈ സെൻസിറ്റിവ് CRP ലൈപ്പോ പ്രോട്ടീൻ ചെയ്യും. പിന്നെ 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ കാൽഷ്യം സ്കോർ.
1: ഇപ്പോൾ ബ്ലോക്ക് ഉണ്ടെങ്കിൽ തന്നെ പുതിയ തരം ചികിത്സകൾ വന്നിട്ടുണ്ടല്ലോ. ഇന്നിപ്പോൾ ബൈപ്പാസ് സർജറിക്ക് പകരം പലതരത്തിൽ നമുക്കത് ഒഴിവാക്കാൻ കഴിയാവുന്ന ചികിത്സാ രീതികളുണ്ടല്ലോ, അതേക്കുറിച്ച് ഒന്ന് പറയാം.
0: നോക്കൂ, നമുക്ക് എപ്പോഴാണ് ബൈപ്പാസ് ആൻജിയോപ്ലാസ്റ്റി വരുന്നതെന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് ആ ആൻജിയോഗ്രാമിൽ കാണുന്ന അനാറ്റമി വെച്ചിട്ടാണ്. നമുക്ക് ഹാർട്ടിന് 3 രക്തക്കൊള്ളുകളുള്ള, ലെഫ്റ്റ് സൈഡിൽ 2, റൈറ്റ് സൈഡിൽ. ഈ 3 രക്തക്കൊള്ളുകളിലും നല്ല രോഗമുണ്ടെങ്കിൽ അതിനെ നമ്മൾ ട്രിപ്പിൾ വെസൽ ഡിസീസ് ആണ്. 3 രക്തക്കൊള്ളും ബ്ലോക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ഹാർട്ടിൻ്റെ ഇടതുവശത്തെ മെയിൻ ഞരമ്പ് ആണ് LAD സർക്കംഫ്ലക്സും 2 ഞരമ്പിന് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ലെഫ്റ്റ് മെയിൻ എന്ന ഏരിയയിൽ ബ്ലോക്ക് ഉണ്ട്, 3 കാൽഷ്യം ഉള്ള ബ്ലോക്കുകളും ഉണ്ട്, അല്ലെങ്കിൽ 100% അടഞ്ഞിരിക്കുന്ന ബ്ലോക്കുകൾ. ഇങ്ങനെയുള്ള അനാറ്റമിയിലാണ് സാധാരണ നമ്മൾ ബൈപ്പാസിനാണ് മുൻതൂക്കം കൊടുക്കുക. റീസെന്റ് പഠനങ്ങൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ ബൈപ്പാസ് വേഴ്സസ് ആൻജിയോപ്ലാസ്റ്റിയിൽ 2 ബ്ലോക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലും ആൻജിയോപ്ലാസ്റ്റിയിലാണ് കാണുന്നത്. റീസെന്റ് 1, ഈ പഠനങ്ങൾ ചെയ്ത കുറച്ച് മുമ്പേ ആണ്. ഇപ്പോൾ ഉള്ള പഠനങ്ങളിൽ ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസ് തമ്മിലുള്ള ഗ്യാപ്പ് കുറഞ്ഞു വരികയാണ്. അതിൻ്റെ റീസൺ പുതിയതായി വന്ന ടെക്നോളജീസ് ആണ്. പ്രത്യേകിച്ച് പലപ്പോഴും സ്റ്റെൻഡ് ഇട്ടിട്ട് 2 ബ്ലോക്ക് വരാനുള്ള റീസൺ സ്റ്റെൻഡിൻ്റെ സൈസിങ് പ്രശ്നങ്ങളാവാം. നമ്മൾ ചിലപ്പോൾ നമുക്ക് ആൻജിയോഗ്രാം വെച്ച് നമ്മുടെ കണ്ണ് വെച്ച് നമുക്ക് വിഷ്വലി ഒരു എസ്റ്റിമേഷൻ ആണ്, ഓക്കെ ഇത് 2.5 mm രക്തക്കുള്ളാണ് അല്ലെങ്കിൽ 3 mm രക്തം. അപ്പോൾ നമ്മൾ 3 mm സ്റ്റെൻഡ് ഇടുന്നു. പക്ഷേ നമ്മൾ ചിലപ്പോൾ ക്യാമറ ഇട്ട് നോക്കുമ്പോൾ മനസ്സിലാവും അതിപ്പോൾ 4 mm ഞരമ്പാവാം. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റെൻഡ് ഇടുന്നതിൻ്റെ സൈസിങ്ങിൽ എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ 2 ബ്ലോക്ക് വരാനുള്ള സാധ്യത വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പഴുത അടയ്ക്കാൻ വേണ്ടിയിട്ട് കൊറോണറി ഇമേജിംഗ് എന്നുള്ള സംഭവം ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ OCT എന്ന് പറഞ്ഞുള്ള ക്യാമറകൾ രക്തക്കുഴലിൻ്റെ ഉള്ളിലിട്ടിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ റിസൾട്ട്സ് പെർഫെക്റ്റ് ആക്കാൻ ഉള്ള ഒരു വഴി വന്നിട്ടുണ്ട്. നമ്മൾ പ്രിസിഷൻ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ഒരുവിധം അക്യുറസിയോടെ സ്റ്റെൻഡ് കറക്റ്റായിട്ട് ഇംപ്ലാന്റ് ചെയ്യുക, എവിടെയെങ്കിലും അത് ഫുള്ളായിട്ട് വേസ്റ്റില്ല ഒന്നുകൂടെ പെർഫെക്റ്റ് ആക്കാനുള്ള മെത്തഡ്. അപ്പോൾ അങ്ങനത്തെ ഉള്ള കാര്യം. 2, ഈ കാൽഷ്യം പോലത്തെ സാധനങ്ങൾ അടിയുമ്പോൾ പണ്ട് നമുക്ക് അത് ട്രീറ്റ് ചെയ്യാനുള്ള മെത്തേഡുകൾ കുറവായിരുന്നു. ഇപ്പം നമുക്ക് റോട്ടബ്ലേഷൻ, ഓർബിറ്റൽ അത്തറക്ടമി, അല്ലെങ്കിൽ കാൽഷ്യം പൊട്ടിക്കുന്ന ബലൂൺസ് IVL ഇൻട്രാവാസ്കുലർ ലിത്തോട്രിപ്സി, ഇങ്ങനത്തെ കാര്യങ്ങൾ ലേസർ പോലത്തെ ചികിത്സകളും അവൈലബിൾ ആണ്. അപ്പോൾ ഈ കാൽഷ്യം നന്നായി പൊട്ടിച്ച് ക്രാക്ക് ചെയ്യാൻ പറ്റിയാൽ സ്റ്റെൻഡ് നന്നായി വികസിച്ചിരിക്കുള്ളൂ. സ്റ്റെൻഡ് ഇട്ട് കഴിഞ്ഞാൽ എത്ര ഏരിയ നമുക്ക് ഓപ്പൺ ആക്കി കിട്ടുന്നു അത്രയും ചാൻസ് കുറവാണ് 2 ബ്ലോക്ക് വരാനുള്ള സാധ്യത. അതെ അതെ, നമുക്ക് ആക്ച്വലി ഇപ്പോൾ അവൈലബിൾ ഉള്ള എല്ലാ സ്റ്റെൻഡിലും മരുന്നുണ്ട്. മെഡിക്കേറ്റഡ് സ്റ്റെൻസ് ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ. പണ്ടത്തെ പോലെ ബെയർ മെറ്റൽ സ്റ്റെൻഡ് എന്ന് പറയും, മരുന്നില്ലാത്ത സ്റ്റെൻഡിൽ ഇപ്പോൾ ആരും യൂസ് ചെയ്യുന്നില്ല. അതിൽ പുതിയതായി വന്നിരിക്കുന്ന 2 ചികിത്സ എന്ന് പറയുമ്പോൾ, 1 മരുന്നുള്ള ബലൂൺ എന്ന് പറഞ്ഞ ചികിത്സയാണ്, ഡ്രഗ് കോട്ടഡ് ബലൂൺ. ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ ഈ ബ്ലോക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി രക്തക്കൊള്ളു നന്നായി വികസിച്ച് കഴിയുമ്പോൾ നമുക്ക് സ്റ്റെൻഡ് ഇടുന്നതിന് മുമ്പേ ഒരു ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ സ്റ്റെൻഡ് ഇട്ട പോലെ തന്നെ ഉള്ളൊരു പിക്ചറാണ് നമുക്ക് ഈ ബലൂൺ പ്രിപ്പറേഷനിൽ തന്നെ കിട്ടുന്നതെങ്കിൽ നമുക്ക് സ്റ്റെൻഡിൻ്റെ പകരം മരുന്നുള്ള ബലൂൺ എന്ന സാധനം ഇംപ്ലാന്റ് ചെയ്തിട്ട് വെളിവരാൻ പറ്റും. ഇവിടെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ, ഈ ബലൂണിൻ്റെ ഭിത്തിയിൽ മരുന്നുണ്ട്, ഈ സ്റ്റെൻഡിൻ്റെ ഉള്ളിലുള്ള മരുന്ന്. എന്നിട്ട് നമ്മൾ ഈ ബലൂൺ ഒരു മിനിറ്റോളം വികസിപ്പിച്ച് വെക്കുമ്പോൾ ബലൂണിൻ്റെ ഭിത്തിയിലുള്ള മരുന്ന് രക്തക്കൊള്ളിലേക്ക് പോവുകയും നമുക്ക് ആ ബലൂൺ വെളിയെടുക്കുകയും സ്റ്റെൻഡ് ഇല്ലാതെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്ന ചെറിയ ഞരമ്പുകളിൽ 2-2.5 mm 2.5 mm ഒക്കെ ഉള്ള ഞരമ്പുകളിൽ സ്റ്റെൻഡ് ഇടുമ്പോൾ 2 ബ്ലോക്ക് വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അത് കുറയ്ക്കാനൊക്കെ ഈ ചെറിയ ഞരമ്പുകളിലൊക്കെയാണ് ഡ്രഗ് കോട്ടഡ് ബലൂൺ കൂടുതൽ ഉപയോഗിക്കുക. 2, പണ്ട് സ്റ്റെൻഡ് ഇട്ട സ്റ്റെൻഡിൽ 2 ബ്ലോക്ക് വരുമ്പോൾ ആ ബ്ലോക്ക് നമുക്ക് ലേസറോ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് കളയാൻ പറ്റുകയാണെങ്കിൽ ആ സ്റ്റെൻഡിൽ ഈ മരുന്നുള്ള ബലൂൺ വെച്ചിട്ട് തിരിച്ച് മരുന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പഴയ സ്റ്റെൻഡ് റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് അഡീഷണൽ സ്റ്റെൻസ് അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരു ആൻജിയോപ്ലാസ്റ്റി മെത്തഡ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ അലിഞ്ഞു പോകുന്ന ബയോഡിഗ്രേഡബിൾ സ്റ്റെൻഡ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഇന്ത്യൻ കമ്പനി ഓൾറെഡി നമുക്ക് മാർക്കറ്റിലുണ്ട്. അവിടെ അലിഞ്ഞു പോകുന്ന മെറ്റൽ സ്ട്രക്ചർ അല്ല, അത് അതൊരു ബയോവാസ്കുലർ സ്കഫോൾഡ് ആണ്. അതിൻ്റെ ഉള്ളിൽ ഒന്നൊന്നര വർഷം കഴിയുമ്പോൾ രക്തകോളിൻ്റെ ഭിത്തി വന്നു കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു സ്കഫോൾഡ് ആക്ച്വലി അലിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു പെർമനൻറ്റ് മെറ്റൽ ഇല്ലാതെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
1: ഈ ഓപ്പൺ സർജറി ഇല്ലാതെ തന്നെ ഇപ്പോൾ വാൽവൊക്കെ മാറ്റി വെക്കുന്ന ടി എ വി ആർ, അതെ, മൈട്ര ക്ലിപ്പ് പോലെയുള്ള കീ ഹോൾ സീൽസുകളെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ?
0: ടി എ വി ആർ എന്ന് പറഞ്ഞാൽ ട്രാൻസ് അയോട്ടിക് വാൽവ് റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ റിപ്പയർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് റെക്കമെൻഡേഷൻ ഉള്ള അയോട്ടിക് സ്റ്റിനോസിസ് എന്ന് പറഞ്ഞ രോഗത്താണ്. അയോട്ടിക് വാൽവ് എന്ന് പറഞ്ഞാൽ ഹാർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാൽവ്, അത് ചുരുങ്ങി പോകുന്ന സിറ്റുവേഷനിലാണ് ശരിക്കും പറഞ്ഞാൽ വാൽവ് വെക്കുക. ഇത് നമ്മൾ ചെയ്യുന്നത് കാലിനെ ഞരമ്പ് വഴി കൊണ്ടുപോയി നമ്മൾ ഈ വാൽവിനെ ക്രോസ് ചെയ്തിട്ട് ആ വാൽവിനെ ബലൂൺ വെച്ച് വികസിപ്പിച്ച് കഴിഞ്ഞ് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോയി ഒരു വാൽവ് ഇംപ്ലാന്റ് ചെയ്യും. ആ വാൽവ് ഒന്നെങ്കിൽ ബലൂൺ വെച്ചോ അല്ലെങ്കിൽ സെൽഫ് എക്സ്പാൻഡബിൾ എന്ന് പറഞ്ഞൊരു ഇത് റൊട്ടേറ്റ് ചെയ്ത വാൽവ് അവിടെ ഇംപ്ലാന്റ് ചെയ്യുന്ന മെത്തേഡിലാണ് ചെയ്യുന്നത്. ആർക്കാണ് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇതൊരു ആക്ച്വലി ടിഷ്യൂ വാൽവ് ആണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഈ ബയോപ്രോസെറ്റിക് വാൽവ് എന്ന് പറഞ്ഞ വാൽവിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ 10 വർഷം കഴിഞ്ഞ് ഇതിനൊരു ഡീജനറേഷൻ വരാം. അപ്പോൾ 10 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ രണ്ടാമതൊരു പ്രൊസീജിയറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 65 വയസ്സ് കഴിഞ്ഞുള്ള ആൾക്കാർക്കാണ് ആക്ച്വലി ടാവി ചികിത്സ കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ വാൽവിൻ്റെ കോസ്റ്റ് കുറച്ച് കൂടുതലാണ്, ഇത് പുതിയ ടെക്നോളജി ആയത്. അതുകൊണ്ട് സർജറിക്ക് ഫിറ്റ് അല്ലാത്തവർക്കും അതുപോലെ തന്നെ സർജറിയിൽ ഹൈ റിസ്ക് ഉള്ളവർക്കാണ് ശരിക്കും ഫസ്റ്റ് മുൻഗണന. പക്ഷേ 65 വയസ്സുള്ള എല്ലാ വാൽവ് രോഗികൾക്കും ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടാവി ചികിത്സ ചെയ്യാൻ പറ്റുന്നതാണ്,
1: കീഹോളായിട്ട് ചെയ്യാൻ കഴിയും,
0: കീഹോളായിട്ട് ചെയ്യാൻ പറ്റുന്നത്.
1: അതുപോലെ ക്ലിപ്പ് ചെയ്യാന്ന് പറഞ്ഞു,
0: അതെ, മൈട്രൽ ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ മൈട്രൽ വാൽവിനാണ് ഇത് ചെയ്യുന്നത്. ട്രൈകസ്പിഡ് വാൽവും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. മൈട്രൽ വാൽവ് എന്ന് പറഞ്ഞാൽ ഇടതുവശത്ത് അറയിൽ ലെഫ്റ്റ് ഏട്രിയം ലെഫ്റ്റ് വെൻട്രിക്കിളിന് ഇടയ്ക്കുള്ള ഒരു വാൽവാണ്. അത് അടയുമ്പോൾ ബ്ലഡ് ലീക്ക് ആവുകയും ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നുള്ള ബ്ലഡ് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വന്ന് അങ്ങനെ ലങ്സിലേക്ക് വെള്ളം കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട്, മൈട്രൽ റീഗ്രിഗേഷൻ എന്ന് പറയും. ഇത് പ്രത്യേകിച്ച് ഒരു അറ്റാക്ക് കാരണമോ അല്ലെങ്കിൽ വാൽവ് പ്രൊലാപ്സ് എന്നൊക്കെ പറഞ്ഞ ചില രോഗങ്ങളുകൊണ്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ ക്ലിപ്പ് ചെയ്തിട്ട് ഈ വാൽവിൻ്റെ ലീക്കിൻ്റെ ഏരിയ ഉണ്ടല്ലോ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് വാൽവിൻ്റെ ചികിത്സ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു നല്ല ലീക്കുള്ളത് ഒരു മൈൽഡ് ലീക്കിലേക്ക് കുറയ്ക്കാൻ പറ്റും. നമ്മൾ ആക്ച്വലി വാൽവ് മാറ്റുന്നില്ല, ക്ലിപ്പ് ചെയ്തിട്ട് ഈ ലീക്കിൻ്റെ സൈസ് കുറയ്ക്കുക എന്നുള്ള മെത്തേഡ്. ഇതും സർജറിയിൽ ഫിറ്റ് അല്ലാത്തവർക്കും പ്രായമുള്ളവർ അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ കിഡ്നി പ്രശ്നം അങ്ങനെ വളരെ സർജിക്കൽ റിസ്ക് ഉള്ളവർക്കാണ് കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതും കീഹോൾ വഴിയാണ് ചെയ്യുക.
1: ഇതുപോലെ പേസ് മേക്കറിലും ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ.
0: അതെ, പേസ് മേക്കറിലുള്ള മാറ്റങ്ങൾ വന്നാൽ ലീഡ്ലെസ് പേസ് മേക്കേഴ്സ് വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ പേസ് മേക്കർ എങ്ങനെ ഇംപ്ലാന്റ് ചെയ്യുക, നമ്മൾ ആക്ച്വലി ഇടതുവശത്ത് ഷോൾഡറിൻ്റെ അടിയിൽ നമ്മളൊരു ചെറിയൊരു സൂചി ഇട്ടിട്ട് അവിടെയുള്ളൊരു ഞരമ്പുണ്ട് ഹാർട്ടിലേക്ക് പോകുന്നത്, അതിൽ കൂടെ നമ്മൾ 2 വയറിട്ട് ഹാർട്ടിൻ്റെ റൈറ്റ് വെൻട്രിക്കിളും റൈറ്റ് ഏട്രിയത്തിലും സ്ക്രൂ ചെയ്ത് വെച്ചിട്ട് ആ വയറുകളെ നമ്മൾ ഒരു പേസ് മേക്കർ എന്നൊരു മെഷീനിൽ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ അടിയിലുള്ള ഒരു പോക്കറ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ ഇംപ്ലാന്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു സർജിക്കൽ പ്രൊസീജിയറാണ്. പേസ് മേക്കറിൻ്റെ മെയിൻ ജോലി ഇടുപ്പാണ്. അപ്പോൾ പേസ് മേക്കർ ഇടുന്നത് നമ്മുടെ ഇടുപ്പിൻ്റെ ഗ്രന്ഥി വീക്കാവുകയോ അല്ലെ ഇടുപ്പ് കൊണ്ടുപോകുന്ന പാലമുണ്ട്, മേളത്തെ അറയുന്ന ഉണ്ടാവുന്ന ഇടുപ്പ് താഴത്തെ അറയിലേക്ക് എത്തുന്ന പാലം എവിനോട് എന്ന് പറയും, അവിടെ എന്തെങ്കിലും ഡാമേജ് വരുമ്പോൾ ഇടുപ്പ് കുറഞ്ഞു പോകുന്ന അവസ്ഥ വരും, അതിനെ നമ്മൾ കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയും, അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് കുറഞ്ഞ 40-ന് താഴെ പോവുക, തലറങ്ങി വീഴുക, ഇങ്ങനെയുള്ളവർക്കാണ് ആക്ച്വലി പേസ് മേക്കർ ചികിത്സ ചെയ്യുന്നത്. സാധാരണ പേസ് മേക്കറിന് ഉള്ള 2-3 ഇഷ്യൂ ഒന്ന് സർജിക്കൽ പ്രൊസീജിയറാണ്, ഇൻഫെക്ഷൻ വരാം, ഈ ഇട്ട വയറുകൾ ചിലപ്പോൾ ഫ്രാക്ചറൊക്കെ വരാം, അതുപോലെ ഞരമ്പ് നല്ല ഞരമ്പാണെങ്കിൽ നമുക്ക് ഈ വയറൊക്കെ ഇടാൻ പറ്റും. ഈ ലീഡ്ലെസ് പേസ് മേക്കറിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ വയറില്ല, നമ്മൾ നേരെ പോയിട്ട് ഒരു പേസ് മേക്കറിൻ്റെ ചെറിയൊരു വിരലിൻ്റെ അത്രയും സൈസുള്ള ഒരു യൂണിറ്റ് നമ്മൾ കാലിൻ്റെ ഞരമ്പ് വഴി ഹാർട്ടിനുള്ളിൽ പോയിട്ട് സ്ക്രൂ ചെയ്ത് വെച്ചിട്ട് വെളിവരും. ഇതാണ് എൻ്റെ വ്യത്യാസം. ആക്ച്വലി ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഡിസ്ചാർജ് ചെയ്യാൻ മുറിവൊന്നുമില്ല. നമുക്ക് ഒരുവിധം 14 ഇയേഴ്സ് ഉള്ള ബാറ്ററി ലൈഫ് ഇപ്പോഴത്തെ ആ ലേറ്റസ്റ്റ് പേസ് മേക്കേഴ്സിൽ അവൈലബിൾ ആണ്.
1: ഇത് നമുക്ക് ഇതുപോലെ സർജറി കൂടാതെ ചെയ്യാൻ പറ്റുമെന്നാണ്?
0: അതെ അതെ അതെ, പേസ് മേക്കറും മൈനർ സർജറി ആണ്. പക്ഷേ ഇത് അതുപോലും ഇല്ലാതെ അവർ ആൻജിയോഗ്രാം ചെയ്യുന്ന പോലെ ഇരിക്കും, കാലിൻ്റെ ഞരമ്പ് വഴിയാണ് നമ്മൾ സൂചിയിടുന്നത്. എന്നിട്ടാണ് ഈ പേസ് മേക്കർ നമ്മൾ അവിടെ കൊണ്ട് ഇംപ്ലാന്റ് ചെയ്തിട്ട് വെളിവരികയാണ്.
1: ഇതോടൊപ്പം ഈ ഹാർട്ട് ഫെയിലിയർ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പുതിയ ചികിത്സകൾ എന്തെല്ലാമാണ്?
0: നമുക്ക് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞ് ലങ്സിൽ വെള്ളം കിട്ടുന്ന അവസ്ഥയാണ്. അപ്പോൾ അതിൽ ഹാർട്ടിൻ്റെ ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു വയറിങ്ങിൻ്റെ പ്രോബ്ലം കാരണം ഹാർട്ടിൻ്റെ 2 അറകളും ഒരേ സമയത്ത് ഇടിക്കാത്തൊരവസ്ഥ വരാം, അതുകൊണ്ട് പമ്പിങ് കുറയും. അപ്പോൾ ആ നമുക്ക് ചില പേസ് മേക്കേഴ്സ് വെച്ചിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിളിനെയും റൈറ്റ് വെൻട്രിക്കിളിനെയും ഒരേ താളത്തിൽ ഒരേ സമയത്ത് ഇടിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി കൊടുക്കാൻ പറ്റും. അതിന് നമ്മൾ CRT തെറപ്പി എന്ന് പറയും, കാർഡിയക് റീസിങ്ക്രണൈസേഷൻ തെറപ്പി. അപ്പോൾ അത് പ്രത്യേകിച്ച് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് 35% താഴെ പമ്പിങ് ഉള്ളതും ഹാർട്ടിന്റെ QRS എന്ന് പറയും ECG നോക്കുമ്പോൾ ഈ 2 അറകളും തമ്മിലുള്ള ഡിഫറൻസ് ഒരു 150 മില്ലി സെക്കൻഡ് അടുത്ത് വരുമ്പോഴാണ് ഈ ഒരു സിങ്ക്രണി ഇഷ്യൂ വരിക, 2 വെൻട്രിക്കിളും ഒരേ സമയത്ത് ഇടിക്കില്ല. അങ്ങനെയുള്ളവർക്ക് CRT തെറപ്പി വെച്ച് നമുക്ക് ഹാർട്ടിന്റെ പമ്പിങ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. രണ്ടാമത് ചിലവർക്ക് ഹാർട്ട് വലുതായിട്ട് ഈ വാൽവിന്റെ ലീക്ക് കാരണമായിരിക്കും പമ്പിങ് വന്നത്, അങ്ങനെയുള്ളവർക്ക് മൈട്രാക്ലിപ്പ് പ്രൊസീജിയർ പമ്പിങ് ബെറ്റർ ആക്കാൻ സഹായിക്കുന്നുണ്ട്.
1: ഇത്തവണത്തെ ലോക ഹൃദയാരോഗ്യ ദിനത്തിന്റെ സന്ദേശം തന്നെ ഓരോ മിടിപ്പും ശ്രദ്ധിക്കുവാനാണ്.
0: അപ്പോൾ
1: ഇത്തരം ചികിത്സകൾ കൊണ്ട് നമുക്ക് ഹൃദയത്തിന്റെ മിടിപ്പ് ക്രമീകരിക്കാനും ഹൃദയരോഗത്തിൽ നിന്ന് ഒരു പരിധിവരെ മാറി നിൽക്കാനും കഴിയുമല്ലോ.
0: അതെ, ബേസിക്കലി നമ്മൾ ഡോണ്ട് മിസ് എ ബീറ്റ് എന്നാണ് ഇപ്പോൾ സത്യം. അതിന്റെ മൂന്ന് സ്റ്റെപ്പ് ഉണ്ട്. ആദ്യത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തന്നെ രോഗനിർണയം ചെയ്യുക, ലക്ഷണങ്ങളെ നെഗ്ലക്ട് ചെയ്യാണ്ടിരിക്കുക. ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നെഞ്ചത്തുൾപ്പെടുത്തം, കനം, ഒരു ഭാരം കെട്ടി നിറഞ്ഞിരിക്കുന്ന അവസ്ഥ, അത് ഇടത്തെ കയ്യിലേക്ക് വരിക, അതിൻ്റെ കൂടെ വേർപ്പ്. സ്ത്രീകളിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ബാക്ക് പെയിൻ, ക്ഷീണം, തളർച്ച, അല്ലെങ്കിൽ കൈ കഴക്കുക. അപ്പോൾ ഇങ്ങനത്തെ ലക്ഷണങ്ങളെ നമ്മൾ നെഗ്ലക്ട് ചെയ്യാണ്ടിരിക്കുക. രണ്ട്, നേരത്തെ തന്നെ എന്താണ് ബ്ലോക്ക് ഉണ്ടാക്കണേ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുക, അതുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. സോ ദാറ്റ് ആൻഡ് മൂന്ന്, അത് നേരത്തെ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് നേരത്തെ കൺട്രോളിലേക്ക് എത്തിക്കാൻ നോക്കുക. നാല്, ഒരു ബുദ്ധിമുട്ട് വന്നാൽ എത്രയും വേഗം ഹോസ്പിറ്റലെത്തി ട്രീറ്റ്മെൻറ്റ് നേടുക. അതാണ് നമ്മൾ ടൈം ഇസ് മസിൽ എന്ന് പറയുക. എത്ര വേഗം നമ്മൾ ഹാർട്ടിൽ ബ്ലോക്ക് മാറ്റുന്നു, അറ്റാക്ക് വരുമ്പോൾ, അത്രയും മസിൽസ് നമുക്ക് നോർമലേ കിട്ടും. ഒരു നോർമൽ ആളെ പോലെ നമുക്ക് ജീവിക്കാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടും.
1: എന്തായാലും എഫ് എം ഹെൽത്ത് ലൈനിൽ വന്ന് ഹൃദയ സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ചും അവയ്ക്കുള്ള ആധുനിക രോഗനിർണയ സംവിധാനങ്ങളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
2: ഹൃദ്രോഗ നിർണയവും ചികിത്സയും നൂതന മാർഗങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ആസ്റ്റർ മെഡ്സിറ്റിയിലെ സീനിയർ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സന്ദീപ് ആറുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ.
3: ഈ പരിപാടിയുടെ പ്രായോജകർ ആസ്റ്റർ മെഡ്സിറ്റി, എറണാകുളം. ആസ്റ്റർ മെഡ്സിറ്റിയിലെ സേവനങ്ങൾക്കും ഡോക്ടർ അപ്പോയിന്റ്മെന്റിനുമായി വിളിക്കുക 8111998098.
2: FM ഹെൽത്ത് ലൈൻ.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.
1: സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സാഹിത്യ സുരഭിയിൽ ഇന്ന് അമിതാവ് ഘോഷിന്റെ ഗോസ്റ്റ് ഐ എന്ന നോവലിനെക്കുറിച്ച്, എൻ ഇ സുധീർ ചെയ്യുന്ന പ്രഭാഷണം, സുരേഷ് പരിയാത്തിന്റെ കഥ ഓർമ്മകളിലെ നീലാകാശം, സി വി ഹരീന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ എന്നിവ കേൾക്കാം. ആദ്യം പുനർജന്മം, സുന്ദർബൻസ്, പിന്നെ കാലാവസ്ഥാ പ്രതിസന്ധിയും അമിതാവ് ഘോഷിന്റെ ഗോസ്റ്റ് ഐ എന്ന പുതിയ നോവലിനെക്കുറിച്ച് എൻ ഇ സുധീർ ചെയ്യുന്ന പ്രഭാഷണം കേൾക്കാം.
2: ലോകശ്രദ്ധ നേടിയ നോവലിസ്റ്റാണ് ഇംഗ്ലീഷിലെഴുതുന്ന ബംഗാളിയായ അമിതാഭ് ഘോഷ്. ദ ഷാഡോ ലൈൻസ്, ദ ഗ്ലാസ് പാലസ്, ദ ഹംഗ്രി ടൈഡ്, ദ സീ ഓഫ് പോപ്പീസ്, ഫ്ലഡ് ഓഫ് ഫയർ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ നോവലുകൾ. ഇവ കൂടാതെ പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വിഷയങ്ങളിൽ വളരെ മികവുറ്റ കഥേതര ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിൻ്റെതായുണ്ട്. ഘോഷിൻ്റെ ദ ഗോസ്റ്റ് എന്ന പുതിയ നോവലിനെയാണ് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നോവൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എനിക്ക് തിന്നാൻ മത്സ്യവും ചോറും മതി, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് മത്സ്യം വേണം. ഇതെന്താണ് വർഷമോളെ മോളുടെ അമ്മയോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? കുട്ടിയുടെ സ്വരത്തിലെ മാറ്റം കണ്ട് അവളുടെ ആയ അവളെ തിരുത്താൻ ശ്രമിച്ചു. വർഷ പക്ഷേ അതൊന്നും കാര്യമാക്കിയില്ല. ആ കുട്ടി അവളുടെ അമ്മ ദീപികയുടെ കണ്ണുകളിലേക്ക് നോക്കി ഒന്നുകൂടി പറഞ്ഞു, ഇതെൻ്റെ അമ്മയല്ല, എൻ്റെ അമ്മയുടെ ശരിയായ പേര് ജോർണ എന്നാണ്. അവരിവിടെയല്ല താമസിക്കുന്നത്, നമ്മുടെ വീട് ആ പുഴയുടെ അപ്പുറത്താണ്. കൊൽക്കത്തയിൽ താമസിക്കുന്ന ഗുപ്താസ് കുടുംബത്തിലെ 3 വയസ്സുള്ള വർഷ എന്ന കൊച്ചു പെൺകുട്ടി പെട്ടെന്നൊരു നാൾ കഴിക്കാനായി മത്സ്യം ആവശ്യപ്പെടുകയായിരുന്നു. മത്സ്യം ഇല്ലാതെ താൻ ഒന്നും കഴിക്കില്ലെന്ന് അവൾ ശാഠ്യം പിടിക്കുന്നു. ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത് ഞെട്ടിക്കുന്നൊരു കാര്യമായിരുന്നു. ആ ബംഗ്ലാവ് അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമായും നിശ്ചലമായി. എല്ലായ്പ്പോഴും സസ്യാഹാരികളായി ജീവിക്കുന്ന അവർക്കിടയിൽ നിന്ന് ഒരു ചെറിയ പെൺകുട്ടി പെട്ടെന്നൊരു നാൾ മത്സ്യഭക്ഷണം ആവശ്യപ്പെടുക, അവർക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യം. സാധാരണ നിലയിൽ മത്സ്യമെന്ന വാക്കുപോലും ആ കുട്ടി കേട്ടിരിക്കാനിടയില്ല. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? വിചിത്രമായി ഈ സംഭവം വിവരിച്ചുകൊണ്ടാണ് ഘോഷ് കഥയിലേക്ക് പ്രവേശിക്കുന്നത്. വർഷ എന്ന കൊച്ചുമോൾക്ക് മത്സ്യങ്ങളെക്കുറിച്ച് നന്നായി അറിയാമെന്നും അവൾ തൻ്റെ അമ്മ മറ്റൊരാളാണെന്ന് പറയുന്നത് എന്തോ ഉറച്ച ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്നും നോവലിസ്റ്റ് ആദ്യം തന്നെ വായനക്കാരെ ബോധ്യപ്പെടുത്തുകയാണ്. ആ നിഗൂഢതയുടെ പുറകെയാണ് നോവലിസ്റ്റ് തുടർന്നങ്ങോട്ട് ആഖ്യാനത്തെ കൊണ്ടുപോകുന്നത്. നോവലിൻ്റെ ആദ്യ ഭാഗം നടക്കുന്നത് 1969 ബംഗാളിലാണ്. ഈ സംഭവത്തോടെ ബംഗാളിലെ വലിയ വ്യാപാരികളായ ആ മാർവാടി കുടുംബം വലിയ അങ്കലാപ്പിലാവുന്നു. അവരനുഭവിക്കുന്ന മാനസികവും പ്രായോഗികവുമായ ക്ലേശങ്ങൾ പറഞ്ഞറിയിക്കാനാവാത്തതാണ്. മുൻജന്മത്തിലെ ശീലങ്ങളാണ് ചില മനുഷ്യരെ ഇത്തരം പരിചിതമല്ലാത്ത ആവശ്യങ്ങൾക്ക് വിധേയപ്പെടുത്തുന്നത് എന്ന് ഏതെല്ലാമോ ശാസ്ത്രീയമായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് നോവൽ മുന്നേറുന്നത്. തീർത്തും അശാസ്ത്രീയമായ ഈ വ്യാഖ്യാനത്തെ സാധൂകരിക്കാനായി കഥയെ ആ ഭാഗത്ത് നോവലിസ്റ്റ് ചെറുതായി വലിച്ചു നീട്ടുന്നുമുണ്ട്. അനാവശ്യമായി പലതും വിശദീകരിക്കുകയാണോ എന്ന് തന്നെ തോന്നിപ്പോകും. മനോരോഗ വിദഗ്ധയും മുജ്ജന്മകഥകൾ പറയുന്ന കുട്ടികളെ ചികിത്സിച്ച് പരിചയവുമുള്ള ഡോക്ടർ ഷോമാ ബോസാണ് ആ കുട്ടിയെ ചികിത്സിക്കാൻ അവിടെ എത്തുന്നത്. അവരാണ് ഈ നോവലിലെ ഒരു പ്രധാന കഥാപാത്രം. പുനർജന്മ വിവരങ്ങളടങ്ങിയ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നോവൽ വായന നിർത്തിയാലോ എന്നുപോലും ഞാൻ ആലോചിച്ചതാണ്. എന്നാൽ നോവലിസ്റ്റിൻ്റെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. പതിവ് പോലെ കാലാവസ്ഥാ വ്യതിയാനവും സുന്ദർബൻ കാടുകളിലെ ജൈവസമൃദ്ധിയെക്കുറിച്ചുള്ള ആശങ്കകളുമാണ് അമിതാഭ് ഘോഷ് ഈ രചനയിലൂടെയും ലക്ഷ്യമിട്ടിരിക്കുന്നത്. നോവലിൽ വിവരിക്കുന്ന അനുഭവത്തെ ബലിപ്പിക്കാൻ നോവലിസ്റ്റിന് ഏതറ്റം വരെയും പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണല്ലോ. പറയുന്നത് യുക്തിഭദ്രമായി ചെയ്യുന്നുണ്ടോ എന്നതാണ് പ്രധാനം. അമിതാവ് തന്നെ ഇക്കാര്യം മറ്റു പലയിടത്തും വിശദീകരിച്ചതാണ്. അടുത്തിടെ നടത്തിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം ഒന്നുകൂടി പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ: മനുഷ്യൻ്റെ അനുഭവ ലോകത്തെ മുഴുവൻ വിശദീകരിക്കാൻ ശാസ്ത്രത്തിന് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ലോകത്തിലെ മഹത്തായ ഇതിഹാസങ്ങളും പുരാണങ്ങളും മതപരമ്പരകളും നോക്കൂ, അവയെല്ലാം യുക്തി കൊണ്ട് മാത്രം വിശദീകരിക്കാനാവാത്ത അനുഭവങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു. അതുകൊണ്ട് അവയ്ക്ക് പ്രാധാന്യമില്ലെന്നല്ലോ, മറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങളായി അവ മനുഷ്യരുടെ ജീവിതത്തെയും ചിന്തകളെയും രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നോവലിസ്റ്റിൻ്റെ ജോലി ഇത്തരം അനുഭവങ്ങൾ ശരിയോ തെറ്റോ എന്ന് തെളിയിക്കുകയല്ല, മനുഷ്യർ അവയെ എങ്ങനെ അനുഭവിക്കുന്നുവെന്നും അവ അവരുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും മനസ്സിലാക്കുകയാണ്. 2004 പ്രസിദ്ധീകരിച്ച ദ ഹംഗ്രി ടൈഡ് എന്ന നോവലിലാണ് ഘോഷ് ആദ്യമായി സുന്ദർബൻസ് പ്രശ്നം അവതരിപ്പിച്ചത്. അതുവരെ അപൂർവ ജൈവ വൈവിധ്യം സാഹിത്യത്തിൻ്റെയോ ഫിക്ഷൻ്റെയോ ഭാഗമായിരുന്നില്ല എന്ന് തന്നെ പറയാം. ദ ഹംഗ്രി ടൈഡ് വലിയൊരു തുടക്കം കുറിക്കലായിരുന്നു. അതോടെ സുന്ദർബൻസ് നേരിടുന്ന പ്രതിസന്ധിയിൽ ലോകത്തിൻ്റെ ശ്രദ്ധ പതിഞ്ഞു. ആ മലനിരകളുടെ അപൂർവതയും അവിടുത്തെ ജൈവ വൈവിധ്യവും വായനക്കാർക്കിടയിൽ ചർച്ചയായി. ഘോഷിൻ്റെ സാഹിത്യ ജീവിതത്തിലും അതൊരു വലിയ സ്വാധീനമായി. അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തെ ആ രീതിയിൽ ചുരുക്കി വിലയിരുത്തപ്പെടാനും ഇത് കാരണമായി. പരിസ്ഥിതിയുടെയും കാലാവസ്ഥയുടെയും ആഖ്യാനകാരൻ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടു. ഘോഷിൻ്റെ ഗൺ ഐലൻഡ് പോലുള്ള കൃതികൾക്ക് ക്ലൈമറ്റ് ഫിക്ഷൻ എന്ന വിശേഷണം കൂടി ചാർത്തപ്പെട്ടു. എന്നാൽ ഈ വിഭാഗീകരണത്തോട് ഘോഷിന് അത്ര യോജിപ്പില്ല. കാലാവസ്ഥാ പ്രതിസന്ധി നമ്മുടെ കാലത്തെ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അതിനെ അവഗണിക്കാൻ സാഹിത്യത്തിന് കഴിയില്ല എന്നാണ് അദ്ദേഹം കരുതുന്നത്. അതിനായി പ്രത്യേക വിഭാഗം വേണമെന്നില്ല, പ്രമേയത്തിനപ്പുറം അത് നല്ല സാഹിത്യമാണോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി എന്ന് അമിതാഭ് ഘോഷ് വിശദീകരിക്കുന്നു. ഗോസ്റ്റ് എന്ന നോവലിൽ സുന്ദർബൻസ് പ്രതിസന്ധിയും മറ്റു പാരിസ്ഥിതിക സന്ദേഹങ്ങളും പ്രമേയമാകുമ്പോൾ കൂട്ടിന് പുനർജന്മം, മിത്തുകൾ, മനഃശാസ്ത്രം തുടങ്ങിയ മേഖലകളെയും സമർത്ഥമായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രം. നോവലിൻ്റെ അവസാന ഭാഗത്ത് കോവിഡ് കാലവും പശ്ചാത്തലത്തിലുണ്ട്. ഈ രണ്ട് കാലത്തിലാണ് സമാന്തരമായി ഈ നോവൽ പറഞ്ഞു പോകുന്നത്. 1960s കൊൽക്കത്തയിൽ നടക്കുന്നൊരു കഥയും കോവിഡിന് ശേഷം അമേരിക്കയിലെ ബ്രൂക്ലിനിൽ നടക്കുന്ന ബന്ധപ്പെട്ട മറ്റൊരു കഥയും. നേരത്തെ പറഞ്ഞ വിചിത്ര സ്വഭാവമുള്ള വർഷാ ഗുപ്ത എന്ന പെൺകുട്ടിയുടെ കഥ ആ കുട്ടിയെ ചികിത്സിക്കുന്ന ഡോക്ടർ ഷോമ ബോസിൻ്റെ കാഴ്ചയിലൂടെയാണ് പറയുന്നത്. രണ്ടാം കഥ ഡോക്ടർ ഷോമയുടെ സഹോദരിയുടെ മകനായ ദീനുദത്ത് നാഥിൻ്റെ ചില അന്വേഷണങ്ങളിലൂടെയും. 1969 ഷോമ വർഷ എന്ന കുട്ടിയെ ചികിത്സിക്കുന്ന കാലത്ത് 7 വയസ്സുള്ള ദീനു അവരോടൊപ്പം താമസിച്ചിരുന്നു. ആ ദീനുനാഥ് വർഷങ്ങൾക്കിപ്പുറം കോവിഡ് കാലത്ത് ഡോക്ടർ ഷോമയുടെ പഴയ കേസ് ഫയലുകൾ തപ്പിയെടുക്കുന്നതോടെയാണ് നോവലിൻ്റെ അടുത്ത ഭാഗം തുടങ്ങുന്നത്. മനോരോഗ വിദഗ്ധയായ ഡോക്ടർ ഷോമയുടെ കേസ് ഫയലുകളിൽ വിചിത്രമായ പല വിവരങ്ങളും ഉണ്ടായിരുന്നു. വർഷയുടെ സുന്ദർബാൻ ബന്ധം തിരിച്ചറിഞ്ഞ് ദീനു അമേരിക്കയിലുള്ള വർഷത്തെ കണ്ടെത്തും. അവരിലൂടെ സുന്ദർബാൻ ജൈവപ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് ശ്രമിക്കുകയാണ്. കൽക്കത്തയിലെ ക്ലൈമറ്റ് ആക്ടിവിസ്റ്റായ ടിപ്പുവിൻ്റെ നിർബന്ധപ്രകാരമാണ് ദീനു ഈ ദൗത്യം ഏറ്റെടുക്കുന്നത്. ദീനുവിന് അപ്പോഴേക്കും 60 വയസ്സോളമായിരുന്നു. വൃദ്ധയായ ഡോക്ടർ ഷോമയുടെ അവസാന കാലവും ഈ നോവലിൽ പ്രതിപാദിക്കുന്നുണ്ട്. കോവിഡിൻ്റെ പ്രതിസന്ധികൾ ഈ ഭാഗത്ത് കടന്നുവരുന്നു. അമേരിക്കയിൽ വലിയ നിലയിൽ ജീവിക്കുന്ന വർഷയെ കണ്ടെത്തുന്നതിലും അവരുടെ പഴയ മത്സ്യബന്ധം നോവലിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഷോമയുടെ ഫയലുകളിലൂടെ കടന്നു പോകുമ്പോൾ തനിക്കും ഒരു പൂർവ്വജന്മമുണ്ടെന്നും തൻ്റെ ബാല്യവും പ്രശ്നപൂരിതമായിരുന്നെന്നും ദീനു ഞെട്ടലോടെ മനസ്സിലാക്കുകയാണ്. അതാകട്ടെ, ഏതോ ഒരു മനുഷ്യജന്മമല്ല താനും. പൂർവ്വജന്മകഥയിൽ അമിതാഭ് ഘോഷ് ഇത്രയും പോകണമായിരുന്നു എന്ന സംശയം തീർച്ചയായും എന്നിലെ വായനക്കാരനുണ്ട്. അന്ധവിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാൻ ഇത് വഴിവെക്കാനിടയുണ്ട്. കഥയുടെ അവസാനം നടക്കുന്നത് 2020s. 21st പശ്ചാത്തലത്തിൽ അവിടെ പുനർജന്മം ഇത്രയധികം കടന്നു വരേണ്ടതുണ്ടോ? നോവലിൻ്റെ പൊതുസ്വഭാവത്തോട് പ്രമേയം മുന്നോട്ട് വെക്കുന്ന ആശയത്തോട് ഇത് ചേർന്നു നിൽക്കുന്നുമില്ല. ഈ നോവലിൻ്റെ ദൗർബല്യമായി ഇത് മുഴച്ചു നിൽക്കുന്നു. വർത്തമാന ലോകത്തിൻ്റെ സങ്കീർണതകളെ അടയാളപ്പെടുത്താനുള്ള നോവലിസ്റ്റിൻ്റെ വെമ്പലിൽ വന്ന അശ്രദ്ധയായി നമുക്കിതിനെ മനസ്സിലാക്കാം. ഏതായാലും ഇങ്ങനെ വിചിത്രമായ പല കഥകളും ചേർത്ത് വെച്ച് നോവലിസ്റ്റ് വലിയൊരു ക്യാൻവാസ് സൃഷ്ടിച്ചിരിക്കുകയാണ്. ശാസ്ത്രവും അന്ധവിശ്വാസവും മനുഷ്യൻ്റെ വിചിത്രമായ ജീവിതാവസ്ഥകളും ഒടുങ്ങാത്ത കോർപ്പറേറ്റ് ദുരയും നോവലിൽ വിവരിക്കപ്പെടുന്നു. ഇതെല്ലാം ചേർത്ത് വെച്ച് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ മനസ്സിലാക്കാനാണ് അമിതാഭ് ഘോഷ് ശ്രമിച്ചിരിക്കുന്നത്. ആ ബന്ധത്തിൽ വന്ന വിടവുകളും ഒടുക്കം സുന്ദർബൻ ആവാസ വ്യവസ്ഥയെ രക്ഷിക്കാൻ ആത്മീയതയെ കൂട്ടുപിടിക്കുന്ന ഒരു സാഹചര്യവും നോവലിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ വിശ്വാസമായ മാനസാദേവിയെ കൂട്ടുപിടിച്ചാണ് അവിടെ വരാനിരുന്ന ഒരു പവർ പ്ലാന്റിനെ ആക്ടിവിസ്റ്റുകൾ തടയുന്നത്. ആധുനിക ഇന്ത്യയുടെ മുന്നിലെ വിചിത്രമായ വിധി വൈപരീത്യത്തിലേക്കാണ് ഇതുവഴി അമിതാഭ് ഘോഷ് സൂചന നൽകുന്നത്. തീർച്ചയായും വർത്തമാനകാല ഇന്ത്യയുടെ യാഥാർത്ഥ്യവുമായി ഇത് ഒത്തുപോകുന്നുണ്ട്. നിരവധി കാര്യങ്ങൾ ആഖ്യാനത്തിൽ കുത്തിനിറച്ചു എന്നൊരു പ്രതീതി വായനക്കാർക്കുണ്ടാവാനിടയുണ്ട്. അത് അമിതാഭ് ഘോഷിൻ്റെ മിക്കവാറും നോവലുകളേറ്റി പറയാവുന്ന ഒരു ന്യൂനതയുമാണ്. ഫിക്ഷണൽ തലത്തേക്കാൾ കാഴ്ചപ്പാടുകളെ അടയാളപ്പെടുത്താനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ആന്ത്രോപ്പോളജിസ്റ്റിൻ്റെ ലോകവീക്ഷണം അദ്ദേഹത്തിൻ്റെ രചനകളിൽ നമുക്ക് കാണാം. ആശയപ്രചാരണ സ്വഭാവം അങ്ങനെ കടന്നു വരുന്നതാണ്. ഫിക്ഷനെയും നോൺ ഫിക്ഷനെയും വ്യത്യസ്തമായ എഴുത്തുരീതികളായി അമിതാഭ് ഘോഷ് കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ മികച്ച രചനകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ ഈ പുതിയ നോവൽ ഗോസ്റ്റായി ആവില്ലെങ്കിലും ശ്രദ്ധിക്കപ്പെടേണ്ട, ധാരാളം വായിക്കപ്പെടേണ്ട ഒരു നോവൽ തന്നെയാണിത്. ഭീതിതമായ ചില യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാട്ടാൻ ശ്രമിക്കുന്ന ഒന്ന്, പല പ്രശ്നങ്ങളിലേക്കും തുറന്നു വെച്ച ഭാവന. പുതിയ കാല ഭാവുകത്വ നിർമ്മാണത്തിൽ അമിതാഭ് ഘോഷിൻ്റെ നോവലുകൾ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. കാലാവസ്ഥാ പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ബാധിച്ചു തുടങ്ങിയ ഈ കാലത്ത് ഇത്തരം നോവലുകൾ ആഴത്തിലുള്ള ബോധവൽക്കരണത്തിന് സഹായകമാകും.
0: പുനർജന്മം, സുന്ദർബൻസ്, പിന്നെ കാലാവസ്ഥാ പ്രതിസന്ധിയും അമിതാവ് ഘോഷിന്റെ ഗോസ്റ്റ് ഐ എന്ന പുതിയ നോവലിനെ കുറിച്ച് എന്നി സുധീർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇനി സുരേഷ് പെരിയാത്തിന്റെ കഥ കേൾക്കാം, ഓർമ്മകളിലെ നീലാകാശം.
3: നഗരത്തിന്റെ അതിവേഗത്തിലുള്ള ഓട്ടത്തിനിടയിൽ സ്വയം വഴിമാറിക്കൊടുത്ത പോലെ ഒരറ്റത്തേക്ക് തള്ളിമാറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു ആ പഴയ പാർക്ക്. പുതിയ നഗരസഭാ പാർക്കിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതോടെ തുരുമ്പു പിടിച്ച പഴഞ്ചൻ ബെഞ്ചുകളും പെയിന്റടർന്ന ഊഞ്ഞാലുകളുമുള്ള ഈയിടം തികച്ചും അനാഥമായി. പാർക്കിന്റെ ഒരറ്റത്ത് കാലങ്ങളായി തപസ് ചെയ്യുന്ന മുനിയെപ്പോലെ വലിയൊരാൽമരം നിന്നിരുന്നു. അതിൻ്റെ പടർന്നു പന്തലിച്ച ചില്ലകൾക്ക് താഴെയുള്ള പെയിന്റടർന്ന ഇരുമ്പ് ബെഞ്ചിലായിരുന്നു രാമചന്ദ്രൻ സാധാരണയായി ഇരിക്കാറുള്ളത്. ഈ വയസ്സുകാലത്ത് പാർക്കിലൊന്നും പോയി അലഞ്ഞു തിരിയേണ്ട എന്ന് ഭാര്യയും മക്കളും സ്നേഹത്തോടെ അയാളെ വിലക്കാറുള്ളതാണ്. എങ്കിലും വീട്ടിലെ നാല് ചുവരുകൾക്കുള്ളിൽ ശ്വാസം മുട്ടുമ്പോൾ അയാൾ അറിയാതെ ഇങ്ങോട്ട് നടന്നെത്തും. അയാളെ ഇപ്പോൾ ഏറ്റവും ഭയപ്പെടുത്തിയത് പരിചിതമായ മുഖങ്ങൾ പതുക്കെ മങ്ങിത്തുടങ്ങിയതായിരുന്നു. ഇതിനെയൊക്കെ മറികടക്കാനാണ് ഏകാന്തമായ പാർക്കിൽ വന്നിരുന്നത്. കുറച്ചു ദിവസങ്ങളായി ആ പാർക്കിലെ മറ്റൊരു നിഴൽ അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കുറച്ചകലെയുള്ള കണിക്കൊന്നയുടെ ചുവട്ടിൽ ബെഞ്ചിൽ മൗനത്തിൻ്റെ പ്രതിമ പോലെ ഇരിക്കുന്ന ഒരു സ്ത്രീ. 60 വയസ്സോളം പ്രായം തോന്നിക്കും. ചെനിയിൽ പടർന്ന കുറച്ച് നരച്ച മുടികൾ, മുഖത്ത് കാലം വരച്ച നേർത്ത ചുളിവുകൾ, കണ്ണുകളിലാകട്ടെ കടലോളം വിഷാദം. അവർ ഒരിക്കലും ആരെയും കാത്തിരിക്കുന്നത് പോലെ തോന്നിയില്ല. എങ്കിലും എല്ലാ വൈകുന്നേരവും ഒരേ സമയത്ത് വന്ന് അതേ ബെഞ്ചിൽ ഇരിക്കും. ചിലപ്പോൾ ആകാശത്തേക്ക് നോക്കും, ചിലപ്പോൾ എന്തോ മറന്നതുപോലെ ദൂരേക്ക് നോക്കിയിരിക്കും. അവരുടെ മൗനത്തിനും ഒരു ശബ്ദമുണ്ടെന്ന് രാമചന്ദ്രന് തോന്നി. പിന്നീടുള്ള ദിവസങ്ങളിൽ വെറുമൊരു കൗതുകത്തിൽ അവരെക്കുറിച്ച് തന്നെയായി അയാളുടെ ചിന്തകൾ. അവർ എന്തിനായിരിക്കും ഇവിടെ വരുന്നത്? അവരുടെ വീട് എവിടെയായിരിക്കും? ആ ഓർമ്മകളിൽ അവരെ തനിച്ചാക്കി പോയവർ ആരൊക്കെയായിരിക്കും? ഒരിക്കൽ ചോദിക്കണമെന്ന് തോന്നും, പക്ഷേ ചോദിക്കാൻ ധൈര്യം വരില്ല. ഒടുവിൽ ഒരു ദിവസം വൈകുന്നേരം മടങ്ങാൻ നേരത്ത് രാമചന്ദ്രൻ തൻ്റെ പതിവ് മൗനം വെടിഞ്ഞു. അപരിചിതത്വത്തിൻ്റെ അകലം ഭേദിച്ചുകൊണ്ട് അയാൾ അവർക്കായി ഉറക്കെ പറഞ്ഞു, ഞാൻ രാമചന്ദ്രൻ. ആ സ്ത്രീ ഞെട്ടി ചുറ്റും നോക്കി. ഞാൻ പറഞ്ഞത് നിങ്ങളോടാണ്, ദിവസവും കാണാറുണ്ടല്ലോ. അയാൾ ശബ്ദത്തിൽ മൃദുത്വം വരുത്തി. അവർ അമ്പരപ്പോടെ അയാളെ നോക്കി. ആ അമ്പരപ്പ് പതുക്കെ മാഞ്ഞു. ചുണ്ടുകളിൽ ഒരു ചെറിയ പുഞ്ചിരി വിടർന്നു. ജാനകി, വാക്കുകൾ അവിടെ അവസാനിച്ചു. പക്ഷേ അതോടെ അവർക്കിടയിലുള്ള അപരിചിതത്വം ഇല്ലാതെയാവുകയായിരുന്നു. പിറ്റേന്ന് ജാനകി അയാളുടെ ബെഞ്ചിൻ്റെ ഒരറ്റത്ത് വന്നിരുന്നു. ഇരുവരും കുറച്ചുനേരം ഒന്നും സംസാരിച്ചില്ല. മരങ്ങളിലെ ഇലകൾ കാറ്റിലിളകി. വീട്ടിലിരുന്നാൽ ഓർമ്മകൾ വരും. പെയ്യാൻ നിൽക്കുന്ന മേഘങ്ങളെ നോക്കി ജാനകി പതുക്കെ പറഞ്ഞു. എന്തിൻ്റെ ഓർമ്മകൾ? രാമചന്ദ്രൻ ചോദിച്ചു. അതൊക്കെ ഒരുപാട് കാലത്തോളം നീണ്ടതാണ്. ചിലതൊക്കെ നെഞ്ചിൽ തറച്ചു നിൽക്കുന്ന മുള്ളുകളാണ്. ഇവിടെ വന്നിരിക്കുമ്പോൾ എല്ലാം മറക്കും, ആശ്വാസം കിട്ടും. രാമചന്ദ്രൻ പിന്നെ ഒന്നും ചോദിച്ചില്ല. ചോദിക്കാനുള്ളതെന്തോ മറന്നുപോയതുപോലെ അയാൾക്ക് തോന്നി. കുറച്ചു നേരം കഴിഞ്ഞ് ജാനകി ചോദിച്ചു, അപ്പോൾ നിങ്ങൾ എന്തിനാണ് ദിവസവും ഇവിടെ വരുന്നത്? പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ. അയാൾ ആൽമരത്തിൻ്റെ പടർന്ന വേരുകളിലേക്ക് നോക്കിക്കൊണ്ട് തുടർന്നു, ഓർമ്മകൾക്കിടയിലൂടെ ചോർന്നുപോയ എന്തൊക്കെയോ തിരയാൻ. എന്നിട്ടത് കിട്ടുന്നുണ്ടോ? രാമചന്ദ്രൻ ചെറുതായി ചിരിച്ചു. ചിലപ്പോൾ ഒരു മണം കിട്ടും, ചിലപ്പോൾ ഒരു ശബ്ദം, ചിലപ്പോൾ ഒരു മുഖത്തിൻ്റെ പകുതി. പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അതൊക്കെ വീണ്ടും എവിടെയോ പോയിരിക്കും. ജാനകി അയാളെ നോക്കി. നിങ്ങൾക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? ആ ചോദ്യത്തിൽ ഒരു വിറയലുണ്ടായിരുന്നു. അത് അയാളുടെ ഉള്ളിലെവിടെയോ ആഴത്തിൽ കൊളുത്തി വലിച്ചു. ഇല്ല, ഒന്നും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല, ഒക്കെ ചിതലരിച്ചു പോയതുപോലെ. അയാൾ നിരാശനായി. ഒന്നുകൂടി ശ്രമിക്ക്, മനസ്സുവച്ചാൽ നടക്കും. ജാനകിയുടെ വാക്കുകളിലൂടെ വല്ലാത്തൊരു വിശ്വാസവും വാത്സല്യവും അയാൾ അറിഞ്ഞു. ചിലപ്പോൾ നാളെ നിങ്ങളെപ്പോലും ഞാൻ മറന്നാലോ? കുറച്ചു നേരത്തെ മൗനത്തിനു ശേഷം രാമചന്ദ്രൻ ഭയത്തോടെ ചോദിച്ചു. ജാനകി അയാളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. സാരമില്ല, നാളെയും നമ്മളിവിടെ വന്നിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടും അപരിചിതരായി തുടങ്ങി പുതിയ കൂട്ടുകാരായി പരിചയപ്പെടാം. അയാൾ അറിയാതെ ചിരിച്ചു. ആ ദിവസത്തിനു ശേഷം അവർ തമ്മിലുള്ള സംസാരങ്ങൾ പതുക്കെ നീണ്ടു. ബാല്യത്തെക്കുറിച്ച്, പഴയ സിനിമകളെക്കുറിച്ച്, മഴയെക്കുറിച്ച്. ഒരിക്കൽ ഇഷ്ടപ്പെട്ടിരുന്ന പാട്ടുകളെക്കുറിച്ച്. എന്നാൽ ജാനകി ഒരിക്കലും സ്വന്തം ജീവിതത്തെക്കുറിച്ച് അധികം പറഞ്ഞില്ല. രാമചന്ദ്രനും ചോദിച്ചില്ല. ചോദിക്കാൻ അയാൾ മറന്നുപോയി എന്നതാണ് സത്യം. നിങ്ങൾക്ക് മഴ ഇഷ്ടമാണോ? ഒരു ദിവസം ജാനകി ചോദിച്ചു. രാമചന്ദ്രൻ അല്പം പിന്നിലേക്ക് മാറി ചിന്തിച്ചു. ഇഷ്ടമായിരുന്നിരിക്കണം, അയാൾ ആകാശത്തേക്ക് നോക്കി പറഞ്ഞു. ഇപ്പോഴോ? ഇപ്പോഴൊക്കെ ഇഷ്ടമാണോ അല്ലയോ എന്നുപോലും ഓർമ്മയില്ല. അയാൾ ഭയത്തോടെ അവരെ നോക്കി. ജാനകി ചിരിച്ചു. അത് വലിയൊരു കുഴപ്പമില്ല. പിന്നെ മഴ പെയ്യുമ്പോൾ ഓർമ്മ വരുന്നതൊക്കെയാണ് സത്യം. അയാൾ അവളെ നോക്കി. ആ വാക്കുകൾ എവിടെയോ മുമ്പ് കേട്ടിട്ടുണ്ടെന്നൊരു തോന്നൽ അയാൾക്കുണ്ടായി. പക്ഷേ എവിടെ, ആരിൽ നിന്ന്? ഓർമ്മയുടെ വാതിൽ തുറക്കുന്നതിന് മുമ്പേ അത് വീണ്ടും അടഞ്ഞു. പിറ്റേന്ന് ചാറ്റൽ മഴ വിരുന്നെത്തിയ വൈകുന്നേരം രാമചന്ദ്രൻ ജാനകിയുടെ മുഖത്തേക്ക് ഏകാഗ്രതയോടെ സൂക്ഷിച്ചു നോക്കി. അയാളുടെ കണ്ണുകളിൽ പെട്ടെന്ന് ഒരു പ്രകാശം മിന്നി. എനിക്കൊന്ന് ഓർമ്മ വന്നു. ജാനകിയുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. അവരിൽ പ്രതീക്ഷയും ഭയവും ഇടകലർന്നു. എന്ത്? എന്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു, അയാൾ പതുക്കെ പറഞ്ഞു. ഞാൻ എന്നേക്കാൾ സ്നേഹിച്ച എന്റെ ലോകമായിരുന്ന ഒരു പെൺകുട്ടി. ജാനകിയുടെ വിരലുകൾ ബെഞ്ചിന്റെ അരികിൽ മുറുകിപ്പിടിച്ചു. അവൾക്ക് മഴ വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ആൽമരത്തിൻ്റെ ഇലച്ചാർത്തുകളിൽ നിന്ന് ഒരു തണുത്ത മഴത്തുള്ളി താഴേക്ക് വീണു. അത് ജാനകിയുടെ നെറ്റിൽ പതിച്ച് മൂക്കിൻ തുമ്പിലൂടെ ഒഴുകി അവരുടെ ചുണ്ടുകളിലെത്തി. ചാറ്റൽ മഴ കുട്ടികളെപ്പോലെ കളി തുടങ്ങി. അന്തരീക്ഷത്തിന് പഴയ ഇറൻ മണം വന്നു. ആ മണം രാമചന്ദ്രനെ മറ്റൊരു കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയതുപോലെ. ഒരു പൊടിമീശക്കാരൻ പാവാടയുടുത്ത ഒരു പെൺകുട്ടി, ഒരു പഴയ വീടിൻ്റെ വരാന്ത, മഴയിൽ നനഞ്ഞ മുറ്റം, മരച്ചില്ലകൾക്കിടയിലൂടെ കാണുന്ന നീലാകാശം, ആ പെൺകുട്ടിയുടെ ചിരി, ദൂരെ എവിടെയോ ഒരു പഴയ പാട്ട്. അവളുടെ പേര്? ജാനകി ആകാംക്ഷയോടെ ചോദിച്ചു. രാമചന്ദ്രൻ കണ്ണുകളടച്ചു. ഓർമ്മയില്ല. അയാളുടെ ശബ്ദത്തിൽ വേദന നിറഞ്ഞു. പക്ഷേ മഴ പെയ്യുമ്പോൾ അവൾ എപ്പോഴും ഒരു പാട്ട് പാടുമായിരുന്നു. ജാനകിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്നിട്ട്? എന്നിട്ട് എന്തു പറ്റി? എന്നിട്ട്? രാമചന്ദ്രൻ്റെ ശബ്ദമിടറി. എനിക്ക് അവളുടെ പേര് ഓർമ്മയില്ല ജാനകി. അയാൾ തന്നെ ഉരിച്ചു. പക്ഷേ അവൾ കൂടെയുണ്ടായിരുന്നപ്പോൾ എൻ്റെ ആകാശത്തിന് നല്ല പ്രകാശമുള്ള നീലനിറമായിരുന്നു, സന്തോഷത്തിൻ്റെ നീലാകാശം. ഒരു നിമിഷം അയാൾ നിശബ്ദനായി. അതിനുശേഷം എൻ്റെ ആകാശം ഇരുണ്ട് കറുത്തുപോയി. പിന്നെ എപ്പോഴോ ഞാൻ വേറൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ജാനകിയുടെ മുഖത്ത് ഒരു വിറയൽ പടർന്നു. അയാളുടെ ശ്വാസം മുറിഞ്ഞു പോകുന്നതുപോലെ തോന്നി. അവളുടെ മുഖം പോലും എനിക്കിപ്പോൾ ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്നില്ല. രാമചന്ദ്രൻ കണ്ണുകളടച്ച് വിതുമ്പി. അയാളുടെ അടഞ്ഞ കൺപോളകൾക്കിടയിലൂടെ ഒരു തുള്ളി കണ്ണീർ താഴേക്ക് ഒഴുകിയിറങ്ങുന്നത് ജാനകി കണ്ടു. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ ഓർമ്മയുണ്ടോ? ജാനകിയുടെ വാക്കുകൾ തികച്ചും ഇടറിപ്പോയിരുന്നു. ഇല്ല, രാമചന്ദ്രൻ തലകുലുക്കി. ആരുടെയും മുഖം എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നില്ല. മറവിയുടെ ഇരുട്ടാണ് ചുറ്റും. അയാൾ അവളുടെ കൈകളിലേക്ക് നോക്കി. എനിക്ക് എന്റെ പഴയ കാമുകിയെ മാത്രം ഓർമ്മിച്ചാൽ മതി. അവളിലേക്ക് മടങ്ങിപ്പോയാൽ മതി. ജാനകി തന്റെ തണുത്തുവരച്ച വിരലുകളാൽ അയാളുടെ വിറയ്ക്കുന്ന കൈകളിൽ പതുക്കെ തൊട്ടു. ജാനകി, നീ എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് വരാമോ? അയാൾ കുട്ടിയെപ്പോലെ ചോദിച്ചു. അവിടെ എവിടെയോ എന്റെ പഴയ നീലാകാശം മറഞ്ഞു കിടപ്പുണ്ട്. തനിച്ചു തിരിയാൻ എനിക്ക് പേടിയാണ്. ഒന്നു വരുമോ എന്റെ കൂടെ? ജാനകിയുടെ കണ്ണുകൾ നിറഞ്ഞു. വരാം, ഞാൻ വരാം. അവൾ അയാളുടെ കവിളിലൂടെ ഒഴുകിയ കണ്ണീർ തുടച്ചു. അവർ രണ്ടുപേരും ചാറ്റൽ

0: മഴയിലൂടെ വീടിൻ്റെ നിശബ്ദതയിലേക്ക് നടന്നു. വഴിയിലുടനീളം രാമചന്ദ്രൻ അവളുടെ കൈ മുറുകെ പിടിച്ചു. നീ പോകില്ലല്ലോ? ഇല്ല. എന്നെ മറക്കില്ലല്ലോ? ഇല്ല. വീട്ടിലെത്തുമ്പോൾ സ്വീകരണമുറിയിലെ പ്രധാന ചുവരിൽ പഴക്കം ചെന്ന കറുപ്പും വെളുപ്പും കലർന്ന ഒരു വിവാഹ ചിത്രം തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അതിലെ വധൂവരന്മാരുടെ മുഖത്ത് യൗവനത്തിൻ്റെ തിളക്കമുണ്ടായിരുന്നു. രാമചന്ദ്രൻ ചിത്രത്തിനരികിലൂടെ കടന്നുപോയി. ഒരു നിമിഷം വീണ്ടും തിരിഞ്ഞു നോക്കി. ഇവരാരാ? ജാനകിയുടെ ഹൃദയം പിടഞ്ഞു. അത് ആരുടെയോ പഴയൊരു ചിത്രമാണ്, രാമചന്ദ്രൻ എന്തോ ചിന്തിക്കുന്നതുപോലെ പതുക്കെ പറഞ്ഞു. ചിത്രത്തിലെ യുവതിയുടെ കണ്ണുകൾ മാത്രം അയാളെ പിന്തുടരുന്നതുപോലെ തോന്നി. അപ്പോൾ അകത്തുനിന്ന് മകൻ ഇറങ്ങി വന്നു. അമ്മ ഇന്ന് അച്ഛനെയും കൊണ്ട് നേരത്തെ വന്നല്ലോ, മഴ നനഞ്ഞോ? ജാനകി മകനെ നോക്കി പുഞ്ചിരിച്ചു. അവൾ പതിയെ അടുക്കളയിലേക്ക് നടന്നു. 40 വർഷങ്ങൾക്കപ്പുറമുള്ള ആ പഴയ മഴക്കാലത്തേക്ക്, തൻ്റെ ആദിപ്രണയത്തിൻ്റെ ഓർമ്മകളിലേക്ക് അവൾ മടങ്ങി. അന്ന് അവർക്ക് ലോകം വളരെ ചെറുതായിരുന്നു. ഒരു വീട്, ഒരു മുറ്റം, മഴ, രണ്ട് ഹൃദയങ്ങൾ. അവൾ പണ്ട് അയാൾക്കായി പാടാറുണ്ടായിരുന്ന ആ പഴയ മഴപ്പാട്ട് അടുക്കളയിൽ നിന്ന് പതുക്കെ മൂളാൻ തുടങ്ങി. ആദ്യ വരികൾ പുറത്തു വന്നപ്പോൾ ശബ്ദം വിറച്ചു. പിന്നെ അത് പതുക്കെ പഴയ സ്വരത്തിലേക്ക് മടങ്ങി. ചാരുകസേലയിൽ നിന്ന് രാമചന്ദ്രൻ കണ്ണുകളടച്ചു. അടുക്കളയിൽ നിന്ന് ഒഴുകിയെത്തിയ പാട്ട് അയാളുടെ വറ്റിവരണ്ട ഓർമ്മകളിലേക്ക് ഒരു കുളിർമഴയായി പെയ്തിറങ്ങി. ആദ്യം ഒരു ശബ്ദം മാത്രം, പിന്നെ ഒരു ചിരി, പിന്നെ മഴയിൽ നനഞ്ഞ ഒരു മുഖം, പിന്നെ രണ്ട് കൈകൾ, പിന്നെ തൻ്റെ നെഞ്ചിൽ ചാരിക്കിടക്കുന്ന ഒരു തല. മറവിയുടെ ഇരുട്ടിൽ ഇത്രയും നാൾ അടഞ്ഞുകിടന്ന ഒരു വാതിൽ പതുക്കെ തുറന്നു. മനസ്സിലെ കറുത്ത ആകാശം മെല്ലെ തെളിഞ്ഞു. അത് പഴയ നീലനിറമായി മാറാൻ തുടങ്ങി. ജാനകി, രാമചന്ദ്രൻ കണ്ണു തുറക്കാതെ ആനന്ദത്തോടെ വിളിച്ചു. അടുക്കളയിൽ പാട്ടുനിന്നു. ജാനകി ഉമ്മറത്തെത്തി. ആ പെൺകുട്ടിയുടെ പേര് എനിക്ക് ഓർമ്മ വന്നു, അയാൾ ആവേശത്തോടെ പറഞ്ഞു. നിന്റെ പേര് തന്നെ, ജാനകി. ജാനകിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. വർഷങ്ങൾക്ക് മുമ്പ് മഴയിൽ പിരിഞ്ഞുപോയ ഒരു യുവാവിൻ്റെ കൈ വീണ്ടും തൻ്റെ കയ്യിൽ തിരിച്ചെത്തിയതുപോലെ അവൾക്ക് തോന്നി. അവൾ പതുക്കെ ചാരികസേരയ്ക്കരികിലേക്ക് നടന്നു. അയാളുടെ നെറ്റിയിൽ കൈവച്ചു. അവൾ ഇവിടെ തന്നെയുണ്ട്, അവൾ മൃദുവായി പറഞ്ഞു. നിങ്ങളെ വിട്ട് അവൾ എങ്ങും പോയിട്ടില്ല. രാമചന്ദ്രൻ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ പുഞ്ചിരിച്ചു. എനിക്കറിയാമായിരുന്നു. അയാൾ പതുക്കെ കണ്ണുകളടച്ചു. ജാനകി വീണ്ടും ആ പാട്ട് തുടർന്നു. ചുവരിൽ തൂങ്ങിയിരുന്ന പഴയ വിവാഹ ചിത്രത്തിലെ യുവതി പൊടി പിടിച്ച കണ്ണാടിക്കൂടിനുള്ളിൽ നിന്ന് പ്രണയത്തോടെ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. പുറത്ത് മഴ തോരാതെ പെയ്തുകൊണ്ടിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടുപോയ ഒരു പ്രണയത്തെ ഓർമ്മയുടെ ഇരുട്ടിൽ നിന്ന് തിരിച്ചുപിടിച്ചുകൊണ്ട് രാമചന്ദ്രൻ്റെ മനസ്സിൽ അപ്പോൾ കടലുപോലെ നീലിച്ച വലിയ ആകാശമുണ്ടായിരുന്നു.
1: ഓർമ്മകളിലെ നീലാകാശം, സുരേഷ് പരിയത്തിൻ്റെ കഥയാണ് ശ്രോതകൾ ഇതുവരെ കേട്ടത്. ഇനി സി വി ഹരീന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ.
2: വയസ്യൻ.

ുള്ളിലൊളിക്കുന്നു നിരുപദ്രവിയാമെൻ വയസ്യൻ, പകൽ വെളിച്ചത്തിലൊളിച്ചു കളിച്ചങ്ങനുഗമിക്കുന്നുണ്ടെന്നെയെന്നും

ചുട്ടനാട്. പാണ്ഡവർ വനവാസകാലം നയിക്കെ പാവകനശിച്ചോരു ഗഹനഭാഗം പമ്പതൻ നീരേറ്റു പരുവമായപ്പോൾ പലരവിടവാസം തുടങ്ങിമെല്ലേ. പാണ്ഡവർ വനവാസകാലം നയിക്കെ പാവകനശിച്ചോരു ഗഹനഭാഗം പമ്പതൻ നീരേറ്റു പരുവമായപ്പോൾ പലരവിടവാസം തുടങ്ങിമെല്ലേ. കരിചാരമൊക്കെയടിഞ്ഞോരു ഭൂമി കൃഷിഭൂമിയായി മാറ്റി കൃഷകവൃന്ദം കവിയുന്ന പങ്കത്തിലുശിരോടവരന്നു കനകം വിളയിച്ചു ഖ്യാതി നേടി. കരിചാരമൊക്കെയടിഞ്ഞോരു ഭൂമി കൃഷിഭൂമിയായി മാറ്റി കൃഷകവൃന്ദം കവിയുന്ന പങ്കത്തിലുശിരോടെ അവരന്നു കനകം വിളയിച്ചു ഖ്യാതി നേടി. കനവൊക്കെ വിളവായി മാറിയപ്പോൾ കതിരുമായി തോണി തുഴഞ്ഞു നീങ്ങി കരഭൂമി വാഴുന്ന ദേവന്റെ കാൽക്കലായി കതിർമണികളർപ്പിച്ചു തൊഴുതു നിന്നു. കനവൊക്കെ വിളവായി മാറിയപ്പോൾ കതിരുമായി തോണി തുഴഞ്ഞു നീങ്ങി കരഭൂമി വാഴുന്ന ദേവന്റെ കാൽക്കലായി കതിർമണികളർപ്പി

0: സി വി ഹരീന്ദ്രൻ സ്വന്തം കവിതകൾ ചൊല്ലുകയായിരുന്നു ഇതുവരെ. ഇതോടെ ഇന്നത്തെ സാഹിത്യ സുരഭി സമാപിക്കുന്നു.
1: നിർവഹണം പ്രീതി ജോസഫ്, സഹകരണം സുനിത വിശ്വൻ, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
2: സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: ആകാശവാണി കൊച്ചി FM 102.3
1: FM മോർണിംഗ് സെലക്ഷൻസ്. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും പ്രണയവുമെല്ലാം ജനിക്കുന്നത് മനസ്സിലാണ്. മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ഗാനരചയിതാക്കൾ തങ്ങളുടെ തൂലിക ചലിപ്പിച്ചപ്പോൾ മനസ്സ് എന്ന വാക്ക് കേവലം ഒരു പദമായിരുന്നില്ല, ഒരുപാട് ഭാവങ്ങൾ നിറഞ്ഞ ഒരു സങ്കല്പമായിരുന്നു. മനസ്സ് എന്ന വാക്കിൽ തുടങ്ങി നമ്മുടെ ഹൃദയത്തിൽ തൊട്ട ചില ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ സംഗീതയാത്രയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കളിവീട് എന്ന ചിത്രത്തിലെ ഗാനം ആദ്യം യേശുദാസ് പാടിയത്, വരികളെ രമേശൻ നായർ, സംഗീതം മോഹൻ സിത്താര.

0: ചേച്ചിയല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
1: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യ്.
0: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
1: കണ്ടില്ലേ
2: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
3: നോ സിഗ്നൽ.
0: ഇനി എന്ത് ചെയ്യും?
2: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
1: ഏയ് മണ്ടത്തരം നിർത്ത്.
0: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
3: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
0: RBI പറയുന്നു
1: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
4: ഇനി നന്ദനം എന്ന ചിത്രത്തിലെ ഗാനമാണ് MG ശ്രീകുമാർ, രാധിക തിലക് എന്നിവർ പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

0: കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഔസിപ്പച്ചനും സംഘവും പാടിയ ഗാനം ഇനി. സുന്ദരകില്ലാടി എന്ന ചിത്രം, രചന ബിച്ചു തിരുമല, സംഗീതം ഔസിപ്പച്ചൻ.

ഒരു ഗാനം കൂടി ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ജോൺസൺ ഈനം പകർന്ന് വാണിജ്യറാമം സംഘവും പാടിയത് മാനത്തെ വെള്ളിത്തേര് എന്ന ചിത്രം.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ FM മോർണിംഗ് സെലക്ഷൻസ് പൂർണ്ണമാവുന്നു.
1: ആകാശവാണി FM വാർത്തകൾ.
0: സമുദ്ര വ്യാപാരത്തെ തടസ്സപ്പെടുത്തുകയും ജീവനക്കാരെ അപായപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവണതയെ ന്യായീകരിക്കാനാവില്ലെന്ന് ഡോക്ടർ എസ് ജയശങ്കർ. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭ 81st സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജലസുരക്ഷ എന്നത് പൗരന്മാർ, ഗവൺമെന്റ്, വ്യവസായ മേഖല തുടങ്ങി എല്ലാ പങ്കാളികളുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്രമന്ത്രി CR പാട്ടീൽ. ന്യൂഡൽഹിയിൽ 9th ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരാചരണത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. H1B വിസ അപേക്ഷകളിൽ $100,000+ ഫീസ് ചുമത്താൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെ എതിർത്ത് US അറ്റോർണി ജനറൽമാരുടെ യോഗം. നടപടി നിയമവിരുദ്ധമാണെന്നും അമേരിക്കയിൽ അധ്യാപകർ, ഡോക്ടർമാർ, നഴ്സുമാർ എന്നിവരുടെ ക്ഷാമം രൂക്ഷമാക്കുമെന്നും അവർ വാദിച്ചു. ഇന്ന് അന്താരാഷ്ട്ര ആണവായുധ നിർമ്മാർജ്ജന ദിനം. ആണവ നിരായുധീകരണം എന്ന ലക്ഷ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും September 26 ആണവായുധ നിർമ്മാർജ്ജന ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് 1:30 തിരുവനന്തപുരം ഗോർഖി ഭവനിൽ നറുക്കെടുപ്പ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മാഫിയകൾ സ്പോൺസർ ചെയ്യുന്ന ഗവൺമെന്റാണ് സംസ്ഥാനത്ത് ഭരണം നടത്തുന്നതെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ പഠനശിബിരം സമാപന സമ്മേളനം ഉദ്ഘാടന വേളയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. കോഴിക്കോട്ട് തളിയിലെ സാധകം സംഗീതസഭയുടെ ദ്വൈമാസ സംഗീത കച്ചേരി നാളെ വൈകിട്ട് ചാലപ്പുരം കേസരി ഭവൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കും. സാധകം ഭാരവാഹികളാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. ഉച്ചകഴിഞ്ഞ് 2 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ വിദ്യാർത്ഥിനിയായ അഞ്ജന ജോണുമായി സിവിൽ ജിഹൽ നടത്തുന്ന അഭിമുഖം.
1: നേർവഴിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നേർവഴിയിലെ ഇന്നത്തെ അതിഥി അഞ്ജന ജോണാണ്. നമസ്കാരം അഞ്ജന.
2: നമസ്കാരം.
1: സുഖായിരിക്കുന്നോ?
2: ആ, സുഖായിരിക്കുന്നു.
1: ഇപ്പോ ഏത് ക്ലാസ്സിലാ അഞ്ജന?
2: ഇപ്പൊ ഞാൻ കോട്ടൺ ഹിൽ സ്കൂളില് പ്ലസ് ടുവിലാണ് പഠിക്കുന്നത്. ഹ്യൂമാനിറ്റീസ് മ്യൂസിക് ആണ് ഞാൻ
1: സെലക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അതിനോട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഇഷ്ടം കാരണം എടുത്താണോ ഹ്യൂമാനിറ്റീസ് മ്യൂസിക്?
2: അത് മ്യൂസിക് ഇഷ്ടമാണ്.
1: പാട്ട് കേൾക്കാറുണ്ടോ ഒരുപാട്?
2: ആ, പാട്ട് കേൾക്കും.
1: പാട്ട് പാടും?
2: പാട്ട് ചെറുതായിട്ടൊക്കെ പാടും.
1: കൂടുതലും പേര് ചലച്ചിത്ര ഗാനങ്ങൾ ഒരുപാട് കേൾക്കില്ലേ, അങ്ങനെ അഞ്ജന കേൾക്കാറുണ്ടോ?
2: ആ, കേൾക്കും.
1: റേഡിയോയിലൂടെയാണോ അതോ യൂട്യൂബ് വഴി കേൾക്കോ, എങ്ങനെയാണ്?
2: റേഡിയോയിലൂടെയും കേൾക്കും, പിന്നെ യൂട്യൂബിൽ നിന്നും കേൾക്കും.
1: റേഡിയോയില് ഇഷ്ടപ്പെട്ട പരിപാടികൾ ഏതൊക്കെയാ?
2: ഇഷ്ട ഗാനങ്ങള്, ഹലോ പ്രിയ ഗീതം, അങ്ങനെ കുറെ
1: ആ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടല്ലേ. ഒരുപാട് പാട്ടുകൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ, അപ്പൊ അതില് വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് തോന്നിയിട്ടുള്ള ഒരു പാട്ട് ഏതെങ്കിലും ഉണ്ടോ?
2: അത് വരമഞ്ഞളാടിയാന്ന് പറഞ്ഞിട്ടൊരു,
1: അത് പക്ഷെ
2: കുറച്ച് പഴയതാണ്.
1: എന്നാലും അത് ഇഷ്ടാണല്ലേ, അത് പാടുവോ?
2: ഓ, ചെറുതായിട്ടൊക്കെ പാടും. വരമഞ്ഞളാടിയ

0: നന്നായിട്ട് പാടി കേട്ടോ. പിന്നെ ഇപ്പൊ അടുത്തിറങ്ങിയ പാട്ടുകള് ഏതെങ്കിലും ഓർമ്മയുണ്ടോ?
1: നീല നീലാവേ എന്നും പറഞ്ഞിട്ട് ഒരു പാട്ട്,
0: അത് പാടാൻ പോരണ്ടുപേരെ.

0: ജീവനേ.
1: നല്ല രസമായിട്ട് പാടി. പിന്നെ വേറെ എന്തൊക്കെയാണ് ഒഴിവ് സമയങ്ങളിൽ ചെയ്യാറ്, ഹോബീസ് എന്തൊക്കെയാണ്?
0: വേറെ പാട്ട് കേൾക്കും, പിന്നെ ചെസ് ഒക്കെ കളിക്കും.
1: ചെസ് ഇഷ്ടാണല്ലേ. ചെസ് ആദ്യമായിട്ട് കളിക്കുന്നത് എപ്പോഴാന്ന് ഓർമ്മയുണ്ടോ?
0: 2023 ആ സമയൊക്കെ ആയിരുന്നപ്പോ നമ്മളെ ബ്ലൈൻഡ് സ്കൂളില്, ഞാൻ നിന്നത് ബ്ലൈൻഡ് സ്കൂളിലെ ഹോസ്റ്റലിലാണ്. സ്കൂളിൽ പോവാൻ വേണ്ടി അവിടെ നിന്നു. അപ്പോഴ് അവിടെ പ്രദീപ് സാറ്, ബിബിൻ സാറ്, ആ സാറുമാരൊക്കെ വന്ന് കുറച്ചൊക്കെ പറഞ്ഞു തന്നു ചെസ്. 2025 ഓൺലൈൻ ക്ലാസ്സിൽ
1: ജോയിൻ
0: ചെയ്ത്. അപ്പോഴവിടെ ബിബിൻ സാറ്, പ്രദീപ് സാറ്, ആയിഷ, റാനിഷ എന്നും പറഞ്ഞ് രണ്ട് കുട്ടികള്, പിന്നെ ബിനോയ് സാറ്, സിജോ ചേട്ടൻ, അങ്ങനെ കൊറേ പേരൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. ഇപ്പൊ നന്നായി കളിക്കാൻ പറ്റുന്നുണ്ട്.
1: ഡെയിലി കളിക്കും, ഇങ്ങനെ
0: ഫോണിലിട്ട് കളിക്കും.
1: അതാകുമ്പോ ഒപ്പോണന്റ് അതിനകത്ത് തന്നെ വരും തോന്നുന്നല്ലേ
0: ഓട്ടോമാറ്റിക്കലി.
1: അപ്പൊ നമ്മൾ അതനുസരിച്ച് മാറി മാറി കളിച്ച് കളിച്ച് പ്രാക്ടീസ് ചെയ്യാൻ നല്ലതായിരിക്കും അല്ലേ. അങ്ങനെ ഡെയിലി ഇപ്പൊ ചെയ്യുന്നുണ്ടോ?
0: ഓ, ഡെയിലി ചെയ്യുന്നുണ്ട്.
1: കോമ്പറ്റീഷൻസിനൊക്കെ പോവാറുണ്ടോ?
0: പോവാറുണ്ട്.
1: പിന്നെ ഇപ്പൊ പാട്ട് പാടി മ്യൂസിക് ഒരുപാട് ഇഷ്ടമുള്ള ആളാണെന്ന് പറഞ്ഞു. കവിതയൊക്കെ ചൊല്ലാറുണ്ടോ?
0: ആ, കവിതയൊക്കെ ചൊല്ലാം.
1: അപ്പൊ എങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു രണ്ടുപേര് കവിത ചൊല്ലാവോ?
0: ഓക്കെ. സുഗതകുമാരി ടീച്ചറുടെ ഒരു പാട്ട് പിന്നെ

0: വളരെ നന്നായിട്ട് ചൊല്ലി. സുഗതകുമാരി ടീച്ചറിന്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കവിതയാണ് ഇതല്ലേ?
1: ചില സമയങ്ങളിലൊക്കെ നമുക്ക് അർത്ഥം മനസ്സിലാവാതൊക്കെ വരുമ്പോ ആരോടാ ചോദിക്ക?
2: അത് മലയാളം ടീച്ചേഴ്സിനോട് ചോദിക്കും, അല്ലെങ്കിൽ എനിക്ക് കവിത സെലക്ട് ചെയ്ത് തന്ന അഞ്ചേ ടീച്ചറിന്റെ അടുത്ത് ചോദിക്കും.
0: പിന്നെ വേറെ ഏതൊക്കെ ഐറ്റത്തിനാണ് പങ്കെടുക്കാറ് കലോത്സവത്തില്?
2: വേറെ ലളിതഗാനത്തിന് പങ്കെടുക്കും.
0: അപ്പൊ ഏതെങ്കിലും ഒരു ലളിതഗാനം കൂടി നമുക്ക് വേണ്ടി പാടാമോ?

0: നല്ല രസമായിട്ട് പാടി. പിന്നെ ഇനി ഇപ്പൊ പ്ലസ് ടുവിനാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അടുത്ത ഏത് കോഴ്സിന് പോവാനാ ഇഷ്ടം?
1: അടുത്ത് ഡിഗ്രി എടുത്ത് പഠിക്കണം.
0: ഏത് സബ്ജക്റ്റാ?
1: മലയാളം എടുത്ത് പഠിക്കണം, അല്ലെങ്കിൽ മ്യൂസിക്. അങ്ങനെ
0: മലയാള സാഹിത്യം ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ് അല്ലേ? അതെങ്ങനെ, ഓഡിയോ ബുക്സ് വഴി കൊറേ കേൾക്കാറുണ്ടോ?
1: ആ, ഓഡിയോ ബുക്സ് വഴി കേൾക്കും.
0: നോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്?
1: ഞാൻ 3rd class മുതൽ 7th class വരെ വഴുതക്കാട് ബ്ലൈൻഡ് സ്കൂളിലാണ് പഠിച്ചത്. അങ്ങനെ അവിടത്തെ ഹബി ടീച്ചർ, അഞ്ജിത ടീച്ചർ, ഗിരിജ ടീച്ചർ, സ്മിത ടീച്ചർ, ഇവരെല്ലാ ടീച്ചേഴ്സും ബ്രെയിൽ എഴുതാനും വായിക്കാനും പറഞ്ഞു തന്നു. അങ്ങനെ നോട്ടൊക്കെ അങ്ങനെ എഴുതും, ബ്രെയിൽ എഴുതി.
0: എഴുതി സൂക്ഷിക്കാറുണ്ടോ? ബ്രെയിൽ
1: പുതിയതായിട്ട്
0: വരുന്ന കൂട്ടുകാരുണ്ടല്ലോ, അവർക്കൊക്കെ പഠിപ്പിച്ചൊക്കെ കൊടുക്കാറുണ്ടോ? കുറച്ച്
1: പഠിപ്പിച്ചു കൊടുക്കും.
0: നോട്ട് എഴുതാനൊക്കെ ഇപ്പോഴും ബ്രെയിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ?
1: ആ, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നത് പോലെ അങ്ങനെ എഴുതിയെടുക്കും, അല്ലെങ്കിൽ ഞാൻ പഠിച്ച കാര്യങ്ങള്
0: എഴുതി വെക്കും. പണ്ടൊക്കെ ചെയ്യുന്ന നന്നായിട്ട് നോട്ട് എഴുതി നമ്മളെ ജൂനിയേഴ്സ് കൊടുക്കില്ലേ, അതുപോലെ ചെയ്യാറുണ്ടോ? കാരണം വെച്ചാൽ അത് വീണ്ടും ഇതുപോലെ എഴുതിയെടുക്കാൻ പാടല്ലേ.
1: ആ, അങ്ങനെയും ചെയ്യാറുണ്ട്.
0: പിന്നെ വീട്ടില് ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് അമ്മ, പപ്പ, ചേച്ചി.
0: വീട്ടിൽ ഒഴിവ് സമയം കിട്ടുമ്പോ ചേച്ചിയായി കാര്യം പറയല്, കഥ പറയല്, അങ്ങനൊക്കെ ഉണ്ടോ?
1: ആ, ഇടയ്ക്കൊക്കെ കാര്യം പറയും, പിന്നെ ഇടയ്ക്ക് പാട്ട് പാടും, പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെസ് ഒക്കെ കളിക്കും.
0: തമ്മിൽ രണ്ടുപേരും കൂടി?
1: ആ, രണ്ടുപേരും കൂടി.
0: പിണങ്ങോ ഇടയ്ക്ക്? പിണങ്ങിയാലൊക്കെ എത്ര നേരം മിണ്ടാതിരിക്കും?
1: ഒരു 10 minutes.
0: ആ, അത്ര സമയം ഉണ്ടായിരിക്കുള്ളു അല്ലേ. നിങ്ങൾ രണ്ടുപേരുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോ ഏതെങ്കിലും പാട്ട് ഇഷ്ടമാണോ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് കേൾക്കാൻ?
1: ആ, അങ്ങനെയൊക്കെ ഒരുമിച്ച് പാട്ടുകളൊക്കെ കേൾക്കും.
0: അങ്ങനെ കേൾക്കാറുള്ള ഒരു പാട്ട് പറയോ.
1: വരമഞ്ഞളാടി, അത് പാടും. പിന്നെ മിനുങ്ങ മിന്നാ മിനുങ്ങ, അങ്ങനെ
0: ആ പാട്ട് പാടും അല്ലേ. കുക്കിംഗ്, അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണോ?
1: ആ, ബാക്കിയുള്ള ഇഷ്ടം.
0: കുക്ക് ചെയ്യാൻ ഇഷ്ടമാണോ?
1: ആ, ഇഷ്ടമാണ്.
0: എന്ത് ഭക്ഷണമാണ് ഉണ്ടാക്കാറ് രണ്ടുപേരും കൂടി?
1: അമ്മയുടെ കൂടെ ഒക്കെ ഇടയ്ക്ക്
0: ഹെൽപ്പ് ചെയ്യും. അപ്പൊ എന്താണെങ്കിലും ഇനി മലയാള സാഹിത്യം ഒക്കെ എടുത്ത് നന്നായിട്ട് പഠിച്ച് പിന്നെ കുറച്ച് കഴിയുമ്പം എഴുതാൻ ഒക്കെ പറ്റട്ടെ എന്നെല്ലാം ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
1: ഓക്കെ, താങ്ക് യു.
2: വിദ്യാർത്ഥിനിയായ അഞ്ജന ജൂണുമായി സേവിൽജിഹ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബീറ്റി. നേർവഴി.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.
1: മൻ കി ബാത്.
2: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു.
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
2: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
1: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
2: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
1: മറക്കാതെ കേൾക്കുക മൻ കി ബാത്
2: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
3: പ്രിയ ശ്രോതാക്കളെ, ഞായറാഴ്ച രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ
4: ചെറിയ കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കുന്ന ഒരാൾക്ക് വലിയ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയും. വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ അച്ചടക്കത്തിന് വളരെ പ്രാധാന്യമുണ്ട്.
3: കാക്കനാട് ഭവൻസ് ആദർശ വിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ.

മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാവിലെ 8:05. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ബേട്ട എന്ന ചിത്രത്തിലെ ഗാനമാദ്യം പാടിയത് അനുരാധ പോട്ട്വാൾ, രചന സമീർ, സംഗീതം ആനന്ദ് മിലിന്ദ്.

പ്രിയ ശ്രോതാക്കളെ, ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഇനി സേവന വാർത്തകൾ. ഷൊർണൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിന്റിംഗ് ടെക്നോളജി ആൻഡ് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ പ്രിന്റിംഗ് ടെക്നോളജി വിഭാഗത്തിൽ ലെക്ചറർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. യോഗ്യരായവർ ബയോഡാറ്റ, അസൽ സർട്ടിഫിക്കറ്റുകൾ, ഫോട്ടോ എന്നിവ സഹിതം ഈ മാസം 28 രാവിലെ 11 കോളേജിൽ ഹാജരാകണം. ഫോൺ നമ്പർ 0466-2-22-04-40. മലമ്പുഴ ആശ്രമം മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിനെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട യുവതികൾക്കാണ് അവസരം. ഇവരുടെ അഭാവത്തിൽ മറ്റു വിഭാഗങ്ങളെയും പരിഗണിക്കും. സ്ഥാപനത്തിൽ താമസിച്ച് ജോലി ചെയ്യാൻ താൽപ്പര്യമുണ്ടാകണം. യോഗ്യത SSLC, ANM, ഹെൽത്ത് വർക്കർ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ്, കേരള നഴ്സ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ രജിസ്ട്രേഷൻ. ഭിന്നശേഷിക്കാർ അർഹരല്ല. വയസ്സ്, ജാതി, യോഗ്യത, പ്രവൃത്തി പരിചയം, തിരിച്ചറിയൽ കാർഡ് എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ഇന്ന് രാവിലെ 11 സ്കൂളിൽ ഹാജരാകണം. ഫോൺ നമ്പർ 0491-2-81-58-94. 0491

0: നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മാൾ, കൊച്ചി.
2: പട്ടികജാതി വികസന വകുപ്പിന്റെ 2026-27 വർഷത്തെ പഠനമുറി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നിലവിൽ 5 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് അവസരം. ആവശ്യമായ രേഖകൾ സഹിതം മണ്ണാർക്കാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷ നൽകണം. അവസാന തീയതി അടുത്ത മാസം 19. ഫോൺ നമ്പർ 85-47-63-01-25. 85-47-63-01-25.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
2: പാലക്കാട് LBS സെന്ററിൽ ഒക്ടോബറിൽ ആരംഭിക്കുന്ന വിവിധ കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, പ്രോഗ്രാമിംഗ് ഇൻ പൈത്തൺ, DCA, ടാലി, GST, ഡാറ്റ എൻട്രി എന്നിവയാണ് കോഴ്സുകൾ. പട്ടികജാതി പട്ടികവർഗ OEC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അർഹമായ ഫീസ് ആനുകൂല്യം ലഭ്യമാണ്. കോളേജ് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കുമായി ശനിയാഴ്ചകളിൽ മാത്രം നടത്തുന്ന പ്രത്യേക ബാച്ചുകളുമുണ്ട്. www.lbscenter.kerala.gov.in വഴി ഓൺലൈനായി അപേക്ഷിക്കണം. ഫോൺ നമ്പർ 0491-2-52-74-25. മറ്റൊരു നമ്പർ 94-95-79-33-08. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി: 0491-2-52-74-25, 94-95-79-33-08. കെൽട്രോണിൻ്റെ പാലക്കാട് നോളജ് സെൻ്ററിൽ DCA, PGDCA കോഴ്സുകളിലെ പുതിയ ബാച്ചുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. റെഗുലർ പ്രഭാത സായാഹ്ന ബാച്ചുകൾ ലഭ്യമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. ഫോൺ നമ്പർ 0491-2-50-45-99-85-90-60-52-73. 0491-2-50-45-99-85-90-60-52-73. പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ പാലക്കാട് മേഖല ഓഫീസിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ക്ലർക്കിനെ നിയമിക്കുന്നു. 18-45 പ്രായവും ഹയർ സെക്കൻഡറി തത്തുല്യ യോഗ്യതയും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമുള്ളവർക്ക് അപേക്ഷിക്കാം. മലയാളം ടൈപ്പിംഗ് അഭികാമ്യം. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ആലത്തൂർ മിനി സിവിൽ സ്റ്റേഷന്റെ 4-ാം നിലയിലുള്ള മേഖല ഓഫീസിലോ bcddpkd@gmail.com എന്ന ഇമെയിലിലോ ഈ മാസം 30 വൈകിട്ട് 5 അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0492-2-22-23-35. 0492-2-22-23-35. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:30 കഴിഞ്ഞ് 30 മിനിറ്റും 2 സെക്കൻഡും.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
6: പ്രായോജികർ
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി സ്വർണ്ണവില ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 13,995 രൂപ നിരക്കിലും പവന് 1,11,960 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണ്ണവില.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
6: പ്രായോജികർ
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റും 35 സെക്കൻഡും. ഇപ്പോൾ
1: സംഗീതലഹരി.
0: സംഗീതലഹരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഫ്യൂച്ചർ ഷോക്ക് എന്ന ആൽബത്തിനു വേണ്ടി ബല്ലേ സാഗു പാടിയ ഗാനങ്ങൾ.

0: ഫ്യൂച്ചർ ഷോക്ക് എന്ന ആൽബത്തിനു വേണ്ടി ബല്ലു സാഗു പാടിയ ഗാനങ്ങളാണ് സംഗീതലഹരിയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: ഇന്നത്തെ സംഗീതലഹരി സമാപിക്കുന്നു.
0: ആകാശവാണി കൊച്ചി FM 102.3 നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നൃത്തയോഗ് ഡാൻസ് സ്കൂൾ വാർഷികം ഇന്ന് വൈകിട്ട് 6 മണിക്ക്. ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് കെട്ടിട നികുതി പിരിവ് ക്യാമ്പ് കാളികുളങ്ങര ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശം രാവിലെ മുതൽ. തൃശൂർ അമല ഹോസ്പിറ്റൽ സെന്റ് വിൻസെന്റ് ഡിപോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പും ക്യാൻസർ രോഗികൾക്ക് ഭക്ഷണ വിതരണവും ഉണ്ടായിരിക്കും. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.
2: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
3: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
4: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
5: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
6: മൻ കി ബാത്.
7: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു
6: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
7: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
6: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
7: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
6: മറക്കാതെ കേൾക്കുക മൻ കി ബാത്
7: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: ചില്ലുജാലകം. ചില്ലുജാലകം, നിറമിഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ ചലച്ചിത്ര ഗാനങ്ങളുടെ അകമ്പടിയോടെ.
1: പടർന്നു കയറുന്ന തണുപ്പ് കാലടികളിൽ നനയ്ക്കുന്നു. ഉച്ഛ്വാസത്തിൽ ഉയരുന്ന ചൂട് പുകയായി അന്തരീക്ഷത്തിൽ ലയിക്കുന്നു. ആവേശത്തിൽ നടന്നു പോകുന്ന അയാളെ സൂക്ഷിച്ചു നോക്കൂ, അത് ഞാൻ തന്നെയല്ലേ?
0: ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30 ബുധനാഴ്ചകളിൽ രാത്രി 10:30 ചില്ലുജാലകം, നിറമിഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊല്ലം കുണ്ടറയിൽ വിവിധ പദ്ധതികൾക്ക് ഇന്ന് തുടക്കം കുറിക്കും. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിടുന്ന സംരംഭങ്ങൾ ഉച്ചകഴിഞ്ഞ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. പരസ്പര സഹകരണത്തോടെ കപ്പലുകളുടെ സുരക്ഷ വിപുലീകരിക്കുന്നതിന് ഇന്ത്യയും ലൈബീരിയയും ഉഭയകക്ഷി ചർച്ച നടത്തിയതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭ 81-ാമത് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് പ്രളയ ധനസഹായം വേഗത്തിലാക്കാൻ വിതരണത്തിന്റെ പൂർണ്ണ ചുമതല താലൂക്ക് തലത്തിലേക്ക് മാറ്റി ഗവൺമെന്റ് ഉത്തരവിറക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. അപേക്ഷകൾ പെട്ടെന്ന് പരിശോധിച്ച് അർഹരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് നേരിട്ട് തുക എത്തിക്കാനാണ് കളക്ട്രേറ്റുകളിൽ നിന്ന് താലൂക്ക് തലത്തിലേക്ക് വിതരണം മാറ്റിയത്. സംസ്ഥാനത്തിന്റെ പരിസ്ഥിതിലോല പ്രദേശം 8,590.69 ചതുരശ്ര കിലോമീറ്ററായി നിജപ്പെടുത്തി അന്തിമ വിജ്ഞാപനം ഇറക്കണമെന്ന് കേരളം കേന്ദ്രത്തോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു. കർഷകരുടെയും മലയോര ജനതയുടെയും ജീവിതത്തെ ബാധിക്കാത്ത വിധം ശാസ്ത്രീയ പഠനങ്ങളുടെയും ജനകീയ അഭിപ്രായങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നിർദ്ദേശമെന്ന് മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. കേരളത്തിനുവേണ്ടി മികച്ച വൈദ്യുതി കരാറുണ്ടാക്കിയത് വൈദ്യുത മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദ് ആയിരുന്നുവെന്ന് AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. മികച്ച പൊതുപ്രവർത്തകന് നൽകുന്ന ആര്യാടൻ മുഹമ്മദ് പുരസ്കാരം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് മലപ്പുറത്ത് സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. ലക്ഷദ്വീപ് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യത കണക്കിലെടുത്ത് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചതായി ദുരന്ത നിവാരണ അതോറിറ്റി. ദേശീയ സമുദ്ര പരിസ്ഥിതി പഠന കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അറിയിപ്പ്. ഏഷ്യൻ ഗെയിംസിൽ മലയാളി താരം വിദർശ വിനോദിന് വീണ്ടും മെഡൽ. വനിതകളുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസ് ടീം ഇനത്തിൽ തിലോത്തമാസെൻ, വിദർശ വിനോദ്, ആഷി ചൌക്സി എന്നിവരടങ്ങിയ സംഘമാണ് വെള്ളി നേടിയത്. ഏഷ്യൻ ഗെയിംസിൽ കബഡി ഫൈനലുകളിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾ ഇന്ന് മത്സരിക്കും. 2022 ഹാങ്ഷുവിൽ നേടിയ സ്വർണ്ണ മെഡലുകൾ നിലനിർത്തുക എന്നതാണ് ഇരു ടീമുകളുടെയും ലക്ഷ്യം.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 മണി കഴിഞ്ഞ് 3:07. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം അലൈപ്പായതേ എന്ന ചിത്രത്തിലെ ഗാനം ശങ്കർ മഹാദേവനും ആശാ ഭോസ്ലെയും പാടിയത്. ഗാനരചന വൈരമുത്തു, സംഗീതം AR റഹ്മാൻ.

വൈരമുത്തുവിന്റെ വരികൾക്ക് ദേവ സംഗീതം നൽകി. ഹരിഹരനും സുജാതയും പാടിയ ഗാനം ഇനി. ചിത്രം ഉയിരിലെ കലന്തത്.

ഉയിരോട് ഉയിരാക എന്ന ചിത്രത്തിലെ ഗാനം ഗോപാൽ റാവു, ഹരിണി എന്നിവർ പാടിയത്. ഗാനരചന വൈരമുത്തു, സംഗീതം വിദ്യാസാഗർ.

എന്നെത്താൻ പേസുവതോ എന്ന ചിത്രത്തിലെ ഗാനമിനി ഡി ഇമ്മൻ സംഗീതം നൽകിയത്. ഈ ഗാനം പാടിയിരിക്കുന്നു ശ്രീറാം പാർത്ഥസാരഥി.

പ്രിയമാനവളെ എന്ന ചിത്രത്തിനുവേണ്ടി ഹരിഹരൻ, മഹാലക്ഷ്മി അയ്യർ എന്നിവർ പാടിയ ഗാനമിനി. ഗാനരചന വാലി, സംഗീതം എസ് എ രാജ്കുമാർ.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: ആകാശവാണി കൊച്ചി FM ശനി ഞായർ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കുക, അതായത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിന്റെ ചുരുക്കമാണ് POG. അയക്കുന്ന ആളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവയിൽ ഉൾപ്പെടുത്തുക. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും കൂടി വയ്ക്കുക. അയക്കുന്നയാളിന്റെയും വിളിക്കുന്നയാളിന്റെയും പൂർണ്ണ വിവരങ്ങൾ ഇല്ലാത്തതും മുൻപ് സൂചിപ്പിച്ച ഫോർമാറ്റിലല്ലാത്തതുമായ സന്ദേശങ്ങൾ പരിഗണിക്കുന്നതല്ല. ഫോർമാറ്റ് ഒരിക്കൽ കൂടി പറയാം. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കണം. അയക്കുന്നയാളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവ വേണം. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും വേണം. അപ്പോൾ ഫോർമാറ്റ് എല്ലാം കേട്ടല്ലോ. ഇനി സന്ദേശങ്ങൾ അയക്കുമ്പോൾ ഇത് മറക്കാതിരിക്കുക. ഇനി സന്ദേശം അയക്കേണ്ട നമ്പർ ഏതാണെന്ന് കൂടി പറയാം. 94 47 56 22 12, 9447562212. ഇനി കത്തുകൾ അയക്കേണ്ട വിലാസം: ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 68 20 21. എല്ലാവരും സഹകരിക്കുമല്ലോ. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ആകാശവാണി FM വാർത്തകൾ.
1: മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി നേർന്നു. പൊതുജീവിതത്തിനും രാജ്യസേവനത്തിനും ജീവിതം സമർപ്പിച്ച വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ബംഗാളിന്റെ സാമൂഹ്യ നവോത്ഥാന നായകനായിരുന്ന ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിന്റെ ജന്മവാർഷികത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്മരണാഞ്ജലി നേർന്നു. വിദ്യാഭ്യാസം ശക്തമായ സാമൂഹ്യ നവീകരണത്തിന് ഉപയോഗിച്ച മഹാനായിരുന്നു വിദ്യാസാഗറെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. എറണാകുളം മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ പണിത ഫ്ളാറ്റ് പൊളിക്കേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചോർന്നൊലിക്കുന്ന കെട്ടിടം നിർമ്മിച്ചതിൽ അപാകമുണ്ടെന്നും അതിനാൽ പൊളിക്കുകയല്ലാതെ നിവൃത്തിയില്ലെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. സംസ്ഥാനത്തെ സാഹിത്യ അക്കാദമി അടക്കം സ്ഥാപനങ്ങൾക്ക് ഗവൺമെന്റ് പുതിയ സാരഥികളെ നിശ്ചയിച്ചു. സാഹിത്യ അക്കാദമി ചെയർമാൻ എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണനാണ്. കണ്ണൂർ ആറളം ജനവാസ മേഖലയിൽ ഭീതി വിതയ്ക്കുന്ന KM1 എന്ന കാട്ടാനയെ മയക്കുവെടിവെച്ച് പിടികൂടുന്നതിന് ഓപ്പറേഷൻ KM1 നടപടികൾ അന്തിമഘട്ടത്തിലേക്ക്. രണ്ട് കുങ്കിയാനകൾ ആറളത്ത് എത്തി. ഇടുക്കി ചപ്പാത്ത് 4 മൈലിൽ കാർ തോട്ടിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു. അടൂർ സ്വദേശി അഭിഷേക് എസ് നായരാണ് മരിച്ചത്. ഏഷ്യൻ ഗെയിംസിൽ ഇറാനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ വനിതാ കബഡി ടീം സ്വർണം നേടി. ഫൈനലിൽ ഇറാനെ 34-37 പോയിന്റുകൾക്കാണ് ഇന്ത്യ തോൽപ്പിച്ചത്. ഏഷ്യൻ ഗെയിംസിൽ പുരുഷ വിഭാഗം മാരത്തണിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യയുടെ സാവൻ ബർവാലിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ബർവാളിന്റെ മെഡൽ നേട്ടം രാജ്യത്തെ പുതുതലമുറയ്ക്ക് പ്രചോദനമാകട്ടെയെന്ന് രാഷ്ട്രപതി അഭിനന്ദന കുറിപ്പിൽ അറിയിച്ചു.
0: ആകാശവാണി FM വാർത്തകൾ.

0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റും 40 സെക്കൻഡും. ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: ഈ അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. പ്രായം കൂടുന്തോറും തലച്ചോറിനുണ്ടാകുന്ന വ്യതിയാനങ്ങളും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും ഡോക്ടർ രമ്യ പ്രകാശ് സംസാരിക്കുന്നു. തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 3 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഗസലുകൾ. 3:30 കൊച്ചി വേവ്സ്. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4 മണിപ്പൂക്കൾ, വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്.
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: അറിയിപ്പ് തുടരുന്നു. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനത്തിൽ പാക്കേജിംഗിന്റെ പ്രാധാന്യം, ഡോക്ടർ മിനി സിയുമായി അഭിമുഖം, തിരുവനന്തപുരം റിലേ. 7:20 വിപണി. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ്, ഇതിൽ സമകാലികം, അച്ചടക്കമില്ലാത്ത നിരത്തുകൾ. 7:55 ഒരിടത്തൊരിടത്ത്, മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യവിചാരം, സങ്കീർണമായ ആൻജിയോപ്ലാസ്റ്റി, കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ രാജശേഖർ വർമ്മയുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം ഗാനങ്ങൾ. ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 നാടകഗാനങ്ങൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ. അറിയിപ്പ് കഴിഞ്ഞു.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: ഇപ്പോൾ ലളിതഗാനങ്ങൾ. ആദ്യം ചന്ദ്രശേഖർ പാടിയ ഗാനം. ഗാനരചന കെ ജയകുമാർ, സംഗീതം മുരളി സിതാര.

കവിഴ് കൊലുസുകൾ തീർക്കുന്നു നിറയുടെ

0: ലളിതഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. ഏലപ്പാറ ഗവൺമെന്റ് ITIയിൽ പ്ലംബർ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് ടെക്നീഷ്യൻ എന്നീ ട്രേഡുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. ITI പ്രവേശനത്തിന് താൽപര്യമുള്ളവർ SSLC, ആധാർ കാർഡ്, ജാതി സർട്ടിഫിക്കറ്റ്, TC എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം എത്തണം. അവസാന തീയതി ഈ മാസം 28. വിശദ വിവരങ്ങൾക്ക് 9946010769 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 9946010769.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: ഇടുക്കി ജില്ലാ ആശുപത്രി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ദിവസ വേതനാടിസ്ഥാനത്തിൽ ഡയാലിസിസ് ടെക്നീഷ്യന്മാരെ നിയമിക്കുന്നു. യോഗ്യത BSc ഡയാലിസിസ് ടെക്നോളജി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി. പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ഫ്രഷേഴ്സിനെയും പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ നൽകിയിട്ടുള്ളവരെയും പരിഗണിക്കും. 40 വയസ്സിൽ കവിയാത്ത ഉദ്യോഗാർത്ഥികൾ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി അടുത്ത മാസം 6 രാവിലെ 11 എത്തിച്ചേരേണ്ടതാണ്. ഫോൺ നമ്പർ 0486223244. നമ്പർ ഒരിക്കൽ കൂടി 0486223244.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് എക്ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ സ്ഥാപനമായ കേരള മീഡിയ അക്കാദമിയുടെ ഡിപ്ലോമ ഇൻ ഓഡിയോ പ്രൊഡക്ഷൻ കോഴ്സിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. അക്കാദമിയുടെ തിരുവനന്തപുരം, കൊച്ചി സെന്ററുകളിലാണ് ക്ലാസ് നടക്കുന്നത്. വിശദവിവരങ്ങൾക്ക് അക്കാദമിയുടെ www.kma.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 7356

0: വർഗ വികസന വകുപ്പിനു കീഴിലുള്ള കോരുത്തോട് മുരിക്കംവയൽ പെൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലുകളിൽ 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്ക് മലയാളം ഹിന്ദി ട്യൂഷൻ അധ്യാപകരെ നിയോഗിക്കുന്നതിനുള്ള വോക്ക് ഇൻ ഇന്റർവ്യൂ ഈ മാസം 29 രാവിലെ 11 മണിക്ക് പുഞ്ചവയൽ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിൽ നടത്തുന്നു. ബിരുദവും ബി എഡുമാണ് യോഗ്യത. പട്ടികവർഗക്കാർക്ക് മുൻഗണന. തിരിച്ചറിയൽ രേഖകളുടെയും ജാതിയും പ്രവൃത്തി പരിചയവും യോഗ്യതയും തെളിയിക്കുന്ന രേഖകളുടെയും അസലും പകർപ്പും സഹിതം എത്തിച്ചേരേണ്ടതാണ്. ഫോൺ നമ്പർ 9496073350. നമ്പർ ഒരിക്കൽ കൂടി 9496073350.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ പുരുഷ നഴ്സിന്റെ ഒരൊഴിവിലേക്ക് 3 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് www.cochinshipyard.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 3 മാസം. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ 29 മിനിറ്റും 24 സെക്കൻഡും. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം കൊല്ലത്തെത്തും. സഹകരണ മേഖലയിലെ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. പ്രളയ ദുരിതബാധിതർക്കുള്ള ധനസഹായ വിതരണത്തിന്റെ പൂർണ്ണ ചുമതല താലൂക്ക് തലത്തിലേക്ക് വികേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവ്. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മറ്റന്നാൾ വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസ് കബഡിയിൽ സ്വർണം നേടി ഇന്ത്യൻ വനിതകൾ. ഷൂട്ടിംഗിൽ മലയാളി താരം വിദർശയ്ക്ക് ഇന്നും വീണ്ടും വെള്ളി മെഡൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് നടക്കുന്ന എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം കൊല്ലത്തെത്തും. കുണ്ടറയിലും അമൃതപുരിയിലും നടക്കുന്ന സമ്മേളനങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ കുണ്ടറയിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ അമിത്ഷാ പങ്കെടുക്കും. വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ട് സഹകരണ മേഖലയിൽ നടപ്പാക്കുന്ന പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. മുളവന പവിത്രം കൺവെൻഷൻ സെന്ററിലാണ് സമ്മേളനം. മാതാ അമൃതാനന്ദമയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് വൈകിട്ട് 5:00 അമൃതപുരിയിൽ നടക്കുന്ന ചടങ്ങിൽ അമൃതകീർത്തി പുരസ്കാരം അദ്ദേഹം പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് സമ്മാനിക്കും. അസമിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തന നിധിയിലേക്ക് മാതാ അമൃതാനന്ദമയി മടം നൽകുന്ന 2 കോടി രൂപ അസം വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ രനോജ് പെഗുവിന് കൈമാറും. അമിത്ഷായുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിൽ ഉച്ചയ്ക്ക് 1:00 മുതൽ വൈകിട്ട് 5:00 വരെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലയിലും AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ

0: മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81-ാമത് സമ്മേളനത്തിന്റെ ഉന്നതതല പൊതുചർച്ചയെ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. വിശ്വാസം പുനഃസ്ഥാപിക്കൽ, മാറ്റങ്ങൾ കൈകാര്യം ചെയ്യൽ, എല്ലാവർക്കും ഫലപ്രദമാകുന്ന ഒരു ഐക്യരാഷ്ട്രസഭ എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ആദരമർപ്പിച്ചു. പൊതുരംഗത്ത് വർഷങ്ങളോളം പ്രവർത്തിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് അർപ്പണ ബോധത്തോടെയാണ് രാജ്യത്തെ സേവിച്ചതെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്ക് മറ്റന്നാൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റന്നാൾ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യവ്യാപക ബാങ്ക് പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും ഞായറാഴ്ചയാണെങ്കിലും നാളെ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ഉപഭോക്താക്കൾ ബാങ്കിംഗ് ഇടപാടുകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യണമെന്ന്, ഡിജിറ്റൽ ഇതര ബാങ്കിംഗ് സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് സംസ്ഥാനതല ബാങ്ക് സമിതി അറിയിച്ചു. മറ്റന്നാൾ മുതൽ ബുധനാഴ്ച വരെയാണ് സംയുക്ത ബാങ്കിംഗ് ട്രേഡ് യൂണിയനുകൾ പണിമുടക്കുന്നത്. പ്രളയ ദുരിതബാധിതർക്കുള്ള ധനസഹായ വിതരണം വേഗത്തിലാക്കാൻ നടപടി സ്വീകരിച്ച സംസ്ഥാന സർക്കാർ. ധനസഹായ വിതരണത്തിന്റെ പൂർണ്ണ ചുമതല താലൂക്ക് തലത്തിലേക്ക് വികേന്ദ്രീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. ഇതോടെ അപേക്ഷകൾ വേഗത്തിൽ പരിശോധിച്ച് അർഹരായവരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ധനസഹായം നേരിട്ടെത്തിക്കും.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പുലർച്ചെ 2:30 വരെ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മേഖലകളിൽ ഈ ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി. ലക്ഷദ്വീപ്, കവരത്തി ദ്വീപിൽ നിന്നും മറ്റിതര ദ്വീപുകളിലേക്കുള്ള അതിവേഗ കപ്പലുകളുടെ ദ്വീപ്തല യാത്രകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. തീരത്തെ എല്ലാവിധ വിനോദ പരിപാടികളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്തെ വഴിയോര കച്ചവടക്കാരെ പിന്തുണയ്ക്കുന്നതിനായി 2020 കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM സ്വനിധി പദ്ധതിയിലൂടെ ഇതിനോടകം 1.12 കോടിയിലധികം വായ്പകൾ വിതരണം ചെയ്തു. പദ്ധതിയിലൂടെ ഈടുരഹിത വായ്പകൾ നൽകുന്നതിന് പുറമെ വഴിയോര കച്ചവടക്കാർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
2: प्रधानमंत्री स्वनिधि योजना के माध्यम से काम के लिए आसान लोन मिलने लगा है. डेबिट और क्रेडिट कार्ड केवल अमीर लोगों के पास होते थे, लेकिन आज रेहड़ी और ठेले पर काम करने वाले साथियों के पास भी क्रेडिट कार्ड की सुविधा पहुंच रही है.
0: നഗരങ്ങളിലും പട്ടണങ്ങളിലുമായി 75 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് PM സ്വനിധിയുടെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് ഇന്ന്. 30 കോടി രൂപയാണ് 1-ാം സമ്മാനം. ഉച്ചയ്ക്ക് 1:30 തിരുവനന്തപുരത്ത് ഗോർഖി ഭവനിൽ നടക്കുന്ന നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഈ വർഷത്തെ പൂജാ ബമ്പർ ഭാഗ്യക്കുറിയുടെ പ്രകാശനവും ചടങ്ങിൽ നിർവഹിക്കും. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സ്വർണം. വനിതകളുടെ കബഡിയിൽ ഇറാനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ സംഘം സുവർണ നേട്ടം കൈവരിച്ചത്. പുരുഷന്മാരുടെ കബഡി ഫൈനലിൽ ഇന്ത്യ ഉച്ചയ്ക്ക് ഇറാനുമായി ഏറ്റുമുട്ടും. മലയാളി താരം വിദർശ വിനോദിന് വീണ്ടും വെള്ളിമെഡൽ. വനിതകളുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസ് ടീം ഇനത്തിലാണ് തിലോത്തമ സെൻ, വിദർശ വിനോദ്, ആഷി ചൌക്സി എന്നിവരടങ്ങിയ സംഘം വെള്ളിമെഡൽ നേടിയത്. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം. 2-ാം മത്സരം ഈ മാസം 30 ഗുവാഹത്തിയിലും അവസാന മത്സരം ഒക്ടോബർ 3 ഛത്തീസ്ഗഡിലുമാണ് നടക്കുന്നത്. കണ്ണൂരിൽ സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് കാലിക്കറ്റ് FC തിരുവനന്തപുരം കൊമ്പൻസ് FC യെ നേരിടും. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണിക്കാണ് മത്സരം. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി പ്രമുഖ മലയാളം തമിഴ് നടനും രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയനായ ഫിലിം ഫെസ്റ്റിവൽ ക്യൂറേറ്ററുമായ രവീന്ദ്രനെ സർക്കാർ നിയോഗിച്ചു. പ്രശസ്ത നടിയും സാംസ്കാരിക പ്രവർത്തകയുമായ പ്രിയങ്ക നായരാണ് അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ. കേരള സാഹിത്യ അക്കാദമി ചെയർമാനായി കൽപ്പറ്റ നാരായണനെയും സംഗീത നാടക അക്കാദമി ചെയർമാനായി

ജി വേണുഗോപാലിനെയും ലളിതകല അക്കാദമി ചെയർമാനായി പ്രൊഫസർ പ്രകാശ് മൂർത്തിയെയും നിയമിച്ചു. നടൻ പ്രേംകുമാർ, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനും എം രഞ്ജിത്ത് കേരള സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാനുമാകും. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയിൽ 24 ചിത്രങ്ങൾക്ക് കൂടി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അനുമതി നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതികൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം കൊല്ലത്തെത്തും. സഹകരണ മേഖലയിലെ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11-ന് ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. പ്രളയ ദുരിതബാധിതർക്കുള്ള ധനസഹായ വിതരണത്തിന്റെ പൂർണ്ണ ചുമതല താലൂക്ക് തലത്തിലേക്ക് വികേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവ്. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മറ്റന്നാൾ വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസ് കബഡിയിൽ സ്വർണം നേടി ഇന്ത്യൻ വനിതകൾ. ഷൂട്ടിംഗിൽ മലയാളി താരം വിദർശയ്ക്ക് ഇന്ന് വീണ്ടും വെള്ളിമെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പുണർദം പൂയം ആയില്യ മഹോത്സവം 2026 ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
1: ഒക്ടോബർ 4 പുണർദം നാളിൽ മുഴുക്കാപ്പ്, വൈകിട്ട് നൃത്തസന്ധ്യ, 5 പൂയം നാളിൽ ദീപാരാധന, 6 ആയില്യം നാളിൽ ഉച്ചയ്ക്ക് 3 മേപ്പള്ളിയിലത്ത് നാലുകെട്ടിലേക്ക് ശ്രീ നാഗരാജ സ്വാമിയുടെ എഴുന്നള്ളത്ത്.
0: ഏവർക്കും നാഗരാജ സന്നിധിയിലേക്ക് സ്വാഗതം.
2: ആകാശവാണി. പ്രായം കൂടുന്തോറും തലച്ചോറിനുണ്ടാകുന്ന വ്യതിയാനങ്ങളും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ് സംസാരിക്കുന്നു.
3: ഇപ്പോൾ നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് വളരെ അത്ഭുതകരമായ ഒരു കർമ്മമാണ് ചെയ്യുന്നത്. എന്റെ ശബ്ദത്തെ വൈദ്യുത തരംഗങ്ങളാക്കി മാറ്റി നിങ്ങൾക്കത് മനസ്സിലാക്കി തരുന്നത് ഒരു ഫോർമുല 1 കാർ റേസിംഗിനേക്കാൾ വേഗത്തിലാണ്. 20-30 വർഷം മുൻപുള്ള നിങ്ങളുടെ അതേ തലച്ചോറല്ല ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നത്. പണ്ടൊക്കെ കരുതിയിരുന്നത് കുട്ടിക്കാലത്ത് വളർച്ച പൂർത്തിയായാൽ പിന്നെ തലച്ചോറിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും പ്രായമാകുമ്പോൾ അത് നശിക്കുക മാത്രമേ ഉള്ളൂ എന്നുമാണ്. എന്നാൽ ആ ധാരണ തെറ്റാണെന്ന് ആധുനിക ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. പ്രായമാകുമ്പോൾ ശരീരത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പോലെ തലച്ചോറിനും ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഏകദേശം 40 വയസ്സിന് ശേഷം തലച്ചോറിന്റെ വലിപ്പത്തിൽ ചെറിയ കുറവ് വരാൻ തുടങ്ങും. പ്രത്യേകിച്ച് ഓർമ്മശക്തിയെയും കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള കഴിവിനെയും നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിലാണ് ഈ മാറ്റം വരുന്നത്. ഇത് കാരണം ചില കാര്യങ്ങൾ സംഭവിക്കാം. 1, വാക്കുകൾ കിട്ടാതെ വരാം. പരിചയക്കാരന്റെ മുഖം ഓർമ്മയുണ്ടാകാം, പക്ഷെ ആ പേര് പെട്ടെന്ന് നാവിലേക്ക് വരില്ല. 2, വേഗത കുറയാം. പുതിയൊരു ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിക്കാൻ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോഴോ അല്പം കൂടുതൽ സമയം വേണ്ടി വരുന്നു. 3, ശ്രദ്ധക്കുറവ്. ഒരുപാട് ബഹളമുള്ള ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഒരാൾ പറയുന്നത് കൃത്യമായി ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ട് തോന്നുക. നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പേടിക്കേണ്ടതില്ല. ഇത് സാധാരണ പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങളാണ്. പ്രായമാകുമ്പോൾ നമ്മുടെ മുടി നരയ്ക്കുകയും മുഖം ചുളിയുകയും ഒക്കെ ചെയ്യില്ലേ? അതുപോലെ തന്നെയാണ്, അല്ലാതെ മറവി രോഗമല്ല. വിവരങ്ങൾ തിരയാൻ തലച്ചോർ അല്പം കൂടുതൽ സമയമെടുക്കുന്നു, അത്രമാത്രം. എന്നാൽ എപ്പോഴാണ് ഈ മാറ്റങ്ങൾ സാധാരണ പരിധി വിട്ടൊരു രോഗമായി മാറുന്നത്? വാർദ്ധക്യത്തിൽ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു പ്രധാന അവസ്ഥയാണ് ഡിമെൻഷ്യ അഥവാ മേധാക്ഷയം. ഡിമെൻഷ്യ എന്നത് മറവിയുണ്ട് എന്ന ഒറ്റ രോഗമല്ല, മറിച്ച് തലച്ചോറിന്റെ തകരാറുകൾ കാരണം ഓർമ്മക്കുറവ്, സ്വഭാവ വ്യത്യാസം, വഴി തിരിച്ചറിയാനും ആശയവിനിമയം നടത്താനുമുള്ള ബുദ്ധിമുട്ടുകൾ എന്നിങ്ങനെ പലതരം ലക്ഷണങ്ങൾ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ ആകുന്ന അവസ്ഥയെ പൊതുവായി വിളിക്കുന്ന ഒരു പേരാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആൽഷ്

ആൽഷിമേഴ്സ് രോഗം. ആൽഷിമേഴ്സ് ബാധിച്ച ഒരു തലച്ചോറിൽ ചില അനാവശ്യ പ്രോട്ടീനുകൾ ബീറ്റ അമൈലോയിഡ്, ടാവു എന്നിവ അടിഞ്ഞുകൂടുകയും അത് തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് സാധാരണ പ്രായമാകുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ തലച്ചോറിനെ ചുരുക്കിക്കളയുന്നു. മറ്റൊരു പ്രധാന രോഗമാണ് പാർക്കിൻസൺസ് ഡിസീസ്. ആൽഷിമേഴ്സ് ഓർമ്മയെ ബാധിക്കുമ്പോൾ പാർക്കിൻസൺസ് ബാധിക്കുന്നത് ശരീരത്തിന്റെ ചലനങ്ങളെയാണ്. തലച്ചോറിലെ ഡോപമിൻ എന്ന രാസവസ്തുവിന്റെ കുറവ് കാരണം കാര്യങ്ങൾ പഴയതുപോലെ സ്പീഡിൽ ചെയ്യാൻ കഴിയാതെ വരിക, കൈവിറയ്ക്കുക, കൈയുടെ വഴക്കം കുറയുക, ശബ്ദം കുറഞ്ഞു വരിക, നടക്കാൻ ബുദ്ധിമുട്ട് വരിക എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഇനി സാധാരണ മറവിയും രോഗവും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളുടെ വീട്ടിൽ ഉള്ള പ്രായമായവർക്കുള്ളത് സാധാരണ മറവിയാണോ അതോ രോഗമാണോ അതെങ്ങനെ തിരിച്ചറിയാം? ഉദാഹരണത്തിന്, വല്ലപ്പോഴും താക്കോൽ എവിടെയെങ്കിലും വെച്ച് മറക്കുക, അത് സാധാരണമാണ്. പക്ഷെ താക്കോൽ ഫ്രിഡ്ജിനുള്ളിലോ ഷൂസിനുള്ളിലോ വെക്കുക, അത് അവിടെ വെച്ച കാര്യം പൂർണ്ണമായി മറന്നു പോവുകയാണെങ്കിൽ അത് നോർമലായി കാണരുത്. പാചകം ചെയ്യുമ്പോൾ വല്ലപ്പോഴും ഉപ്പിന്റെ അളവ് തെറ്റിപ്പോകാം, പക്ഷെ ഇത് സ്ഥിരമായാലോ? വർഷങ്ങളായി നന്നായി ഉണ്ടാക്കിയിരുന്ന കറികൾ ഉണ്ടാക്കുന്നത് തെറ്റുന്നതും ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യാൻ അടിക്കടി മറന്നു പോകുന്നതും ഒരു നല്ല ലക്ഷണമല്ല. സംസാരിക്കുമ്പോൾ കൃത്യമായ ഒരു വാക്ക് പെട്ടെന്ന് കിട്ടാതെ വരാം, അത് സാധാരണമാണ്. പക്ഷേ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തിനെ കുറിച്ചാണ് സംസാരിച്ചതെന്ന് തന്നെ മറന്നു പോവുകയും സംസാരം പൂർത്തിയാക്കാൻ കഴിയാതെ വരികയുമാണെങ്കിൽ അതൊരു രോഗലക്ഷണമാണ്. സ്ഥിരമായി പോകാത്ത ഒരു സ്ഥലത്തേക്കുള്ള വഴിയിൽ നമുക്ക് ചെറിയ സംശയം തോന്നാം, അത് സാധാരണമാണ്. പക്ഷേ എന്നും പോകുന്ന കടയിലേക്കോ വഴിയിലേക്കോ ഉള്ള ആ വഴി തെറ്റിപ്പോവുകയാണെങ്കിൽ അതൊരു രോഗലക്ഷണമാണ്. ഇത്തരം ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ മടിക്കരുത്. പലപ്പോഴും തൈറോയിഡ് പ്രശ്നങ്ങൾ, വൈറ്റമിൻ B12 കുറവ് എന്നിവ കാരണവും ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ കാണാം. പക്ഷേ അവ കൃത്യമായ ചികിത്സയിലൂടെ മാറ്റാൻ കഴിയുന്നവയാണ്. അതുപോലെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട രോഗമാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. ഇതിന്റെ ലക്ഷണങ്ങളാണ് B fast, B for balance, അതായത് നടക്കുമ്പോഴുള്ള ബാലൻസ് തെറ്റുക, E for eyes, അതായത് കാഴ്ചയ്ക്ക് പെട്ടെന്നുണ്ടാകുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ രണ്ടായി കാണുക അല്ലെങ്കിൽ പെട്ടെന്ന് കോങ്കണ്ണുണ്ടാകുക, F for face, അതായത് പെട്ടെന്ന് മുഖം കോണി പോവുക, A for arms, അതായത് ഒരു കൈക്ക് പെട്ടെന്ന് ബലക്കുറവ് അനുഭവപ്പെടുക, ആൻഡ് S for speech, സംസാരത്തിനുള്ള കുഴച്ചിൽ, വാക്കുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, വാക്ക് കുഴഞ്ഞു പോവുക, ഇതെല്ലാമാണ്. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും കണ്ടാൽ T for time, സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് സ്ട്രോക്ക് ചികിത്സിക്കാൻ സജ്ജമായ ആശുപത്രിയിൽ എത്തിക്കുക. ഇനി വാർദ്ധക്യത്തിൽ ഈ തലച്ചോറിന്റെ ആരോഗ്യം നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം? പ്രായം കൂടുന്നത് തടയാൻ നമുക്ക് കഴിയില്ല, എന്നാൽ തലച്ചോറിന്റെ ആരോഗ്യം മികച്ചതായി നിലനിർത്താൻ നമുക്ക് സാധിക്കും. ഇതിനായി ദിവസവും ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. 1, ശാരീരിക വ്യായാമം. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റ് എങ്കിലും നടക്കുകയോ മറ്റ് വ്യായാമങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുക. ഇത് തലച്ചോറിലെ രക്തയോട്ടം കൂട്ടുകയും പുതിയ കോശങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യും. നല്ല ഉറക്കം. രാത്രിയിൽ 7 മുതൽ 8 മണിക്കൂർ വരെ നന്നായി ഉറങ്ങുക. നമ്മൾ ഉറങ്ങുമ്പോഴാണ് തലച്ചോർ അതിൽ അടിഞ്ഞുകൂടുന്ന അനാവശ്യ മാലിന്യങ്ങളെയും പ്രോട്ടീനുകളെയും പുറന്തള്ളുന്നത്. ഉറക്കം കുറഞ്ഞാൽ ഈ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി മറവി രോഗത്തിന് കാരണമാകാം. 3, പുതിയ കാര്യങ്ങൾ പഠിക്കുക. എപ്പോഴും ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്യാതെ തലച്ചോറിന് പുതിയ വെല്ലുവിളികൾ നൽകുക. ഉദാഹരണത്തിന്, പുതിയൊരു ഭാഷ പഠിക്കുകയോ സംഗീതോപകരണം വായിക്കാൻ ശ്രമിക്കുകയോ പുതിയ പുസ്തകങ്ങൾ വായിക്കുകയോ ചെയ്യുക. ഇത് തലച്ചോറിലെ കോശങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തമാക്കും. 4, സാമൂഹിക ഇടപെടലുകൾ. ഒറ്റപ്പെട്ടിരിക്കാതെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും സംസാരിക്കുക. ക്ലബുകളിലോ കൂട്ടായ്മകളിലോ പങ്കാളികളാവുക. ഒറ്റപ്പെടൽ തലച്ചോറിന്റെ ആരോഗ്യത്തെ വളരെ മോശമായി ബാധിക്കും. വാർദ്ധക്യത്തിൽ തലച്ചോറിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും മറവിരോഗ സാധ്യത കുറയ്ക്കുന്നതിനും ഭക്ഷണ രീതിക്കും വലിയൊരു പങ്കുണ്ട്. ആധുനിക മെഡിക്കൽ സയൻസ് ശുപാർശ ചെയ്യുന്ന ഏറ്റവും മികച്ച ഒരു ഭക്ഷണ രീതിയാണ് മൈൻഡ് ഡയറ്റ്, അതായത് മെഡിറ്ററേനിയൻ ഡാഷ് ഇന്റർവെൻഷൻ ഫോർ ന്യൂറോ ഡീജനറേറ്റീവ് ഡിലേ. ഇത് ആൽഷിമേഴ്സ് രോഗം വരാനുള്ള സാധ്യതയെ 53% വരെ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഇതനുസരിച്ച് നമ്മൾ പ്രധാനമായും കഴിക്കേണ്ട ചില ഭക്ഷണങ്ങൾ. 1, ഇലക്കറികൾ. ആഴ്ചയിൽ 6 ദിവസമെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇവയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ, ഫോളേറ്റ്, ല്യൂട്ടീൻ എന്നിവ തലച്ചോറിന്റെ പ്രായമാകുന്ന പ്രക്രിയയെ പതുക്കെയാക്കുന്നു.
രണ്ടാമതായി ബെറി പഴങ്ങൾ, അതായത് ഞാവൽപ്പഴം, സ്ട്രോബെറി എന്നിവ തലച്ചോറിന്റെ ഓർമ്മശക്തി കൂട്ടാൻ നല്ലതാണ്. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇവ കഴിക്കാൻ ശ്രദ്ധിക്കുക.

0: മൂന്നാമത് നട്സ്, അണ്ടിപ്പരിപ്പ്, ബദാം, വാൽനട്ട്, ഇവയെല്ലാം തലച്ചോറിന് ആവശ്യമായ ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഉള്ളവയാണ്. മറ്റൊന്നാണ് ഒലീവ് ഓയിൽ. പാചകത്തിന് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിനൊപ്പം ഒലീവ് ഓയിൽ കൂടി ഉൾപ്പെടുത്താൻ കഴിയുമെങ്കിൽ നല്ലതാണ്. ഇത് തലച്ചോറിലെ വീക്കം കുറയ്ക്കാനായി സഹായിക്കും. പിന്നെ നെയ്യുള്ള മീനുകൾ, മത്തി, അയല, ചൂര, ഇവയൊക്കെ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും കഴിക്കുക. ഇവയിലെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് തലച്ചോറിലെ കോശങ്ങളുടെ സംരക്ഷണത്തിന് അത്യാവശ്യമാണ്. പിന്നെ തവിട് കളയാത്ത അരി, ഗോതമ്പ്, ഓട്സ്, പലതരത്തിലുള്ള പയറുകൾ എന്നിവ എല്ലാ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ധാരാളം വെള്ളം കുടിക്കുക, കാരണം വെള്ളം കുറയുമ്പോൾ അത് പെട്ടെന്ന് തളർച്ചയ്ക്കും ശ്രദ്ധക്കുറവിനും കാരണമാകും. മറ്റൊന്നാണ് ഗ്രീൻ ടീ. ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റ്സ് തലച്ചോറിലെ കോശങ്ങളെ സംരക്ഷിക്കുകയും ഉന്മേഷം നൽകുകയും ചെയ്യും. ഇനി എന്താണ് നമ്മൾ ഒഴിവാക്കേണ്ടത്? ഒന്ന്, റെഡ് മീറ്റ്, അതായത് ഈ മട്ടൺ, ബീഫ് തുടങ്ങിയ ചുവന്ന ഇറച്ചി, വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, അമിതമായി മധുരവും ഉപ്പുമടങ്ങിയ ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക. ഇവ തലച്ചോറിലെ രക്തക്കുഴലുകളെ ബാധിക്കുകയും ഓർമ്മശക്തി കുറയ്ക്കുകയും ചെയ്യും. പ്രകൃതിദത്തമായ പച്ചക്കറികളും പഴങ്ങളും അടങ്ങിയ കൊഴുപ്പ് കുറഞ്ഞ നാടൻ ഭക്ഷണ രീതി ശീലമാക്കുന്നത് വഴി നമുക്ക് പ്രായമാകുമ്പോഴും ഓർമ്മശക്തിയും തലച്ചോറിന്റെ ആരോഗ്യവും മികച്ച രീതിയിൽ നിലനിർത്താൻ സാധിക്കും.
1: പ്രായം കൂടുന്തോറും തലച്ചോറിനുണ്ടാകുന്ന വ്യതിയാനങ്ങളും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇപ്പോൾ സമയം ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 കഴിഞ്ഞ് 49:57. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
2: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. ഗ്രാമീണ മേഖലയിലുണ്ടായ അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ രാജ്യത്ത് നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള അന്തരം ഗണ്യമായി കുറഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിലെത്തും. സഹകരണ മേഖലയിലെ വനിതാ ശാക്തീകരണ പദ്ധതികൾ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യും. ഐക്യരാഷ്ട്രസഭയുടെ 81st പൊതുസഭാ സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. ഐക്യരാഷ്ട്രസഭയിൽ ആഗോള മഹാമാരി പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ച് ഇന്ത്യ. വനിതകളുടെ കബഡിയിൽ ഇറാനെ പരാജയപ്പെടുത്തി ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സ്വർണം. വാർത്തകൾ വിശദമായി. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. രാവിലെ 11 കൊല്ലം ജില്ലയിൽ മാതാ അമൃതാനന്ദമയി മഠത്തിലെ ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. വൈകുന്നേരം 4 തിരുവനന്തപുരത്തെ ബാലരാമപുരത്ത് SUT മെഡിക്കൽ കോളേജിലെ ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കഴിഞ്ഞ 12 രാജ്യത്ത് നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള അന്തരം വലിയ തോതിൽ കുറഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങളിൽ വലിയ പുരോഗതിയുണ്ടായെന്നും സ്ത്രീകൾ സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെട്ടെന്നും അദ്ദേഹം പറഞ്ഞു. സേവാ സങ്കൽപ് അഭിയാന്റെ ഭാഗമായി വാരാണസിയിൽ നിന്ന് വട്ട്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്രികരുമായി നടത്തിയ വെർച്വൽ ആശയവിനിമയത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. രാജ്യത്ത് നടപ്പാക്കിയ പുതിയ തൊഴിൽ നിയമങ്ങളാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ തൊഴിൽ മേഖലയെ ആധുനികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 4 തൊഴിൽ നിയമങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു.
3: നയേ ലേബർ കോഡ്സ് മേ 29 ലേബർ കാനൂനോ കോ 4 സരൽ ലേബർ കോഡ്സ് മേ ബദലാ ഗയാ. ഇസ്സേ ഹമാരെ ശ്രമിക് ഭായ് ബഹൻ ന്യൂനതം സാലറി, റോജ്ഗാർ കി സുരക്ഷ, സാമാജിക് സുരക്ഷ ഓർ സ്വാസ്ഥ്യ സുരക്ഷ ജസേ വിഷയോ പർ ഓർ സശക്ത ഹോംഗേ.
2: 29 കേന്ദ്ര നിയമങ്ങൾ 4 നിയമങ്ങളായി ക്രോഡീകരിച്ചാണ് പുതിയ ലേബർ കോഡ് സർക്കാർ നടപ്പാക്കിയത്. തൊഴിലാളികൾക്ക് മിനിമം വേതനം സമയബന്ധിതമായി ഉറപ്പാക്കുകയാണ് ഇതിലൂടെ.

0: ലക്ഷ്യമിടുന്നത്. അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ സമ്പൂർണ്ണ ശാക്തീകരണവും ഇതിലൂടെ ഉറപ്പാക്കുന്നു. തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷ, സുരക്ഷിതമായ തൊഴിലിടങ്ങൾ, ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുക എന്നിവയും പുതിയ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിലെത്തും. ഉച്ചയ്ക്ക് 2 മണിക്ക് കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ സഹകരണ മേഖലയിലെ വനിതാ ശാക്തീകരണ പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് അമൃതപുരിയിൽ നടക്കുന്ന അമൃതകീർത്തി പുരസ്കാര ചടങ്ങിലും പങ്കാളിയാകും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ 81-ാം പൊതുസഭാ സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. വിശ്വാസം വീണ്ടെടുക്കുക, മാറ്റങ്ങളെ കൈകാര്യം ചെയ്യുക, എല്ലാവർക്കും ഫലപ്രദമാകുന്ന ഐക്യരാഷ്ട്രസഭ എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ പൊതുസഭാ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. 193 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രത്തലവന്മാരും മുതിർന്ന പ്രതിനിധികളും പങ്കെടുക്കുന്ന സമ്മേളനം ആഗോള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനം, സമാധാനം, സമത്വം എന്നിവ ഉറപ്പാക്കുന്നതിനുമാണ് മുൻഗണന നൽകുന്നത്. ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ ഉന്നതതല യോഗത്തിൽ ആഗോള മഹാമാരി പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിജ്ഞാബദ്ധത കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ ആവർത്തിച്ചു. ഏതുതരം ആരോഗ്യ അടിയന്തരാവസ്ഥകളെയും നേരിടാൻ ലബോറട്ടറി ശൃംഖലകളും ചികിത്സാ സംവിധാനങ്ങളും മെച്ചപ്പെടുത്തിയ ഇന്ത്യയുടെ ഏകോപിത രീതിയെക്കുറിച്ച് അവർ വിശദീകരിച്ചു. കോവിഡ് കാലത്ത് 100 രാജ്യങ്ങൾക്ക് 30 കോടി വാക്സിൻ ഡോസുകളും 150 രാജ്യങ്ങൾക്ക് വൈദ്യസഹായവും നൽകിയതിലൂടെ ഒരു ഭൂമി ഒരു ആരോഗ്യമെന്ന തത്വം ഇന്ത്യ ഉയർത്തിപ്പിടിച്ചതായി സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. മുൻ പ്രധാനമന്ത്രി ഡോ മൻമോഹൻ സിംഗിന്റെ ജന്മദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ദീർഘകാലം പൊതുജീവിതത്തിൽ വ്യാപൃതനാവുകയും അർപ്പണബോധത്തോടെ രാജ്യത്തെ സേവിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് ഡോ സിംഗെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബംഗാൾ നവോത്ഥാനത്തിന്റെ പ്രയോക്താവായ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിന്റെ ജന്മവാർഷിക ദിനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരമർപ്പിച്ചു. വിദ്യാസാഗർ വിദ്യാഭ്യാസത്തെ സാമൂഹിക മാറ്റത്തിനുള്ള ശക്തമായ മാധ്യമമാക്കിയെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. വിധവാ വിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനുമായി ജീവിതം ഉഴിഞ്ഞുവച്ച വിദ്യാസാഗറിന്റെ ആശയങ്ങൾ ഇന്നും സമൂഹത്തിന് പ്രചോദനമാണെന്ന് കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സ്വർണം. വനിതകളുടെ കബഡിയിൽ ഇറാനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ സംഘം സുവർണ നേട്ടം കൈവരിച്ചത്. പുരുഷന്മാരുടെ കബഡി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഉച്ചയ്ക്ക് ഇറാനുമായി ഏറ്റുമുട്ടും. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ 3-ാമത്തെ സ്വർണമാണിത്. മലയാളി താരം വിദർശ വിനോദിന് വീണ്ടും മെഡൽ. വനിതകളുടെ 50 മീറ്റർ റൈഫിൾസ് 3 പൊസിഷൻസ് ടീമിനത്തിൽ തിലോത്തമ സെൻ, വിദർശ വിനോദ്, ആഷി ചൌക്സി എന്നിവരടങ്ങിയ സംഘമാണ് വെള്ളി നേടിയത്. 3 സ്വർണവും 11 വെള്ളിയും 13 വെങ്കലവും ഉൾപ്പെടെ 27 മെഡലുകളാണ് നിലവിൽ ഇന്ത്യ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഫിഡെ ചെസ് ഒളിമ്പ്യാഡിന്റെ 9-ാം റൌണ്ടിൽ ഇന്ത്യയ്ക്ക് മികച്ച മുന്നേറ്റം. പുരുഷ വിഭാഗത്തിൽ ലോക ചാമ്പ്യൻ ഡി ഗുഗേഷിന്റെ നിർണായക വിജയത്തോടെ ജർമ്മനിയെ തോൽപ്പിച്ച ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 2-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. വനിതാ വിഭാഗത്തിൽ ഉസ്ബെക്കിസ്ഥാനെ 3-1 തോൽപ്പിച്ച് ഇന്ത്യ 2-ാം സ്ഥാനം പങ്കിട്ടു. 9 റൌണ്ടുകളിൽ നിന്ന് 15 പോയിന്റോടെ ഖസാക്കിസ്ഥാൻ, മംഗോളിയ എന്നീ ടീമുകൾക്കൊപ്പമാണ് ഇന്ത്യൻ വനിതകൾ 2-ാം സ്ഥാനം പങ്കിടുന്നത്. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ 81-ാം പൊതുസഭാ സമ്മേളനത്തിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യ, ഇറാൻ വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. വിശദാംശങ്ങളിലേക്ക്.
2: റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി ഉഭയകക്ഷി വിഷയങ്ങളും ബ്രിക്സ് കൂട്ടായ്മയിലെ സഹകരണവും ശ്രീ എസ് ജയശങ്കർ ചർച്ച ചെയ്തു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഗൾഫ് മേഖലയിലെ നിലവിലെ സംഘർഷാവസ്ഥ വിഷയമായി. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഇറാൻ ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ സഹകരണവും യോഗം വിലയിരുത്തി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും പങ്കെടുത്ത ബ്രിക്സ് നേതാക്കളുടെ ഉച്ചകോടിക്ക് ഇന്ത്യ ഈ മാസത്തിന്റെ തുടക്കത്തിൽ ആതിഥേയത്വം വഹിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11-ന്. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലയിലും AER ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ തന്നെ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാം. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പുലർച്ചെ 2:30 വരെ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മേഖലകളിൽ മത്സ്യബന്ധം

0: പ്രതിരോധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. 18-ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. മേളയുടെ 2-ാം ദിനമായ ഇന്ന് മത്സരചിത്രങ്ങൾ ഉൾപ്പെടെ 59 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. അതിനിടെ മേളയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും പ്രദർശനാനുമതി നിഷേധിക്കപ്പെട്ട 31 ചിത്രങ്ങളിൽ 24 ചിത്രങ്ങൾക്കു കൂടി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അനുമതി നൽകി. ക്വാഡ് അറ്റ് സി ഷിപ്പ് ഒബ്സർവർ മിഷൻ ആരംഭിച്ചതിനെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. കഴിഞ്ഞ മെയ്യിൽ ന്യൂഡൽഹിയിൽ നടന്ന 11-ാമത് ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായത്. സ്വതന്ത്രവും സുതാര്യവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്കായുള്ള ക്വാഡിന്റെ കൂട്ടായ പ്രതിബദ്ധതയെ ദൌത്യം പ്രതിഫലിപ്പിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. അമേരിക്കയിൽ H1B വിസ നിരക്കുകൾ വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തെ എതിർത്ത് 22 അറ്റോർണി ജനറൽമാരുടെ കൂട്ടായ്മ. നിരക്കുകളിൽ 100,000 ഡോളറിലധികം ഫീസ് ചുമത്താനുള്ള സർക്കാരിന്റെ നിർദ്ദേശത്തോട് അറ്റോർണി ജനറൽമാർ വിയോജിപ്പ് രേഖപ്പെടുത്തി. പുതിയ ഭേദഗതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കാലിഫോർണിയ, മസാച്യൂസെറ്റ്സ്, വെർജീനിയ തുടങ്ങിയ 22 സംസ്ഥാനങ്ങളിലെ അറ്റോർണി ജനറൽമാർ ഒപ്പിട്ട കത്ത് സർക്കാരിന് സമർപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. ഗ്രാമീണ മേഖലയിലുണ്ടായ അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ രാജ്യത്ത് നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള അന്തരം ഗണ്യമായി കുറഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിലെത്തും. സഹകരണ മേഖലയിലെ വനിതാ ശാക്തീകരണ പദ്ധതികൾ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യും. ഐക്യരാഷ്ട്രസഭയുടെ 81-ാം പൊതുസഭാ സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. ഐക്യരാഷ്ട്രസഭയിൽ ആഗോള മഹാമാരി പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ച് ഇന്ത്യ. വനിതകളുടെ കബഡിയിൽ ഇറാനെ പരാജയപ്പെടുത്തി ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 മണി കഴിഞ്ഞ് 7 സെക്കൻഡ്. ഫോൺ ഔട്ട് ഗാനോത്സവം. അവതരണം ലൗലി.

0: ഹലോ, ഇത് ഹരിയുടെ അമ്മയല്ലേ?
1: അതെ.
0: ആ, അപ്പൊ ഞാൻ വിളിക്കുന്നത് കൊച്ചി FM-ൽ നിന്നാണമ്മ. ഹരി വേലായുധൻ എല്ലാവരും ഒരു കത്ത് എഴുതി ഞങ്ങളുടെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക്. റേഡിയോയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ് അമ്മയെ വിളിച്ചൊരു ഗാനം കേൾപ്പിക്കണമെന്നാ പറഞ്ഞത്.
1: എനിക്ക് മനസ്സിലായില്ലായിരുന്നു.
0: ആ, അപ്പോ അമ്മ എപ്പോഴും റേഡിയോ കേൾക്കോ?
1: ഞാൻ റേഡിയോ 15 വയസ്സായപ്പോഴത്തേക്കും കേൾക്കണയാ.
0: ആണോ?
1: 15 വയസ്സായപ്പോഴത്തേക്കും കേൾക്കണയാണിപ്പോ എനിക്ക് വയസ്സ് 76 ആയി.
0: അത് കൊള്ളാം.
1: ഇപ്പോഴും ഞാൻ റേഡിയോയിലെ പരിപാടി പാടുന്നോണിക്ക് തീർന്നതിന് ശേഷം കേൾക്കോളൂ.
0: അമ്മയുടെ പേരെന്താണ്?
1: എന്റെ പേര് ലക്ഷ്മിക്കുട്ടി.
0: ആ, ലക്ഷ്മിക്കുട്ടി വേലായുധൻ.
1: അത് തന്നെ. എനിക്ക് 3 മക്കളാണ്. അതിലെ മൂത്താണ് ഹരി.
0: ഓ ശരി. ആ ഹാ,
1: ഹരി എനിക്ക് എടുത്തുകൂട്ടേ അല്ലേ?
0: അതെ അതെ, ഹരി സ്ഥിരമായിട്ട് എഴുതുന്ന ഒരാളല്ലേ?
1: അതെ അതെ, ഹരി സ്ഥിരമായിട്ട് എഴുതുന്നില്ല. അപ്പൊ ഞാൻ പലപ്പോഴും പറഞ്ഞായിരുന്നു എടാ ആ കൊച്ചി എഫ്എമ്മിലേക്ക് എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞ എഴുതിടാ, എനിക്ക് ഭയങ്കര ആഗ്രഹം. ഞാൻ പറഞ്ഞായിരുന്നു.
0: അപ്പൊ അത് മകൻ സാധിച്ചു തന്നിരിക്കുന്നു.
1: ആ, കാല് പോകില്ലാണ്ടിരിക്കായിരുന്നു. ഇപ്പൊ ചവിട്ടി ചേർന്നോണ്ടി വണ്ടിയിൽ നിന്ന് വീണായിരുന്നേ.
0: ആണോ?
1: ഹരി മുട്ടുകൂട്ടി. അപ്പൊ ഒരു 1.5 മാസമായി തോലാണ്ടി അങ്ങനെ കാലം കൊണ്ട് ശരിക്കും നടക്കാൻ വെള്ളണ്ടായിരിക്കും. ഇപ്പൊ പയ്യെ പയ്യെ നടന്നു തുടങ്ങി. ഇന്നലെ ഇവിടെ
0: വന്നിട്ടുണ്ടായിരുന്നു.
1: അപ്പൊ അജയ ഭാര്യയൊന്നും എന്നോട് പറഞ്ഞില്ല, മറന്നുപോയി കാണും.
0: ആയിരിക്കും.
1: എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റേഡിയോ പരിപാടി.
0: അമ്മ എപ്പോഴും കേൾക്കുന്ന ഒരാളാണ്.
1: ഇപ്പോഴും ഞാൻ രാവിലെ തന്നെ കൃത്യ സമയത്ത് ഓൺ ചെയ്യുന്നു. ഞാൻ തുറക്കുമ്പോഴത്തായിരിക്കും റേഡിയോ.
0: ഓക്കേ അമ്മ. അപ്പൊ അമ്മക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പറഞ്ഞേ.
1: എനിക്ക് ഇഷ്ടമുള്ള പാട്ട് പെട്ടെന്നായതുകൊണ്ട് എനിക്ക് പാട്ടൊക്കെ അറിയാം. പെട്ടെന്നായതുകൊണ്ട് ഇപ്പൊ എത്തുമ്പോഴും കിട്ടില്ല. ഇപ്പൊ പേടർച്ച പെട്ടെന്നല്ലേ വിളിച്ചത്. ഇഷ്ടമുള്ള പാട്ട് വെച്ചേരാ.
0: ഓക്കെ, പഴയ പാട്ട് മതിയോ?
1: ആ, പഴയതാ ഇഷ്ടം. ഇന്നലെയൊക്കെ ഞാൻ ചൊവ്വാഴ്ച ദിവസം 1 മണിക്കൂറുള്ളതൊക്കെ തീർന്നതിന് ശേഷം കിടക്കോളൂ.
0: ഏതാ, സ്മൃതിരാഗോ?
1: ആ അതെ അതെ, അതെല്ലാം ചൊവ്വാഴ്ചയും കഥാപ്രസംഗം ആ പാട്ടുകളും പിന്നെ അത് വേറെ ഞായറാഴ്ച ഒരു ദിവസം ഉള്ള അതെല്ലാം ഞാൻ കേൾക്കും. പേരെന്നാ പേര്?
0: ലൗലി.
1: ആ, ലവ്ലിയാണോ? പരിപാടികളെല്ലാം എല്ലാവരുടെയും കേൾക്കും. എല്ലാരും നേരി കണ്ടിട്ടില്ല എന്നാ പറഞ്ഞു, നേരി കാണാൻ പറ്റും.

0: അറിയാം അല്ലേ
1: എല്ലാവരുടെയും, പക്ഷേ എനിക്കറിയാം റിട്ടയറായി പോയവര് എല്ലാവരുടെയും കാര്യങ്ങൾ അറിയാം. എനിക്ക് റേഡിയോ പരിപാടി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ സമയം കഴിക്കുന്നത്. പാട്ട് വെച്ചാൽ ഞാൻ പെട്ടെന്ന് നോക്കിട്ട് എനിക്ക്
0: ഞാൻ നല്ലൊരു പാട്ട് വെച്ചുതരാം.
1: പഴയ പാട്ട് വെച്ചാൽ മതി, പഴയ
0: പഴയത് വെച്ചുതരാട്ടോ.
1: എനിക്ക് മൂന്ന് അമ്മക്കളാണ്, മൂത്തത് ഹരി, അവക്ക് അവനൊരു മോളേ ഉള്ളു കൃഷ്ണപ്രിയ, രണ്ടാമത്തെ മോനെ ഒരാണും ഒരു പെണ്ണും, ഇളയ മോന് രണ്ട് ആമ്പിള്ളേര് അരുൺ വരുൺ, ഇതിന് ഓട്ടോഷം ഓടിക്കല ഇളയ മോന്,
0: ശരി.
1: രണ്ടാമത്തെ അമ്മന് തയ്യല.
0: എല്ലാവരും അടുത്തുണ്ടോ?
1: വിളിച്ച 5 മിനിറ്റിനകം വരാൻ പാകത്തിനാ മൂന്ന് പേരും താമസിക്കുന്നത്.
0: ശരി,
1: മൂന്ന് പേർക്ക് മൂന്ന് വീടായി, മൂന്ന് പേരും മൂന്ന് കുടുംബമായിട്ടൊക്കെ താമസിക്കുന്നു, കുഴപ്പമൊന്നുമില്ലായേ.
0: അപ്പൊ എല്ലാരും അങ്ങനെ നന്നായിരിക്കട്ടെ. അമ്മയ്ക്ക് ഞാൻ പാട്ട് വെച്ചുതരാട്ടോ.
1: ഓ, എന്റെ ആഗ്രഹം തീർന്നു, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വിളിക്കണം പറയണന്നുള്ളത്.
0: അപ്പൊ ആഗ്രഹം എന്തായാലും ഹരി സാധിച്ചു. അപ്പൊ എന്തായാലും സന്തോഷം അമ്മ.
1: സന്തോഷം എനിക്ക് വിളിച്ച് ഭയങ്കര സന്തോഷം.
0: ശരി അച്ചോട്ടെ എന്നാ.
1: ശരി എന്നാ.
0: ശരി എന്നാ. ഓക്കെ ബൈ
1: ബൈ.
2: ഭജ

0: ഹലോ
1: ഹലോ, ഇത് അബ്ദുൾ റഹ്മാൻ അല്ലേ?
0: അതെ സാർ, അതെ അതെ അതെ.
1: നമസ്കാരം, ഞാൻ കൊച്ചി ആകാശവാണിയിൽ നിന്നാണ് വിളിക്കുന്നത്.
0: നമസ്കാരം, എവിടുന്നാണ്?
1: കൊച്ചി ആകാശവാണി.
0: ആ, നമ്മള് പിന്നെ ഫോൺ ഔട്ട്
1: എന്തൊക്കെയുണ്ട് വിശേഷം?
0: നന്ദി സാറ്, നന്ദി സാറ്. പിന്നെ ഞാൻ കൊറേ ആയി ഒന്ന് വിളിക്കണം പറഞ്ഞ് ഞാൻ ഒരു കാർഡ് വാങ്ങി എഴുതി വിട്ടതാണ്.
1: അവിടെ എന്തുണ്ട് വിശേഷം പുതുക്കോട്?
0: നല്ല വിശേഷം, ഇങ്ങനെ പോണോ? എന്റെ വിശേഷം പറയാണെ, ഞാന് സർക്കാർ ജീവനക്കാരനായിരുന്നു, ഗവൺമെന്റ് ഹൈസ്കൂളില് പണി. അപ്പൊ റിട്ടയർഡ് ആയിട്ട് ഇരിക്കുകയാണ്. മാത്രമല്ല, എന്റെ ഭാര്യ മരിച്ചുപോയി സാറേ. ആർക്കായാലും ഭാര്യ ഇല്ലാതായാലേ അവര് കാര്യം പോക്ക സാറേ.
1: ലത്രിക്ക മിസ് ചെയ്യുന്നുണ്ടല്ലേ വൈഫിന്? ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? അത് പറഞ്ഞു.
0: പാട്ട്, നിന്നെ പുണരാൻ നീട്ടിയ കൈകളിൽ വേദനയോ വേദനയോ. ആ പാട്ടാ പോകുന്നത്.
1: ആ, സരസ്വതി യാമത്തിലെ പാട്ടല്ലേ? അത് ഞാൻ വെച്ചുതരാട്ടോ.
0: നന്ദി.
1: ഓക്കെ, ബൈ
0: ബൈ.

0: ഹലോ, ഷംസുദ്ദീൻ ആണോ?
1: അതെ അതെ അതെ.
0: എന്തുണ്ട് വിശേഷം?
1: നല്ല വിശേഷം മാഡം. ഇവിടുത്തെ വിശേഷം തിരക്കല്ല, ഇന്നിപ്പോ മഴക്കാലങ്ങൾക്ക് ഉണ്ടായിരുന്നു, മഴ പെയ്തിട്ടുണ്ട് കേട്ടാ.
0: ആണോ? രാത്രി പെയ്തില്ലേ?
1: ഇന്നലെ രാത്രി ചെറുതായിട്ടൊന്ന് പെയ്തു.
0: അപ്പോൾ നമ്മുടെ കരൂപ്പടന്നക്കാരൊക്കെ സുഖമായിട്ടിരിക്കണോ?
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: ഓക്കെ.
1: കരൂപ്പടന്ന ഈ സാറൊക്കെ അറിയോ മാഡം? വന്നിട്ടുണ്ട?
0: ഇല്ല.
1: നമ്മള് ഒരുപാട് പ്രാവശ്യം കൊച്ചിയപ്പം കൊച്ചിയൻ ട്രൈം പോലൊക്കെ സ്ഥിരം ആയിട്ടൊക്കെ ഉണ്ട്.
0: അപ്പോൾ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു അവിടെ അല്ലേ?
1: എല്ലാരും സുഖമായിരിക്കുന്നു.
0: ഈ മയിലാടും കുന്നിലെ പാട്ടല്ലേ ചോദിച്ചത്? സന്ധ്യമയങ്ങുന്നേരം
1: ഉള്ള പാട്ട്, അത് നല്ല രസമുള്ള പാട്ട് കേൾക്കാൻ. രണ്ടുപേരും പാടാം ശ്രോതാക്കൾക്ക്.
0: ആ പിന്നെന്താ പാടു പാടു.

0: നേരം
1: ആ നന്നായി പാടിട്ടോ, നല്ലൊരു പാട്ടുമാണ് അതല്ലേ?
0: ആ നല്ല രസമാണ്, നല്ല വായിച്ച് കേൾക്കാൻ പറ്റിയ പാട്ട്.
1: ഇത് കണ്ട സിനിമയായിരുന്നോ?
0: ആ ഈ പടം കണ്ടുണ്ട്, ഞാനൊരു ആലത്തൂര് ഒരു സിനിമ വെച്ച് കണ്ടത്, പാലക്കാട്, പാലക്കാട് ആലത്തൂർ എന്ന് പറയും.
1: ആ ശരി.
0: ഇപ്പൊ ആ തിയേറ്ററിലൊക്കെ അവിടെ നിന്ന് പൊളിച്ചു പോയി, അതിന് കുറച്ച് ഹോസ്പിറ്റലാണല്ലോ.
1: ആ ശരി.
0: അവിടെ റിലീസായ പടങ്ങളൊക്കെ ഓടി വന്നിട്ട് അവിടെ ഒരു മാസം രണ്ടു മാസം കഴിയുമ്പോൾ അവിടെ ആ പടം ഓടി.
1: ആ ശരി.
0: നല്ല രസമാണ്.
1: കടയൊക്കെ എങ്ങനെ പോണു?
0: കട എങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞാൽ ദൈവാധീനം കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, കട ബാധ്യതയില്ല, അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്.
1: അതെ അതെ, അതൊരു നല്ല കാര്യമില്ലേ.
0: കട ബാധ്യതയില്ല, ഇവിടെ ഇന്ന് റേഡിയോ കേൾക്കാം, പാട്ട് കേൾക്കാം, പാട്ട് പാടുക, വാട്സപ്പ് ഗ്രൂപ്പ് പേർക്ക് വേണ്ടി പാടാ, ഒരു നേരം പോക്ക്.
1: ശരി.
0: പിന്നെ ഇടയ്ക്ക് ഗാനമേളക്കുണ്ടാവും, ഗാനമേളക്കൊക്കെ പോകാറുണ്ട്.
1: ആ ശരി. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
0: ഓക്കെ,
1: അപ്പൊ വെക്കട്ടെ ഞാനെന്നാ?
0: അങ്ങനെ വെച്ചോ.
1: ഓക്കെ ശരി കേട്ടോ.

0: നെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഹലോ, ഇത് മനു ആണോ? മനു, ഞാൻ വിളിക്കുന്നത് കൊച്ചി ആകാശവാണിയിൽ നിന്നാണ് കേട്ടോ. മനുവിന്റെ വിവാഹം കഴിഞ്ഞ മാസായിരുന്നു അല്ലേ, 24-ാം തീയതി. അപ്പൊ വിളിക്കണം എന്ന് പറഞ്ഞ്, ആശംസ അറിയിക്കണം എന്ന് പറഞ്ഞ് പൗലോസ് ബാബു എഴുതിയിരുന്നു. മാനുവലിന്റെ മകൻ മനുവിന്റെ വിവാഹം 24-ാം തീയതിയാണ് എന്നൊക്കെ പറഞ്ഞ്. മനു എന്താ ചെയ്യുന്നത്? ശരി. ഇപ്പൊ തിരക്കിലാണോ? എവിടെയാ? പുറത്താണോ?
3: ഞാനിപ്പോ സൈറ്റിലാണ്, വർക്ക് സൈറ്റിലാണ്.
2: ഓ ശരി. ഓക്കെ. വൈഫിന്റെ പേരെന്താ?
3: ജെസ്സി.
2: ജെസ്സി, ജെസ്സി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
3: വർക്ക് ചെയ്യുന്നു.
2: എവിടെയാ?
3: അവള് ഇവിടെ കളമശ്ശേരിയിലെ ഒരു കസ്റ്റം കെയർ ഓഫീസില്.
2: ശരി. അപ്പൊ നിങ്ങൾക്ക് വിവാഹത്തിന്റെ ആശംസ കൊടുക്കണം, ഓണത്തിന്റെ ആശംസ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാ എഴുതിയിരിക്കുന്നേ. പിന്നെ ഇഷ്ടപ്പെട്ട ഒരു ഗാനം വെച്ചു കൊടുക്കണം
3: പറഞ്ഞല്ലേ.
2: ഈ അങ്കിള് പൗലോസ് എന്താ ചെയ്യുന്നേ?
3: അങ്കിള് ഇപ്പൊ റിട്ടയർഡ് ആയിക്കാണ്.
2: എവിടുന്നാ?
3: എന്തിന്റെ വർക്കാണ് എനിക്കറിയാൻ പറ്റില്ല. അപ്പച്ചന്റെ കൂട്ടുകാരാണ്.
2: ഓ ശരി. ഓക്കെ. അപ്പൊ നിങ്ങൾ സുഖായിട്ടിരിക്കുന്നല്ലോ?
3: സുഖായിട്ടിരിക്കുന്നു.
2: എവിടെയാ മനു, എവിടെയാ താമസിക്കുന്നേ?
3: ഞാൻ വരാപ്പുഴ.
2: വരാപ്പുഴ
3: പുത്തൻപള്ളി.
2: ശരി, അവിടെ അടുത്താണല്ലോ. ഓക്കെ. അപ്പം ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയോ, അത് വെച്ചു
3: തരാം. ഓക്കെ,
2: അത് വെച്ചു തരാം. അപ്പൊ എന്തായാലും ജെസ്സിയോട് ആശംസകൾ പറയൂ, പാട്ട് ഞാൻ വെച്ചു തരാം കേട്ടോ. ഓക്കെ, ബൈ, ഓൾ ദി ബെസ്റ്റ്. ശരി എന്നാ.

0: ഹലോ.
1: ഹലോ, ആ ഷേർലി റോസ് ആണോ?
0: ആ അതെ.
1: അപ്പോൾ ഞാൻ വിളിക്കുന്നത് കൊച്ചി ആകാശവാണിയിൽ നിന്നാണ്. ഞങ്ങളുടെ ഫോൺ ഔട്ട് കാനൽ സോത്തി നിന്നാണ് കേട്ടോ. ആ അപ്പോൾ ഈ കത്ത് അയച്ചതാരാ?
0: എന്റെ ഭർത്താവ് അരിക്കോള്.
1: എന്താണ് അദ്ദേഹത്തിന്റെ പേര്? പേര് ഇതിൽ വെച്ചിട്ടില്ല.
0: അമ്പി അമ്പി അമ്പി.
1: ഓക്കെ, അപ്പൊ എഴുതിയിരിക്കുന്നത് എന്താ അറിയോ? ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഈ വരുന്ന സെപ്റ്റംബർ 28 40 വർഷം പൂർത്തിയാകുന്നു. ആ അതുകൊണ്ട് എന്റെ ഭാര്യയ്ക്ക് ഒരു പാട്ട് വെച്ചു കൊടുക്കണം എന്നാ പറഞ്ഞിരിക്കുന്നെ. ആ അദ്ദേഹം എന്താ ചെയ്യുന്നേ ചേട്ടൻ?
0: പുള്ളി എന്റെ മരപ്പണിയാണ്.
1: ആ ശരി, അവിടെ അതാണോ ആ തട്ടുമുട്ടും കേൾക്കണേ? അപ്പോ എന്തൊക്കെയാ അവിടുത്തെ വിശേഷം?
0: ആ ഇവിടെ പെട്ടെന്നായപ്പോണ്ടേ.
1: ഈ 40 വർഷം പൂർത്തിയാവുന്നു എന്ന് പറഞ്ഞു ഇല്ലേ?
0: 40 വർഷം.
1: അപ്പോ
0: ഈ മാസം എന്റെ ബർത്ത്ഡേ ആയിരുന്നു.
1: അപ്പൊ ബർത്ത്ഡേ കഴിഞ്ഞു പോയോ?
0: ബർത്ത്ഡേ 4ാം തീയതി.
1: ആ ശരി, ഓക്കെ. അപ്പൊ വൈകി പോയെങ്കിലും ഒരു ഹാപ്പി ബർത്ത്ഡേ, പിന്നെ ഒരു ഹാപ്പി ആനിവേഴ്സറി അല്ലേ? അത് 28ാം തീയതി അല്ലേ? അപ്പോ 40 വർഷം പൂർത്തിയാവും അല്ലേ? തിരിഞ്ഞു നോക്കിയപ്പോ എന്താ തോന്നുന്നേ? 40 വർഷം ഓടിപ്പോയി അല്ലേ?
0: 40 വർഷം ഓടിപ്പോയി പെട്ടെന്ന്.
1: ഈ 40 വർഷം മുൻപത്തെ കല്യാണം അതെങ്ങനെയായിരുന്നു?
0: എന്റെ വീട് വല്ലാറുവാടാണ്. ഇവിടത്തെ ഒരു പെങ്ങൾ വഴിയാണ് ഈ കല്യാണം ഉണ്ടാക്കിയത്.
1: കെട്ടുപള്ളിയിലൊക്കെ ആയിരുന്നല്ലോ അല്ലേ?
0: വല്ലാറുവാടത്ത്.
1: എങ്ങനെയായിരുന്നു അന്നത്തെ വീടുകളിലൊക്കെ പോയി നമ്മൾ വിളിക്കും അങ്ങനെയൊക്കെ അല്ലേ?
0: വീടുകളിലൊക്കെ പോയി വിളിക്കും.
1: ഭക്ഷണം എങ്ങനെയായിരുന്നു? ഉച്ചക്കത്തെ ഭക്ഷണം എങ്ങനെയായിരുന്നു?
0: ഭക്ഷണം ഞങ്ങളുടെ വീട്ടില് 40 വർഷം മുമ്പാണെങ്കിലും ഞങ്ങളുടെ കല്യാണത്തിന് ബിരിയാണി ആയിരുന്നു എന്റെ വല്ലാറുവാടത്ത്. അന്ന് ബിരിയാണി വെച്ച്, അന്ന് ബിരിയാണി വെച്ചിട്ട് ഇലയിലും കൂടി വിളമ്പി.
1: ആ ശരി. ഓക്കെ,
0: അങ്ങനെയായിരുന്നു അത്രയും വർഷങ്ങൾക്ക്.
1: അതാണ്, എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും, ഇത്ര കൊല്ലം മുമ്പല്ലേ. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്, അത് എങ്ങനെയായിരിക്കും എന്ന്.
0: എനിക്ക് ഇങ്ങനെ അപ്പച്ചനില്ലായിരുന്നു, അപ്പൊ അമ്മിച്ചിറാങ്ങളെയൊക്കെയാണ് അങ്ങനെയൊക്കെ ചെയ്തത്.
1: ശരി. എത്ര മക്കളുണ്ട്?
0: മക്കള് 2 പേര്.
1: അവരെന്താ ചെയ്യുന്ന?
0: അവര് ഒരാള് അലൂമിനിയം ഫാബ്രിക്കേഷന്റെ വർക്ക് ചെയ്യും, മൊസ്കിറ്റോ നെറ്റിന്റെ മോൻ. അതിന് അവര് കല്യാണം കഴിച്ച് 10 വർഷമായി മോൻ. കല്യാണം കഴിച്ച് 2 പിള്ളേരുണ്ട്, 8 വയസ്സാവും മോന്, 2.5 വയസ്സ് കഴിഞ്ഞ് 2 പിള്ളേര്.
1: ശരി.
0: പിന്നെ മോളെ കെട്ടിച്ച്, മോൾക്ക് 12 വയസ്സായി വെച്ചുണ്ട്, 7.5 വയസ്സായതുണ്ട്. അങ്ങനെയൊക്കെ പോണു.
1: ശരി, ഓക്കെ. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞോ, അത് വെച്ചുതരാം. അപ്പൊ ഇതില് അദ്ദേഹം ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ, ഞാൻ പറയട്ടെ. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നമുക്ക് ആ സരയൂ തീരത്ത് കാണാം എന്നാണ്. അപ്പൊ ആ പാട്ട് വെച്ചിരാ ഞാൻ കേട്ടോ. അപ്പോ അദ്ദേഹത്തോട് അന്വേഷണം പറയണം, ആശംസകൾ പറയണം കേട്ടോ. അപ്പൊ എന്തായാലും ആഘോഷങ്ങളൊക്കെ ഉണ്ടോ, എങ്ങനെയാണ്?
0: അവര്
1: പ്ലാൻ ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ എന്തായാലും സന്തോഷായിട്ടിരിക്ക, സുഖായിട്ടിരിക്ക. ഓക്കെ, അദ്ദേഹത്തോടും പറയൂ. അപ്പൊ വെച്ചോട്ടെ എന്നാ. ഓക്കെ ഓക്കെ, ബൈ.

0: ഹലോ.
1: ഹലോ,
0: ആ
1: രാജു ചേട്ടനല്ലേ?
0: അതെ അതെ
1: ആ, ഞാൻ വിളിക്കുന്നത് കൊച്ചി ആകാശവാണിയിൽ നിന്നാണ്. ഫോൺ ഔട്ട്
0: ആ
1: ഗാനോത്സവത്തിൽ നിന്ന് ലൗലിയാണ് കേട്ടോ.
0: ആ ശരിയാണ്.
1: അപ്പോ ചേട്ടന്റെ വിവാഹ വാർഷികം സെപ്റ്റംബർ 12 പറഞ്ഞൊരു കത്ത് എഴുതിയില്ലേ? അതാ ഞാൻ വിളിക്കുന്നത് കേട്ടോ.
0: 12-ാം തീയതിയാണ്.
1: അപ്പൊ സെപ്റ്റംബർ 12
0: ഓക്കെ
1: കഴിഞ്ഞു പോയെങ്കിലും ചേട്ടന് ആശംസകൾ, ഹാപ്പി ആനിവേഴ്സറി.
0: ഓക്കെ.
1: ഇപ്പൊ എവിടെയാണ്? ജോലി സ്ഥലത്താണോ അതോ വീട്ടിലാണോ?
0: ജോലി കഴിഞ്ഞ്
1: കഴിഞ്ഞോ? വീട്ടിലേക്ക് പോവാണോ? അപ്പോ ഗാർഡനിങ് ഒക്കെ എങ്ങനെ പോണു?
0: നന്നായിട്ട് പോണ്. പിന്നെ ഈ എത്തുള്ള ഓണത്തിന് നല്ല പരിപാടിയാണ്. എല്ലാം കിട്ടും, അടിപൊളിയായിരുന്നു.
1: ആണല്ലേ, താങ്ക് യു താങ്ക് യു.
0: എഴുതിരാത് മാത്രമല്ല എല്ലാം.
1: ആ ഓക്കെ. അപ്പൊ ഇപ്പൊ എവിടെയാണ് ജോലി എടുക്കുന്നത്?
0: ഞാൻ കൊല്ലം കൂടി കൊടുത്താ
1: ആ ഗാർഡൻ ശരിയാക്കുന്ന. ആ ശരി. ആ ആ മെയിൻ ആയിട്ടും എന്താണ് ചെയ്യുന്നത്? ഇങ്ങനെ ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുക്കുവാണോ ചെയ്യുന്നത്? തീർച്ചയായും തീർച്ചയായും എല്ലാരോടും അന്വേഷണം പറയാം.
0: 1989
1: അറിയാം അറിയാം. ചേട്ടൻ സ്ഥിരമായിട്ട് കത്തെഴുതുന്ന ആളല്ലേ?
0: 1989 ആ ഉദ്ഘാടനത്തിന് അവിടെ വന്നവിടെ.
1: അതെ അതെ.

0: അപ്പൊ എന്തായാലും സന്തോഷം ചേട്ടാ, ഞാൻ വെച്ചോട്ടെ എന്നാ, പാട്ട് കേൾപ്പിച്ചേരാട്ടോ.
1: എല്ലാ പരിപാടിയും നന്നായിരിക്കും.
0: ഓക്കെ ശരി, ഓക്കെ ഓക്കെ, ബൈ.

0: ഹലോ,
1: ഹലോ.
0: ദിലീപാണോ? ദിലീപ് കുമാറാണോ?
1: അതെ അതെ അതെ അതെ.
0: ആ, ഞാൻ വിളിക്കുന്നത് കൊച്ചി ആകാശവാണിയിൽ നിന്നാണ്. ഞങ്ങളുടെ ഫോണൗട്ട് ഗാനോത്സവത്തിൽ നിന്ന് താങ്കളെ വിളിക്കണമെന്ന് പറഞ്ഞു. മഞ്ജു സുനിൽ ഒരു മെസ്സേജ് അയച്ചു, അതാണ് കേട്ടോ. മഞ്ജുവിന്റെ ഭർത്താവിന്റെ കൂട്ടുകാരനാണ്, ദിലീപ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. പുറത്താണ്? ഇപ്പോ
1: ഞാനൊരു യാത്രയിലാണ്.
0: എന്താ ചെയ്യുന്നത്? ജോലി എന്താണ്?
1: കൽപ്പണി.
0: ഓ ശരി. ആ ഹാ ഹാ, നല്ലൊരു ഗായകനാണെന്ന് എഴുതിയിരിക്കണു ഇതില്. ശരി. വണ്ടിയില് പാട്ട് വെച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ അവിടെ ഇരുന്ന് പാടാൻ പറ്റില്ലല്ലോ.
1: അപ്പൊ
0: ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറയൂ, അത് ഞാൻ കേൾപ്പിക്കാം.
1: മറന്നിട്ടും
0: അല്ലേ? ആ, എന്തായാലും അത് വച്ചു തരാം കേട്ടോ. ഓക്കെ ഓക്കെ, ബൈ.

0: ഹലോ,
1: ഹലോ
0: ആ ഇത്
1: ഹലോ
0: വേലായുധൻ ചേട്ടനാണോ? ചേട്ടാ, ഞാൻ ആകാശവാണി എന്നാണ് വിളിക്കുന്നത്, കൊച്ചി FM-ൽ നിന്ന്
1: മനസ്സിലായി.
0: വിളിക്കണമെന്ന് പറഞ്ഞ ചേട്ടനല്ലേ മെസ്സേജ് അയച്ചത്.
1: അതെ,
0: എവിടാ ഇപ്പം?
1: വീട് ഉരിയാട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടെ എടുത്താ
0: എന്താ ചെയ്യുന്നേ?
1: സ്റ്റേറ്റ് ബാങ്കിലായിരുന്നു.
0: ഇപ്പൊ റിട്ടയർ ചെയ്തിരിക്കുവാ അല്ലേ?
1: 16 കൊല്ലമായി.
0: ആരുണ്ട് വീട്ടില്?
1: ഞാനും വൈഫും മാത്രമേ ഉള്ളൂ. അനിയനും ഫാമിലിയും അടുത്ത് തന്നെ വേറെ വീട് പണി താമസിക്കുന്നുണ്ട്.
0: ആ ശരി. ചേട്ടൻ ഇതില് കാട്ടുകുരങ്ങിലെ പാട്ട് ചോദിച്ചിട്ടുണ്ടല്ലോ.
1: ഇങ്ങനെ പഴയൊരു പാട്ടാണ്, ഞാൻ കണ്ടിട്ടുള്ള സിനിമയാണ്. അത്
0: ആഹാ,
1: ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. അത് ജോസ് പ്രകാശാണ്
0: ജോസ്
1: പാട്ട്
0: പ്രകാശ്.
1: പാടുന്നത്.
0: അതെ അതെ, അത് മാത്രല്ല, നമ്മള് ജോസ് പ്രകാശിനെ എപ്പോഴും വില്ലൻ വേഷത്തിലാ കണ്ടിട്ടുള്ളത് അല്ലേ. അപ്പൊ അതില് അദ്ദേഹം ഒരു ഗായകനായിട്ട് നമ്മൾ കണ്ടു.
1: ഉണ്ണിയാർച്ച, റബേക്ക, അങ്ങനെയുള്ള സിനിമകളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് നമ്മുടെ സുഹൃത്ത് പാടി, ആ പാട്ട് പാടി കഴിയുന്നതോടുകൂടി പിള്ളാണ്ട് വയർത്ത് കുളിക്കും. നാദബ്രഹ്മത്തിൽ നിന്നുള്ള പാട്ടേ പിന്നെ അപ്പൊ പുള്ളിയുടെ ഒരു ഓർമ്മയും കൂടെ ആവുമല്ലോ എനിക്കത്.
0: ശരി,
1: കവിലിമാടാണ്.
0: അതെ അതെ,
1: 2006 പെരുമ്പാവൂരിൽ വെച്ചാണ് ഈ FM കേൾക്കാൻ തുടങ്ങിയത്. റിട്ടയറായതിനു ശേഷം റേഡിയോ ഒക്കെ 1-2 എണ്ണം ഒക്കെ ഉണ്ട് കേട്ടുകൊണ്ടിരിക്കും. അത്യാവശ്യം കുറച്ച് കൃഷിപ്പണികളൊക്കെ ഉണ്ട്, കുറേശ്ശൊക്കെ ചെയ്യും.
0: അപ്പൊ എന്നാ ഞാൻ പാട്ട് വെച്ചു തരാം കേട്ടോ.
1: ശരി ശരി,
0: ഓക്കെ ഓക്കെ, ബൈ.

0: ഹലോ,
1: ഹലോ.
0: ഇത് ആതിരയുടെ അമ്മയാണോ?
1: അതെ അതെ.
0: അമ്മയുടെ പേരെന്താണ്?
1: മല്ലിക പരമേശ്വരൻ.
0: ആ ഓക്കെ. ആതിര എന്താ ചെയ്യുന്നേ?
1: ടീച്ചറാണ്.
0: ആഹാ, എവിടെയാ?
1: വിദ്യാധിരാജയില്.
0: ആ ശരി, ഓക്കെ. അമ്മയ്ക്ക് എത്ര മക്കളാണ്?
1: രണ്ടു മക്കള്, ഒരാണൊരു പെണ്ണും രണ്ടുപേരും കയ്യിലാണെന്ന് കഴിഞ്ഞു. രണ്ടു മക്കളായി.
0: ആ ശരി. അപ്പൊ അമ്മയും അച്ഛനും ഒക്കെ സ്ഥിരമായിട്ട് റേഡിയോ കേൾക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞാണ് കത്ത് ആതിര അയച്ചിരിക്കുന്നത്.
1: എന്താ? ഭഗവാനേ കൃഷ്ണ, ആരാണ് വിളിക്കണേ?
0: ഞാൻ ലൗലിയാണ്.
1: കഴിഞ്ഞ 31st തുടങ്ങി വിളിക്കണതാണ്. എന്റെ മോക്കടെ വെഡിങ് ആനിവേഴ്സറി. അത് കഴിഞ്ഞ് മോന്റെ കൊച്ചിന്റെ ഫസ്റ്റ് പിറന്നാള്, മൂത്ത കൊച്ചിന്റെ 10th പിറന്നാള്, മോക്കടെ കൊച്ചിന്റെ 10th പിറന്നാള് ഒക്കെ ഏച്ചിനും വിളിച്ചു വിളിച്ച് ഇന്നും കൂടി വിളിച്ച് എനിക്ക് സങ്കടം വന്നിരിക്കുന്നോടെ. ഞാൻ
0: ആണോ
1: എന്റെ ഹസ്ബൻഡ് ആണെങ്കി 6 വർഷമായിട്ട് കിടപ്പാണ്. രാജേഷ് സാറായിട്ടൊക്കെ വർത്താനം പറഞ്ഞ് ഒരുപാട് സങ്കടമൊക്കെ പറഞ്ഞാൽ ഒക്കെ മാറുമെന്ന് പറഞ്ഞു പോയിരുന്നു. അപ്പൊ ആ ഹസ്റ്റിനാണ്.
0: അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞു.
1: എന്റെ ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ട പാട്ടാണ്. റേഡിയോ
0: ഹലോ ചേട്ടാ, ലൗലിയാണ്. പറയൂ, ഏത് പാട്ടാ ചേട്ടന്
2: വേണ്ടേ?
1: പുള്ളിമാനിലെ പാട്ട്
2: വെക്കണോന്ന്.
1: ജാനകി പാടിയ ഒരു പാട്ടുണ്ട്,
0: അത് വച്ചു തരാം കേട്ടോ.
1: റേഡിയോ എന്ന ഒരു ആശ്രയം
0: മനസ്സിലായി. അപ്പൊ എന്തായാലും പാട്ട് ഞാൻ വെച്ചു തരാം കേട്ടോ. വച്ചോട്ടെ എന്നാ. ശരി, ഓക്കെ, ബൈ. ശരി ശരി, ഓക്കെ.

0: ആകാശവാണി FM വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയുടെ 138 പതിപ്പാണിത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷ പരിപാടിയിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം കൊല്ലത്തെത്തും. കുണ്ടറയിലെയും അമൃതപുരിയിലെയും പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. രാജ്യവ്യാപക ബാങ്ക് പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും നാളെ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് ധനമന്ത്രാലയം. ഉപഭോക്താക്കൾ ബാങ്കിംഗ് ഇടപാടുകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യണമെന്നും ഡിജിറ്റൽ ഇതര ബാങ്കിംഗ് സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി അറിയിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് മറ്റന്നാൾ ഉപതെരഞ്ഞെടുപ്പ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ഇന്ന് അന്താരാഷ്ട്ര ആണവായുധ നിർമ്മാർജ്ജന ദിനം. ആണവ നിരായുധീകരണം എന്ന ലക്ഷ്യം പ്രോത്സാഹിപ്പിക്കാനാണ് ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും സെപ്റ്റംബർ 26 ആണവായുധ നിർമ്മാർജ്ജന ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ഏഷ്യൻ ഗെയിംസിൽ സ്ക്വാഷ് മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യൻ താരങ്ങൾ. വനിതാ സിംഗിൾസിൽ അനഹത് സിംഗും പുരുഷ സിംഗിൾസിൽ അഭയ് സിംഗും ഫൈനലിലെത്തി. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. ഉച്ചകഴിഞ്ഞ് 2 മത്സരം.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 2 കഴിഞ്ഞ് 2:24. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം കുർബാൻ എന്ന ചിത്രത്തിനുവേണ്ടി അഭിജിത്, ഷാരിക കപൂർ എന്നിവർ പാടിയ ഗാനം. ഗാനരചന സമീർ, സംഗീതം ആനന്ദ് മിലിന്ദ്.

0: കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.
2: സമീർ രചിച്ച് ആനന്ദ് മിലിന്ദ് സംഗീതം നൽകി. അഭിജിത് ഭട്ടാചാര്യയും സംഘവും പാടിയ ഗാനമിനി ചിത്രം ബാഗി.

രാജാക്കോ റാണി സേ പ്യാർ ഹോ ഗയ എന്ന ചിത്രത്തിലെ ഗാനം ശ്രീനിവാസ്, അനുരാധ പൊത്വാൾ എന്നിവർ പാടിയത്.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. ഗ്രാമീണ മേഖലയിൽ ഉണ്ടായ അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ രാജ്യത്ത് നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള അന്തരം ഗണ്യമായി കുറഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിൽ. സഹകരണ മേഖലയിലെ വനിതാ ശാക്തീകരണ പദ്ധതികൾ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യും. ഐക്യരാഷ്ട്രസഭയുടെ 81st പൊതുസഭാ സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. വിശ്വസേവാദി ദിനാഘോഷങ്ങളുടെ ഭാഗമായി അമൃതപുരി ക്യാമ്പസിൽ അമൃത സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ പ്രത്യേക പ്രദർശനമേള DGP റവാഡ ആർ ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ഓണം ബമ്പർ ഭാഗ്യക്കുറിയിൽ TL 360/615 നമ്പർ ടിക്കറ്റിന് 30 കോടി രൂപയുടെ 1st സമ്മാനം. പ്രളയ ദുരിതബാധിതർക്കുള്ള ധനസഹായ വിതരണത്തിന്റെ പൂർണ്ണ ചുമതല താലൂക്ക് തലത്തിലേക്ക് വികേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മറ്റന്നാൾ വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി. വനിതകളുടെ കബഡിയിൽ ഇറാനെ പരാജയപ്പെടുത്തി ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സ്വർണം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 മണി കഴിഞ്ഞ് 2:22. ഇപ്പോൾ ലതാ മങ്കേഷ്കർ, ജഗ്ജീത് സിംഗ് എന്നിവർ പാടിയ ഗസലുകൾ.

ജഗ്ജീത് സിംഗ്, ലതാ മങ്കേഷ്കർ എന്നിവർ പാടിയ ഗസലുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 മണി കഴിഞ്ഞ 30 മിനിറ്റും 25 സെക്കൻഡും. കൊച്ചി വേവ്സ്. കൊച്ചി വേവ്സിൽ നിന്ന് പെരികോമോ, ദ ഫൗണ്ടൈൻ സിസ്റ്റേഴ്സ് പാടിയ ഗാനങ്ങൾ.

പെരി കോമോ, ദ ഫൗണ്ടൻ സിസ്റ്റേഴ്സ് എന്നിവർ പാടിയ ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. കൊച്ചി വേവ്സ് സമാപിക്കുന്നു. കൊച്ചി വേവ്സ്.

0: ആകാശവാണി FM വാർത്തകൾ.
1: ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലെത്തി. സഹകരണ മേഖലയിലെ വനിതാ ശാക്തീകരണ പദ്ധതികൾ അദ്ദേഹം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ മറ്റന്നാൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ N. ശേഷാദ്രിനാഥൻ. ചെറുതും വലുതുമായ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ മുന്നോട്ട് വരുന്ന പുതിയ തലമുറയ്ക്ക് എല്ലാ പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ഐക്യരാഷ്ട്രസഭയുടെ 81st പൊതുസഭാ സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. വിശ്വസേവാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി അമൃതപുരി ക്യാമ്പസിൽ അമൃത സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ പ്രത്യേക പ്രദർശനമേള DGP റവാഡ R. ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ഓണം ബമ്പർ ഭാഗ്യക്കുറിയിൽ TL 360/615 എന്ന ടിക്കറ്റിന് 30 കോടി രൂപയുടെ 1st സമ്മാനം. കബഡിയിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. വനിതകളുടെ സ്വർണ നേട്ടത്തിന് പുറമെ പുരുഷന്മാരുടെ ടീമും ഇറാനെ പരാജയപ്പെടുത്തി സ്വർണം നേടി.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 4:00 കഴിഞ്ഞ് 2:21. ഇപ്പോൾ നാല് മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകൾ അറിയിക്കാം, അതുപോലെ അവർക്ക് വേണ്ടിയിട്ട് ഇഷ്ടഗാനങ്ങളൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഇങ്ങോട്ടേക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ പറയാം, 9446455888. മെസ്സേജ് അയക്കുമ്പോൾ പേരും സ്ഥലവും ഒക്കെ വയ്ക്കാൻ മറക്കരുത് കേട്ടോ. വോയിസ് മെസ്സേജ് അയക്കരുത്, ടെക്സ്റ്റ് മെസ്സേജ് തന്നെ അയക്കണം. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഇതൊരു ഫോൺ ഇൻ പ്രോഗ്രാമല്ല, വാട്സപ്പ് മെസ്സേജാണ് നമുക്ക് അയക്കേണ്ടത്. അപ്പം നമ്പർ ഒരിക്കൽ കൂടെ പറയാം, 9446455888. ടെക്സ്റ്റ് മെസ്സേജ് അയക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞില്ല, അതിക്ക് മുന്നേ വോയിസ് മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ ആദ്യത്തെ മെസ്സേജിലേക്ക് പോവാം. ഹായ് നാലുമണിപ്പൂവേ, സുഖാണോ എന്ന് ചോദിച്ചിരിക്കുന്നു വർഷ, പിറവത്ത് നിന്നാണ് കേട്ടോ. പിന്നെ സുഖമായിരിക്കുന്നു, ഇവിടെ എല്ലാവർക്കും സുഖമാണ്, വർഷയും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് പാമ്പാക്കുട പട്ടികജാതി വികസന ഓഫീസിലാണ്. എൻ്റെ ഓഫീസിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, തീർച്ചയായിട്ടും വെച്ചു തരാം. ഹരീഷ് സാർ, സതീശൻ സാർ, സുവ്യ, അശ്വിനി, ബബിത, ശാലു, സാരൂട്ടി, ചിന്നു, രഞ്ജു, ഗോപു, അരുൺ, അഞ്ജു, ലിബിൻ, മേരി ചേച്ചി എന്നിവർക്ക് വേണ്ടിയിട്ടാണ്. ഇതിൽ രണ്ട് പേര് നോട്ട് ചെയ്തു കേട്ടോ, ഒന്ന് സുവ്യ, ഒന്ന് സാരൂട്ടി. സുവ്യയുടെ ഒറിജിനൽ നെയിം അതായിരിക്കുമല്ലേ, ഞാൻ ആദ്യമായിട്ട് കേൾക്കട്ടോ. പിന്നെ സാരൂട്ടി, സാരൂട്ടിയുടെ ശരിക്കുള്ള പേരെന്താ? ഓക്കെ, എന്തായാലും ചില പേരൊക്കെ ഉണ്ടല്ലോ, സന്തോഷമായി. അപ്പോൾ ഓഫീസിലെല്ലാവരും വളരെ സ്നേഹമാണെന്ന് മനസ്സിലായി. അപ്പോൾ പാട്ട് വെച്ചു തരാം കേട്ടോ.

ഇനി കളമശ്ശേരിയിൽ നിന്നും ചങ്ങമ്പുഴ നഗറിൽ നിന്നും നമ്മുടെ അഞ്ജു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്നെന്റെ ചേച്ചിയുടെ പിറന്നാളാണ്, അതുപോലെ തന്നെ ചിറ്റയുടെയും പിറന്നാളാണ്. അപ്പൊ ഞങ്ങൾക്കൊരു പാട്ട് വെച്ച് തരണം. ഇന്നെങ്കിലും എന്റെ മെസ്സേജ് വായിക്കണം, പരിപാടിയൊക്കെ കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അഞ്ജുവിന്റെ പരാതിയൊക്കെ പരിഹരിച്ചു അല്ലേ? മെസ്സേജ് വായിച്ചു കേട്ടോ, പാട്ടും വെച്ചു തരാം. അപ്പോൾ റയാന കുട്ടിയുടെ മമ്മിയാണ് ഞാൻ. എൻ്റെ പേര് റീനു എന്നാണ്. അപ്പോൾ എൻ്റെ മോളുടെ രണ്ടാമത്തെ പിറന്നാളാണ്, മോൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ചിട്ട് വൈക്കത്ത് നിന്നും മെസ്സേജ് ഉണ്ട് റീനുവിൻ്റെ. അപ്പോൾ റീനും ഹസ്ബൻഡിൻ്റെ പേര് റോബിൻ എന്നാണ്, മോളുടെ പേര് റയാൻ. അപ്പോൾ റായമോൾ അങ്ങനെയാണ് കറക്റ്റായിട്ട്, എനിക്ക് അങ്ങനെ തന്നെയാണോന്ന് അറിയില്ല, മനസ്സിലാവുന്നില്ല വായിച്ചിട്ട്. റായമോൾ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. അപ്പോൾ എന്തായാലും വാവയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു. ഒപ്പം തുടക്കത്തിലൊരു പാട്ടാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇതാ വരുന്നു പാട്ട്.

എന്റെ പൊന്ന് നാല് മണിപ്പൂവേ, എന്നെ ഒന്ന് പരിഗണിക്കാമോ എന്ന് ചോദിച്ച് നമ്മുടെ ഫിലോമിന ചേച്ചി ചേരാനല്ലൂർന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. എന്റെ വർഗീസേട്ടന് വേണ്ടിയിട്ടൊരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, പരിഗണിച്ചിരിക്കുന്നു. അപ്പൊ വർഗീസേട്ടന് വേണ്ടിയിട്ട് പാട്ട് വെച്ച് തരാം കേട്ടോ. ഹായ് നാലുമണിപ്പൂവേ, എനിക്കൊരു പാട്ട് വെച്ച് തരുമോ? ഞാൻ ആലുവയിൽ നിന്ന് സുബി തൽഹത്തോ, വേറെ കുറച്ച് എന്തൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ, മനസ്സിലാവുന്നില്ല. കുറച്ചുകൂടെ നന്നായിട്ട് എഴുതുവാണെങ്കിൽ എനിക്ക് വായിക്കാമായിരുന്നു. അപ്പോൾ ഇനി എഴുതുമ്പോൾ ശ്രദ്ധിക്കണേ. എനിക്കിന്നൊരു പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ഥിരം കേൾക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആള്. ഓക്കെ, സന്തോഷം. അപ്പോൾ ഇനിയും തുടർന്ന് കേൾക്കുക, പാട്ട് വെച്ച് തരാം കേട്ടോ. ഹായ് നാലുമണിപ്പൂവേ, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് രഞ്ജിത നിഷാന്ത്. ഞാൻ കൊച്ചിയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ഇന്ന് എൻ്റെ ചേച്ചിയുടെ മകൾ തീർത്ഥയുടെ ബർത്ത്ഡേയാണ്. അപ്പോൾ ഞങ്ങളുടെ തീർത്ഥക്കുട്ടിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഒരു പാട്ട് വെച്ചു തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രഞ്ജിത നിഷാന്ത്, നിലു, അച്ചു, ലത, മണി, ശശി ഇവരെല്ലാവരും ചേർന്നാട്ടോ മോൾക്ക് പിറന്നാൾ ആശംസയൊക്കെ അറിയിച്ചുകൊണ്ട് പാട്ട് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, തീർത്ഥമോൾക്ക് ഞങ്ങളുടെ പേരിലും പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു. പാട്ട് വെച്ചു തരാം കേട്ടോ. ചേച്ചി, ഇന്നെൻ്റെ കല്യാണിക്കുട്ടിയുടെ പിറന്നാളാണ്. അപ്പോൾ എൻ്റെ കല്യാണിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കല്യാണിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവളെ കല്ലൂന്നാണ് വീട്ടിൽ വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ കഥകളൊക്കെ ആയിട്ട് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. മൃദുലയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, പെരുമ്പാവൂരിൽ നിന്നാണ്. അപ്പോൾ മൃദുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ കല്ലൂന് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് കൊടുക്കണം. കല്യാണി എന്ന് തുടങ്ങുന്ന പാട്ട് തന്നെ വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വെച്ചുതരാം കേട്ടോ.

കല്യാണിക്കുട്ടിക്ക് സന്തോഷമായല്ലോ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത മെസ്സേജ് നോക്കിയാലോ. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് കുഞ്ഞിത്തയിലുള്ള ശരത് ശക്തിക്ക് വേണ്ടിയിട്ടാണ്. ഒരു പാട്ട് വെച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുതിയൊരു സോങ് ആണ്, ഒരു അടിപൊളി സോങ് ആണ്. പാട്ട് വെച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ആളുടെ ഗേൾഫ്രണ്ട് ആട്ടോ മെസ്സേജ് അയച്ചേക്കുന്നത്. പേര് പറയരുതെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. ബാക്കി സ്ഥലവും ആളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യമുള്ളവർ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും മെസ്സേജ് അയച്ച ആളുടെ പ്രിയപ്പെട്ട ശരത്തിന് വേണ്ടിയിട്ട് പാട്ട് വെച്ചുതരാം. അടുത്ത മെസ്സേജ് നോക്കാം. ഗിരിജി ചേച്ചി ആട്ടോ അയച്ചിരിക്കുന്നത് പാലക്കാട് നിന്നും. ഹായ്, സന്ധ്യയ്ക്ക് വിരിയുന്ന നാലുമണിപ്പൂവോ? അതെങ്ങനെയാ ചേച്ചി, നാലുമണിയല്ലേ ആയിട്ടുള്ളൂ? സോറി കേട്ടോ, എനിക്കാണ് തെറ്റുപറ്റിയത്. സന്ധ്യയ്ക്ക് മുൻപേ വിരിയുന്ന പ്രിയപ്പെട്ട നാലുമണിപ്പൂവേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സന്തോഷമുണ്ട് കേട്ടോ, വൈകുന്നേരമാണേ. ഓക്കെ, ഞാനൊരു പാട്ട് ചോദിച്ചാൽ എനിക്ക് മൗനമായിട്ടിരിക്കാതെ ആ പാട്ട് കേൾപ്പിച്ചു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ ഇവിടെ മൗനം? അങ്ങനെയൊന്നുമില്ല, മൗനമായിട്ട് നമ്മൾ ഇരിക്കാറേ ഇല്ല. ഓക്കെ, നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പാട്ട് വെച്ചുതരാം കേട്ടോ. ഇനി രാധിക കടവന്ത്രയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട നാലുമണിപ്പൂവേ, ഒത്തിരി പ്രതീക്ഷയോടെയാണ് ഈ മെസ്സേജ് അയക്കുന്നത്. ഇന്ന് എൻ്റെ ആങ്ങളയുടെ മോൻ നവനീതിൻ്റെ ജന്മദിനമാണ്. ഞങ്ങളുടെ നവൂട്ടന് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെച്ച് തരില്ലേ നാലുമണിപ്പൂവേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. തരൂല്ലോ, തരാല്ലോ, അതിനാണല്ലോ ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പോൾ പാട്ട് വെച്ച് തരാം. അപ്പോൾ നവൂട്ടന്, നിങ്ങളുടെ പ്രിയപ്പെട്ട, ഞങ്ങളുടെയും പ്രിയപ്പെട്ട നവൂട്ടന് പിറന്നാൾ ആശംസകൾ. അപ്പോൾ മെസ്സേജ് അയച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതാ വരുന്നു അടുത്ത പാട്ട്.

നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഗോപൂട്ടൻ എന്ന് വിളിക്കുന്ന സ്വാസ്തിക്കിന് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ലീന സുബ്രഹ്മണ്യൻ തളിക്കുളത്ത് നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ലീന ചേച്ചി മാത്രമല്ല കേട്ടോ, മിന്നുണ്ട്, മിൻസാരയുണ്ട്, ഇവരെല്ലാം കൂടെയാണ് ഗോപൂട്ടന് പിറന്നാൾ ആശംസകൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും പേരിലും ഞങ്ങളുടെ പേരിലും പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു. ഗോപൂട്ട, അപ്പൊ പിറന്നാളൊക്കെ അടിച്ചു പൊളിക്കൂ കേട്ടോ, പാട്ട് വെച്ച് തരാവേ. നമ്മുടെ സേതു തുറവൂരിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു പാട്ട് വെച്ച് തന്നെ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ ഹായ് ഒരു 100 എണ്ണം ഉണ്ട്, 100 എണ്ണത്തിൽ കൂടുതലുണ്ടെന്നാണ്, അത്രയും മാത്രമേ എനിക്ക് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഈ ഹായ് മാത്രം ഇങ്ങനെ 100 എണ്ണം അയച്ച എന്തിനാ. ഹായ് 4 മണിപ്പൂവേ, എൻ്റെ പേര് ഷോല, നോർത്ത് പറവൂരിൽ നിന്നുമാണ്. എനിക്കൊരു പാട്ട് വെച്ച് തരാമോ? എൻ്റെ പ്രിയപ്പെട്ട ഏദൻകുട്ടൻ്റെ ബർത്ത്ഡേ കൂടിയാണെന്ന്, അപ്പോൾ അവനും കൂടെ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഏദൻകുട്ടന് ഞങ്ങളുടെ പേരിലും പിറന്നാൾ ആശംസകൾ. നിവേദിത ആൻഡ് രമ്യ പാലാം കടവ് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചേച്ചി ഏതെങ്കിലും ഒരു നല്ല പാട്ട് വെച്ച് തന്നെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പാട്ട് വെച്ച് തരാം കേട്ടോ.

ഇനി രഘുനാഥ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, കുമ്പിടി പാലക്കാട് ജില്ല ിൽ നിന്നാണ് കേട്ടോ. ഹലോ നാലുമണി പൂവേ, ഞാൻ രഘുനാഥാണ്. പാലക്കാട് ജില്ലയിലെ കുമ്പിടിയാണ് എൻ്റെ സ്ഥലം. കൊള്ളാലോ. എനിക്ക് ഒരു പാട്ട് വെച്ച് തരുമോ? എൻ്റെ സുഹൃത്തുക്കളായ സൗമ്യയ്ക്കും സജിത രവിശങ്കറിനും പിന്നെ എല്ലാ ശ്രോതാക്കൾക്കും പിന്നെ ഇവിടുത്തെ എല്ലാ പ്രിയപ്പെട്ട അവതാരകർക്കും വേണ്ടിയിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് വെച്ച് തരാം കേട്ടോ. ബത്ലഹേം കുടുംബ യൂണിറ്റിലെ പാട്ട് വെച്ചു തരുമെന്ന് ചോദിച്ചിട്ട് സോണി മെസ്സേജ് അയച്ചിട്ടുണ്ട്. വർണ്ണജാലം എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ചു തരുമോ ചേച്ചി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ എന്തൊക്കെയോ ഓർമ്മ വരുന്നു, ഒരുപാട് സന്തോഷവും സങ്കടവും ഒക്കെ വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സങ്കടമൊന്നും വേണ്ട, സന്തോഷമായിട്ടിരിക്കും. ഇതായിരുന്നു പാട്ട്.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഗിരീഷ് കെ, മതിലകം. അതിന് മുന്നേ എന്തോ എഴുതിയിട്ടുണ്ട് കേട്ടോ, അത് വായിക്കാൻ പറ്റുന്നില്ല, ക്ലിയർ ആവുന്നില്ല. ഗിരീഷ് ചേട്ടൻ ഒരു പാട്ട് വെച്ച് കൊടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, വെച്ചുതരാലോ. ഹലോ നാലുമണിപ്പൂവേ, ഞാൻ അനീഷയാണ്. ഇടവൂർ എന്ന സ്ഥലത്ത് നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്കൊരു വാവയുണ്ട്, ഇപ്പോ 3.5 മാസമായിട്ടുള്ളൂ. പേര് ശാന്തനു എന്നാണ്. എന്റെ അമ്മ സിന്ധു, ഹസ്ബൻഡ് അഖിൽ.

ബ്രദർ അമൽ, വൈഫ് പൂജ എന്നിവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെക്കണമെന്ന് ആൾ പറഞ്ഞിട്ടുണ്ട്. പാട്ട് വെച്ചുതരാം കേട്ടോ. അപ്പോൾ വാവയ്ക്ക് സ്പെഷ്യലാണേ. വാവയുടെ പേരെന്താ? വാവക്കുട്ടൻ്റെ പേരും വിശേഷം ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ വാവയ്ക്ക് പാട്ടൊക്കെ കേൾപ്പിച്ചു കൊടുക്കണം കേട്ടോ. പ്രിയ നാലുമണിപ്പൂവേ, ഞാൻ ആന്റണി ബാബുവാണ്. വൈപ്പിൻ

ആശംസകൾ അറിയിക്കുന്നു. ഒപ്പം പാട്ട് വെച്ചുതരാം. മറ്റൊരു മെസ്സേജ് ഉണ്ട്. നമസ്കാരം നാലുമണിപ്പൂവേ, എനിക്ക് ഒരു പാട്ട് വെച്ചു തരണം എന്ന് പറഞ്ഞ് റഫീഖ് ആലുവയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നോർത്ത് പറവൂരിൽ നിന്ന് രണ്ട് മെസ്സേജ് ഉണ്ട് കേട്ടോ. ഒരു മാഗി മെസ്സേജ് അയച്ചിട്ടുണ്ട്, മിനി മെസ്സേജ് അയച്ചിട്ടുണ്ട്. രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും ഒരു പാട്ട് വെച്ചു തരണമെന്നാണ്. വേറൊരു മെസ്സേജ് കൂടിയുണ്ട്, അതും നോർത്ത് പറവൂരിൽ നിന്ന് തന്നെയാണ്. ഇന്ന് അവിടെ നിന്ന് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ. അഖിൽ സുധിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അഖിലിന്റെ പ്രിയപ്പെട്ട അമ്രൂട്ടന് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ചു കൊടുക്കൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, തീർച്ചയായിട്ടും അമ്രൂട്ടന്റെ ശരിക്കുള്ള പേരൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, അപ്പൊ അതൊക്കെ പറയണ്ടേ. എന്നാലും അഖിൽ ചോദിച്ചൊരു പാട്ടുണ്ട്, ആ പാട്ട് വെച്ചുതരാം.

കോഴഞ്ചേരിയിൽ നിന്നും സന്തോഷ് കുമാർ. സന്തോഷ് ചേട്ടൻ എല്ലാവർക്കും അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ, ഇവിടെ ഉള്ള എല്ലാവർക്കും ആണേ. അപ്പോൾ ഞങ്ങളത് സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. പാട്ട് വെച്ചു തരാം കേട്ടോ. പ്രിയ നാലുമണിപ്പൂവേ, സുഖാണോ? ഞാൻ മുനമ്പം പള്ളിപ്പുറത്ത് നിന്നും നീതുവാണ്. അമ്മയുടെ പേര് സെലിൻ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരില്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, തീർച്ചയായിട്ടും വെച്ചു തരാമല്ലോ. ഇവിടെ 500 മെസ്സേജൊക്കെ ഒരാൾ അയച്ചിട്ടുണ്ട് കേട്ടോ. കോപ്പി പേസ്റ്റ് ആണ്, എന്നാലും 500 കഴിഞ്ഞു. അപ്പം ഇനി എന്തായാലും വായിക്കാം അല്ലേ. ഞാൻ ഇപ്പോഴാട്ടെ കണ്ടത്, അതുകൊണ്ടാണേ. കണ്ടിന്യൂസ് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ഇത് അന്നയാണ്, മുളന്തുരുത്തിയിൽ നിന്നും ആണ് മെസ്സേജ് അയക്കുന്നത്. എനിക്കിന്ന് സ്കൂളുണ്ടായിരുന്നു, ഇന്ന് പോവാൻ എനിക്ക് മടിയായിരുന്നു. എന്നിട്ടും അമ്മ എന്നെ രാവിലെ എണീപ്പിച്ച് വിട്ടു. അതുകൊണ്ട് ഞാൻ ആകെ സാഡായിരിക്കുക. എൻ്റെ സാഡ്നെസ് മാറ്റാൻ വേണ്ടിയിട്ട് എനിക്കൊരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ദിവസം ക്ലാസ്സിൽ പോയതിനാണോ ഇത്രയും വലിയ ദുഃഖം? എന്നാലും എൻ്റെ അന്നക്കുട്ടി, ഇങ്ങനെയൊക്കെ ദുഃഖിക്കാവോ, നമുക്ക് സന്തോഷിക്കണ്ടേ. അപ്പം അടുത്ത പാട്ട് കേട്ട് സന്തോഷിച്ചോളൂ കേട്ടോ. പാട്ടൊക്കെ വെച്ചുതരാം. ഇപ്പോൾ ആ ദുഃഖം അങ്ങോട്ട് മാറിയില്ലേ ശരിക്കും. എന്നാലും ഈ 500 മെസ്സേജൊക്കെ കുത്തിയിരുന്ന് അയച്ചല്ലോ, സമ്മതിക്കണം കേട്ടോ. നമിച്ചു. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ ഫർഹാനാണ്, എടപ്പള്ളിയിൽ നിന്നാണ്. എനിക്ക് ഒരു പാട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താ, വെച്ചു തരാമല്ലോ.

ഹലോ, നാലുമണിപ്പൂവേ, ഞാൻ ലക്ഷ്മിയാണ്, പറവൂരിൽ നിന്നാണ്. എനിക്കൊരു പാട്ട് വെച്ചു തരണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. തീർച്ചയായിട്ടും പാട്ട് വെച്ചു തരാം കേട്ടോ. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ കോതമംഗലത്ത് നിന്നും സരിതയാണ്. എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പാട്ട് വെച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താ, വെച്ചു തരാമല്ലോ. അഹല്യക്കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ചേച്ചി എനിക്കൊരു പാട്ട് വെച്ചു തരുമോ, എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആളിവിടെ ഇല്ല, സൗദിയിലാണ്. അപ്പോൾ അമൃത് എന്നാണ് ആളുടെ പേര്. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് പരംസുന്ദരിയിലെ പർദേശിയ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് കൊടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, തീർച്ചയായിട്ടും ഇതാ വരുന്നു പാട്ട്.

നമുക്ക് അപ്പൊ അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാലുമണി പൂവേ, ഇന്ന് ഓണം ബമ്പർ ലോട്ടറി എടുത്ത് റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ചു മെസ്സേജ് അയച്ചിരിക്കുന്നു. ചേർത്തല കളവങ്കോടത്ത് നിന്നും കയർ വർക്ക്സ് തൊഴിലാളികളാണ് അവിടെയുള്ള എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരുപാട് പേരുള്ളത് കൊണ്ട് അവർ പേരൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, സന്തോഷമുണ്ട്. എന്നാലും ഇനി അയക്കുമ്പോൾ, മിനി മെസ്സേജ് അയക്കുമ്പോൾ പേരൊക്കെ പറയാം കേട്ടോ. ഞാൻ വായിച്ചോളാം, അപ്പോൾ പാട്ട് വെച്ചുതരാവേ. അനക്കക്കുട്ടി നോർത്ത് പറവൂർ കെടാമംഗലത്ത് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് തിരുവോണം ബമ്പർ അടിക്കാത്ത എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് വെച്ച് തരണേ ചേച്ചി. ഞാനും എടുത്തു ബമ്പർ, അധികമൊന്നും ഇല്ലെങ്കിലും എടുത്ത കാശ് കിട്ടി. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമോയെന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വെച്ചുതരാം. എന്തായാലും നമ്മൾ മുടക്കിയ കാശ് തിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് അനഘയോട് ആർക്കെങ്കിലും ചെലവ് ചോദിക്കാണ്ടെങ്കിൽ ഇപ്പം തന്നെ പൊയ്ക്കോളൂ. അനഘ വീട്ടിലുണ്ട്. സ്ഥലം നോർത്ത് പറവൂർ കെടാമംഗലമാണേ. അപ്പം ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അനഘ. ഇനിയിപ്പോൾ നിങ്ങളായി, ചിലവൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ കട്ടച്ചിറയിൽ നിന്നും അഞ്ജു ആണ്. എനിക്ക് രണ്ട് ആൺമക്കളാണ്, അമ്പാടിക്കുട്ടനും അത്തുക്കുട്ടനും. അവർക്ക് വേണ്ടിയിട്ടൊരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, അമ്പാടിക്കും അത്തുക്കുട്ടനും ഒക്കെ വേണ്ടിയിട്ട് പാട്ട് വെച്ച് തരാം കേട്ടോ. നാലുമണിപ്പൂവേ, എൻ്റെ ഫ്രണ്ട് അനന്തുവിന് വേണ്ടി ഒരു പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ചിട്ട് എളന്തിക്കരയിൽ നിന്നും പ്രജിത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും

നമസ്കാരം നാലുമണിപ്പൂവേ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് അയച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല. എനിക്ക് ഒരു പാട്ട് വെച്ചു തരുമോന്ന് ചോദിച്ചു. എല്ലാ ശ്രോതാക്കൾക്കും അതുപോലെ തന്നെ അവതാരകർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് വെക്കണം എന്ന് പറഞ്ഞ് എം കെ അനിക്കുട്ടൻ സൗത്ത് വാഴക്കുളത്ത് നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് വെച്ചുതരാം.

ഹായ്, ഞാൻ രജനിയാണ്. എനിക്ക് ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സ്ഥലം എഴുതിയിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കറക്റ്റായിട്ട് സ്പെല്ലിംഗ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് അയക്കണോട്ടോ ചേച്ചി? അപ്പോൾ പാട്ട് വെച്ച് തരാവേ. ചേച്ചി, ഞാൻ മമിതയുടെ ഫാനാണ്. എനിക്ക് പട്ടാമ്പൂച്ചി എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് കണ്ണനും മമ്മവും പാത്തുവും കിച്ചുവും കൂടി മെസ്സേജ് അയച്ചിട്ടുണ്ട്. വേറെങ്ങൊന്നുമല്ല, കാഞ്ഞിരമറ്റത്തു നിന്നാണ്. തീർച്ചയായും.

അടുത്ത മെസ്സേജ് ശ്രുതി മനോജാണ്, വൈക്കം ചെമ്മനത്തുകരയിൽ നിന്നുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, തീർച്ചയായിട്ടും വെച്ചു തരാം കേട്ടോ. ഹസ്ബൻഡിന്റെ പേര് എഴുതിയിട്ടില്ലല്ലോ, ഇനി മെസ്സേജ് അയക്കുമ്പോൾ ഹസ്ബൻഡിന്റെ പേരൂടെ ആക്കണേ. സഹൽ ലക്ഷദ്വീപിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നാലുമണിപ്പൂവേ നമസ്കാരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമസ്കാരം സഹൽ, പാട്ട് വെച്ചു തരാം കേട്ടോ. പ്രിയ നാലുമണിപ്പൂവേ, നാളെ എന്റെ പേരക്കുട്ടിയായ അയാന്റെ പാപ്പൂസ് എന്നാണ് വിളിക്കുന്നത്, മൂന്നാമത്തെ പിറന്നാളാണ്. എന്റെ പാപ്പൂസിന് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമോ, അതുപോലെ മോന് വേണ്ടിയിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേയും പറയണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷീബ രമേശ് കാക്കനാട് നിന്നുമാണ്. അപ്പോൾ പാപ്പൂട്ടന് വീട്ടിലുള്ള എല്ലാവരുടെ പേരിലും, കൂട്ടുകാരുടെ പേരിലും, അതുപോലെ തന്നെ ശ്രോതാക്കളുടെ പേരിലും, നാലുമണിപ്പൂക്കളുടെ പേരിലും പിറന്നാൾ ആശംസകൾ അഡ്വാൻസ് ആയിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ട്. പാട്ട് വെച്ചു തരാട്ടോ. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ലീനയാണ്. എനിക്ക് ഒരു പാട്ട് വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, തീർച്ചയായിട്ടും വെച്ചു തരാം. അമ്മയ്ക്കും കൂടി വേണ്ടിയിട്ടാണ്. രാധാമണി എന്നാണ് അമ്മയുടെ പേര്. അപ്പം അമ്മയ്ക്കും കൂടി വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഡെഡിക്കേറ്റ് ചെയ്യാം കേട്ടോ. ഹായ് നാലുമണി.

പൂവെ, എന്റെ പേര് രഞ്ജിമ. സ്ഥലം കാഞ്ഞിരമറ്റമാണ്. എന്റെ വീടിന്റെ അടുത്ത് ബീഹാറുകാര് താമസിക്കുന്നുണ്ട്. അവിടുത്തെ കുട്ടിയുടെ ബർത്ത്ഡേ ആണിന്ന്. മോളുടെ പേര് വാമിക യാദവ്, LKG-യിലാണ് പഠിക്കുന്നത്. അച്ഛന്റെ പേര് കിഷൻ നന്ദ്, അമ്മയുടെ പേര് പ്രീതം, അനിയന്റെ പേര് കൃത്വിക് യാദവ്. അവർക്ക് വേണ്ടിയിട്ട് ഒരു ഹിന്ദി സോങ് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്റെ ഹസ്ബൻഡിന്റെ പേര് നിഖിൽ കുമാർ, മക്കൾ ഋഷികേഷ്, ഒന്നാം ക്ലാസ്സിലും ഋഷികേഷ് പ്ലസ് വണ്ണിലും ആദികേഷ് ഒന്നാം ക്ലാസ്സിലും പഠിക്കുന്നു. പാട്ട് വെച്ച് തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം അടുത്ത വീട്ടിലെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനും ആൾക്ക് വേണ്ടിയിട്ട് പാട്ട് ചോദിക്കാനും ഒക്കെ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ, ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ രഞ്ജിമ. അപ്പോൾ എന്തായാലും വാമിക കുട്ടിക്ക് നാലുമണിപ്പൂക്കളുടെ പേരിൽ മാത്രമല്ല കേട്ടോ, രഞ്ജിമാൻ്റിയുടെ പേരിലും പിന്നെ അവിടെയുള്ള എല്ലാവരുടെ പേരിലും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ പേരിലും എല്ലാവരുടെ പേരിലും പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. സന്തോഷമായിട്ടിരിക്കും കേട്ടോ മോളെ. ഋഷികേഷിനെയും അതുപോലെ ആദികേഷിനെയും പിന്നെ കൃത്വിക്കിനെയൊന്നും മറന്നിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഹിന്ദി അടിപൊളി സോങ്ങാണ് ചോദിച്ചിരിക്കുന്നത്, വെച്ചുതരാം.

നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വെച്ച് തരുമോ? എൻ്റെ പേര് സന്ധ്യാ മണിക്കുട്ടൻ, സ്ഥലം തിരുവാണിയൂരാണ്. എൻ്റെ ചേട്ടൻ മണിക്കുട്ടൻ മാഷിന് വേണ്ടിയിട്ടാണ് ഈ ഗാനം, ഇതൊന്ന് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും മെസ്സേജ് അയക്കുമ്പോൾ മാക്സിമം അക്ഷരത്തെറ്റ് കൂടാതെ എഴുതാൻ ശ്രമിക്കണം കേട്ടോ. വേറൊന്നുമല്ല, നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വായിച്ചു പോവുകയാണ്. അപ്പോൾ അക്ഷരത്തെറ്റ് കുറച്ച് എഴുതി കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. അയ്യോ, ഇത് സന്ധ്യ ചേച്ചിയോട് മാത്രമല്ല കേട്ടോ.

എല്ലാവരോടുമായിട്ട് പറഞ്ഞാണ്. സന്ധി ചേച്ചി വിഷമിക്കൊന്നും വേണ്ട, സന്ധി ചേച്ചിയുടെ നല്ല മെസ്സേജാണ് കേട്ടോ. ചെറിയ ചെറിയ തെറ്റുകളേ ഉള്ളൂ. അപ്പൊ പാട്ട് വെച്ചു തരാം കേട്ടോ മണിക്കുട്ട മാഷിന് വേണ്ടിയിട്ട്. ഹായ് നാലുമണിപ്പൂവേ, എൻ്റെ പേര് വിനോദ്. ചേരാനല്ലൂരിലാണ് വീട്. എൻ്റെ കൂട്ടുകാരൻ്റെ വിവാഹ വാർഷികമാണ്. അവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരണേന്നാണ് പറഞ്ഞിരിക്കുന്നത്. കിരൺ, ദിവ്യ അങ്ങനെയാണ് അവരുടെ പേര്. അപ്പോൾ വിവാഹ വാർഷിക ആശംസകൾ അറിയിക്കുന്നു കിരണിനും ദിവ്യയ്ക്കും. സ്പെഷ്യലായിട്ട് വിനോദിൻ്റെ പേരിലാണ് കേട്ടോ, ചേരാനല്ലൂരിലുള്ള, പിന്നെ ഞങ്ങളുടെ പേരിലും.

പ്രിയ നാലുമണിപ്പൂവേ, എന്റെ കൂട്ടുകാരൻ പ്രദീപിന് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് ആനാപ്പുഴ ഗ്രാമദീപം ക്ലബിന് വേണ്ടിയിട്ട് ഷിജു മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെന്താ, വെച്ചുതരാലോ. ഹലോ നാലുമണിപ്പൂവേ, ഞാൻ കോതമംഗലത്ത് നിന്നും സരിതയാണ്. എനിക്കൊരു പാട്ട് വെച്ച് തരണോട്ടോ, എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹലോ നാലുമണിപ്പൂവേ, സുഖാണോ, ചായ കുടിച്ചോ? എൻ്റെ പേര് ആരാധ്യ. എനിക്ക് ഒരു പാട്ട് വെച്ചു തരുമെന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരാളെങ്കിലും ചോദിച്ചല്ലോ ചായ കുടിച്ചോ എന്ന്. സന്തോഷമായി, ഞാൻ ചായ കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഇതാ വരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു മെസ്സേജ് കൂടിയുണ്ട്. അതുകൂടെ വായിക്കാതെ പോയാലോ, ആള് പിണങ്ങിയാലോ. പ്രവീണാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയങ്കയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ചു തരണം. ഞങ്ങളുടെ വിവാഹ വാർഷികമാണെന്ന്, സർപ്രൈസാണ്. ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പിണക്കത്തിലിരിക്കുകയാണ്. അപ്പൊ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ടാണ്. ആള് റേഡിയോ കേട്ടോണ്ടിരിക്കുന്നുണ്ട്, അടുക്കളയിലാണ്. ഞാനിവിടെ ഫ്രണ്ടിലിരുന്നിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ പാട്ട് എന്തായാലും വെച്ചേനം. പള്ളിച്ചട്ടമ്പിയിലെ കാട്ടുചെമ്പകം എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ പിണക്കമൊക്കെ മാറ്റിക്കോട്ടോ. രണ്ടുപേരും പ്രിയങ്ക കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ രണ്ടുപേർക്കും വിവാഹ വാർഷിക ആശംസകൾ, ഒപ്പം പാട്ടും.

ഇന്നത്തെ നാലുമണിപ്പൂക്കൾ ഇവിടെ സമാപിക്കുകയാണ്. ഇഷ്ടഗാനങ്ങൾ തിരഞ്ഞെടുത്ത് മെസ്സേജ് അയച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എറണാകുളം ജില്ലാ ഓഫീസിൽ നിന്നും 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ ഈ മാസം 30 വരെയുള്ള കാലയളവിൽ സമീപത്തുള്ള അക്ഷയ സെന്ററുകൾ വഴി മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് 0484234177 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: കേരളത്തിന്റെ ഭാവിയിൽ ബ്ലൂ ഇക്കണോമിക്ക് വലിയ സാധ്യതകളാണ് ഉള്ളതെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ സഹകരണ മേഖലയ്ക്ക് സാധിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സഹകരണ മേഖലയിലെ വിവിധ വനിതാ ശാസ്തീകരണ പദ്ധതികൾ അദ്ദേഹം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്തു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി നാളെ തിരുവനന്തപുരത്തെത്തും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ മറ്റന്നാൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ. സംസ്ഥാനത്തെ പ്രമുഖ സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് പുതിയ നേതൃത്വം. കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാനായി പ്രമുഖ കവി കൽപ്പറ്റ നാരായണനെ സർക്കാർ നിശ്ചയിച്ചു. ചെറുതും വലുതുമായ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ മുന്നോട്ടുവരുന്ന പുതിയ തലമുറയ്ക്ക് എല്ലാ പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ആവേശകരമായ പോരാട്ടം. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ 1-ാം റൗണ്ടിലെ 2-ാം മത്സരത്തിൽ ഇന്ന് കാലിക്കറ്റ് എഫ് സി തിരുവനന്തപുരം കോമ്പൻസ് എഫ് സിയെ നേരിടും. കോഴിക്കോട് ഇ എം എസ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. കബഡിയിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. വനിതകളുടെ സ്വർണ്ണ നേട്ടത്തിന് പുറമെ പുരുഷന്മാരുടെ ടീമും ഇറാനെ പരാജയപ്പെടുത്തി സ്വർണം നേടി.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചിലമ്പ് എന്ന ചിത്രത്തിൽ നിന്നും. രചന ഭരതൻ, സംഗീതം ഔസേപ്പച്ചൻ, ഗായിക ചിത്ര.

ചിത്രം മയിൽപ്പീലിക്കാവ്. രചന എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നീഷ്യസ്, എസ് ജാനകി പാടിയത്.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: അടുത്തതായി ബജ്രം എന്ന ചിത്രത്തിലെ ഗാനം, ഷിബു ചക്രവർത്തിയുടെ രചന, ഈണമിറ്റത് ഔസേപ്പച്ചൻ, പാടിയത് ഡോക്ടർ ഫഹദ്, സുജാത മോഹൻ എന്നിവർ.

വക്കീൽ വാസുദേവ് എന്ന ചിത്രത്തിലെ ഗാനം. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം മോഹൻ സിതാര. പാടിയത് യേശുദാസ്.

ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 32 മിനിറ്റും 43 സെക്കൻഡും. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്തതായി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ഔസേപ്പച്ചൻ, ചിത്രം ഹരികൃഷ്ണൻസ്.

0: മൻ കി ബാത്ത്
1: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സ് തുറക്കുന്നു.
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
1: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
1: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
0: മറക്കാതെ കേൾക്കുക മൻ കി ബാത്ത്
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ഇനി മായാമയൂരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം.

0: പ്രിയ ശ്രോതാക്കളെ, ഞായറാഴ്ച രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ
1: ചെറിയ കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കുന്ന ഒരാൾക്ക് വലിയ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയും. വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ അച്ചടക്കത്തിന് വളരെ പ്രാധാന്യമുണ്ട്.
0: കാക്കനാട് ഭവൻസ് ആദർശ വിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ.

കലികാലം എന്ന ചിത്രത്തിൽ ശ്രേയ ഘോഷാൽ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം. അടുത്തതായി അച്ചുവിന്റെ അമ്മ എന്ന ചിത്രത്തിൽ യേശുദാസും മഞ്ചരിയും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സമഗ്ര ശിക്ഷ അഭിയാൻ.
2: പ്രീസ്കൂൾ മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ തലങ്ങളും ഉൾക്കൊള്ളുന്ന ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകാൻ 2018 സമഗ്ര ശിക്ഷ എന്നറിയപ്പെടുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതി ആരംഭിച്ചു. സമഗ്ര ശിക്ഷയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ബാല്യകാല പരിചരണത്തിലും വിദ്യാഭ്യാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. സ്കൂൾ പഠനം ലഭിക്കാത്ത പ്രാഥമിക തലം മുതൽ 16-19 വയസ്സ് വരെയുള്ള കുട്ടികളെ സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് എത്തിക്കാനുള്ള പിന്തുണ നൽകുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ സമഗ്ര ശിക്ഷ എല്ലാ പെൺകുട്ടികൾക്കും പിന്നാക്ക പശ്ചാത്തലത്തിൽ നിന്നുള്ള ആൺകുട്ടികൾക്കും പ്രാഥമിക തലത്തിൽ സൗജന്യമായി പാഠപുസ്തകങ്ങളും യൂണിഫോമുകളും നൽകുന്നു. അടിസ്ഥാന സാക്ഷരതയിലും സംഖ്യാശാസ്ത്രത്തിലും ഊന്നൽ നൽകുന്നു എന്നതാണ് സമഗ്ര ശിക്ഷയുടെ മറ്റൊരു പ്രധാന സവിശേഷത. 1 മുതൽ 8 വരെയുള്ള ഗ്രേഡുകളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ വായന, എഴുത്ത്, ഗണിത നൈപുണ്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള അടിസ്ഥാന സാക്ഷരതയും സംഖ്യാശാസ്ത്രവും സംബന്ധിച്ച നിപുൺ ഭാരത് മിഷന്റെ പിന്തുണ ഈ പദ്ധതി ലഭ്യമാക്കുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് അധ്യാപക പരിശീലനം, അധ്യാപക പഠന സാമഗ്രികളുടെ വികസനം, പഠനത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എന്നിവയ്ക്ക് ഫണ്ട് നൽകുന്നുണ്ട്. അധ്യാപക പരിശീലനത്തിനും വിദ്യാഭ്യാസ ഗവേഷണത്തിനുമുള്ള സംസ്ഥാന കൗൺസിലുകളെ ശക്തിപ്പെടുത്തുന്നതിനും നവീകരിക്കുന്നതിനും സംസ്ഥാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പരിശീലന കേന്ദ്രങ്ങൾക്കും ഈ പദ്ധതി ധനസഹായം നൽകുന്നു. അധ്യാപകർക്ക് പുതിയ അധ്യാപന പഠന രീതികൾ പഠിക്കാനും നടപ്പിലാക്കുന്നതിനും മികച്ച പ്രോത്സാഹനമാണ് ഇത് നൽകുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം സാമൂഹികവും ലിംഗപരവുമായ അസമത്വങ്ങൾ നികത്താനും സമഗ്ര ശിക്ഷ ലക്ഷ്യമിടുന്നു. കസ്തൂർബാ ഗാന്ധി ബാലിക വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ പെൺകുട്ടികൾക്കായുള്ള റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് 12-ാം ക്ലാസ് വരെ മികച്ച സ്കൂൾ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള വ്യവസ്ഥകളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളതും ജനസാന്ദ്രത കുറഞ്ഞതുമായ പ്രദേശങ്ങളിലെ സെക്കൻഡറി ലെവൽ വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നതും മുതിർന്നവരുടെ സംരക്ഷണമില്ലാത്ത പാർപ്പിടവും പരിചരണവും ആവശ്യമുള്ള കുട്ടികൾക്കായി റെസിഡൻഷ്യൽ സ്കൂളുകളും ഹോസ്റ്റലുകളും സ്ഥാപിക്കുന്നതും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതവും അനുകൂലവുമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതും സമഗ്ര ശിക്ഷയുടെ ലക്ഷ്യമാണ്. സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളായ ടോയ്ലറ്റുകൾ, കുടിവെള്ള സൗകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും പുതിയ ക്ലാസ് മുറികൾ, സ്കൂൾ കെട്ടിടങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിനും ഈ പദ്ധതി വഴി ധനസഹായം നൽകുന്നു. ചുരുക്കത്തിൽ, സമഗ്ര ശിക്ഷാ പദ്ധതി ഇന്ത്യയിലെ എല്ലാ കുട്ടികളെയും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന ചുവടുവയ്പ്പാണ്.

അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസ്

0: അമ്പാണി. കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനത്തിൽ പാക്കേജിംഗിന്റെ പ്രാധാന്യം. ഡോക്ടർ മിനിസിയുമായി അഭിമുഖം. തിരുവനന്തപുരം റിലേ. 7:20 വിപണി, 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ് സമകാലികം. അച്ചടക്കമില്ലാത്ത നിരത്തുകൾ. 7:85 അവരുടെ തുടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റസ്. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം. സങ്കീർണമായ ആന്റിയോപ്ലാസ്റ്റി. കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ രാജശേഖർ വർമ്മയുമായി അഭിമുഖം.
1: ചേച്ചിയല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
2: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
1: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
2: കണ്ടില്ലേ
3: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
4: നോ സിഗ്നൽ.
1: ഇനി എന്ത് ചെയ്യും?
3: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
2: ഏയ് മണ്ടത്തരം നിർത്ത്.
1: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
4: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
1: RBI പറയുന്നു,
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
0: 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്നസ്വരൂപം. 8:50 മഹിതം മലയാളം. ഗാനങ്ങൾ, ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ. 9:15 നാടക ഗാനങ്ങൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ദേശീയ സംഗീത പരിപാടി ഡൽഹിയിലെ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: പരിപൂർണ പരിശോധിയുറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: അറിയിപ്പുകൾ തുടരുന്നു. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, പ്രൊഫസർ എം ഹരിദാസ് അവതരിപ്പിക്കുന്നത്. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷ് വാർത്തകൾ ഡൽഹിയിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂത്ത മാവിനെപ്പറ്റി എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിത മലയാളം. ഉപഭോക്താക്കൾ അറിയാൻ ഗ്രീൻ മോൺ സ്പൈസസ് പാട്ടോർമ. ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശര്യം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും സമകാലികം. ടൂറിസം സാധ്യതകൾ, അവസരങ്ങൾ. 7:50 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്നസ്വരൂപം. എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റസ്.
7: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
8: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
7: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: 8:05 വിടരുന്ന മുട്ടുകൾ. കാക്കനാട് ഭവൻസ് ആദർശ് വിദ്യാലയ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 FM മോർണിംഗ് സെലക്ഷൻസ്. ചലച്ചിത്ര ഗാനങ്ങൾ. 9:15 അഭിപ്രായവേദി. ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 9:30 FM മോർണിംഗ് സെലക്ഷൻസ്. ചലച്ചിത്ര ഗാനങ്ങൾ തുടരും. 10:00 ആകാശവാണി FM വാർത്തകൾ, FM മോർണിംഗ് സെലക്ഷൻസ്. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. 10:55 മൻ കി ബാത്ത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി. തുടർന്ന് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷ. തിരുവനന്തപുരം റിലേ. 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 12:05 ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര, തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം. 2:00 ആകാശവാണി FM വാർത്തകൾ, ഓർമ്മചിന്ത. 3:00 ആകാശവാണി FM വാർത്തകൾ, ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 3:30 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊല്ലത്ത് പങ്കെടുക്കുന്ന ചടങ്ങുകളുടെ റിപ്പോർട്ട്. തിരുവനന്തപുരം റിലേ. 4:00 ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ. വാട്സപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ, പാട്ടിന്റെ നാട്ടുവഴി. ഉളിയന്നൂർ അവസാന ഭാഗം.

0: മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. ആറഞ്ചന ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ മധുരം ഗീതം ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാനശേഖരത്തിൽ നിന്നും. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിനെ ആസ്പദമാക്കി പ്രത്യേക പരിപാടി. 6:50 കാർഷിക ജീവനം. മണ്ണറിഞ്ഞ് പൊന്നുവിളയിച്ച തൃപ്പൂണിത്തറയിലെ സോയി വർഗീസുമായി അഭിമുഖം. 7:20 വിപണി വാരാന്താവലോകനം. 7:25 FM ഈവനിംഗ് സമകാലികം. ടൂറിസം സാധ്യതകൾ അവസരങ്ങൾ. 7:45 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്.
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: അവരിടത്തൊരിടത്ത് മായാബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8:00 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ ആകാശവാണിയിലൂടെ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. യു കെ കുമാരന്റെ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പങ്കെടുക്കുന്ന ചടങ്ങുകളുടെ റിപ്പോർട്ട് തിരുവനന്തപുരം റിലേ. 10:00 അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. തുടർന്ന് നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
3: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
5: മൻ കി ബാത്.
6: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു.
5: ഞായറാഴ്ച രാവിലെ 11:00
6: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
5: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
6: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8:00.
5: മറക്കാതെ കേൾക്കുക മൻ കി ബാത്ത്
6: ഞായറാഴ്ച രാവിലെ 11:00.

0: പ്രിയ ശ്രോതാക്കളെ, ഞായറാഴ്ച രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ
1: ചെറിയ കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കുന്ന ഒരാൾക്ക് വലിയ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയും. വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ അച്ചടക്കത്തിന് വളരെ പ്രാധാന്യമുണ്ട്.
0: കാക്കനാട് ഭവൻസ് ആദർശ വിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ

മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാവിലെ 8:05. ഇപ്പോൾ മധുരം ഗീതം ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാനശേഖരത്തിൽ നിന്നും. ജി വേണുഗോപാൽ പാടിയത്, രചന പി കെ ഗോപി, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

മധുരം ഗീതം ലളിതഗാനത്തിൽ നിങ്ങൾ കേട്ടത് ജി വേണുഗോപാൽ പാടിയ ഗാനം. ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ നവോദയ വിദ്യാലയ സമിതി നടത്തുന്ന ജവഹർ നവോദയ വിദ്യാലയങ്ങളിൽ 2027-28 അധ്യയന വർഷത്തേക്ക് 9-11 ക്ലാസുകളിലെ ഒഴിവുകളിലേക്ക് ലാറ്ററൽ എൻട്രി സെലക്ഷൻ ടെസ്റ്റിന് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 30. പ്രവേശന പരീക്ഷ April 10. ഓൺലൈൻ സൈറ്റായ navodaya.gov.in വഴി അപേക്ഷിക്കാം. navodaya.gov.in. കോട്ടയം നാഗമ്പടത്തെ കെൽട്രോൺ സെന്ററിൽ ജില്ലാ സൈനിക ഓഫീസ് വഴി വിമുക്തഭടന്മാർ, സൈനികരുടെ വിധവകൾ, ആശ്രിതർ എന്നിവർക്കായി നടത്തുന്ന സൌജന്യ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് ഡാറ്റ എൻട്രി കോഴ്സിന് അപേക്ഷിക്കാം. അടുത്ത മാസം 3 ജില്ലാ സൈനികക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0481

0: 1 2 3 7 1 1 8 7 0 4 8 1 2 3 7 1 1 8 7
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: ചെറിയ കലവൂർ അസാപ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക്, വെയർഹൌസ് അസോസിയേറ്റ്, സപ്ലൈ ചെയിൻ എക്സിക്യൂട്ടീവ് എന്നീ കോഴ്സുകളിലേക്ക് സൗജന്യ പരിശീലനത്തിന് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9495999682. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9495999682. ചേർത്തല മത്സ്യഭവന്റെ തേവർവട്ടം ഉൾനാടൻ ഫിഷറീസ് പരിധിയിലെ ജലാശയങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ചീനവല, ഊന്നിവല എന്നിവയുടെ റീരജിസ്ട്രേഷൻ നടപടികളും തനത് വർഷത്തെ ലൈസൻസ് പുതുക്കലും ഈ മാസം 30 മുമ്പ് പൂർത്തിയാക്കണം. കേരള ഉൾനാടൻ ഫിഷറീസിന്റെയും അക്വാകൾച്ചറിന്റെയും ആക്ട് പ്രകാരം മുൻകാല കുടിശ്ശിക സഹിതം കരമൊടുക്കുന്നതിന്റെയും റീരജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുന്നതിനും ചീനവല, ഊന്നുവല എന്നിവ കൈവശം വെച്ചിട്ടുള്ളവർ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ സഹിതം ഈ മാസം 30 തേവർവട്ടം ഫിഷറീസ് ഓഫീസിൽ നേരിട്ട് എത്തണം.
3: നിയമവേദി,
4: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
3: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
5: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
0: കോട്ടയം കല്ലറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഡോക്ടർ നിയമനത്തിന് 5 അഭിമുഖം നടക്കും. യോഗ്യത MBBS ബിരുദം, KSMC രജിസ്ട്രേഷൻ, മുൻപരിചയം ഉള്ളവർക്ക് മുൻഗണന. ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുമായി 5 രാവിലെ 11 ഹാജരാകണം. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
6: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജ്ജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
0: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 29:32. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിന്റെ ഭാവിയിൽ സമുദ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻ സാധ്യതകളാണെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ സഹകരണ മേഖലയ്ക്ക് സാധിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷാ. വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ മുന്നോട്ട് വരുന്ന പുതുതലമുറയ്ക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ മറ്റന്നാൾ നടക്കുന്ന

ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യത

0: ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. രാവിലെ 11 മണിക്ക് കൊല്ലം ജില്ലയിൽ മാതാ അമൃതാനന്ദമയി മഠത്തിലെ ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരത്തെ ബാലരാമപുരത്ത് എസ് യു ടി മെഡിക്കൽ കോളേജിലെ ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേരളത്തിന്റെ ഭാവിയിൽ സമുദ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സാധ്യതകളാണ് ഉള്ളതെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ സഹകരണ മേഖലയ്ക്ക് സാധിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷാ. സഹകരണ മേഖലയിൽ വനിതകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും സ്ത്രീ ശാക്തീകരണം ശക്തമാക്കുന്നതിനുമായുള്ള നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിലുള്ള വിവിധ വികസന സംരംഭങ്ങളുടെ ഉദ്ഘാടനം കൊല്ലം കുണ്ടറയിൽ നിർവഹിക്കുകയായിരുന്നു ശ്രീ അമിത്ഷാ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സഹകരണ മേഖലയിലൂടെ വനിതാ ശാക്തീകരണത്തിന് കൂടുതൽ ഉണർവ് നൽകുന്ന നിരവധി പദ്ധതികൾക്കാണ് ശ്രീ അമിത്ഷാ കുണ്ടറയിൽ തുടക്കം കുറിച്ചത്. 35 രൂപയ്ക്ക് സവാള വിതരണം ചെയ്യുന്ന വാനുകൾ അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. വനിതകളുടെ നേതൃത്വത്തിലുള്ള സഹകരണ വിപണന സംരംഭമായ വനിതം മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റ് ഷീമാർട്ട് പദ്ധതിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. NCCF വിപണിയിലെത്തിക്കുന്ന പുതിയ ജന ബ്രാൻഡ് ഡിജിറ്റൽ ലോഞ്ചിംഗ്, കുറഞ്ഞ നിരക്കിൽ ഗുണനിലവാരമുള്ള ഭാരത് ആട്ടയുടെയും ഭാരത് അരിയുടെയും ഷീമാർട്ട് വഴിയുള്ള വിതരണോദ്ഘാടനം എന്നിവയും മന്ത്രി നിർവഹിച്ചു. അന്താരാഷ്ട്ര വനിതാ കർഷക വർഷത്തോടനുബന്ധിച്ച് വനിതാ കർഷകർക്കായുള്ള സൌജന്യ വിത്ത് കിറ്റുകളുടെ വിതരണവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു.
0: സഹകരണ മേഖലയിലെ ഉൽപ്പന്ന സ്റ്റാളുകളും ശ്രീ അമിത്ഷാ സന്ദർശിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രിമാരായ എം ലിജു, പി സി വിഷ്ണുനാഥ്, എം കെ പ്രേമചന്ദ്രൻ MP, രാജീവ് ചന്ദ്രശേഖർ MLA തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മാതാ അമൃതാനന്ദമയ്യയുടെ കാരുണ്യമാണ് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. മാതാ അമൃതാനന്ദമയ്യയുടെ 73-ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിശ്വസേവാദിനം സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അമിത്ഷാ. അമൃതകീർത്തി പുരസ്കാരം അമിത്ഷാ PS ശ്രീധരൻപിള്ളയ്ക്ക് സമ്മാനിച്ചു. അസമിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തന നിധിയിലേക്ക് അമൃതാനന്ദമയി മഠം നൽകുന്ന 2 കോടി രൂപയുടെ ചെക്ക് മന്ത്രി രമേശ് ചെന്നിത്തലയിൽ നിന്ന് അമിത്ഷാ ഏറ്റുവാങ്ങി അസം വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ രനോജ് പെഗുവിന് കൈമാറി. ചെറുതും വലുതുമായ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ മുന്നോട്ട് വരുന്ന പുതിയ തലമുറയ്ക്ക് എല്ലാ പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാനത്ത് യുവ സംരംഭകർക്കിടയിൽ സാങ്കേതിക വിദ്യാധിഷ്ഠിത ഉൽപാദന വ്യവസായങ്ങൾക്ക് കരുത്തേകാൻ വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റ് റാമ്പ് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച കേരള യുവ സംരംഭക സംഗമം കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള തടസ്സങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാൻ വൺ സ്റ്റേറ്റ് വൺ അപ്രൂവൽ നയം സർക്കാർ നടപ്പിലാക്കുകയാണെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു. പരിസ്ഥിതി ലോല മേഖലാ വിഷയത്തിൽ ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കണമെന്നതാണ് സംസ്ഥാന സർക്കാർ നിലപാടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. തോട്ടഭൂമിയെയും കൃഷിഭൂമിയെയും ഒഴിവാക്കണമെന്നും മന്ത്രി കണ്ണൂരിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. അടുത്ത മാസം 12-ന് തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഈ വിഷയം പ്രമേയമായി അവതരിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ മറ്റന്നാൾ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. കൊല്ലം, ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. പരസ്യപ്രചാരണം ഇന്ന് വൈകുന്നേരം അവസാനിച്ചു. തിങ്കളാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വോട്ടെടുപ്പ് ദിവസം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. സുസ്ഥിര നഗരവികസനം ലക്ഷ്യമിട്ട് ദീർഘവീക്ഷണത്തോടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഗിഫ്റ്റ് സിറ്റി പദ്ധതിയാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിലെ ഇന്നത്തെ വിഷയം. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് സ്മാർട്ട് സിറ്റിയായ ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി ആധുനിക നഗരാസൂത്രണത്തിലും ആഗോള ധനകാര്യ സേവന രംഗത്തും സുപ്രധാന നാഴികക്കല്ലായി നിലകൊള്ളുന്നു. ഓട്ടോമേറ്റഡ് മാലിന്യ ശേഖരണ സംവിധാനം, നൂതന കൂളിംഗ് സംവിധാനങ്ങൾ, പ്രത്യേക യൂട്ടിലിറ്റി ടണലുകൾ, എന്നിവയുൾപ്പെടെയുള്ള അത്യാധുനിക അടിസ്ഥാന സൗകര്യങ്ങളോടെയാണ് ഗിഫ്റ്റ് സിറ്റി.

0: രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്തെ പ്രമുഖ സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് പുതിയ നേതൃത്വം. സാഹിത്യം, സിനിമ, നാടകം, സംഗീതം, ചിത്രകല, നാടോടി കലകൾ തുടങ്ങിയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖരാണ് വിവിധ അക്കാദമികളുടെയും സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലേക്ക് എത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
1: കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാനായി കവി കൽപ്പറ്റ നാരായണനെ സർക്കാർ നിശ്ചയിച്ചു. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനായി ഗായകൻ ജി വേണുഗോപാൽ ചുമതലയേൽക്കും. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനായി നടൻ പ്രേംകുമാറും ചുമതലയേൽക്കും. സാംസ്കാരിക ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാനായി ചലച്ചിത്ര നിർമ്മാതാവ് എം രഞ്ജിത്തിനെ നിയമിച്ചു. ലളിതകലാ അക്കാദമിയുടെ ചെയർമാനായി പ്രകാശ് മൂർത്തി ചുമതലയേൽക്കും. കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാനായി സുരേഷ് ബാബു ഇളയാവൂർ സ്ഥാനമേൽക്കും. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി നടൻ രവീന്ദ്രനെയും സർക്കാർ നിയോഗിച്ചിരുന്നു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലയിലും AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാം. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പുലർച്ചെ 2:30 വരെ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മേഖലകളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് മികച്ച നേട്ടം. കബഡിയിൽ പുരുഷ വനിതാ ടീമുകൾ സ്വന്തം നേടി. ഫൈനലിൽ ഇറാന്റെ പുരുഷ വനിതാ ടീമുകളെയാണ് ഇന്ത്യ തോൽപ്പിച്ചത്. ഇന്ന് കബഡി, അത്ലറ്റിക്സ്, ഷൂട്ടിംഗ്, സ്ക്വാഷ് എന്നിവയിലായി 5 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. ഇതോടെ 4 സ്വർണവും 11 വെള്ളിയും 13 വെങ്കലവും അടക്കം 28 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 10-ാം സ്ഥാനത്തെത്തി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് പോരാട്ടം. ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ഇന്ത്യൻ ടീമിൽ മുതിർന്ന താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയുമുണ്ട്. 3 മത്സരങ്ങൾ അടങ്ങിയതാണ് ഏകദിന പരമ്പര. സംസ്ഥാന സർക്കാരിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയിൽ 1-ാം സമ്മാനമായ 30 കോടി രൂപ TL 360615 നമ്പർ ടിക്കറ്റിന് ലഭിച്ചു. കണ്ണൂർ ചക്കരക്കല്ലിൽ വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത്. തിരുവനന്തപുരത്ത് നടന്ന നറുക്കെടുപ്പ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പൂജാ ബമ്പർ ലോട്ടറിയും മന്ത്രി പുറത്തിറക്കി. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിന്റെ ഭാവിയിൽ സമുദ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻ സാധ്യതകളാണെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ സഹകരണ മേഖലയ്ക്ക് സാധിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷാ. വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ മുന്നോട്ട് വരുന്ന പുതുതലമുറയ്ക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ മറ്റന്നാൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11. കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യത മുൻനിർത്തി കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മറ്റന്നാൾ വരെ ചുവപ്പ് ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസ് കബഡിയിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾക്ക് സ്വർണം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 40:36. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ഉദയപുരം സുൽത്താൻ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. കൈതപുരം ദാമോദരം നമ്പൂതിരി രചനയും സംഗീതവും നിർവഹിച്ച ഗാനം.

തജം തത്തക്കിടജം തജം തത്തക്കിട തത്തരികിട ദിത്തരികിട ധം തരികിട നം തരികിട തത്തരികിട ധിത്തരികിട ധം തരികിട നം തരികിട തത്തരികിട ധിത്തരികിട.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി രാത്രി 9:30 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3. കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായി മഴയുണ്ടായി. മറ്റന്നാൾ രാവിലെ വരെ കേരളത്തിൽ സാമാന്യം വ്യാപകമായി മഴയ്ക്ക് സാധ്യത. കൊച്ചിയിൽ ഇന്ന് അനുഭവപ്പെട്ട ഏറ്റവും കൂടിയ താപനില 32.5°C. ഏറ്റവും കുറഞ്ഞ താപനില.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: സന്തോഷം വരുമ്പോൾ അഹങ്കരിക്കാതെയും ദുഃഖം വരുമ്പോൾ തളരാതെയും നിൽക്കാൻ പഠിക്കുക. ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നതെല്ലാം ഒരു പാഠമാണ്. ചില അനുഭവങ്ങൾ നമ്മെ സന്തോഷിപ്പിക്കും, ചിലത് വേദനിപ്പിക്കും. പക്ഷേ ഓരോ അനുഭവവും നമ്മെ കൂടുതൽ ശക്തരും പക്വതയുള്ളവരുമാക്കുന്നു. എല്ലാ സാഹചര്യങ്ങളിലും ഒരുപോലെ സന്തോഷത്തോടെ നിൽക്കാൻ കഴിയുക എന്നതാണ് യഥാർത്ഥ വിജയം. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോയാലോ? അതിനു മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: മികച്ച തെങ്ങിൻ തൈകൾക്ക് വേണ്ടി എത്ര വർഷം പ്രായമുള്ള മാതൃവൃക്ഷത്തിൽ നിന്നുമാണ് വിത്തു തേങ്ങ ശേഖരിക്കേണ്ടത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം

0: പരിപാടിയുടെ അവസാനം കേൾക്കാം. ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
1: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
0: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
1: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
0: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ. കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനത്തിൽ പാക്കേജിംഗിന്റെ പ്രാധാന്യമാണ് ഇന്ന് നമ്മുടെ വിഷയം. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉപഭോക്താക്കളിലേക്ക് സുരക്ഷിതമായി എത്തിക്കുന്നതിൽ പാക്കിംഗിന് പ്രധാന പങ്കുണ്ട്. ഉൽപ്പന്നത്തെ കേടുപാടുകളിൽ നിന്നും മലിനീകരണത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനൊപ്പം ഉപഭോക്താവിന്റെ ശ്രദ്ധ ആകർഷിക്കാനും വിപണിയിൽ ഉൽപ്പന്നത്തിന് പ്രത്യേക തിരിച്ചറിയൽ നൽകാനും മികച്ച പാക്കിംഗ് സഹായിക്കുന്നു. അതുകൊണ്ടുതന്നെ ഉൽപ്പന്നത്തിന്റെ സ്വഭാവത്തിനും ഉപയോഗത്തിനും വിപണന രീതിക്കും അനുയോജ്യമായ പാക്കിംഗ് തിരഞ്ഞെടുക്കേണ്ടത് അനിവാര്യമാണ്. രസകരവും വിജ്ഞാനപ്രദവുമായ ധാരാളം കാര്യങ്ങൾ പാക്കേജിംഗിലുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു തരികയാണ് വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം മുൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ മിനി സി. ഡോക്ടർ മിനിയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
2: മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
3: താങ്ക് യു
2: മേഡം. നമ്മൾ പാക്കേജിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പം എല്ലാവർക്കും അറിയാം അതൊരു പ്രധാന ഘടകമാണ് നമ്മൾ ഏത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാലും.
3: അതായത് ഗുണനിലവാരം കൂടിയ അല്ലെങ്കിൽ സംഭരണ കാലാവധി കൂടിയ ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ കൃത്യമായ കൃഷിരീതികൾ അനുവർത്തിക്കണം എന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ കൃത്യമായ മൂപ്പിൽ കൃത്യമായ രീതിയിൽ വിളവെടുക്കുകയും ആ ഉൽപ്പന്നങ്ങൾ വിളവെടുപ്പിന് ശേഷം കൃത്യമായ പരിചരണ മുറകൾ പാലിക്കുകയും വേണം എന്ന് നിർബന്ധമാണ്. ഈ കൃത്യമായ പരിചരണ മുറകൾ വിളവെടുപ്പിന് ശേഷം എന്ന് പറയുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പഴങ്ങളോ പച്ചക്കറികളോ ആണെങ്കിൽ ഒട്ടും വൈകാതെ തന്നെ പ്രീ കൂളിംഗിന് വിധേയമാക്കിയ ശേഷം തരംതിരിച്ച് അല്ലെങ്കിൽ ഗ്രേഡ് ചെയ്ത് സംഭരണശാലയിലേക്ക് കൊണ്ടുപോകുന്നതിനോ അല്ലെങ്കിൽ വിപണനം ചെയ്യുന്നതിനോ മുമ്പായിട്ട് പാക്കേജിംഗ് കൂടിയേ തീരും. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഈ വിളവെടുപ്പിന് ശേഷമുള്ള പരിചരണ മുറകളെ നമ്മൾ വാല്യൂ ചെയിൻ എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം തന്നെ ഒരു ചെയിനായിട്ട് ഒന്നിന് പിന്നാലെ ഒന്നായി ചെയ്യുന്നത് വഴി നമ്മുടെ ഉൽപ്പന്നത്തിന് വാല്യൂ കൂടുന്നു എന്നാണ് അതിന്റെ അർത്ഥം തന്നെ. അതിനുള്ളില് വാല്യൂ ചെയിനിലെ ഏറ്റവും പ്രധാനമായ അല്ലെങ്കിൽ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു ഘടകമാണ് ഈ പാക്കേജിംഗ് എന്ന് പറയുന്നത്. അത് ഫ്രഷ് ആയിക്കോട്ടെ സംസ്കരിച്ച ഉൽപ്പന്നം ആയിക്കോട്ടെ, സംസ്കരിച്ച ഉൽപ്പന്നം ആണെങ്കിലും നമുക്ക് വിപണനം ചെയ്യണം വേണമെങ്കിൽ, സംഭരിച്ചു വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒന്നും വേണ്ട നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ പോലും ഒരു പാക്കേജിംഗ് കൂടിയേ തീരുള്ളൂ. അതായത് ഒരു ഉൽപ്പന്നം ഫ്രഷ് ആയാലും സംസ്കരിച്ചതായാലും ഒരു ഉപഭോക്താവിലേക്ക് ഗുണമേന്മയോടെ എത്തണമെങ്കിൽ പാക്കേജിംഗ് നിർബന്ധമാണ്. ഒരു ഉൽപ്പന്നം ഒരു ഉപഭോക്താവിന്റെ കയ്യിൽ എത്തുന്നത് വരെ അതിനെ പ്രോപ്പറായിട്ട് സംരക്ഷിക്കുക, അതാണ് ഏറ്റവും വലിയ സംരക്ഷണം. അതാണ് ആദ്യത്തെ ഇതിന്റെ റോൾ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തേത് ഞാൻ പറഞ്ഞു, വിപണനം ചെയ്യണമെങ്കിലും ഉപയോഗിക്കണമെങ്കിലും സംഭരിച്ച് വെക്കാം, ഇതൊക്കെ പാക്കേജിംഗ് ആവശ്യമുണ്ടെങ്കിൽ പാക്കേജ് ചെയ്ത ഉൽപ്പന്നത്തിന് ഇതിനെ കൈകാര്യം ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൂടുന്നു. അതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ ഒരു ഉൽപ്പന്നത്തിനെ കുറിച്ചുള്ള ഒരു അറിവ് ഉണ്ടാക്കുന്ന ആളിന് എന്തൊക്കെ ഉപഭോക്താവിനോട് പറയാനുണ്ടോ, അതായത് ഇതെങ്ങനെ ഉപയോഗിക്കണം, നിങ്ങളിത് എങ്ങനെ സൂക്ഷിക്കണം, ഇത് ഉപയോഗിച്ചതിന് ശേഷം എങ്ങനെ കളയണം, ഇങ്ങനെയുള്ള വിവരങ്ങൾ ഉപഭോക്താവിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗം, ഇതും പാക്കേജിങ്. പിന്നെ വിപണനത്തിന്, അതായത് ഒരു മാർക്കറ്റ് വേണമെങ്കിൽ നിങ്ങളുടെ ഉൽപ്പന്നം നന്നായിട്ട് പാക്ക് ചെയ്തതായിരിക്കണം. അതിന് നമ്മൾ പ്രസന്റേഷൻ എന്നാണ് പറയുക, അതായത് ഉപഭോക്താവിന്റെ മുന്നിലേക്ക് ഇത് അവതരിപ്പിക്കാൻ. ചുരുക്കത്തിൽ 3 P എന്നാണ് നമ്മൾ ഇതിനെ പറയുക. 3 P എന്ന് പറഞ്ഞാല് പ്രിസർവേഷൻ സംഭരണം, പ്രൊട്ടക്ഷൻ അഥവാ സംരക്ഷണം, പിന്നെ പ്രസന്റേഷൻ അഥവാ അവതരണം. ശരിക്കും ഒരു പാക്കേജിങ്ങിനെ വിളിക്കുന്നത് ഒരു സൈലന്റ് സെയിൽസ്മാൻ എന്നാണ്. അതായത് അയാൾക്ക് എന്തൊക്കെ പറയാനുണ്ടോ അതെല്ലാം സൈലന്റ് ആയിട്ട് പറയാനുള്ള ഒരു ഉപകരണമായിട്ടാണ്, മാധ്യമമായിട്ടാണ് നമ്മൾ പാക്കേജിങ്ങിനെ കാണുന്നത്.
2: ഒരു പാക്കേജിങ്ങിന്റെ ബേസിക് റിക്വയർമെന്റ്സ്, അടിസ്ഥാന ഘടകങ്ങൾ നമ്മൾ പറയുമ്പോൾ അതെന്തൊക്കെയാണ്?
3: ഒരു ഉപഭോക്താവിലേക്ക് എത്തുന്നത്

0: ഉൽപ്പന്നം കൈകാര്യം ചെയ്യാൻ വേണ്ടുന്ന അതാണ് പാക്കേജിങ്ങിന്റെ ഒരു ധർമ്മം എന്ന് പറഞ്ഞു. അപ്പൊ അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടുന്ന ബലം അതാണ് ആദ്യത്തത്. എല്ലാ ഉൽപ്പന്നവും നമ്മൾ ഒരുപോലെ അല്ല കൈകാര്യം ചെയ്യേണ്ടത്. ഇപ്പൊ മാർക്കറ്റിനനുസരിച്ച് വിപണി കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ഇത് വേണം. അങ്ങനെയുള്ള ഒരു ബലം എന്നുള്ളതാണ് ആദ്യത്തെ വേണ്ടുന്നത്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു നേരത്തെ, ഇത് കൈകാര്യം ചെയ്യുന്നു. അതായത് ഒരു ഉൽപ്പന്നം ഉപഭോക്താവിലേക്ക് എത്തുന്നത് വരെ ഒരുപാട് ചാനലിലൂടെയാണ് കടന്നു പോകുന്നത്. മാർക്കറ്റിലൂടെ, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനിൽ വരുന്നതിലൂടെ, സംഭരണശാലയിലൂടെ, ഇതെല്ലാം ചെയ്യുന്ന കൈകാര്യം ചെയ്യാൻ വേണ്ടുന്ന സൗകര്യങ്ങൾ ഉണ്ടാവണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു ഉൽപ്പന്നം സൂക്ഷിച്ചു വെക്കുന്നു, എല്ലാം ഒരുമിച്ച് മാർക്കറ്റിൽ എത്തുന്നില്ല, അത് ഒന്നിനു മേലെ ഒന്നായിട്ട് കയറ്റി വെക്കാനുള്ള സൗകര്യം ഉണ്ടാവണം. അതായത് ചാക്കിൽ പൊതിഞ്ഞു വെച്ച ഒരു ഉള്ളിയും ഒരു CFB ബോക്സിൽ വെച്ച ഉള്ളിയും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കിയാൽ മതി. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് കയറ്റി വെക്കാനുള്ള സൗകര്യം. അതുപോലെ ദ്രാവക രൂപത്തിലുള്ള ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നു, അല്പം ഉപയോഗിച്ചതിന് ശേഷം തിരിച്ച് അടച്ചു വെക്കാനുള്ള സൗകര്യം. ഈ വിധത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം ഒരു പാക്കേജിന്. പിന്നെ വളരെ ബേസിക് ആയിട്ട് വേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളെല്ലാം വിഷരഹിതം, ടോക്സിക് ഫ്രീ ആയിരിക്കണം. അതായത് നമ്മുടെ ഉൽപ്പന്നവുമായിട്ടാണ് ഇത് കോണ്ടാക്ടിൽ വരുന്നത്, അപ്പോൾ ടോക്സിക് ഫ്രീ ആയിരിക്കണം. പിന്നെ ഇത് പല പല ചാനലിലൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞു, അവിടെ ഈർപ്പം വരാം, ചൂട് വരാം, ഇതുമായിട്ടെല്ലാം റെസിസ്റ്റ് ചെയ്യുന്നവരായിരിക്കും. അതെല്ലാം മഴ പെയ്താൽ ഉടനെ നനഞ്ഞു പോകാൻ പാടില്ല, ചൂട് അടിച്ചാൽ ഉടനെ പൊടിഞ്ഞു പോകാൻ പാടില്ല, ഇതിന് റെസിസ്റ്റൻസ് ഉണ്ടാവണം. ഈ പാക്കേജ് എപ്പോഴും ഇനേർട്ട് ആയിരിക്കണം, അതായത് ഇത് ഉൽപ്പന്നമായിട്ട് റിയാക്ട് ചെയ്യാൻ പാടില്ല. പിന്നെ ഒരു പാക്കേജ് സീൽ ചെയ്യാൻ പറ്റണം, പ്രിന്റ് ചെയ്യാൻ പറ്റണം, റീയൂസ് ചെയ്യാൻ പറ്റണം, റീസൈക്കിൾ ചെയ്യാൻ പറ്റണം. ഇതിനൊക്കെ പുറമെ ഇത് കോസ്റ്റ് ഫ്രീ, അല്ലാതെ ഒരു ചെറിയ സാധനത്തിന് വളരെ വലിയ വിലയിൽ, ഇങ്ങനത്തെ ചില ബേസിക് കാര്യങ്ങൾ എല്ലാ ഉൽപ്പന്നത്തിനും വേണ്ടി വരും. പക്ഷേ ഞാനീ പറഞ്ഞത് അടിസ്ഥാനമായിട്ടുള്ള ഗുണങ്ങളാണ്. ഇത് ഓരോ ഉൽപ്പന്നത്തിനനുസരിച്ച് മാറുകയും ചെയ്യും, അതായത് വ്യത്യാസപ്പെടുകയും ചെയ്യും. ഇത് എല്ലാത്തിനും കോമൺ ആയതാണ് ഞാനീ പറഞ്ഞത്.
1: മാഡം, എങ്ങനെയാണ് ഉൽപ്പന്നങ്ങൾ അനുസരിച്ച് നമ്മുടെ പാക്കേജിംഗ് റിക്വയർമെന്റ്സ് മാറുന്നത്?
0: മൂന്ന് ഘടകങ്ങളാണ്. നിങ്ങളുടെ ഉൽപ്പന്നം എന്താണ്, അതാണ് ആദ്യത്തെ കാര്യം. ലക്ഷ്യമിടുന്ന വിപണി എന്താണ്, നമ്മുടെ ഉപഭോക്താവ് ആരാണ്, ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഒരു പാക്കേജിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ അറിയേണ്ടത്. പലരും പല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. നിങ്ങളുടെ ഉൽപ്പന്നത്തിന് വേണ്ടുന്ന സംരക്ഷണ കാലാവധി എത്രയാണോ അതിനനുസരിച്ചുള്ള പാക്കേജിംഗ് മതി. ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇരിക്കുന്ന ബ്രെഡ് അല്ലെങ്കിൽ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി ഇതുപോലുള്ള സാധനത്തിന്റെ പാക്കേജിംഗ് എന്ന് പറയുന്ന അത്രയും സംരക്ഷണം മതി. അതേസമയം പാസ്ചറൈസ്ഡ് മിൽക്ക് ഇരിക്കുന്നു, അത് ഒരു വർഷം വരെ കാലാവധിയുള്ള, അത് ആ രീതിക്കുള്ള പാക്കേജിംഗ് ആയിരിക്കണം നിങ്ങൾ ഡിസൈൻ ചെയ്യണം. അതായത് നിങ്ങളുടെ ഉൽപ്പന്നം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ട് അതിന്റെ സംരക്ഷണ കാലാവധി എത്ര വേണം അതിനനുസരിച്ച് വേണം
1: പാക്കേജ് സെലക്ട് ചെയ്യാൻ.
0: അതുപോലെ വേറൊരെണ്ണം, നിങ്ങളുടെ ഉൽപ്പന്നം എന്ന് പറയുന്നത് സോളിഡ് ഖരപദാർത്ഥമായിരിക്കാം, ദ്രാവകമായിരിക്കാം, പൊടിയായിരിക്കാം, പേസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മറൈൻ ഫിഷ് ആയിരിക്കാം, ഇതിനനുസരിച്ചെല്ലാം ഇത് മാറിക്കൊണ്ടിരിക്കും. അതിന്റെ ആകൃതി എന്താണ്, വലിപ്പം എന്താണ്, അതാണ് വേറൊരു ഘടകം. അതായത് പേസ്റ്റ് രൂപത്തിലുള്ള ഒരു സോസ് ഉണ്ടാക്കുന്നു, അത് ആ പാക്കേജിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ അതിന്റെ അടപ്പ് അല്ലെങ്കിൽ ആ വരുന്ന സ്പൗട്ട് എന്ന് പറയുന്നത് ആ രീതിയിലായിരിക്കണം, അത് ചേരില്ല സ്ക്വാഷിന്. അതായത് ഓരോ ഉൽപ്പന്നത്തിന്റെ രൂപത്തിനും ഭാവത്തിനും അനുസരിച്ചുള്ള പാക്കേജിംഗ് ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ ഇതിനൊക്കെ പുറമെ ഒരു ഉൽപ്പന്നം നശിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിട്ട് ആ നാശത്തിനെ തടയാനുള്ള നല്ല ക്വാളിറ്റി ആയിരിക്കണം നിങ്ങളുടെ പാക്കേജിംഗ് ഉണ്ടാവുന്നത്. പ്രധാനമായിട്ടും വായു, ഈർപ്പം, സൂക്ഷ്മാണുജീവികൾ, ഇതാണ് മൂന്ന് ഘടകങ്ങൾ എളുപ്പം കേടാകുന്ന കാര്യങ്ങൾ. ഇതിലേതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ കായവറ്റല് അത് കനച്ചു പോകുന്നു എന്ന് നമ്മൾ പറയും. ആ കനച്ചു പോകുന്നത് എന്ന് പറയുന്നത് റാൻസിഡ് ആവുക എന്ന് പറയുന്ന വായുവിന്റെ പ്രസൻസ് കൊണ്ടാണ്. അപ്പൊ നിങ്ങളുടെ ഉൽപ്പന്നത്തിന് വേണ്ട കാര്യം വായുവിനെ തടഞ്ഞു നിർത്താൻ കഴിവുള്ള
1: പാക്കേജിംഗ്
0: മെറ്റീരിയൽ ആയിരിക്കണം. അതായത് ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി ഒരു കവറിലിട്ട് സീൽ ചെയ്തു എന്ന് പറഞ്ഞത് സേഫ് ആവുന്നില്ല. ഇത് അതിനുള്ളിലൂടെ വായുവിനെയും ഈർപ്പത്തിനെയും ഒക്കെ കടത്തിവിടും, ഉള്ളിലേക്കും വരും, അതുപോലെ പുറത്തേക്കും പോകും. അപ്പോ കാപ്പിപ്പൊടി പോലുള്ള ഒരു ഇതിനകത്തുനിന്ന് അതിന്റെ മണം പുറത്തേക്ക് പോകരുത്. ഫ്രഷ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നത്തിനാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഈർപ്പം എന്ന് പറയുന്നത് അതിനുള്ളിൽ തന്നെ നിൽക്കണം. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വൈൻ പാക്ക് ചെയ്യുന്ന കുപ്പികൾ എപ്പോഴും സൂര്യപ്രകാശം തടഞ്ഞു നിർത്തുന്നവയായിരിക്കും, ഡാർക്ക് കളേർഡ് ആയിരിക്കും. അതുപോലെ ഉണങ്ങിയ പച്ചക്കറികൾ, ഇപ്പൊ അത് ഒരുപാട് ഡീഹൈഡ്രേറ്റഡ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്, അത് പുറത്തു നിന്നും ഉള്ളിലേക്ക് ഈർപ്പത്തിനെ കടത്തിവിടുന്നവ ആയിരിക്കും. എല്ലാ പാക്കേജിംഗ് മെറ്റീരിയലുകളും ഇതിനെ ഒരേ രീതിയിൽ കടത്തിവിടുന്നു എന്നല്ല അർത്ഥം, പല പാക്കേജിംഗ് മെറ്റീരിയൽ പല രീതിയിലാണ് ഇതിനുള്ളിൽ, നമ്മളതിനെ പെർമിയേറ്റ്

0: എന്നാണ് പറയാ, പെർമിയബിലിറ്റി എന്ന്, ഇതിന്റെ പെർമിയേഷനും കൂടി അനുസരിച്ച് വേണം
1: നമ്മുടെ ഉൽപ്പന്നം.
0: അതെ,
1: അതനുസരിച്ച്
0: യെസ്, എങ്ങനെയാണ് നമ്മുടെ ഉൽപ്പന്നം നാശമാകുന്നതെന്ന് മനസ്സിലാക്കി അതിനെ തടയാനുള്ള ഒരു പാക്കേജ്, അതായിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്.
1: പിന്നെ ഈ മാർക്കറ്റ് അനുസരിച്ചും നമ്മുടെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റ് റിക്വയർമെന്റ് അതിന്റെ ആവശ്യം അനുസരിച്ചും നമ്മുടെ പാക്കേജ് സ്ട്രാറ്റജി മാറാറുണ്ട്.
0: അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ഉൽപ്പന്നത്തിനെ കുറിച്ച് മാത്രമാണ്. ഇനി വിപണിയിൽ നമ്മുടെ ഉൽപ്പന്നത്തിനോട് സാമ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഇപ്പൊ എങ്ങനെയാണ് വിപണിയിൽ പാക്കേജ് ചെയ്തിരിക്കുന്നത്, അതിന്റെ സൈസ് എത്രയാണ്? അപ്പൊ അതായത് 100 മില്ലി അല്ലെങ്കിൽ 200 മില്ലി ഉള്ള ഒരു സാധനം നമ്മൾ 5 ലിറ്ററിൽ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ആ രീതിയിൽ സാമാന്യമായിട്ടുള്ള അളവുകൾ എന്തൊക്കെയാണ്, ഇതിനോട് സാമ്യമുള്ള പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ എങ്ങനെ പാക്കേജ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സാമാന്യ ബോധം നമുക്ക് ഉണ്ടാവണം. പിന്നൊരു കാര്യം, നമ്മൾ ഇതെങ്ങനെ വിൽക്കുന്നു എന്നുള്ളതാണ്. സൂപ്പർ മാർക്കറ്റ് വഴിയാണോ, ഇപ്പൊ ഓൺലൈൻ മാർക്കറ്റിംഗ് ഒക്കെ ഉണ്ട്, ഓൺലൈൻ മാർക്കറ്റിംഗ് ആണോ, ഹോം ഡെലിവറി ആണോ, ആ രീതിയിലുള്ള വിപണിയെ
1: കുറിച്ച്
0: വേണ്ട, ഒരു അത് പിടിക്കാനുള്ള ഒരു കൈപ്പിടി മാത്രം മതി, പ്ലാസ്റ്റിക്കിന്റെ ഒന്നും അവിടെ ആവശ്യമില്ല, വെറും ഒരു പേപ്പർ ബാഗ് മതി അല്ലെങ്കിൽ തുണി സഞ്ചി മതി, ഇതുപോലുള്ള കാര്യങ്ങളാവാം. പിന്നെ വേറൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഉപഭോക്താവ്, നിങ്ങൾ ആരെ ലക്ഷ്യമിട്ടാണോ ഇതുണ്ടാക്കുന്നത്. കുട്ടികളുടെ മുട്ടായിയുടെ പാക്കേജിങ്ങിന്റെ അത്രയും ആകർഷണീയത വേണ്ട വെളിച്ചെണ്ണയുടെ പാക്കേജിങ്ങിന്. അതുപോലെ വേറൊരു കാര്യം, നമ്മുടെ ഒരു ഉൽപ്പന്നം ഉപഭോക്താവിലേക്ക് എത്താൻ, വിപണിയിലേക്ക് എത്താൻ അത് എത്ര ദൂരം യാത്ര ചെയ്യേണ്ടി വരുന്നു, ഏതൊക്കെ രീതിയിലാണ്. ചിലപ്പോ നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ബോംബെ ആയിരിക്കാം, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സ്ഥലമായിരിക്കാം. ആ വിപണിയിലേക്കുള്ള ദൂരം, അത് കടന്നു പോകുന്ന ആ ചാനലുകൾ എന്തൊക്കെ, അതും നമ്മൾ തീർച്ചയായിട്ടും ആലോചിക്കേണ്ട ഒരു കാര്യം.
1: മാഡം സൂചിപ്പിച്ചായിരുന്നു നമ്മൾ പാക്കേജിംഗ് ഒരു സൈലന്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു നമ്മുടെ ഒരു ഉപകരണം ആണ്. ദാറ്റ് മീൻസ് ലേബലിംഗ് അതിന്റെ ഒരു പ്രധാന ഘടകം, അല്ലെങ്കിൽ നമ്മുടെ ഒരു നല്ലൊരു നമ്മുടെ കയ്യിലുള്ള ഒരു ടൂൾ ആണ് നമ്മുടെ പ്രൊഡക്ട്സിനെ നമുക്ക് അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് പറയാം, ലേബലിംഗിനെ കുറിച്ച്.
0: അല്ലെ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിനു മുമ്പ് FPO ഉണ്ടായിരുന്ന കാലത്ത് നമുക്കൊരു ലേബൽ തന്നെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് FPOക്ക് അയച്ചു കൊടുത്ത് അനുമതി വാങ്ങിച്ചിട്ട് വേണമായിരുന്നു നമ്മളിത് ഉൽപ്പന്നത്തിലേക്ക് ഒട്ടിക്കാൻ. ഇപ്പൊ അങ്ങനൊരു മുൻ അനുമതി വേണ്ട. അപ്പോ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഉൽപാദകനാണ്. അതാണ് ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം. നമ്മളോട് ആരും ഒന്നും നേരത്തെ പറഞ്ഞു തരുന്നില്ല. അപ്പോ അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള അറിവ് ഒരു ഉൽപാദകന് ഉണ്ടാകണം. അപ്പൊ അതില് നിങ്ങൾക്ക് ഒരു പാക്കേജിംഗ് ലേബലുകളിൽ ചുരുങ്ങിയത് കുറച്ച് കാര്യങ്ങൾ വേണം എന്നുള്ളതുണ്ട്. ഒന്നാമത്തത് ആ ഉൽപ്പന്നത്തിന്റെ പേര്. നിങ്ങൾ ഇടുന്ന പേര് വേറെന്തോ ആയിക്കോട്ടെ, പക്ഷെ എന്താണ് ആ ഉൽപ്പന്നം, അതാണ് ആദ്യം വേണ്ടുന്ന
1: കാര്യം.
0: അതെ അതെ, എന്താണ് എന്ന് പറയണം. രണ്ടാമത്തത് ചേരുവകൾ. ഇതിൽ ചെറിയ ചില കാര്യങ്ങൾ, ആ ചേരുവകളിൽ കൂടിയ അളവിൽ നിന്നും കുറഞ്ഞതിലേക്കേ എഴുതാവൂ. തെറ്റിച്ചെഴുതി പോയാൽ അത് നിയമപ്രകാരം തെറ്റാണ്. അതിന്റെ അർത്ഥം ഇതാണ് ഇതിൽ കൂടുതൽ എന്നുള്ള സന്ദേശം നമ്മൾ ഉപഭോക്താവിന് കൊടുക്കുന്നു എന്നാണ്. അത് നിയമപ്രകാരം തെറ്റാണ്, പണിഷബിൾ ആണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ റൂളുകൾ തെറ്റിക്കുകയാണെങ്കിൽ പണിഷ്മെന്റ് ഉണ്ട്. തിരെ ചുരുങ്ങിയ തുകയൊന്നുമല്ല, പക്ഷെ ഈ കൂടിയ അളവിൽ നിന്ന് കുറഞ്ഞതിലേക്ക് എഴുതുന്നു എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ഇൻഗ്രീഡിയന്റ് ഉള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ എഴുതണം എന്നില്ല. പിന്നെയുള്ളൊരു കാര്യം, തിരിച്ചറിയാനുള്ള ബാച്ച് നമ്പർ, ലോട്ട് നമ്പർ, എന്നാണ് നിങ്ങളത് ഉൽപ്പാദിപ്പിച്ചെന്നുള്ള തീയതി, പിന്നെ ഉൽപ്പാദകന്റെ പൂർണ്ണമായിട്ടുള്ള മേൽവിലാസം, പിന്നെ സംഭരണ കാലാവധി, അവിടെയും ഒന്ന് ശ്രദ്ധിക്കാറുണ്ട്. എക്സ്പയറി ഡേറ്റ്, ഇതിപ്പോ 3 മാസത്തിൽ കൂടുതലുള്ള ഒരു ഡേറ്റ് ആണെങ്കിൽ നമ്മൾ എഴുതുന്നത് ബെസ്റ്റ് ബിഫോർ എന്ന് എഴുതുന്ന ആ അതിനകത്ത് ഡേറ്റ് എഴുതണം എന്നില്ല. 3 മാസത്തിൽ കൂടിയ ഉൽപ്പന്നം ആണെങ്കിൽ മന്തും ഇയറും എഴുതിയാൽ മതി. അതേസമയം 3 മാസത്തിൽ കുറവ് സംരക്ഷണ കാലാവധിയുള്ള ഒരു ഉൽപ്പന്നമാണെങ്കിൽ അതിൽ തീയതിയും എഴുതണം. പിന്നെ ചിലതില് നമ്മൾ ബെസ്റ്റ് ബിഫോർ, അതിന്റെ അർത്ഥം ഈ ഉൽപ്പന്നം ഈ തീയതിക്ക് മുമ്പ് ഉപയോഗിക്കുന്നെങ്കിൽ നല്ലത്, അത് കുറച്ചുകൂടി ഒരു വളരെ മയമായിട്ടുള്ള ഒരു എഴുത്താണ്. പക്ഷെ കുറച്ചു ദിവസം മാത്രം കാലാവധിയുള്ള ഈ ഹാഫ് കുക്ഡ് ചപ്പാത്തി അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ബെസ്റ്റ് ബിഫോർ എന്നില്ല, യൂസ് ബൈ, അതായത് ഇന്ന ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ചിരിക്കണം, അതിനുശേഷം ഉപയോഗിച്ചാൽ അത് ശരിയല്ല. അപ്പൊ അങ്ങനെ യൂസ് ബൈ ആണോ ബെസ്റ്റ് ബിഫോർ ആണോ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഉൽപ്പന്നത്തിന്റെ വില MRP, ഉൽപ്പന്നത്തിൽ അടങ്ങിയിട്ടുള്ള മറ്റ് അഡിറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ സിന്തറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു സ്റ്റേറ്റ്മെന്റ് എഴുതണം, അത് നിയമപ്രകാരമേ ചേർത്തിട്ടുള്ളൂ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് എഴുതണം. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഏതാണോ സിമ്പൽ എഴുതണം. പിന്നെ നിങ്ങളുടെ FSSAI നമ്പർ എഴുതുന്നതിനൊക്കെ കണക്കുണ്ട്. 2 മില്ലിമീറ്റർ കുറഞ്ഞ അക്ഷരത്തിൽ എഴുതാൻ പാടില്ല. FSSAI നമ്പർ ഒരു തെളിഞ്ഞ പ്രതലത്തിൽ വേണം എഴുതിയിട്ടുണ്ട്, അതായത് വൈറ്റില് കാണത്തക്ക രീതിയിൽ. ഈ ഘടകങ്ങൾ നിർബന്ധമാണ്. പിന്നെ ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എഴുതാം, അഡീഷണൽ എഴുതുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അനാവശ്യമായിട്ടുള്ള അവകാശവാദങ്ങളൊന്നും, ഇപ്പോ അമ്മയുടെ മുലപ്പാലിനോടൊപ്പം നല്ലത്.

0: അങ്ങനെയൊന്നും എഴുതാൻ പാടില്ല. നമ്മുടെ കയ്യിൽ അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ രേഖകൾ ഇല്ലെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ നേരത്തെ ഒരാളില്ല, നമുക്കിതൊരു ഇന്ന രീതിയിൽ ചെയ്യൂ, ഓക്കെ ഇത് കറക്റ്റ് ആണ് എന്ന് പറഞ്ഞു തരാൻ ഒരു പ്രയർ ഒരു അപ്രൂവൽ സിസ്റ്റം ഇല്ല എന്ന് പറയുമ്പോൾ അത് എന്റെ തന്നെ അല്ലെങ്കിൽ ഒരു ഉത്പാദകന്റെ ഉത്തരവാദിത്തമാണ്. അനാവശ്യമായിട്ടുള്ള അവകാശവാദങ്ങൾ ഒന്നും തന്നെ പാടില്ല. പിന്നെ വളരെ പ്രധാനമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഉൽപ്പന്നത്തിൽ നിങ്ങൾ കുറെ ഫ്രൂട്ട്സ് ചേർത്ത് ഒരു ജാം ഉണ്ടാക്കി, അതിനുള്ളിൽ ഇല്ലാത്ത ഫ്രൂട്ടിന്റെ പടം അതിൽ പാടില്ല. അതുപോലെ ഫ്രൂട്ടേ ഉപയോഗിച്ചല്ല ഞാനൊരു സിന്തറ്റിക് ഡ്രിങ്ക് ഉണ്ടാക്കി, അതിൽ നോൺ ഫ്രൂട്ട് എന്ന് എഴുതിയിരിക്കണം. സിന്തറ്റിക് ആയിട്ടുള്ള ഒരു സാധനത്തിന്റെ പുറത്ത് മാങ്ങയുടെയോ ഓറഞ്ചിന്റെയോ പടം പാടില്ല. ഇതുപോലുള്ള ചില കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കാനുണ്ട്. പാക്കേജിങ് മെറ്റീരിയൽ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലേബൽ എന്ന് പറയുന്ന കാര്യം.
1: മേഡം, ഇപ്പം പുതിയ പുതിയ അഡ്വാൻസ് മെറ്റീരിയൽസ് വരുന്നുണ്ട്, ഈ പുതിയ പ്രവണതയെ കുറിച്ചൊന്ന്.
0: നമ്മള് ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാവുമ്പോൾ അതിനനുസരിച്ചുള്ള പാക്കേജിങ് മെറ്റീരിയലും നമ്മൾ ഉണ്ടാക്കിയേ തീരുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉൽപ്പന്നം നാശമാകുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് വായുവാണ്. ഇപ്പൊ ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി അനുസരിച്ച് ഈ വായുവിനെ മുഴുവൻ മാറ്റിയിട്ടുള്ള വാക്വം ചെയ്തിട്ടുള്ള വാക്വം പാക്കേജിങ്, പക്ഷെ അതെല്ലാം ഉൽപ്പന്നത്തിനും ചേരണം എന്നില്ല. അതിനു പകരം വായു പൂർണ്ണമായിട്ട് നീക്കിയ ശേഷം വേറൊരു ഇനേർട്ട് ആയിട്ടുള്ള, അതായത് ഉൽപ്പന്നവുമായിട്ട് റിയാക്ട് ചെയ്യാത്ത നൈട്രജൻ പോലുള്ള ഗ്യാസുകൾ കയറ്റിയ പാക്കേജിംഗ് മെറ്റീരിയൽ, മോഡിഫൈഡ് ചിപ്സിലൊക്കെ കാണുന്ന പോലെ, അതായത് അതിങ്ങനെ വീർത്ത പില്ലോ പാക്കേജിംഗ് എന്ന് പറയും, അങ്ങനെയുള്ള പാക്കേജിങ്ങുകളുണ്ട്. അതായത് മോഡിഫൈഡ് അറ്റ്മോസ്ഫിയറിക് പാക്കേജിങ്, അതായത് നമ്മുടെ ഉൽപ്പന്നത്തിന് യോജിച്ച രീതിയിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട്, അത് ഓക്സിജന് മാത്രമല്ല, ഓക്സിജൻ ആവാം, കാർബൺ ഡൈ ഓക്സൈഡ് ആവാം, നൈട്രജൻ ആവാം, അങ്ങനെയുള്ളൊരു കോമ്പിനേഷൻ ഉണ്ടാക്കിക്കൊണ്ട് സൃഷ്ടിക്കുന്ന മോഡിഫൈഡ് അറ്റ്മോസ്ഫിയറിക് പാക്കേജിങ്ങുകളുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതലെന്ന് പറയുന്നത് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള എല്ലാത്തിനകത്തും ഒരു ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് തിളച്ച വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് ഉപയോഗിക്കുന്ന ചില ഇതുണ്ട്. അപ്പൊ തിളച്ച വെള്ളത്തിൽ മുക്കിയെടുക്കുമ്പോൾ സാധാരണ പാക്കേജുകൾ ഉരുകിപ്പോവും. ഇത് ഉരുകുന്നതിന് പകരം അത് സ്ട്രോങ് ആയിട്ടിരിക്കുന്നു, അകത്തെ ഉൽപ്പന്നം ചൂടാകുന്നു. അങ്ങനെയുള്ള റിട്ടോർട്ട് പാക്കേജിങ്ങുകളുണ്ട്. പിന്നെ ഒരു ഉള്ളിലെ ഉൽപ്പന്നം കേടായോ എന്നറിയാനുള്ള ഉപഭോക്താവിനെ മനസ്സിലാക്കി കൊടുക്കുന്ന സ്മാർട്ട് പാക്കേജിങ്ങുകൾ, അതായത് ചെറിയ ലേബലുകൾ ഉണ്ടാവും, അകത്തെ ഉൽപ്പന്നം കേടാകുന്നതിനനുസരിച്ച് ഇതിന്റെ സെൻസർ പ്രവർത്തിച്ച് ഇതിന്റെ കളർ മാറുന്നു. അപ്പൊ ഒരു ഉപഭോക്താവിനെ നോക്കിയിട്ട് ഇത് കേടാണ് അല്ലെങ്കിൽ ഇത് പഴുത്തിട്ടില്ല, ഇത് പഴുത്തതാണ്, ഇങ്ങനെ കേട് മാത്രമല്ല ആ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി അകത്ത് എന്താണ് ഇരിക്കുന്നത്, ആ രീതിയിലുള്ള പാക്കേജ്, സ്മാർട്ട് പാക്കേജിങ്, ഇന്റലിജന്റ് പാക്കേജിങ്, എന്തിനെ ഇതിനൊപ്പം തിന്നുന്ന എഡിബിൾ പാക്കേജിങ് വരെയുണ്ട്, അതായത് കഴിച്ചു കഴിഞ്ഞാൽ അതും കൂടി കഴിക്കത്തക്ക, അതുവരെയുള്ള പാക്കേജിങ്ങുകളും ഇന്ന് തീർച്ചയായിട്ടും മാർക്കറ്റിലുണ്ട്.
1: മേഡം പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ സാധിച്ചു, വളരെ നന്ദി.
0: താങ്ക് യു.
2: കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനത്തിൽ പാക്കേജിങ്ങിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം മുൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ മിനി സിയുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക് സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,300 മുതൽ 28,400 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 15,950 രൂപ മുതൽ 16,100 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 24,000 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 67,000 രൂപ മുതൽ 69,500 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,000 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 84,300 രൂപ വരെയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,300 രൂപ മുതൽ 4,600 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 23,500 രൂപ മുതൽ 26,500 രൂപ വരെയും പൈനാപ്പിളിന് 4,500 രൂപ മുതൽ 5,500 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 18,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക് സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ കേട്ടത് കമ്പോള വില നില.

0: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
1: നെല്ലിലെ ചാഴിയെ നിയന്ത്രിക്കാൻ 2 മില്ലി മാലത്തിയോൺ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കുക. ചാഴിക്കെതിരെ കീടനാശിനികൾ പ്രയോഗിക്കുന്നത് രാവിലെ 9 മണിക്ക് മുൻപോ വൈകിട്ട് 3 മണിക്ക് ശേഷമോ ആയിരിക്കണം. അല്ലെങ്കിൽ മരുന്ന് തളി പരാഗണത്തെ പ്രതികൂലമായി ബാധിക്കും. കുതിർത്ത വിത്ത് വെള്ളം വാർത്ത് കളഞ്ഞ് ചൂടും ഈർപ്പവുമുള്ള സ്ഥലത്ത് മുളയ്ക്കാൻ വെക്കുക. ഈർപ്പം കുറയാതിരിക്കാൻ നനച്ച ചണച്ചാക്കുകൊണ്ട് മൂടുകയോ വെള്ളം തളിച്ചു കൊടുക്കുകയോ ചെയ്യുക. മുളച്ച വിത്ത് 3-ാം ദിവസം തന്നെ വിതയ്ക്കണം. വിത താമസിക്കുന്നത് ഞാറിന്റെ കരുത്ത് കുറയാൻ ഇടയാക്കും. വിരിപ്പിനു ശേഷം മുണ്ടകൻ കൃഷി ഇറക്കുന്ന പാടങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞ് കുമ്മായവും ജൈവവളങ്ങളും ചേർത്ത് നിലം ഉഴുത് 2 ആഴ്ചയെങ്കിലും വെറുതെ ഇടുന്നത് നിലത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നല്ലതാണ്. മുണ്ടകൻ കൃഷി ഇറക്കാത്ത സ്ഥലത്ത് പച്ചക്കറികൾ നടാം. മുളക്, വഴുതിന, തക്കാളി എന്നിവയുടെ വിത്ത് പാകി മുളപ്പിച്ച് 1 മാസം പ്രായമായ തൈകൾ നടാനായി ഉപയോഗിക്കാം. തൈകൾ വൈകുന്നേരം നടുന്നതാണ് നല്ലത്. പാവൽ, പടവലം, വെള്ളരി, കുമ്പളം, മത്തൻ, ചുരക്ക, വെണ്ട എന്നിവയുടെ വിത്ത് നേരിട്ട് വിതയ്ക്കാം. ഇതിനോടൊപ്പം കുറെ വിത്തുകൾ പോളിത്തീൻ ഉറകളിലും നട്ട് മുളപ്പിക്കുകയാണെങ്കിൽ മുളയ്ക്കാത്ത തടങ്ങളിൽ പിന്നീട് നടുന്നതിന് ഇവ ഉപകരിക്കും.
2: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
1: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
3: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
0: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കണ്ടേ? ചോദ്യം ഇതായിരുന്നു: മികച്ച തെങ്ങിൻ തൈകൾക്ക് വേണ്ടി എത്ര വർഷം പ്രായമുള്ള മാതൃവൃക്ഷത്തിൽ നിന്നുമാണ് വിത്തു തേങ്ങ ശേഖരിക്കേണ്ടത്? ഉത്തരം: മികച്ച തെങ്ങിൻ തൈകൾക്ക് വേണ്ടി 25 മുതൽ 40 വർഷം വരെ പ്രായമുള്ള മാതൃവൃക്ഷത്തിൽ നിന്നുമാണ് വിത്തു തേങ്ങ ശേഖരിക്കേണ്ടത്. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ആകാശവാണി കൊച്ചി FM 102.3.

ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റും 24 സെക്കൻഡും. വിപണി, കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡാറ്റസ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 25,400, ആലപ്പുഴ 25,300, കോട്ടയം 28,400, എറണാകുളം 25,500, കൊച്ചിറെഡി 25,300, ആലുവ 27,500, വടക്കൻ പറവൂർ 26,500. കൊപ്ര ക്വിൻ്റലിന് ആലപ്പുഴ തെളിവ് 15,900, ആലപ്പുഴ പുകരാശി 15,850, എറണാകുളം 16,000, വടക്കൻ പറവൂർ 16,000. തേങ്ങാ പിണ്ണാക്ക് എറണാകുളം 3,800, വടക്കൻ പറവൂർ 3,800. കാപ്പിക്കുരു ക്വിൻ്റലിന് കോട്ടയം 39,000, കട്ടപ്പന 37,500. നാളികേരം തൊണ്ടില്ലാത്തത് 1,000-ന് എറണാകുളം 3,100.

0: 31,000, ആലുവ ക്യുൻ്റലിന് 6,000, തൊടുപുഴ 1,000 32,500, കയർ ക്യുൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ ആറാട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,300, കുരുമുളക് അൺഗാർബിൾഡ് ക്യുൻ്റലിന് കൊച്ചി ഗാർബിൾഡ് 71,900, കൊച്ചി അൺഗാർബിൾഡ് 69,900, ആലുവ 67,500, തൊടുപുഴ 69,000, കൊട്ടപ്പന 69,700, ഏലം കിലോഗ്രാം കൊച്ചി 4,700, തൊടുപുഴ 3,350, കട്ടപ്പന 3,000, ചുക്ക് ക്യുൻ്റലിന് കൊച്ചി 32,000, തൊടുപുഴ 30,000, റബ്ബർ ലോട്ട് ക്യുൻ്റലിന് കോട്ടയം 26,500, മൂവാറ്റുപുഴ 25,000, കോതമംഗലം 25,300, തൊടുപുഴ 23,500, മഞ്ഞൾ ക്യുൻ്റലിന് കൊച്ചി 18,500, തൊടുപുഴ 18,000, പുൽത്തൈലം ക്യുൻ്റലിന് കൊച്ചി 190,000, ആലുവ 185,000, കശുവണ്ടി പരിപ്പ് ക്യുൻ്റലിന് കൊല്ലം 84,300, പൈനാപ്പിൾ ക്യുൻ്റലിന് എറണാകുളം 4,000, അടയ്ക്ക 1,000 എറണാകുളം 4,600, നേത്രക്കായ പച്ച ക്യുൻ്റലിന് എറണാകുളം 4,600, ആലുവ 4,000. നിങ്ങൾ ഇതുവരെ കേട്ടത് വിപണി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡാറ്റാസ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യ ശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
4: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
3: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMkochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
5: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9447562212.
3: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തുമായി വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിന്റെ ഭാവിയിൽ സമുദ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സാധ്യതയെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. അമൃതകീർത്തി പുരസ്കാര സമർപ്പണ ചടങ്ങിലും കേന്ദ്രമന്ത്രി പങ്കെടുത്തു. ഐക്യരാഷ്ട്രസഭയുടെ 81-ാം പൊതുസഭാ സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. കള്ളക്കടൽ സാധ്യത മുൻനിർത്തി കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മറ്റന്നാൾ വരെ ചുവപ്പ് ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് പുരുഷ വനിതാ കബഡിയിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി.

0: ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. രാവിലെ 11 മണിക്ക് കൊല്ലം ജില്ലയിൽ മാതാ അമൃതാനന്ദമയി മഠത്തിലെ ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരത്തെ ബാലരാമപുരത്ത് എസ് യു ടി മെഡിക്കൽ കോളേജിലെ ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേരളത്തിന്റെ ഭാവിയിൽ സമുദ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സാധ്യതകളാണുള്ളതെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ സഹകരണ മേഖലയ്ക്ക് സാധിക്കണമെന്നും കേന്ദ്രമന്ത്രി അമിത്ഷാ. നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിലുള്ള വിവിധ വികസന സംരംഭങ്ങളുടെ ഉദ്ഘാടനം കുണ്ടറയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രത്തിൽ സഹകരണ മന്ത്രാലയം വേണമെന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ജനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നുവെന്നും നരേന്ദ്രമോദി സർക്കാർ വന്നതോടെയാണ് ഇത് നടപ്പാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു.
1: നരേന്ദ്രമോദിജിനെ കോഓപ്പറേറ്റീവ് മിനിസ്ട്രി ബനാകർ ദേശ് കെ ഗ്രാമീണ വികാസ്, കൃഷി വികാസ് ഓർ വിമൻ വിമെൻ എംപവർമെന്റ് കെ ലിയെ ബഹുത് ബഡാ കദം ഉഠായാ ഹൈ ഓർ ആജ് മേ ഐസേ രാജ്യം മേ ആയാ ഹൂ ജഹാ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ആസാദി കെ പഹലേ സേ ത്രാവൺകോർ, കൊച്ചിൻ, മലബാർ കൈ സാരേ ക്ഷേത്രോ മേ ആസാദി കെ പഹലേ സേ സ്ട്രക്ചർഡ് തരീകെ സേ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ചലി ഹൈ.
0: സഹകരണ മേഖലയിലെ ഉൽപ്പന്ന സ്റ്റാളുകളും ശ്രീ അമിത്ഷാ സന്ദർശിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രിമാരായ എം ലിജു, പി സി വിഷ്ണുനാഥ്, എൻ കെ പ്രേമചന്ദ്രൻ എം പി, ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എം എൽ എ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ സഹകരണ മേഖലയിലെ വനിതാ നേതൃത്വത്തിലുള്ള വിവിധ സംരംഭങ്ങൾക്കാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊല്ലത്ത് തുടക്കം കുറിച്ചത്. എൻസിസിഎഫ് വിപണിയിലെത്തിക്കുന്ന പുതിയ ജന ബ്രാൻഡിന് തുടക്കം കുറിച്ച ആഭ്യന്തരമന്ത്രി വനിതകളുടെ നേതൃത്വത്തിലുള്ള സഹകരണ വിപണന സംരംഭമായ വനിതം ഷീമാർട്ട് സ്റ്റോറിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. കുറഞ്ഞ നിരക്കിൽ ഗുണനിലവാരമുള്ള ഭാരത് ആട്ട, ഭാരത് അരി എന്നിവയുടെ വിപണനോദ്ഘാടനവും വനിതാ കർഷകർക്കായി സൌജന്യ വിത്ത് കിറ്റുകളുടെ വിതരണോദ്ഘാടനവും ശ്രീ ഷാ നിർവഹിച്ചു. കർഷകരുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പുകളുടെ വിതരണവും അദ്ദേഹം നിർവഹിച്ചു. മാതാ അമൃതാനന്ദമയുടെ കാരുണ്യമാണ് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മാതാ അമൃതാനന്ദമയുടെ 73-ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിശ്വസേവാ ദിനം സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ അമൃതകീർത്തി പുരസ്കാരം ഗോവ മുൻ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് സമ്മാനിച്ചു. അസമിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തന നിധിയിലേക്ക് അമൃതാനന്ദമയി മഠം നൽകുന്ന 2 കോടി രൂപയുടെ ചെക്ക് മന്ത്രി രമേശ് ചെന്നിത്തലയിൽ നിന്ന് കേന്ദ്രമന്ത്രി ഏറ്റുവാങ്ങി. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ 81-ാം പൊതുസഭാ സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിസംബോധന ചെയ്യും. 193 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രതലവന്മാരും മുതിർന്ന പ്രതിനിധികളും പങ്കെടുക്കുന്ന സമ്മേളനം ആഗോള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനം, സമാധാനം, സമത്വം എന്നിവ ഉറപ്പാക്കുന്നതിനുമാണ് മുൻഗണന നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11-ന്. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലയിലും എ ഐ ആർ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ മറ്റന്നാൾ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കൊല്ലം, ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. പരസ്യപ്രചാരണം ഇന്ന് വൈകുന്നേരം അവസാനിച്ചു. തിങ്കളാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വോട്ടെടുപ്പ് ദിവസം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിക്കുന്ന പരീക്ഷാ പേ ചർച്ചയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. പരീക്ഷകളെ ഭീഷണിയായല്ല, മറിച്ച് അവസരങ്ങളായാണ് കാണേണ്ടതെന്നും ഏതു തരത്തിലുള്ള സമ്മർദ്ദത്തെയും നേരിടാൻ പ്രാപ്തിയുള്ളവരും കരുത്തരുമായി മാറാൻ കുട്ടികൾക്ക് കഴിയണമെന്നും പരീക്ഷാ പേ ചർച്ചയുടെ ഭാഗമായി നടന്ന ഒരു പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളോട് പറഞ്ഞു.
3: किसी भी प्रकार के प्रेशर को झेलने के लिए सामर्थ्यवान बनाना चाहिए. रोते बैठना नहीं चाहिए, मान के चलना चाहिए कि जीवन में आता रहता है, दबाव बनता रहता है, तो खुद को तैयार करना पड़ता है.

പരീക്ഷാ സമ്മർദ്ദം ലഘൂകരിക്കുക, സന്തുലിതമായ തയ്യാറെടുപ്പ് പ്രോത്സാഹിപ്പിക്കുക എന്നിവയിലൂടെ കോടിക്കണക്കിന് ഇന്ത്യൻ യുവജനങ്ങളുടെ സമഗ്ര വികസനത്തിലേക്ക് ഈ പരിപാടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കേരളം, മാഹി, ലക്ഷദ്വീപ് തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പുലർച്ചെ 2:30 വരെ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത

0: ഇനങ്ങളിലായി 5 മെഡലുകൾ കൂടി നേടിയാണ് ഇന്ത്യ ഇന്ന് മികച്ച നേട്ടം കൈവരിച്ചത്. മെഡൽ നേടിയ കായിക താരങ്ങളെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും അഭിനന്ദിച്ചു. ഒരു റിപ്പോർട്ട്.
1: പുരുഷ വനിതാ കബഡി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഇരട്ട സ്വർണം നേടി. ഇറാനെതിരെ ഇന്ത്യൻ വനിതകൾ ഫൈനൽ വിജയം ഉറപ്പിച്ചതിന് പിന്നാലെ പുരുഷ ടീമും ഇറാനെതിരെ വിജയം നേടി. കബഡിക്ക് പുറമെ അത്ലറ്റിക്സ്, ഷൂട്ടിംഗ്, സ്ക്വാഷ് എന്നീ ഇനങ്ങളിലും ഇന്ത്യ ഇന്ന് മെഡലുകൾ നേടി. അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ മാരത്തണിൽ സാവൻ ബർവാൾ വെള്ളിമെഡൽ നേടി. വനിതകളുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസ് ടീം ഇനത്തിൽ തിലോത്തമ സെൻ, വിദർഷ വിനോദ്, ആഷി ചൌക്സി എന്നിവരടങ്ങിയ സംഘവും വെള്ളി സ്വന്തമാക്കി. 4 സ്വർണവും 11 വെള്ളിയും 13 വെങ്കലവും ഉൾപ്പെടെ 28 മെഡലുകൾ നേടി മെഡൽ പട്ടികയിൽ നിലവിൽ 10-ാം സ്ഥാനത്താണ് ഇന്ത്യ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം. രണ്ടാം മത്സരം ഈ മാസം 30-ന് ഗുവാഹത്തിയിലും അവസാന മത്സരം ഒക്ടോബർ 3-ന് ഛത്തീസ്ഗഡിലുമാണ് നടക്കുന്നത്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ പ്രക്രിയയിൽ നോട്ടീസ് ലഭിച്ച വ്യക്തികളിൽ നിന്ന് ആവശ്യമായ രേഖകൾ ശേഖരിക്കുന്നതിനായി ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകൾ സന്ദർശിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ശേഷം ബിഎൽഒമാർ രേഖകൾ ECI നെറ്റ് പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യും. ന്യൂഡൽഹിയിൽ ചേർന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗത്തിലാണ് തീരുമാനമായത്. വാദം കേൾക്കാൻ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ നേരിട്ട് വിളിച്ചു വരുത്തില്ലെന്നും ആവശ്യമെങ്കിൽ ഓൺലൈൻ വഴിയായിരിക്കും ഹിയറിംഗുകൾ നടത്തുകയെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനും മേഖലയിലെ ശത്രുതാപരമായ നടപടികൾ അവസാനിപ്പിക്കുന്നതിനുമായി ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയതായി റിപ്പോർട്ട്. പദ്ധതികളിന്മേലുള്ള US ഔദ്യോഗിക പ്രതികരണത്തിനായി ഇറാൻ കാത്തിരിക്കുമ്പോഴാണ് ട്രംപിന്റെ നിലപാട് സംബന്ധിച്ച വിവരങ്ങൾ ഒരു അമേരിക്കൻ പത്രം US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് പുറത്തുവിട്ടത്. യുക്രൈനിൽ റഷ്യ നടത്തിയ ആക്രമണങ്ങളിൽ 4 പേർ കൊല്ലപ്പെട്ടു. ക്രൂയിസ്, ബാലിസ്റ്റിക് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ സാറ്റലൈറ്റ് ആശയവിനിമയ സംവിധാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. രാജ്യവ്യാപക ബാങ്ക് പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും നാളെ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഉപഭോക്താക്കൾ ബാങ്കിംഗ് ഇടപാടുകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യണമെന്നും ഡിജിറ്റൽ ഇതര ബാങ്കിംഗ് സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും സംസ്ഥാന ബാങ്കേഴ്സ് സമിതി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തുമായി വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിന്റെ ഭാവിയിൽ സമുദ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സാധ്യതയെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. അമൃതകീർത്തി പുരസ്കാര സമർപ്പണ ചടങ്ങിലും കേന്ദ്രമന്ത്രി പങ്കെടുത്തു. ഐക്യരാഷ്ട്രസഭയുടെ 81-ാം പൊതുസഭാ സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. കള്ളക്കടൽ സാധ്യത മുൻനിർത്തി കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മറ്റന്നാൾ വരെ ചുവപ്പ് ജാഗ്രത. മത്സ്യബന്ധനത്തിനും വിലക്ക്. ഏഷ്യൻ ഗെയിംസ് പുരുഷ വനിതാ കബഡിയിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7:35 മിനിറ്റും 22 സെക്കൻഡും.

ഇന്നത്തെ എഫ് എം ഈവനിംഗിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. എഫ് എം ഈവനിംഗിൽ ഇന്നാദ്യം

0: സമകാലികം.
1: ഞാൻ തിരുവനന്തപുരത്ത് വസിക്കുന്ന ഒരാളാണ്, കൂടെ കൂടെ എറണാകുളത്ത് വരാറുണ്ട്.
2: ഒരു എഡ്യൂടെക് സ്ഥാപനത്തിന്റെ ഡയറക്ടർ ജിജു തോമസ്.
1: ഇപ്പൊ എറണാകുളത്ത് നമ്മൾ കാർ ഓടിച്ചെത്തുമ്പോൾ ആദ്യം നമുക്ക് ഒരു ഭയം ഫീൽ ചെയ്യുന്നത് ഈ പ്രൈവറ്റ് ബസ്സുകാരൻ നമ്മുടെ മുമ്പിലോ പുറയിലോ ഒക്കെ വരുമ്പോഴാണ്. വല്ലാത്തൊരു അസഹിഷ്ണുതയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ആ വഴി എനിക്ക് മാത്രമുള്ളതാണ്, നീ ആരാണ് എന്നുള്ള മനോഭാവത്തിലാണ് അവർ ഓടിക്കുന്നത്. അഹംഭാവവും ആ ഒരു ഭീതിപ്പെടുത്തുന്ന നടപടികളും വല്ലാതെ ഒരു അസമത്വം അല്ലെങ്കിൽ ഒരു അസ്ഥിരത റോഡിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനൊരു തടയിട്ടേ മതിയാവുകയുള്ളൂ. ഞാനൊരു വാഹനം എന്നുള്ള ഒരു അപ്രോച്ച് പ്രൈവറ്റ് വെഹിക്കിളുകാരൻ എറണാകുളം സിറ്റിയിൽ എടുക്കേണ്ടതുണ്ടെന്നാണ് ഒരു വിസിറ്റർ എന്ന നിലയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്.
2: ചെവിടടപ്പിക്കുന്ന ഹോൺ മുഴക്കി ഇടിച്ചു കയറി വരുന്ന ബസ്സുകൾ കേരളത്തിലെ ഏതൊരു നിരത്തിലും സാധാരണമായ കാഴ്ചയാണിത്. സമയത്തിനെതിരെയുള്ള മത്സരം, യാത്രക്കാർക്കു വേണ്ടി മറ്റൊരു ബസ്സുമായി പിടിവലി, ഇവക്കിടയിൽ പലപ്പോഴും അപഹരിക്കപ്പെടുന്നത് സാധാരണക്കാരുടെ ജീവനും സുരക്ഷിതത്വവുമാണ്. ഓരോ വർഷവും നൂറുകണക്കിന് അപകടങ്ങൾ, നിരവധി മരണങ്ങൾ ഇവയൊക്കെ ഉണ്ടായിട്ടും നിരത്തിലെ ഈ അപകടകരമായ മത്സരയോട്ടത്തിന് അറുതിയില്ല. എന്താണ് ഈ പ്രശ്നത്തിന്റെ വേരുകൾ? ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ? കേൾക്കാം ഇന്നത്തെ സമകാലികത്തിൽ.
3: ഞാൻ കാക്കനാട് നിന്ന് തേവര ഭാഗത്തേക്ക് ദിവസവും ബസ്സിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് ജോലിയുടെ ഭാഗമായിട്ട്.
2: എലിസബത്ത് സാമുവൽ.
3: രാവിലെ ബസ് കയറുമ്പോ തൊട്ട് നമുക്കറിയാം, നമുക്കൊരു പ്രഷറാണ്. നമുക്ക് ബസ് കയറുമ്പോഴേക്കും നമ്മൾ ജീവനോടെ തിരിച്ചെത്തുമോ എന്ന് നമുക്കൊരു ഉറപ്പുമില്ലാതെയാണ് ബസ്സിൽ പോവുക. രണ്ടു മൂന്ന് ഇൻസിഡൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, പാലാരി വട്ടത്ത് ഇതുപോലെ ഞാൻ ബസ് കയറാനായിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ഞാൻ ബസ് കയറി, ഡോറ് തുറന്നു, ആൾക്കാർ ഇറങ്ങുന്നു, ഇങ്ങോട്ട് ഇറങ്ങുന്നു. ആ സമയത്ത് തന്നെ എന്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ബസ്, നമുക്ക് സ്പേസ് ഇല്ല, അവിടെ കടയാണ്, ഇപ്പുറത്തെ സൈഡിൽ കൂടെ ബസ് വന്നിട്ട് ഞാൻ നിന്ന് ആ ഡോറിനെ ഉരച്ചിട്ട് ഈ രണ്ട് ബസ്സിന്റെ ഇടയ്ക്ക് ഞാൻ ജാമായി പോവുകയായിരുന്നു. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ, ഒരല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നെങ്കിൽ, ബസ് മാറിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് എന്തെങ്കിലുമൊക്കെ അന്ന് സംഭവിച്ചേനെ. എന്നിട്ട് അതിനുശേഷം ഞങ്ങൾ ബസ്സിൽ ഒരു തരത്തിൽ കയറിപ്പറ്റി. ആ ഒരു ഡോറ് മൊത്തം അത് പൊളിഞ്ഞുപോയി അന്ന്. അങ്ങനെ ബസ്സിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ രണ്ട് ബസ്സുകാരും തമ്മിലുള്ള ഒരു മത്സര ഓട്ടമായിരുന്നു പിന്നെ അങ്ങോട്ട്. എന്നിട്ട് മനഃപൂർവ്വം ഈ ബസ്സിന്റെ പുറകിൽ വന്ന് ഇടിപ്പിക്കുകയും അത് ആൾക്കാർ ചോദ്യം ചെയ്തപ്പോൾ വീണ്ടും വന്ന് ഇടിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ആൾക്കാരെല്ലാം കൂടെ ഈ ബസ്സിന്റെ ഫോട്ടോ എടുത്ത് ട്രാഫിക് പോലീസിന് അയച്ചു കൊടുക്കുകയും ഉണ്ടായി. പക്ഷെ എന്ത് സംഭവിച്ചു എന്നുള്ളത് പിന്നെ അറിയില്ല. ഇങ്ങനെ പല അവസരങ്ങളിലും പല പല ഇൻസിഡൻസ് നമ്മൾ നേരിട്ട് കാണുകയും ഇവരുടെ ഒരു റാഷ് ഡ്രൈവിംഗ് നമുക്ക് അനുഭവപ്പെടുകയും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഇപ്പം തേവര ഫെറി ഭാഗത്തേക്കൊക്കെ പോകുന്ന ബസ്സുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ കുറയുന്നതനുസരിച്ച് ചിലപ്പം ഒന്നോ രണ്ടോ പേരെ ബസ്സിൽ കാണുള്ളൂ. പിന്നെ അവരങ്ങോട്ട് സ്മോക്കിംഗ് തുടങ്ങും. അവരവിടുന്ന് ആ സ്മോക്ക് ചെയ്തിട്ടും ഒക്കെ ആയിരിക്കും അവിടുന്ന് പിന്നെ ബസ് ഓടിക്കുക. ഇങ്ങനെ പല അനുഭവങ്ങളും നമ്മുടെ നിരന്തരമായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് പലർക്കും ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ഈ ബസ്സിന്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് പോയിരിക്കാൻ തന്നെ പേടിയാണ്. ഇവരുടെ ഒരു ഡ്രൈവിംഗ് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും.
4: ഇതേപോലെ തന്നെ മറ്റൊരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഇതേ പാലാരിവട്ടം ഈ ഒരു ഭാഗം തന്നെയാണ്. ഇപ്പൊ നമ്മളിങ്ങനെ പോകുമ്പോൾ രണ്ട് ബസ് തമ്മിലുള്ള അവരുടെ ഒരു സമയക്രമത്തിൽ എന്തോ ഒരു വ്യത്യസ്തത വന്നിട്ടുണ്ട്. അപ്പോ ഈ പുറകെ വന്ന ബസ് വണ്ടി നിർത്തിയിട്ട് അവിടുന്ന് ഒരു കമ്പി എടുത്തുകൊണ്ട് വന്ന് മറ്റേ ബസ്സിന്റെ മുമ്പിൽ കിടക്കുന്ന ബസ്സിന്റെ ഫ്രണ്ട് ലൈറ്റ് രണ്ട് അടിച്ചു പൊട്ടിച്ചിട്ട് തിരിച്ചൊരു കൂസലുമില്ലാതെ തിരിച്ചു മറ്റേ വണ്ടിയിലേക്ക് കയറി ആ വാഹനം എടുത്തു പോവുകയാണ് ഉണ്ടായത്. അത് സമയം പാലിക്കപ്പെടാഞ്ഞതാണോ എന്താണെന്ന് അറിയില്ല. പക്ഷെ എന്നാൽ പോലും ഒരു കൂസലുമില്ലാതെ പബ്ലിക്കലി അത്ര വന്നിട്ട് രണ്ട് ഗ്ലാസും സൈഡ് മിററും എല്ലാം അടിച്ചു പൊട്ടിച്ചിട്ട് ആരും ഒന്നും ചോദ്യം ചെയ്തിട്ടില്ല അവർ കയറി പോവുകയാണ് ഉണ്ടായത്. ബസ്സിൽ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഒരു അനുഭവമാണ്. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ സ്വന്തം വാഹനമായി നിരത്തിലിറങ്ങുമ്പോൾ ഇതിലും മോശം അനുഭവമാണ് ഉണ്ടാവാറുള്ളത്. നമ്മൾ അവർ നിരന്തരമായി ഹോൺ അടിച്ച് നമ്മളെ ശല്യപ്പെടുത്തുകയും നമ്മുടെ മുമ്പിലേക്ക് ഉണ്ടെന്ന് ബസ് നിർത്തിയിട്ട് നമുക്ക് ഒരു വാഹനങ്ങളും കടന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തടസ്സം റോഡിൽ സൃഷ്ടിക്കുകയും അതുമൂലം വലിയ വലിയ ബ്ലോക്കുകൾ ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട്. ഇതുപോലെ തന്നെ ഒരു ദിവസം കലൂർ ഭാഗത്ത് വെച്ച് ഈ ഹോണടി, അസഹനീയമായ ഹോണടി കേട്ടിട്ട് നമ്മുടെ ഹൈക്കോടതി ഒരു ജഡ്ജി അദ്ദേഹം അവിടെയുള്ള പോലീസിനെ അറിയിക്കുകയും പോലീസ് വന്നിട്ട് പോലും ഇവർക്കൊരു കൂസലും ഇല്ലാതെ അവരെ വാഹനം എടുത്തു പോവുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നിരന്തരമായി പല രീതിയിലും യാത്രക്കാർക്കും, സ്വന്തം വാഹനമായി ഇറങ്ങുന്ന ആൾക്കാർക്കും, ബൈക്ക് യാത്രികർക്കും എല്ലാം, കാൽനടക്കാർക്കും എല്ലാം നിരന്തരമായി പല പല പ്രശ്നങ്ങൾ ഇവർ മൂലം ഉണ്ടാവാറുണ്ട്.
5: ഞാൻ ബസ് ഓണേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറിയാണ്, സിറാജ്. ഇപ്പോൾ നമ്മുടെ ആക്സിഡന്റിനെ സംബന്ധിച്ച് ബസ്സുകൾ കാണിക്കുന്ന അല്ലെങ്കിൽ ബസ് ഓവർ സ്പീഡ്, ബസ്സിന്റെ കാര്യങ്ങൾ, അതായത് റാഷൻ നെഗ്ലിജൻസ് ഡ്രൈവിംഗ് ഒക്കെ പറഞ്ഞു. ഓക്കെ, നല്ല കാര്യം, അത് തെറ്റ് തന്നെയാണ്, നമ്മൾ അതിനെ ന്യായീകരിക്കുന്ന ഒന്നുമില്ല. ഒരു 40 വർഷം മുമ്പ് കൊച്ചിൻ സിറ്റിയില് ഉള്ള റോഡ് തന്നെയാണ് ഇന്നുള്ളത്. 40 വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിൻ സിറ്റിയില് എത്ര വാഹനങ്ങൾ ഉണ്ടായി, അതനുസരിച്ച് എന്ത് ഡെവലപ്മെന്റ് ഗവൺമെന്റ് റോഡ് വികസനത്തിൽ ചെയ്തു. ഇന്നും അന്നുള്ള ബസ്സുകൾ മാത്രമാണ് കൊച്ചിൻ സിറ്റിയിൽ ഇന്നുള്ളത്. അതിൽ നമ്പറിൽ ഒരു വർധനവും ഉണ്ടായിട്ടില്ല, ചുരുങ്ങിയിട്ടേ ഉള്ളൂ. പബ്ലിക് ട്രാൻസ്പോർട്ട് സമയബന്ധിതമായി സർവീസ് നടത്തുന്ന ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഞാനിപ്പോൾ ഒരു ടൂ വീലറായിട്ട് റോഡിലേക്ക് ഇറങ്ങിയാൽ എൻ്റെ സ്വാതന്ത്ര്യം, എന്നെ എനിക്കിഷ്ടം പോലെ റോഡ് ഉപയോഗിക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റ് പൊതുജനങ്ങൾക്കുള്ളിടത്തോളം കാലം എങ്ങനെ ഞങ്ങൾ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യും? എന്നാൽ ഇവിടെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കോടിക്കണക്കിന് വണ്ടികൾ രജിസ്റ്റർ ചെയ്ത് ഈ റോഡിലേക്ക് ഇറങ്ങിയിട്ട് ഏതെങ്കിലും ഒരു മീഡിയ ഇതിനെ താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ കൊച്ചിൻ സിറ്റിയിലെ റോഡുകൾക്കില്ല, അതുകൊണ്ട് അതൊന്ന് വികസിക്കണം എന്ന് ഏതെങ്കിലും ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തോ? ചെയ്തിട്ടില്ല. റോഡ് വികസിക്കുമ്പോഴാണ്, അതായത് വാഹനങ്ങൾ പെരുകുമ്പോൾ റോഡ് വികസനമാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഏതൊരു ആക്സിഡൻറ്റും അങ്ങനെയാണ്. അപ്പം അതിന് ഒരു വിഭാഗത്തെ മാത്രം കുറ്റം പറയുകയും ഇപ്പം ഏതൊരു ജനങ്ങളാണ് പൊതുവെ റോഡ് ക്രോസ് ചെയ്യുന്നത്, എവിടെയാണ് ക്രോസ് ചെയ്യേണ്ടത്, എവിടെയൊക്കെ ക്രോസ് ചെയ്യാൻ പാടില്ല എന്ന് സാമാന്യ ബോധമുള്ള ഏത് ജനമാണെന്ന് പറഞ്ഞാൽ കൊച്ചി സിറ്റിയിൽ അത് പാലിക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഷൺമുഖ റോഡ് ആയിക്കോട്ടെ, എം ജി റോഡ് ആയിക്കോട്ടെ, ബാനർജി റോഡ് ആയിക്കോട്ടെ, ഫുട്പാത്തിന് ഇഷ്ടംപോലെ നിലവിലുള്ള റോഡ് കയ്യേറി ഫുട്പാത്ത് പണിത് റോഡിന്റെ വീതി കുറച്ചു. ഈ റോട്ടിൽ കൂടി സൈക്കിൾ ഉൾപ്പെടെ ബസ് ലോറി ഓട്ടോറിക്ഷ ടൂ വീലർ എല്ലാം പോകണം. എന്താണ് ഇതിനെ കുറിച്ച് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ? അപ്പൊ ഇതിൽ കൂടെ പോകുന്ന ബസ്സിനെ മാത്രം ഫോക്കസ് ചെയ്യുക, അവർ ചെയ്യുന്നത് തെറ്റാണ്. കാരണം അവർക്ക് സമയബന്ധിതമായിട്ട് റൂട്ടും ടൈമും കൊടുക്കുന്നത് സർക്കാരാണ്. നിങ്ങൾ ഒരു കിലോമീറ്റർ 3 മിനിറ്റ് കൊണ്ട് ഓടിച്ച് കവർ ചെയ്യണം. നിങ്ങൾ സമയബന്ധിതമായി സമയമെടുത്ത് കവർ ചെയ്യണമെന്ന് ഒരു സർക്കാരും പറയണില്ല. ഇത് ഉപയോഗിക്കുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ടോർച്ചർ ചെയ്യുക, അതാണ് ഇപ്പം മാധ്യമങ്ങളും പൊതുജനങ്ങളും ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ വാഹനം സ്വന്തമായി മേടിച്ചാൽ എൻ്റെ സൗകര്യത്തിനും എൻ്റെ ഇഷ്ടത്തിനും റൂട്ടിൽ കൂടെ സഞ്ചാരം നടത്തണം, മൗലികാവകാശമാണ്. ഇതേപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് നടത്തുന്ന ഞങ്ങൾക്ക് എന്താണ് പരിരക്ഷ? ഓരോ യാത്രക്കാരനും പൊതുവെ പുറത്തുകൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്കും തേർഡ് പാർട്ടി ഇൻഷുറൻസ് കവറേജ് വരെയും ചെയ്തുകൊണ്ട് ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളെ മാത്രം ഇങ്ങനെ കുറ്റം പറയുന്ന എങ്ങനെ ശരിയാവും? ഒരു തൊഴിലെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ, ഞങ്ങളെ മാത്രം ഇങ്ങനെ ക്രൂശിക്കാൻ പറ്റും? ഇതിനൊക്കെ മാധ്യമങ്ങളാണ് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യേണ്ടത്.
2: മുൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനും SEMS ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷന്റെ ഡെപ്യൂട്ടി ഡയറക്ടറുമായ KG ദിലീപ് കുമാർ.
0: തീർച്ചയായും റോഡ് സുരക്ഷ എന്ന് പറയുന്നത് ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയാണ്. എനിക്ക് കൈവീശി നടക്കാം, പക്ഷെ അടുത്ത ആളുടെ മൂക്കിന്റെ തുമ്പത്ത് വരെ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാം മനസ്സിലാക്കേണ്ട ഒന്ന്, ഇത്രത്തോളം ഹെട്രോജീനിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരേ ട്രാക്കിലൂടെ വിവിധ വേഗതയിലുള്ള മോട്ടോർ സൈക്കിള്, ഓട്ടോറിക്ഷ, കാറ്, ലോറി പോലെയുള്ള പല വേഗതയിലുള്ള, പല വലിപ്പത്തിലുള്ള, പല തൂക്കത്തിലുള്ള വാഹനങ്ങൾ ഇടകലർന്ന് ഒഴുകുന്ന ഒരു നിരത്താണ്. മറ്റു രാജ്യങ്ങളിലേക്കാളും വിരുദ്ധമായി ഇത്രയധികം ഡെൻസിറ്റി ഓഫ് വെഹിക്കിൾ പോപ്പുലേഷൻ ഉള്ള, വോളിയം ഓഫ് വെഹിക്കിൾസ് ഉള്ള നിരത്തുകളാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഒരു സ്വകാര്യ ബസ് പോലെയുള്ള വാഹനം അല്ലെങ്കിൽ ബസ്സുകൾ പോലെയുള്ള ഹെവി വാഹനങ്ങൾ ഏകദേശം 9-10 മീറ്റർ നീളമുള്ള ഒരു വാഹനമാണ്. അതിന് അനുവദിച്ചിട്ടുള്ള വേഗത 60 മുതൽ 80 കിലോമീറ്റർ വരെ വേഗതയാണ്. 60 കിലോമീറ്റർ വേഗതയിൽ പോയാൽ പോലും ഒരു സെക്കൻഡിൽ അത് 17 മീറ്റർ പോകും. 1 അടി അല്ലെങ്കിൽ 1 മീറ്റർ അകലത്തു കൂടെ ആളുകൾ നിറഞ്ഞൊഴുകുന്ന റോഡിലൂടെയാണ് അത് സെക്കൻഡിൽ 17 മീറ്റർ വേഗതയിൽ കുതിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒന്ന്, ഒരു കാഴ്ച കണ്ട്, ഒരു അപകട സാധ്യത കണ്ട് ആ ഡ്രൈവറുടെ കാല് ആക്സിലറേറ്ററിൽ നിന്ന് ബ്രേക്കിലേക്ക് എത്താൻ പോലും 1 സെക്കൻഡ് വേണം എന്നുള്ളതാണ്. അതായത് ആദ്യത്തെ 1 സെക്കൻഡ് ഈ വാഹനം ബ്രേക്കില്ലാതെയാണ് നിരത്തിലൂടെ പായുന്നത്. അപ്പോൾ 1 അടി അകലത്തുകൂടെ നടക്കുന്ന ആൾ, അല്ലെങ്കിൽ 1 മീറ്റർ അകലത്തുകൂടെ നടക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ അയാളിലേക്ക് ഈ വാഹനം എത്താൻ 1 സെക്കൻഡിന്റെ 17 ഒരംശം മതി. സെക്കൻഡിന്റെ 17 ഒരംശം മതി ഒരാൾ കൊല്ലപ്പെടാനോ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ കൊല്ലപ്പെടാനോ. ഈ ഒരു പ്രാഥമിക തിരിച്ചറിവ് നമ്മുടെ ഡ്രൈവർമാർക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ പലപ്പോഴും ഉണ്ടാകാവുന്ന പ്രശ്നം. എങ്ങനെയാണ് ഇത് അപകടങ്ങളിലേക്ക് എത്തുന്നത്? ആദ്യത്തെ ദിവസം വാഹനം ഓടിച്ചിരുന്ന സമയത്ത് നമ്മൾക്ക് എല്ലാം ഓർമ്മയുണ്ട്, വളരെ ശ്രദ്ധയോടെയാണ് നമ്മൾ വാഹനം ഓടിക്കുന്നത്. റോഡിൽ കാണുന്നതിനെ എല്ലാം അപകട സാധ്യതയായിട്ട് കാണുന്നു. ഒന്ന് ആക്സിലറേറ്റർ കൊടുക്കാൻ പോലും നമുക്ക് പേടിയാണ്. കാരണം റോഡിൽ നിൽക്കുന്ന ഓരോരുത്തരും വട്ടം ചാടുമെന്നോ അല്ലെങ്കിൽ അവിടേക്ക് വാഹനം പോകുമെന്നോ എല്ലാം നമ്മൾ ചിന്തിച്ചിരുന്നു. പക്ഷേ കുറെ കാലം കഴിയുമ്പോൾ ഈ സാധ്യതകൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ

0: തോന്നും. കാരണം നമ്മൾ ആദ്യത്തെ ദിവസം ബ്രേക്ക് നോക്കിയാണ് ബ്രേക്ക് ചവിട്ടിയിരുന്നത്. പിന്നെ നമ്മൾ ബ്രേക്കൊക്കെ നമ്മുടെ സ്വഭാവത്തിന്റെ ശീലത്തിന്റെ ഭാഗമാവും. ഓട്ടോ പൈലറ്റിംഗ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ പലതും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും പലരോടും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും എല്ലാം ഈ പ്രക്രിയകൾ നടക്കുന്നുണ്ട്. നാം പോലും അറിയാതെ ബ്രേക്ക് ചവിട്ടുന്നു, ക്ലച്ച് ചവിട്ടുന്നു, ഗിയർ മാറ്റി കൊടുക്കുന്നു. ഇവിടെ ഓട്ടോ പൈലറ്റിംഗ് രീതിയിലേക്ക് മാറുന്നതോടുകൂടി യാന്ത്രികമായ ഒരു രീതിയിലേക്ക് ഡ്രൈവിംഗ് മാറുകയാണ്. മാത്രവുമല്ല, തെറ്റായ ശീലങ്ങൾ നമ്മുടെ സ്വഭാവത്തിലേക്ക് കയറി വരികയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഇത് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ഒരുപക്ഷെ അതിനകത്തേക്ക് ആ ഡ്രൈവിംഗ് ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായ ഡിഫൻസീവ് ഡ്രൈവിംഗ് പരിശീലനം നിരന്തരം നൽകണം. ഒരിക്കൽ നൽകിയതുകൊണ്ട് കാര്യമില്ല, നിരന്തരം നൽകി അവിടെ ഉണ്ടാവുന്ന അപകട സാധ്യതകളെ അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷെ ദൗർഭാഗ്യവശാൽ പലപ്പോഴും ഇവർക്ക് ഇപ്പോൾ ഒരു പരിശീലനം നൽകുന്നത് അപകടത്തിന് ശേഷമുള്ള കറക്റ്റീവ് പരിശീലനങ്ങളാണ്. അപകടത്തിന് ശേഷമുള്ള കറക്റ്റീവ് പരിശീലനം നൽകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിനുള്ള IDTR. അവിടെ ഇതിന്റെ ട്രെയിനിങ്ങിന്റെ ചാർജ് ഉള്ള എനിക്ക് പലപ്പോഴും കാണാൻ പറ്റുന്ന ഒരു സംഗതി, പലപ്പോഴും ഒരു അപകടത്തിന് ശേഷം, ഒരു മരണത്തിന് ശേഷം ഈ ക്ലാസ്സിൽ വരുന്ന ഡ്രൈവർമാർ പറയുന്ന, അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം വളരെ ശത്രുതയോടെ ക്ലാസ്സിൽ കയറി വരുന്ന ഡ്രൈവർമാരെല്ലാം അതിന്റെ അവസാന ദിവസം പറയുന്ന ഒരു വാക്കുണ്ട്, ഞങ്ങളോട് ഇതാരും നേരത്തെ പറഞ്ഞിരുന്നില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല എന്നുള്ളത് അവരുടെ മാത്രം തെറ്റല്ല, ഒരു സമൂഹത്തിന്റെ തെറ്റാണ്. മാത്രവുമല്ല, വളരെയധികം പ്രഷർ നൽകുന്ന ഒരു ജോലി കൂടിയാണ് ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. രാവിലെ മുതൽ തിരക്കേറിയ റൂട്ടിലൂടെ ബ്ലോക്കുകളിലൂടെ വാഹനം ഓടിച്ചെത്തിച്ച് അതേ റൂട്ടിലൂടെ പിന്നെയും തിരിച്ചു വരികയും സമയം പാലിക്കുകയും ചെയ്യേണ്ട ഒരു വിഭാഗം കൂടിയാണ് അവര്. പക്ഷെ ഇതൊന്നും തെറ്റായ ഡ്രൈവിംഗ് രീതികൾക്കുള്ള ന്യായീകരണമല്ല. വളരെ കർശനമായ എൻഫോഴ്സ്മെന്റ് ഇക്കാര്യത്തിൽ ആവശ്യമാണ്. വളരെ കർശനമായ നിരീക്ഷണങ്ങൾ ഇക്കാര്യത്തിൽ ആവശ്യമാണ്. അതേപോലെ തന്നെ നിരന്തരമായ പരിശീലനവും തിരുത്തലുകളും ആവശ്യമാണ്. പക്ഷെ അതിനുള്ള ഒരു സംവിധാനം നമുക്ക് ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ പരാജയമാണ്. മാത്രവുമല്ല, ടൈമിംഗ് വർഷങ്ങൾക്ക് മുമ്പ് നിശ്ചയിച്ച് നൽകിയിട്ടുള്ള ടൈമിങ്ങിനനുസരിച്ചിട്ടാണ് ഇപ്പോഴും ബസ്സുകൾ സർവീസ് നടത്തുന്നത്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള ട്രാഫിക്കിന്റെയോ നിരത്തുകളുടെയോ എല്ലാം മാറ്റങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് വേണം പുതിയ നയങ്ങളും അതേപോലെ തന്നെ സമയങ്ങളും തീരുമാനിക്കേണ്ടത്. ബസ് കേരള എന്ന് പറയുന്ന ഒരു പുതിയ കൺസെപ്റ്റിലേക്ക്, പുതിയ ഓൺലൈൻ സംവിധാനത്തിലേക്ക് ഇത് മാറുകയാണ് അടുത്ത മാസം മുതൽ. ഇപ്പൊ ടൈമിംഗ് നിശ്ചയിക്കുന്നത് RTOയുടെ ടൈമിംഗ് കോൺഫറൻസിലാണ്. പലപ്പോഴും അവിടെ മറ്റ് ബസ്സിലെ ഉടമസ്ഥരെല്ലാം വന്ന് ബഹളം വയ്ക്കുകയും അങ്ങനെ കൃത്യമായ ഒരു സമയം നൽകാൻ സാധിക്കാത്ത സാഹചര്യങ്ങളുമുണ്ട്. അത് മറികടക്കുന്നതിന് വേണ്ടി ഓൺലൈൻ സംവിധാനത്തിലേക്ക് ഇത് മാറുകയാണ്. മാത്രവുമല്ല, കേരളത്തിലെ എല്ലാ ബസ് സമയങ്ങളും കൃത്യമായ ഒരു ശാസ്ത്രീയമായ രീതിയിലേക്ക് മാറേണ്ടതുണ്ട്. അതിനുള്ളൊരു തുടക്കം ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരള റോഡ് സേഫ്റ്റി സംസ്ഥാന തലത്തിൽ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് ടൈമിങ്ങുകൾ പുനഃക്രമീകരിക്കുന്നതിനുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അപകടരഹിതമായ ഭാവി നമുക്ക് പ്രതീക്ഷിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നിരത്തുകൾ ചോര പുരളുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സമൂഹം ഒറ്റക്കെട്ടായി ഈ തരത്തിലുള്ള അശാസ്ത്രീയമായ അപകടകരമായ ഡ്രൈവിംഗ് രീതികളെ തുറന്നു കാട്ടുകയും അതിനാവശ്യമായ ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നിലവിലുള്ള അശാസ്ത്രീയമായ ബസ് ടൈമിങ്ങുകൾ ക്രമീകരിക്കുന്നത് നിലവിൽ അത്തരത്തിൽ സമയം അനുവദിക്കുന്നത് RTO നടത്തുന്ന ടൈമിംഗ് കോൺഫറൻസ് വഴിയാണ്. പക്ഷെ അതിലൊരു പ്രധാന പോരായ്മ എന്താന്ന് വെച്ചാൽ, നിലവിൽ അവരിലെ ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ ബസ് ഉടമകളും അവിടെ വരികയും അവര് ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയും പുതിയ ടൈമിംഗ് അനുവദിക്കുന്നതിന് തടസ്സം നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് പരിഹരിക്കുന്നതിനായിട്ട് കേരള ബസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ മുഖാന്തരം ഓൺലൈൻ ടൈമിംഗ് കോൺഫറൻസുകൾ അടുത്ത മാസം മുതൽ നടത്താൻ ഗതാഗത വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതോടുകൂടി ഇത്തരത്തിലുള്ള ശക്തമായ പ്രഷറുകളും സമ്മർദ്ദമൊക്കെ ഒഴിവാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രവുമല്ല, കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി അശാസ്ത്രീയമായ രീതിയിലുള്ള ടൈമിംഗ് സംവിധാനങ്ങൾ മൊത്തത്തിൽ ക്രമീകരിക്കുന്നതിന്, അതായത് മത്സര ഓട്ടം ഒഴിവാക്കിക്കൊണ്ട് ക്രമീകരിക്കുന്നതിനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഭാവിയിൽ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ ഈ കാര്യങ്ങൾ നടപ്പിലാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
1: നിയമങ്ങൾ പലതുണ്ട്, ശിക്ഷാ നടപടികളും. എന്നാൽ അവ കടലാസിൽ മാത്രം ഒതുങ്ങുന്നിടത്തോളം കാലം നിരത്തുകൾ അപകടകരമായി തുടരും. ഡ്രൈവർമാരുടെ ആരെയും കൂസാത്ത മനോഭാവവും ജോലിയുടെ ഭാഗമായുള്ള അരക്ഷിതാവസ്ഥയും അധികാരികളുടെ അലംഭാവവും ഒരുമിച്ചു ചേരുമ്പോൾ ഉണ്ടാകുന്ന ഈ ദുരന്ത പരമ്പരയ്ക്ക് ഉത്തരവാദികൾ ആരൊക്കെയെന്ന ചോദ്യം ബാക്കിയാവുന്നു. ഓരോ അപകടത്തിനു ശേഷവും ഉയരുന്ന പ്രതിഷേധങ്ങൾ കെട്ടടങ്ങുമ്പോൾ വീണ്ടും അതേ വേഗതയിൽ അതേ അലക്ഷ്യതയോടെ ബസ്സുകൾ നിരത്തിലേക്കിറങ്ങുന്നു. മാറ്റം വേണ്ടത് നിയമത്തിൽ മാത്രമല്ല, മനോഭാവത്തിലും

0: ഉള്ളതുമാണ്. അല്ലാത്ത പക്ഷം ഈ കണക്കുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നിർവഹണം റിയ,
1: സഹായം ടി പി വിവേക്.
2: സമകാലികം.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
1: സേവന വാർത്തകൾ. സംസ്ഥാനത്തെ ഒ ബി സി വിഭാഗങ്ങളിൽപ്പെട്ട മികച്ച പഠന നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനം നടത്തുന്നതിനായി പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് ഓവർസീസ് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. മെഡിക്കൽ, മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, എഞ്ചിനീയറിംഗ്, പ്യുർ സയൻസ്, അഗ്രികൾച്ചറൽ സയൻസ്, സോഷ്യൽ സയൻസ്, നിയമം, മാനേജ്മെന്റ്, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉൾപ്പെടെയുള്ള കമ്പ്യൂട്ടർ സയൻസ് വിഷയങ്ങളിലെ പി ജി പി എച്ച് ഡി പഠനങ്ങൾക്കാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. കുടുംബ വാർഷിക വരുമാനം 600,000 രൂപയിൽ കവിയരുത്. വെബ്സൈറ്റ് വിലാസം www.egrants.kerala.gov.in. egrants.kerala.gov.in. അവസാന തീയതി അടുത്ത മാസം 15. ഫോൺ നമ്പർ 0492-222-2335. 0492-222-2335.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ജനുവരി 2025 മുതൽ ഓഗസ്റ്റ് 2026 വരെ രജിസ്ട്രേഷൻ പുതുക്കാത്തവർ, റദ്ദായ രജിസ്ട്രേഷനുകൾ എന്നിവർക്ക് ഒക്ടോബർ 31 വരെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ ഐ ഡി കാർഡുകൾ പുതുക്കാം. www.employment.kerala.gov.in എന്ന വെബ്സൈറ്റിലെ സ്പെഷ്യൽ റിന്യൂവൽ എന്ന ഓപ്ഷൻ വഴി ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ടും രജിസ്ട്രേഷൻ പുതുക്കാം. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.eemployment.kerala.gov.in. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0479-2445-02. 0479-2445-02.
5: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
6: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.

മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ.

ഒന്ന് അടങ്ങെൻ്റെ അമ്മിണിക്കുട്ടിയേ, ഇനി മുതൽ ഞങ്ങളേ നിൻ്റെ കൂടെ ഉള്ളൂ. മുത്തശ്ശി അമ്മിണിക്കുട്ടിയെ ശാസിച്ചു. ഈ രാത്രിയിൽ അതാരെ ഉറക്കില്ല, കരച്ചിലോട് കരച്ചിൽ തന്നെ ആയിരിക്കും. ശാന്തേച്ചി പറയണ കേട്ടപ്പോൾ അഷിതുവിന് സംശയമായി. അതെന്താ മുത്തശ്ശി അമ്മിണിക്കുട്ടി അങ്ങനെ കരയണേ? ആഹാ, നല്ല ആളാ ചോദിക്കണേ. ഇനി എത്ര നാളുണ്ട് അമ്മ വരാൻ? അമ്മ എന്നാ വരണേ? ഇതൊക്കെ സ്ഥിരം ചോദിച്ചുകൊണ്ട് നടക്കുന്ന ആളാ നീയ്. ആ, നീ തന്നെ ഇത് ചോദിക്കണം. ശാന്തേച്ചി തുടർന്നു. അതിൻ്റെ അമ്മയെ പിരിഞ്ഞു വന്നതല്ലേ മോളെ അത്? ശാന്തേച്ചി പറഞ്ഞു കേട്ടപ്പോൾ അയ്യടാ, അപ്പോൾ ആട്ടിൻകുട്ടിക്കും സങ്കടമൊക്കെ ഉണ്ടാവൂല്ലേ എന്നായി മീനൂട്ടി. അത് കുറച്ചു ദിവസം കഴിയുമ്പോൾ മാറിക്കോളും കുട്ടികളെ. അപ്പോൾ കുറച്ചു ദിവസം കഴിയുമ്പോൾ അതിൻ്റെ അമ്മ വരുമോ എന്നായി അഷിതുവിൻ്റെ ചോദ്യം. ഹോ ഹോ, തോറ്റു. കുട്ടികളിങ്ങനെ തിരിച്ചും മറിച്ചും ചോദിച്ച് ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്നു.

0: രാത്രി ലക്ഷിതുവിനെയും മീനൂട്ടിയും കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞു, ഇനി മുതൽ എനിക്ക് മക്കൾ മൂന്നാ. അതാരാ മുത്തശ്ശി മൂന്നാമത്തെ? അഷിതൂട്ടിയും മീനൂട്ടിയും പിന്നെ ഈ അമ്മിണൂട്ടിയും. അവർ പിന്നെയും കിലുകിലാ പൊട്ടിച്ചിരിച്ചു. രാവിലെ ഉണർന്നതും കുട്ടികൾ ബ്രഷുമായി അമ്മിണിക്കുട്ടിയുടെ മുന്നിലെത്തി. ഉരുണ്ട മണികൾ പോലുള്ള അതിൻ്റെ കാഷ്ടം കണ്ടിട്ട് അഷിതൂന് ചിരിയായി. മുത്തശ്ശി, കുരുമുളക് കുരുമുളക്. സ്കൂളിൽ പോവാൻ മുത്തശ്ശി അവരെ ശാസിച്ചു വിട്ടു. സ്കൂൾ യൂണിഫോം ഇട്ട് ഇറങ്ങാൻ നേരം രണ്ടുപേരും അമ്മിണിക്കുട്ടിയോട് യാത്ര പറയാനോടി. ചെമ്പരത്തിച്ചെടിയുടെ ഒരു കുരുന്ന് ചില്ല ഒടിച്ചെടുത്ത് മീനു അവൾക്ക് നീട്ടി. ആദ്യമൊന്നും അണത്തു, പിന്നെ ഒറ്റ വലിക്ക് അത് വായിലാക്കി. മീനുവിൻ്റെ കുഞ്ഞു വിരലിൽ അമ്മിണിക്കുട്ടിയുടെ സ്വൽപ്പം പരുത്ത ചുണ്ടുന്നാവും ഉരസി. ഏ ഏ, മീനു വേഗം കൈ വലിച്ചു. ടാറ്റാ ടാറ്റാ, ബൈ ബൈ. ഇങ്ങനെ കുട്ടികൾ അമ്മിണിക്കുട്ടിയോട് ടാറ്റ പറഞ്ഞ് കൈവേശി ഓടി. കുട്ടികൾ പോയ വഴി നോക്കി മേ മേ ഇങ്ങനെ നീട്ടിക്കരച്ചിലായി അമ്മിണിക്കുട്ടി. ദിവസങ്ങൾ കടന്നുപോയി. ഇതിനകം അഷിതുവിനെയും മീനൂട്ടിയും കാണാതിരിക്കാൻ വയ്യാന്നായി അമ്മിണിക്കുട്ടിക്കും. സ്കൂളിൽ പോകുന്നതും വരുന്നതും കാത്തിരിക്കുന്നതുമൊക്കെ അമ്മിണിക്കുട്ടിക്ക് പതിവായി. ഇടയ്ക്കൊക്കെ മുത്തശ്ശിയുമായി പിണക്കം നടിക്കും അമ്മിണിക്കുട്ടി. കുടിക്കില്ല കഴിക്കില്ല, മുത്തശ്ശി ദേഷ്യപ്പെടും. നിനക്കെന്താ കൊമ്പുണ്ടോ? ഇതൊന്ന് വേഗം കഴിച്ചൂടേ, നീയെന്താ തമ്പ്രാട്ടിയാ? എല്ലാ കുട്ടികളെയും പോലെ അല്ലേ നീയേ? ആരാ ഇങ്ങനെ എപ്പോഴും വായിൽ വെച്ച് തരാനുള്ളത്? ഓഹോ, അവർ വന്നാലേ കഴിക്കൂ. ശാന്തേച്ചിയേ, തീരെ അനുസരണയില്ല അമ്മിണിക്കുട്ടിക്ക്. അഷിതു അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ ശാന്തേച്ചി പറയും, പിന്നെ നിങ്ങൾക്കുണ്ട അനുസരണ? എന്നിട്ടല്ലേ അമ്മിണിക്കുട്ടിക്ക്, നിങ്ങളെ കണ്ടല്ലേ അതും പഠിക്കണത്. മീനും അഷിതവും അത് കേട്ട് കിലുകിലാച്ചിരിക്കും. മുത്തശ്ശി കൊപ്ര വെണ്ണ പോലെ കുതിർത്ത് കയ്യിൽ വാരി വെച്ചു കൊടുക്കും. അമ്മിണിക്കുട്ടി വെറുതെ നിന്ന് കരച്ചിൽ തന്നെ. ഈ കരച്ചിൽ വാവിൻ്റെയാ ടീച്ചറേ. ആനിയടുത്തേക്ക് ചില നേരം ലക്ഷണം പറിച്ചിലൊക്കെ ഉണ്ട്.
1: മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരി. വായിച്ചത് പ്രീതി.
2: ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 10 സെക്കൻഡ്.
3: ആകാശവാണി എഫ് എം വാർത്തകൾ.
2: ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തുമായി വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിന്റെ ഭാവിയിൽ സമുദ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സാധ്യതയെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. അമൃതകീർത്തി പുരസ്കാര സമർപ്പണ ചടങ്ങിലും കേന്ദ്രമന്ത്രി പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. ഒരുക്കങ്ങൾ പൂർത്തിയായി. കള്ളക്കടൽ സാധ്യത മുൻനിർത്തി കേരളം മാഹി ലക്ഷദ്വീപ് തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മറ്റന്നാൾ വരെ ചുവപ്പു ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിലെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. സംസ്ഥാനത്തെ പ്രമുഖ സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് പുതിയ നേതൃത്വം. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനായി നടൻ പ്രേംകുമാർ ചുമതലയേൽക്കും. ഏഷ്യൻ ഗെയിംസ് പുരുഷ വനിതാ കബഡിയിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. 28 മെഡലുകൾ നേടി ഇന്ത്യ മെഡൽ പട്ടികയിൽ 10th. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം നാളെ ഉച്ചയ്ക്ക് 2:30 തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. മത്സരത്തോടനുബന്ധിച്ച് തലസ്ഥാനത്ത് വിപുലമായ ഗതാഗത

0: ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി സിറ്റി പോലീസ് കമ്മീഷണർ.
1: ആകാശവാണി FM വാർത്തകൾ.

0: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
1: ഹലോ കേരൻ സാറേ.
2: ഓയ്
1: ആഹാ, ഇതെന്താ കുറെ പച്ചക്കറി ഉണ്ടല്ലോ, അതിൽ സദ്യ വെക്കാൻ പോവാണോ?
3: യെസ് മിസ്റ്റർ സുമേഷ്, അത് തന്നെ. ഇന്നൊരു സാമ്പാർ കാച്ചി കളയാമെന്ന് വിചാരിച്ചു. എന്റെ സാമ്പാർ താൻ കഴിച്ചിട്ടുണ്ടോ? ഞെട്ടിപ്പോകും.
1: അതെന്താ സാറ്, കായത്തിന് വരും വെടിമരുന്നാണോ അതിലിടണേ?
3: എടോ എടോ, എനിക്ക് വെടിവെക്കാൻ മാത്രമല്ല വെടിപ്പായി വെക്കാനും അറിയാം. ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക് ഫോർ മീ.
1: അപ്പോ സാമ്പാർ മാറിയപ്പോ കേക്കായോ? ഈ വഴുതനങ്ങ ഏത്തക്കയും വെച്ചിട്ടുള്ള എന്ത് കേക്കാണ്? പുതിയ വല്ല പാചകക്കുറിപ്പുമാണോ?
3: എടോ, അതൊരു ഇടിയും പറഞ്ഞതാണ്, കേക്ക് ഉണ്ടാക്കുമെന്നല്ല. ഇറ്റ്സ് ജസ്റ്റ് എ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ വെറും നിസ്സാരമെന്ന്.
1: ഓ എന്ന്, ഇറ്റ്സ് ജസ്റ്റ് എ പീസ് ഓഫ് കേക്ക്. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് സാറ് സാമ്പാർ വെക്കില്ല.
3: എന്ത്, ഈ കേണൽ ഗജേന്ദ്രനെ തടുക്കാൻ മാത്രം വളർന്നോ നീ? എവിടെ എന്റെ തോക്ക്?
1: അയ്യോ സാറേ, മുരിങ്ങക്ക താഴെയിട് വെടിവെക്കല്ലേ. ഞാനൊന്ന് പറയട്ടെ, ഇന്നലെ സാറ് ഗ്യാസ് തീർന്നു പോയി പുതിയത് ബുക്ക് ചെയ്യണം എന്നോട് പറഞ്ഞില്ലേ? അത് ഞാൻ മറന്നുപോയി. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഉച്ചക്ക് മുത്തപ്പാസ് ഹോട്ടലിൽ പോയി പൊറോട്ടയും ചാപ്സും കഴിക്കാം. പൈസ സാറ് കൊടുത്തോ, എനിക്ക് വിഷമമില്ല.
3: നിന്നെ ഞാൻ
0: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
4: മൻ കി ബാത്ത്.
5: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു.
4: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
5: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
4: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
5: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
4: മറക്കാതെ കേൾക്കുക മൻ കി ബാത്ത്
5: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: എഫ് എം ഈവനിംഗ് തുടരുന്നു. എഫ് എം ഈവനിംഗിൽ ഇനി മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. ഈ പരിപാടിയുടെ പ്രായോജകർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, MG റോഡ്, എറണാകുളം.
1: ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. ജീവിതം എന്നും ആരോഗ്യപൂർണ്ണമാവട്ടെ.
0: മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
1: എന്നും ഉറച്ച വിശ്വാസത്തോടെയുള്ള രോഗി പരിചരണം, അന്തർദേശീയ ഗുണനിലവാരം, അതും മിതമായ നിരക്കിൽ.
0: വിശ്വാസ്യത, സുതാര്യത, നന്മ, ബഹുമാനം, ഈ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആതുര സേവനം. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, വേൾഡ് ക്ലാസ് ഹെൽത്ത് കെയർ ആൻഡ് ആൻ എക്സ്പീരിയൻസ് വർത്ത് എ ലൈഫ് ടൈം.
2: ഇന്ന് ഈ പരിപാടിയിൽ സങ്കീർണമായ ആൻജിയോപ്ലാസ്റ്റി, ഇതേക്കുറിച്ച് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ രാജശേഖർ വർമ്മയുമായി അഭിമുഖം.
3: മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കോംപ്ലക്സ് ആൻജിയോപ്ലാസ്റ്റിയെ കുറിച്ചാണ്. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി എന്നിവ ഇന്ന് ഹൃദ്രോഗ ചികിത്സയുമായി സാധാരണയായി കേൾക്കുന്ന വാക്കുകളാണ്. എന്നാൽ എന്താണ് ഈ കോംപ്ലക്സ് ആൻജിയോപ്ലാസ്റ്റി അഥവാ സങ്കീർണമായ ആൻജിയോപ്ലാസ്റ്റി?
4: ആൻജിയോപ്ലാസ്റ്റി സങ്കീർണം അല്ലെങ്കിൽ കോംപ്ലക്സ് ആവുന്നത് സാധാരണ ഒരു ആൻജിയോപ്ലാസ്റ്റിയെ അപേക്ഷിച്ച് കുറേയും കൂടി കൂടുതൽ സമയം എടുക്കുന്നത് ഒരു പ്രൊസീജിയറാവുമ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു പ്രൊസീജിയർ ആയി തീരുമ്പോൾ, അല്ലെങ്കിൽ കുറേയും കൂടി ഡൈ ഉപയോഗിക്കേണ്ട ആവശ്യം വരുമ്പോൾ, കുറേയും കൂടി റേഡിയേഷൻ, ഫ്ലൂറോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് റേഡിയേഷൻ കിട്ടുന്നതാണ്, കൂടുതൽ റേഡിയേഷൻ വരുന്ന സമയത്ത് കൂടുതൽ റിസ്ക് ഉള്ള പേഷ്യൻസിന് ഇതൊക്കെ ഒന്നിച്ച് ചേരുമ്പോഴാണ് ഒരു ആൻജിയോപ്ലാസ്റ്റി കോംപ്ലക്സ് അല്ലെങ്കിൽ സങ്കീർണമാകുന്നത്.
3: ശരിക്കും ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡൈ ഒരു രോഗിയുടെ ശരീരത്തിലേക്ക്

0: കടത്തിവിട്ട് അത് പോകുന്ന മാർഗം നിരീക്ഷിക്കുകയാണോ, എങ്ങനെയാണ് ചെയ്യുന്നത്? എന്നിട്ട് ബ്ലോക്കുള്ള സ്ഥലത്ത് വേണ്ട ചികിത്സ നൽകുകയാണോ?
1: ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് കാറ്റ് ലാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലത്താണ്. അതിൽ ഒരു ഫ്ലൂറോസ്കോപ്പി മെഷീനുണ്ടാവും. അപ്പം അതിൽ രോഗിയെ കിടത്തിയിട്ട് എക്സ്റേസ് ശരീരത്തിൽ വിടുന്ന സമയത്ത് ഈ ഡൈ, ഈ കൊറോണറി ആർട്ടറീസിൽ ഡൈ ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഹൃദയത്തിൻ്റെ പേശികൾക്ക് രക്തം കൊടുക്കുന്നത് രണ്ട് കൊറോണറി ആർട്ടറീസാണ്, ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയും റൈറ്റ് കൊറോണറി ആർട്ടറിയും. അപ്പോൾ ഈ രണ്ട് ആർട്ടറീസും അതിൻ്റെ ശാഖകളുമാണ് ഹാർട്ട് മസിലിനെല്ലാം ബ്ലഡ് സപ്ലൈ കൊടുക്കുന്നത്. ഈ ശാഖകളിലാണ് ബ്ലോക്കേജസ് ആയിട്ട് വരുന്നത്. അത് മിക്കവാറും കൊഴുപ്പിൻ്റെ ബ്ലോക്കാണ്, അതിൻ്റെ മേലെ ചിലപ്പം കാൽഷ്യത്തിൻ്റെ അടവും വന്നേക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബ്ലോക്ക് കൊറോണറി ആർട്ടറിയിൽ ഉണ്ടാകുമ്പം അത് ഡയഗ്നോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് കൊറോണറി ആൻജിയോഗ്രാം. അതിൽ ഈ ഓരോ കൊറോണറി ആർട്ടറിയും സെപ്പറേറ്റ് ആയിട്ട് എൻഗേജ് ചെയ്ത് ഒരു കത്തീറ്റർ വെച്ചിട്ട് ഒരു ചെറിയ ട്യൂബ് വെച്ചിട്ട് സെലക്റ്റീവായിട്ട് എൻഗേജ് ചെയ്തിട്ട് ആ ട്യൂബിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ പുറത്തുനിന്ന് ഒരു ഡൈ ഇഞ്ചെക്ട് ചെയ്യണം. അത് ഈ കൊറോണറി ആർട്ടറി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്ക്രീനിൽ എക്സ്റേ വഴി കാണാൻ സാധിക്കും. എന്നിട്ട് അതിൻ്റെ റെക്കോർഡിങ് ചെയ്യും. അപ്പോൾ അത് നോക്കുമ്പോൾ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന ബ്ലോക്കുകൾ എത്രയുണ്ട്, ആ ബ്ലോക്കിൻ്റെ സിവിയറിറ്റി എത്രയാണ്, എവിടെയൊക്കെയാണ് ബ്ലോക്കുകൾ ഉള്ളത്, ഓരോ ബ്ലോക്കിൻ്റെയും സിവിയറിറ്റി എന്താണ്, ഏത് രീതിയിലാണ് ആ ബ്ലോക്ക് മാറ്റേണ്ടത്, ഏതൊക്കെയാണ് മാറ്റേണ്ട ബ്ലോക്കുകൾ, ഏതൊക്കെയാണ് മരുന്നിൽ നിർത്താൻ സാധിക്കുക, ഇതൊക്കെ ഈ ആൻജിയോഗ്രാമിൽ വഴി അറിയാൻ സാധിക്കുന്നു. അപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ കത്തീറ്റർ ഒരു ഗൈഡിങ് കത്തീറ്ററായിട്ട് മാറ്റിയെടുക്കണം. എന്നിട്ട് അത് യൂഷ്വലി കയ്യിലെ റേഡിയൽ ആർട്ടറി വഴി, അല്ലെങ്കിൽ അൾണർ ആർട്ടറി വഴി, അല്ലെങ്കിൽ കാലിലെ ഫെമോറൽ ആർട്ടറി വഴി ആണ്. ഒരു ചെറിയൊരു സൂചി വഴി, ചില സൂചി, ചെറിയ ഷീത്തിട്ട ഷീത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഈ കത്തീറ്റർ അവിടെ എത്തിക്കുന്നത്. അപ്പം ആ കത്തീറ്റർ അവിടെ കൊറോണ ആർട്ടറിൻ്റെ തുടക്കത്തിൽ പൊസിഷൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി പുറത്തു നിന്ന് ഒരു ചെറിയൊരു ഗൈഡ് വയർ തോന്നിയിട്ടുള്ള ഒരു വയർ ആർട്ടറിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ ത്രെഡ് ചെയ്ത് കൊണ്ടുപോകണം. ഈ ബ്ലോക്ക് ക്രോസ് ചെയ്തിട്ട് ആ ഫ്ലൂറോസ്കോപ്പിൽ നമുക്ക് വയർ പോകുന്നത് കാണാം. ആ ഡൈ ഇഞ്ചക്ഷൻ വഴി കൊറോണറി ആർട്ടറിയുടെ വഴി കോസും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു വഴി ഈ വയർ അങ്ങോട്ടേക്ക് കടത്തി വിടുകയാണ് ചെയ്യുന്നത്. ആ വയറിൻ്റെ മേലെ കൂടി ഒരു ബലൂൺ കൊണ്ടുപോയിട്ട് ആ ബ്ലോക്കിനെ അവിടെ പൊസിഷൻ ചെയ്തിട്ട് ബലൂൺ വികസിപ്പിക്കുന്ന സമയത്ത് ഈ ബ്ലോക്ക് സൈഡിലേക്ക് തള്ളി മാറുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ബ്ലോക്ക് തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്റ്റെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റലിൻ്റെ ഒരു മെഷാണ്, സ്പ്രിങ് പോലത്തെ ഒരു സാധനമാണ്. യൂഷ്വലി ഇപ്പോൾ കിട്ടുന്ന സ്റ്റെൻസ് എല്ലാം ഡ്രഗ് കോട്ടഡാണ്. അതായത് ആ മെറ്റലിൻ്റെ മേലെ ഡ്രഗ്, പ്രത്യേകതരം ഡ്രഗ് ഉണ്ട്. സിറോലിമസ്, എവറോലിമസ്, പാക്ലിടാക്സിൽ, അങ്ങനെ പല മരുന്നുകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു മരുന്ന് ഈ ഡ്രഗ് ആണ് കോട്ടഡായിട്ടുള്ള സ്റ്റെൻ്റാണ് ഉണ്ടാവുക. ആ സ്റ്റെൻ്റ് അവിടെ ബലൂൺ വഴിയാണ് അത് സ്റ്റെൻ്റ് ബലൂൺ വികസിപ്പിച്ച് സ്റ്റെൻറ്റിനെ എക്സ്പാൻഡ് ചെയ്ത് ആ വെസലിന് ഒരു സ്കെഫോൾഡിംഗ് ആയിട്ട് അവിടെ ഒരു സപ്പോർട്ട് പോലെ സ്റ്റെൻറ്റിനെ അവിടെ നിക്ഷേപിക്കുന്നു. എന്നിട്ട് ഈ വയറും ബലൂണൊക്കെ പുറത്തേക്ക് എടുക്കണു. സ്റ്റെൻഡ് അവിടെ തന്നെ ഉണ്ടാവും. ആ സ്റ്റെൻഡിൻ്റെ മെറ്റലിൻ്റെ മേലെ നിന്ന് കോട്ട് ചെയ്ത ഈ ഡ്രഗ്സ് ഒരു മാസം, രണ്ട് മാസം, മൂന്ന് മാസം ആ സമയത്ത് ഈ വെസലിൻ്റെ ഭിത്തിയിലേക്ക് മരുന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. തിരിച്ച് ബ്ലോക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മരുന്ന് സഹായിക്കുന്നു.
0: സാധാരണ ആൻജിയോപ്ലാസ്റ്റിയാണ് ഇപ്പോൾ ഡോക്ടർ വിശദീകരിച്ചത്. ഇതിന് ഏകദേശം എത്ര സമയമെടുക്കും?
1: സാധാരണ ഒരു ആൻജിയോപ്ലാസ്റ്റി ബ്ലോക്കിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആൻജിയോപ്ലാസ്റ്റി ആണെങ്കിൽ ഒരു 20 മിനിറ്റ് അരമണിക്കൂർ, വളരെ കുറഞ്ഞ സമയം എടുക്കുള്ളൂ. അത് ബ്ലോക്കിൻ്റെ ഇതനുസരിച്ചിട്ടും വയറ് എത്ര എളുപ്പത്തിൽ അതിലെ കടത്താൻ പറ്റുന്നു, ബലൂൺ ചെയ്യുമ്പോൾ എത്ര പെട്ടെന്ന് ബ്ലോക്ക് നീക്കം ചെയ്യാൻ സാധിക്കും വെച്ചാൽ അതിനനുസരിച്ചിട്ട് വളരെ കുറഞ്ഞ സമയം അതിന് ആവശ്യമുള്ളൂ.
0: ഇതിൽ നിന്ന് എന്താണ് വ്യത്യാസമായിട്ട് സങ്കീർണ ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ കോംപ്ലക്സ് ആൻജിയോപ്ലാസ്റ്റി?
1: മൂന്ന് രീതിയിലാണ് ഒരു ആൻജിയോപ്ലാസ്റ്റി കോംപ്ലക്സ് ആകുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഈ ബ്ലോക്കേജസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അതിൻ്റെ ടൈപ്പ്, അതിൻ്റെ സിവിയറിറ്റി, എവിടെയാണ് ലൊക്കേഷൻ, അതിൻ്റെയൊക്കെ ഇതനുസരിച്ചിട്ട് ചില ബ്ലോക്കുകൾ കോംപ്ലക്സ് ആയിട്ടുള്ള ബ്ലോക്കുകളാണ്. രണ്ടാമത്, കൊറോണറി ബ്ലോക്കേജസിന് പുറമെ ഹൃദയത്തിൻ്റെ മറ്റ് അസുഖങ്ങൾ, അതാണ് രണ്ടാമത്തെ ഒരു കാരണം. മൂന്നാമത്തെ ഒരു കാരണം വരുന്നത് ഇത് രണ്ടും അല്ലാതെ ശരീരത്തിലെ മറ്റ് അസുഖങ്ങൾ. ഇപ്പോൾ കൊറോണറി ബ്ലോക്കേജസ് നോക്കുകയാണെങ്കിൽ അതിൽ ലെഫ്റ്റ് മെയിൻ, അതായത് ലെഫ്റ്റ് സൈഡിലെ പ്രധാന ബ്ലഡ് വെസലിൻ്റെ തുടക്കത്തിലുള്ള ഭാഗമാണ് ലെഫ്റ്റ് മെയിൻ ആർട്ടറി. ആ ലെഫ്റ്റ് മെയിൻ ആർട്ടറിയാണ് ഹാർട്ടിൻ്റെ ലെഫ്റ്റ് വെൻട്രിക്കിളിലെ ഭൂരിഭാഗം മസിലിനും ബ്ലഡ് കൊടുക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 60-80% ബ്ലഡ് സപ്ലൈ ഈ ലെഫ്റ്റ് മെയിൻ ആർട്ടറി വഴിയാണ്. അപ്പോൾ ആ ഒരു ആർട്ടറിയിൽ ബ്ലോക്കേജസ് വരുമ്പോൾ അത് സങ്കീർണമായിട്ടുള്ള ഒരു ബ്ലോക്കാണ്. കാരണം ആ ഒരു ലൊക്കേഷനിൽ സാധാരണഗതിയിൽ അങ്ങനത്തെ ഒരു ലൊക്കേഷനിൽ ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ബൈപ്പാസ് സർജറി വഴിയാണ് അത് മാറ്റം ചെയ്യുന്നത്. അപ്പം ബൈപ്പാസ് സർജറി ഇല്ലാതെ ആൻജിയോപ്ലാസ്റ്റി വഴി ചെയ്യുമ്പോൾ കുറേയും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. രണ്ടാമത്, ക്രോണിക് ടോട്ടൽ ഒക്ലൂഷൻ, അതായത് ഒരു ബ്ലഡ് വെസൽ 100% കംപ്ലീറ്റ് ആയിട്ട് കട്ട് ഓഫ് ആയിരിക്കുകയാണ്. അത് 3 മാസത്തിലധികം സമയം പഴകിയ ഒരു ബ്ലോക്കായിരിക്കണം.
0: സി ടി ഒ.
1: അപ്പോൾ അത് അതിലൂടെ ഇപ്പം വയർ സാധാരണ ഈ ബ്ലോക്കിൻ്റെ ഉള്ളിൽ കൂടി വയറ് കടത്തിയിട്ടാണ് ബലൂണൊക്കെ അതിൻ്റെ മേലെയാണ് പോകുന്നത്. പക്ഷേ ഇവിടെ വയറ് പാസ് ചെയ്യാനുള്ള വഴിയില്ല, 100% അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വഴിയിലൂടെ ഒരു സ്പെഷ്യലായിട്ടുള്ള ടെക്നിക്സ് ഉപയോഗിച്ച്,

0: സ്പെഷ്യലായിട്ടുള്ള വയർസ് ഉപയോഗിച്ച് സ്പെഷ്യലായിട്ടുള്ള സപ്പോർട്ട് കത്തീറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് വയറ് ഈ 100% ബ്ലോക്കിൻ്റെ ഉള്ളിൽ കൂടി കടത്തിവിട്ട് വെസലിൻ്റെ മറ്റേ ഭാഗത്തേക്ക് എത്തുന്നത്, നോർമലായിട്ടുള്ള ഭാഗത്തേക്ക് എത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടി സങ്കീർണമായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് CTO Angioplasty എന്ന് പറയുന്നത്. CTO Angioplasty എന്ന് പറഞ്ഞാൽ ഇപ്പം അതിനെ സാധാരണ എല്ലാവരും വിളിക്കുന്നത് ലാസ്റ്റ് ഫ്രോണ്ടിയർ ഇൻ ഇൻ്റർവെൻഷണൽ കാർഡിയോളജിയാണ്, ഫൈനൽ ഫ്രോണ്ടിയർ. അപ്പോൾ അത്രയും അധികം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആയതുകൊണ്ടാണ്. പിന്നുള്ളത് ബൈഫക്കേഷൻ ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ട്രൈഫർക്കേഷൻ ആൻജിയോപ്ലാസ്റ്റി. അതായത് ഒരു ബ്ലഡ് വെസൽ വന്നിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്, അത് ഡിവൈഡ് ചെയ്ത് പല ബ്രാഞ്ചസ് ആയിട്ടാണ് ഫൈനലി ബ്ലഡ് ഹാർട്ട് മസിലിന് എത്തിച്ചേരുന്നത്. അപ്പോൾ ആ ശാഖ വരുന്ന ആ പോയിന്റിൽ, ആ ബ്രാഞ്ചിങ് പോയിന്റിൽ ബ്ലോക്ക് വരികയാണെങ്കിൽ അത് കുറേ കൂടി സങ്കീർണമായിട്ടുള്ള ഒരു ബ്ലോക്കാണ്. അപ്പം രണ്ട് ബ്രാഞ്ചസ് ഉണ്ടാകുമ്പോൾ ബൈഫർക്കേഷനാണ്. മൂന്ന് ബ്രാഞ്ചസ് വരികയാണെങ്കിൽ ട്രൈഫർക്കേഷനായി. വളരെ ദുർലഭമായിട്ട് ചിലപ്പോൾ ക്വാഡ്രിഫർക്കേഷൻ എന്ന് പറഞ്ഞാൽ 4 ബ്രാഞ്ച് വരെ പോയിന്റിൽ വരാം. അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവിടെ ബ്ലോക്ക് വരുമ്പോൾ എല്ലാ ബ്രാഞ്ചസിനെയും നമുക്ക് സേവ് ചെയ്യണം. ഒരു ബ്രാഞ്ചിൽ മാത്രം സ്റ്റെൻറ് ഇട്ടാൽ പോരെ, രണ്ട് ബ്രാഞ്ചിലേക്കും കൂടി സ്റ്റെൻറ് ഇടണം. സാധാരണ ഉപയോഗിക്കുന്ന സ്റ്റെൻസ് തന്നെ ഇതിനു വേണ്ടിയിട്ട് സ്പെഷ്യൽ ടെക്നിക്ക് വഴി ബ്ലോക്കുകൾ മാറ്റാവുന്നതാണ്. അപ്പോൾ അത് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ആൻജിയോപ്ലാസ്റ്റി, കോൺട്രാസ്റ്റ് കൂടുതൽ വേണം, റേഡിയേഷൻ കൂടുതൽ വേണം, അങ്ങനെ കോംപ്ലക്സ് തന്നെയാണ്.
1: സാധാരണയായി കാണുന്ന കൊറോണറി ആർട്ടറി ബ്ലോക്കേജുകൾ എന്ന് പറഞ്ഞല്ലോ, എന്തെല്ലാമാണ് ശരിക്കും ഈ കൊറോണറി ധമനിയിലെ ഒബ്സ്ട്രക്ഷൻസ് എന്തെല്ലാമാണ്?
0: ഓക്കെ, അപ്പോൾ അത് ഈ ഒരു കൊറോണറി ബ്ലോക്കേജ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി വരുന്നത് എത്തറോസ്ക്ലറോസിസ് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ വഴിയാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയം മുതൽക്ക് അത് തുടങ്ങുന്ന ഒരു പ്രോസസ്സാണ്. അത് പക്ഷെ പ്രത്യക്ഷമാവുന്നത് എഡോളസൻസ് പീരിയഡിലാണ്, ഒരു 15 വയസ്സ് ആ സമയം മുതൽക്കാണ് ഇത് പ്രത്യക്ഷമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ബ്ലഡ് ഇങ്ങനെ ബ്ലഡ് വെസലിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ബ്ലഡിലുള്ള കൊളസ്ട്രോൾ അത് ഈ ബ്ലഡ് വെസലിൻ്റെ ഇന്നർ ലൈനിങ്ങിൽ ഡെപ്പോസിറ്റ് ആയിട്ട് ആ ഇന്നർ ലൈനിലെ ചെറിയ ഗ്യാപ്സ് വഴി അല്ലെങ്കിൽ ചെറിയ മെംബ്രൈൻ്റെ ഇത് വഴി ഉള്ളിലുള്ള ടിഷ്യൂലേക്ക് കയറുന്നു. അവിടെ അത് ഗ്രാജുവലി അക്യുമുലേറ്റ് ചെയ്ത് മെല്ലെ മെല്ലെ അതിൻ്റെ ഡെപ്പോസിഷൻ കൂടി വരുന്നു. അത് വളരെ കാലക്രമേണ വരുന്ന ഒരു സംഭവമാണ്. കുറേ കൊല്ലങ്ങളിലുള്ളിലാണ് അത് വലിയൊരു പ്ലാക്കായിട്ട് മാറുന്നത്. പ്രധാനമായിട്ട് കൊളസ്ട്രോൾ, ഫൈബ്രസ് ടിഷ്യു, കാൽഷ്യം, ഈ മൂന്നും ആണ് മാക്സിമം എമൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഒരു അറ്റാക്ക് എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ പ്രത്യേക ചില കാരണങ്ങൾ വഴി ബ്ലഡ് വെസൽ ഇന്നർ ലൈനിങ്ങിൽ ഒരു ചെറിയ പൊട്ട് വരും. എന്നിട്ട് ഈ ഉള്ളിൽ കിടക്കുന്ന കൊളസ്ട്രോളും ഈ ബ്ലഡും തമ്മിൽ സഡനായിട്ട് മിക്സ് ആവും. അപ്പം ബ്ലഡ് വേറെ എന്തെങ്കിലും ഒരു ഫോറിൻ ആർട്ടിക്കിൾ വെച്ചിട്ട് കോണ്ടാക്ട് വരുന്ന സമയത്ത് ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു ചെറിയ മുറിവ് വരികയാണെങ്കിൽ ബ്ലഡിൻ്റെ പ്രധാന ടെൻഡൻസി എന്താണ്, അതൊരു ക്ലോട്ട് ഫോം ആവും, ഒരു ബ്ലഡ് ക്ലോട്ടായിട്ട് ഒരു ത്രോംബസ് ആയിട്ട് ഫോം ആവും. പക്ഷേ ഈ ബ്ലഡ് വെസലിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഒരു പൊട്ട് വരുന്ന സമയത്ത് ഈ കൊളസ്ട്രോളായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് അത് അവിടെ ഒരു ക്ലോട്ടായി ഫോം ആകുമ്പോൾ ആ ക്ലോട്ട് ആ ബ്ലഡ് വെസലിനെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ബ്ലോക്കിൻ്റെ അപ്പുറത്തേക്ക് രക്തോട്ടത്തിന് വഴിയില്ല. അങ്ങനെ ഇത് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന, ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഇത് മാസീവ് ഒരു അറ്റാക്കായിട്ട് മാറാം.
1: ഒരു രോഗിക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ രോഗിയുടെ ആരോഗ്യ നില കൂടി കണക്കിലെടുക്കേണ്ടി വരുമല്ലോ, ജനറൽ ഹെൽത്ത് കണ്ടീഷൻ. ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ മറ്റേതെല്ലാം രോഗങ്ങളുണ്ടെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്.
0: ആൻജിയോപ്ലാസ്റ്റി സങ്കീർണമായ മൂന്നാമത്തെ ഒരു കാരണമാണ് ശരീരത്തിലെ മറ്റു അസുഖങ്ങൾ. ഇപ്പോൾ കൺട്രോൾ ഇല്ലാത്ത പ്രഷർ, കൺട്രോൾ ഇല്ലാത്ത ഷുഗർ, ലിവറിൻ്റെ അസുഖങ്ങൾ, കിഡ്നിയുടെ അസുഖങ്ങൾ, മസ്തിഷ്കത്തിൻ്റെ അസുഖങ്ങൾ, മുമ്പ് സ്ട്രോക്കോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുള്ള ഒരവസ്ഥ, ശ്വാസകോശത്തിൻ്റെ അസുഖങ്ങൾ, വളരെയധികം പ്രായം കൂടിയ ആൾക്കൊരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയാണെങ്കിൽ, അതേപോലെ തന്നെ ക്ഷീണിച്ച് ശോഷിച്ച ഒരു ശരീരത്തിൽ അസുഖം കൊണ്ടോ അല്ലാതെയോ ഫ്രെയിൽ ആയിട്ടുള്ള ഒരു ആൾക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ ഇതെല്ലാം കോംപ്ലക്സ് ആയിട്ടുള്ള ആൻജിയോപ്ലാസ്റ്റിയാണ്. ഇതെല്ലാം ആൻജിയോപ്ലാസ്റ്റി സക്സസ് ബാധിക്കും. പ്രൊസീജിയറിൻ്റെ ടെക്നിക്സും ഉപയോഗിക്കുന്നത് വ്യത്യാസമായിരിക്കണം.
1: അതുപോലെ ഈ കോംപ്ലക്സ് ആൻജിയോപ്ലാസ്റ്റി എത്രമാത്രം അപകട സാധ്യത, എത്രമാത്രം റിസ്ക് ഉണ്ടാക്കുന്നുണ്ട്?
0: സാധാരണ ഒരു ആൻജിയോപ്ലാസ്റ്റിയിൽ നമ്മൾ ഒരു അപകട സാധ്യത എന്ന് പറയുന്നത് ഒരു 1% ആണ്. അതായത് 99% വിജയസാധ്യത ഉള്ള ഒരു പ്രൊസീജിയറാണ് ആൻജിയോപ്ലാസ്റ്റി. 1% കോംപ്ലിക്കേഷൻസ് വരാനും, അത് ചിലപ്പം വളരെ മൈനറായിരിക്കാം, ചിലപ്പം മേജറായിരിക്കാം. അതാണ് സാധാരണ ഒരു ആൻജിയോപ്ലാസ്റ്റിയിൽ വരുന്നത്. ഇപ്പോൾ കോംപ്ലക്സ് ആൻജിയോപ്ലാസ്റ്റിയുടെ കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ റിസ്ക് കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ചിലപ്പം 2%, 3%, 5%, 10% വരെ കൂടാം.
1: അപകടരഹിതമായ സങ്കീർണമായ ആൻജിയോപ്ലാസ്റ്റി എങ്ങനെ നമുക്ക് ഉറപ്പാക്കാൻ പറ്റും, എൻഷുർ ചെയ്യാൻ കഴിയും?
0: ഇതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എല്ലാ എക്യുപ്മെൻറ്റും എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു കാറ്റലാബാണ്. അപ്പം അതിൽ റേഡിയേഷൻ്റെ കൺട്രോൾ ഉണ്ടാവും, നമുക്ക് ആവശ്യമുള്ള എല്ലാ ഹാർഡ്വെയറും ഉണ്ടാവും, മെഷീൻ്റെ തന്നെ പല ഫീച്ചേഴ്സും ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ സഹായിക്കും. റോഡ് മാപ്പ് ഫെസിലിറ്റി, അങ്ങനെ പലതും ആൻജിയോപ്ലാസ്റ്റി കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊസീജിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ റേഡിയേഷൻ വളരെയധികം കുറഞ്ഞു വരും. സാധാരണ ഒരു കാറ്റലാബിനെ അപേക്ഷിച്ച് നോക്കും, പുതിയതായിട്ടുള്ള വന്നിട്ടുള്ള കാറ്റലാബിലെല്ലാം റേഡിയേഷൻ കുറയ്ക്കാനുള്ള പല ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ആൻജിയോപ്ലാസ്റ്റിനെ സഹായിക്കുന്നതാണ്. പിന്നെ ഉള്ളത് ഈ പ്രൊസീജിയറിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഹാർഡ്വെയർ, അതായത് അതിൻ്റേതായിട്ടുള്ള ഗൈഡ് കത്തീറ്റേഴ്സ്, ഗൈഡ് എക്സ്റ്റൻഷൻ കത്തീറ്റേഴ്സ്, സ്പെഷ്യലായിട്ടുള്ള വയസ്സ്, സ്പെഷ്യലായിട്ടുള്ള ബലൂൺസ്, പിന്നെ പ്രത്യേക തരം ഈ കാൽഷ്യം അടഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള പ്രൊസീജിയറാണ്. അപ്പോൾ ആ കാൽഷ്യം ബ്രേക്ക് ചെയ്യാനുള്ള സ്പെഷ്യലായിട്ടുള്ള എക്യുപ്മെൻറ്റ്, കട്ടിംഗ് ബലൂൺ, സ്കോറിംഗ് ബലൂൺ, അതേപോലെ തന്നെ കാൽഷ്യത്തിലൂടെ ഡ്രിൽ ചെയ്ത് കൊണ്ടുപോകുന്ന റൊട്ടബ്ലേഷൻ, അതേപോലെ തന്നെ ഓർബിറ്റൽ എത്രക്ടമി എന്ന് പറഞ്ഞപ്പോൾ പുതിയതായിട്ട് ഇന്ത്യയിൽ വന്നതാണ്, ലേസർ ആൻജിയോപ്ലാസ്റ്റി, ഇതെല്ലാം ആവശ്യമായിട്ടുള്ള ഒരു ഹാർഡ്വെയറാണ്. അപ്പോൾ ഇങ്ങനത്തെ ഹാർഡ്വെയറിൻ്റെ എല്ലാ ആസ്പെക്ട്സും നമുക്ക് കാത്ലാബിൽ ഉണ്ടാവണം. പിന്നെ അഥവാ കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും വരികയാണെങ്കിൽ ആ കോംപ്ലിക്കേഷൻസ് ടാക്കിൾ ചെയ്യാൻ, ഇപ്പം ബ്ലഡ് വെസലിൻ്റെ വയറ് ചിലപ്പം ബ്ലഡ് വെസലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു, അപ്പോൾ അവിടെ നിന്ന് ബ്ലഡ് വെസലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ബ്ലഡ് ലീക്ക് ആവുകയാണ്, അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഹാർഡ്വെയറും കാത്ലാബിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ഒരു ഇന്റർവെൻഷണൽ ടീമാണ്. ഈ ടീം എന്ന് പറയുമ്പോൾ അതിൽ അനസ്തീഷ്യ ഡോക്ടേഴ്സ് ഉണ്ടാവും, വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കേപ്പബിൾ ആയിട്ടുള്ള കാത്ലാബ് ടെക്നോളജിസ്റ്റ് വേണം, സഹായിക്കാൻ എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫ് നഴ്സസ് വേണം, അതേപോലെ തന്നെ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റിൻ്റെ എക്സ്പെർട്ടീസും പരിചയ സമ്പന്നതയും വളരെ അത്യാവശ്യമാണ്. ഈ കാർഡിയോളജിസ്റ്റ് ഒരു ടീം തന്നെ അത്യാവശ്യമാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് ഒറ്റ യൂണിറ്റായിട്ട് എക്സ്പീരിയൻസോടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏതൊരു കോംപ്ലക്സ് ആൻജിയോപ്ലാസ്റ്റിയും വിജയകരമായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്.
1: ഡോക്ടർ കുറച്ച് മുമ്പേ പറയേണ്ട ഈ CTU അഥവാ ക്രോണിക് ടോട്ടൽ ഒക്ലൂഷൻ എന്ന്, അതായത് പൂർണ്ണമായി ഏകദേശം 3 മാസത്തോളം നമ്മുടെ ആർട്ടറി അടഞ്ഞു പോകുന്ന ഒരു പ്രതിഭാസം, ഇത് ശരിക്ക് ഈ കോംപ്ലക്സ് ആൻജിയോപ്ലാസ്റ്റിയിലൂടെ ഒഴിവാക്കാൻ കഴിയുമോ?
0: തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. ഇപ്പൊ ഇതിൽ 4 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള CTO, എളുപ്പത്തിൽ ക്രോസ് ചെയ്യാൻ പറ്റുന്ന CTO ആണ്. പക്ഷെ ആ CTO ക്രോസ് ചെയ്താൽ പേഷ്യന്റിന് ബെനിഫിറ്റ് ഉണ്ടാവും. രണ്ടാമത് സിമ്പിൾ ആയിട്ടുള്ള CTO ആണ്, പക്ഷെ അത് ക്രോസ് ചെയ്ത് ചെയ്യണത് കൊണ്ട് പേഷ്യന്റിന് വലിയ ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല. സിമ്പിൾ ആണെങ്കിലും കൂടി ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ കോംപ്ലക്സ് CTO ആണെങ്കിൽ അത് 2 ടൈപ്പാണ്. അഗെയിൻ, പേഷ്യന്റിന് ബെനിഫിറ്റ് കിട്ടുന്ന CTO, പേഷ്യന്റിന് ബെനിഫിറ്റ് കിട്ടാത്ത CTO. അപ്പോൾ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ CTO സപ്ലൈ ചെയ്യുന്ന ആ മസിൽ ഏരിയ ഉണ്ടല്ലോ, അത് ഭാഗ്യമായിട്ട് നശിച്ചതാണെങ്കിലും ഭാഗ്യമായിട്ട് അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക, അതിൻ്റെ ഫങ്ഷൻ തിരിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ആ CTO ഓപ്പൺ ചെയ്തത് കൊണ്ട് ഗുണം കിട്ടും. പക്ഷെ അത് പൂർണ്ണമായിട്ടും നശിച്ച ഒരു ഹാർട്ട് മസിലാണെങ്കിൽ ആ ഒരു ബ്ലോക്ക് മാറ്റിയത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടുന്നില്ല. അപ്പം ഗുണം കിട്ടുന്ന ടൈപ്പായിട്ടുള്ള CTO മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം അത് ചെയ്യാനായിട്ട് ഇപ്പം വളരെയധികം ഫെസിലിറ്റീസ് ഉണ്ട്, വളരെയധികം ടെക്നീക്സ് ഉണ്ട്. ജാപ്പനീസ് ആയിട്ടുള്ള ചില റെട്രോഗ്രേഡ് ടെക്നീക്സ് ഇതിന് യൂസ്ഫുൾ ആണ്. മുൻവഴിയിലൂടെ വയറ് കടത്താൻ സാധിക്കും. റെട്രോഗ്രേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ സൈഡിലുള്ള വെസലിന് ചെറിയ കൊളാറ്ററൽ ബ്രാഞ്ചസ് വഴി ബാക്കിലൂടെ വന്നിട്ട് ബ്ലോക്കിന് ബാക്ക് സൈഡിൽ നിന്ന് മാറ്റാൻ സാധിക്കും. ചിലപ്പോൾ മുൻവശത്തും ബാക്ക് വശത്തും രണ്ടും കൂടി ശ്രമിച്ച് കമ്പൈൻഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ. പിന്നെ സ്പെഷ്യലായിട്ടുള്ള മൈക്രോ കത്തീറ്റേഴ്സ് ഉണ്ട്, 2 വയറ് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഡുവൽ ലൂമൻ മൈക്രോ കത്തീറ്റേഴ്സ് ഉണ്ട്. ഇങ്ങനത്തെ ഒരു ഹാർഡ്വെയർ ഉപയോഗിച്ച് സ്പെഷ്യലായിട്ടുള്ള ഈ ടെക്നീക്സും എക്സ്പീരിയൻസും വെച്ചിട്ട് മിക്ക CTO പ്രൊസീജിയേഴ്സും സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്.
1: ഈ സങ്കീർണമായ ആൻജിയോപ്ലാസ്റ്റി എല്ലാ രോഗാവസ്ഥയിലും എല്ലാ രോഗികൾക്കും നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയുമോ? എപ്പോഴെല്ലാമാണ് ഓപ്പൺ ഹാർട്ട് സർജറിയിലേക്ക് ഒരു കാർഡിയോളജിസ്റ്റ് പോകുന്നത്? എപ്പോഴാണ് ഈ കോംപ്ലക്സ് ആൻജിയോപ്ലാസ്റ്റി മുൻഗണന കൊടുക്കുന്നത്?
0: ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി, ഇപ്പോൾ ഒരു ബ്ലോക്കേജസ് നമ്മൾ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ ബ്ലോക്കേജസ് കാണുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ടുള്ള ചികിത്സാ രീതികൾ 3 ഒന്ന്, മരുന്ന് കൊണ്ട് ചികിത്സിച്ച് മാറ്റേണ്ട ബ്ലോക്കുകൾ. 2, ആൻജിയോപ്ലാസ്റ്റി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന ബ്ലോക്കുകൾ. 3, സ്ട്രേറ്റ് അവേ ബൈപാസ് സർജറി മാത്രമായിട്ട് ചെയ്ത് ശരിയാക്കേണ്ട ബ്ലോക്കുകൾ. ചില സമയത്ത് ആൻജിയോപ്ലാസ്റ്റിയും ഒരു ഓപ്ഷനാണ്, ബൈപാസ് സർജറിയും ഒരു ഓപ്ഷനാണ്. രണ്ടും ചെയ്യാൻ സാധിക്കുന്ന ചില ബ്ലോക്കുകളുണ്ട്. അപ്പം അങ്ങനത്തെ ബ്ലോക്കുകൾ വരുമ്പം നമ്മൾ ആലോചിക്കുന്നത് ഏതിലാണ് ഏറ്റവും അധികം ബെനിഫിറ്റ് കിട്ടുക. ചില ബ്ലോക്കുകൾക്ക് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പം കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ചില ബ്ലോക്കുകൾക്ക് ബൈപാസ് സർജറിയാണ് കൂടുതൽ ബെനിഫിറ്റിന് സാധ്യത. ആ ബ്ലോക്ക് നോക്കുമ്പോൾ ബ്ലോക്കിൻ്റെ ക്യാരക്ടേഴ്സും ഇതൊക്കെ നോക്കിയിട്ട് പേഷ്യൻ്റെ കണ്ടീഷനും കൂടി കണക്കിലെടുത്ത് നോക്കുന്ന ഒരു ഡിസിഷനാണ്. പിന്നെ അതിൻ്റെ കൂടെ കോസ്റ്റും കൂടി നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഇന്ത്യൻ ഒരു സിനാരിയോയില് കോസ്റ്റും ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഇത് ഇതെല്ലാം വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി വേണോ സർജറി വേണോ എന്ന് പറയുന്നത്. ഇപ്പം സർജറി ആകുമ്പം അതിൻ്റെ ഗുണമുള്ളത് ഡയറക്റ്റ് വിഷനിൽ നമുക്ക് ബ്ലോക്കുകൾ മാറ്റാം. അപ്പോൾ ബ്ലോക്കുകൾ മാറ്റുന്ന രീതി ആ ബ്ലോക്കിനെ അല്ല അവർ മാറ്റുന്നത്. ബ്ലഡ് വെസലിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ബ്ലോക്കിൻ്റെ അപ്പുറത്തേക്ക് ബ്ലഡ് എത്തിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു കണക്ഷൻ ആർട്ടറി വഴിയോ ബോഡിയിലുള്ള ഒരു ആർട്ടറി വഴിയോ ബോഡിയിൽ നിന്ന് ഒരു വെയിൻ എടുത്തിട്ടോ ആണ് ഒരു കണക്ഷൻ കൊടുത്തിട്ടാണ് അത് ജയിക്കുന്നത്. ആൻജിയോപ്ലാസ്റ്റിയിൽ ആ ബ്ലോക്കാണ് സൈഡിലേക്ക് തള്ളി നീക്കി ആ ഉള്ള വഴി തന്നെ ക്ലിയർ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടിലെ ടെക്നിക്സിൽ ചെറിയ വ്യത്യാസമുണ്ട്. സർജറി ആകുമ്പോൾ അണ്ടർ വിഷൻ നോക്കി ചെയ്യുന്നതാണ്. പക്ഷേ സർജറിക്ക് ഫുൾ അനസ്തീഷ്യ വേണം, ചെസ്റ്റ് തുറന്നിട്ട് ചെയ്യണം, ചിലപ്പോൾ ഹാർട്ട് സ്റ്റോപ്പ് ചെയ്ത് ചെയ്യണം. ബീറ്റിംഗ് ഹാർട്ട് സർജറി ഉണ്ട്, ഇപ്പം മിനിമലി ഇൻവേസീവ് സർജറി ഉണ്ട്. അപ്പം അങ്ങനെ സർജറിയിലും അഡ്വാൻസസ് ഒക്കെ ഉണ്ട്, പക്ഷെ റിക്കവറി ടൈം കുറേ കൂടി കൂടുതലാണ്. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം സമയം റിക്കവറിക്ക് ആവശ്യമുണ്ട്. ആൻജിയോപ്ലാസ്റ്റി ആണെങ്കിൽ നമുക്ക് 3 ദിവസം ഹോസ്പിറ്റലിൽ നിന്നാൽ മതി, 2 ആഴ്ച റിക്കവറി പീരീഡേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ തുടങ്ങാം.
1: ഈ കോംപ്ലക്സ് ആൻജിയോപ്ലാസ്റ്റിക്ക് ശേഷം ഈ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ പോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: ഏറ്റവും പ്രധാനം ഈ ആദ്യത്തെ ഒരു 2 ആഴ്ചത്തെ ഒരു റെസ്റ്റ് പീരീഡാണ്. ഏതൊരു മുറിവൊന്നും ഉണങ്ങി വരാൻ

0: സമയം കൊടുക്കണം. അപ്പോൾ ആ ഒരു സമയം, രണ്ടാഴ്ച സമയം റെസ്റ്റായിട്ട് വേണം. പിന്നെയുള്ളത് ഈ ചെയ്ത ഉടനെ ഏത് ആർട്ടറി വഴിയാണ് ചെയ്തത് വെച്ചാൽ ആ ആർട്ടറിൻ്റെ ആ സൂചി മാറ്റിയ ഭാഗത്ത് ബ്ലീഡിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടതാണ്. പിന്നെയുള്ളത് ഈ ബ്ലോക്കുകൾ വരാനുള്ള കാരണങ്ങൾ, റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു എന്ന് നമ്മൾ അന്വേഷിച്ചിട്ട് ആ റിസ്ക് ഫാക്ടേഴ്സ് ടാക്കിൾ ചെയ്യണം. രണ്ട് രീതിയിലുള്ള റിസ്ക് ഫാക്ടേഴ്സാണ്. ഒന്ന് മോഡിഫയബിൾ, നമുക്ക് മാറ്റാവുന്ന റിസ്ക് ഫാക്ടേഴ്സ്. രണ്ടാമത് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടർ, അതായത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിനെ പറ്റിയിട്ട്. പ്രായം കൂടിക്കൂടി വരും, അച്ഛനമ്മമാരെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല, പാരമ്പര്യമായിട്ട് കിട്ടിയത് മാറിപ്പോവില്ല, ജനിതകമായിട്ടുള്ളത് ജനറ്റിക്കായിട്ട് കിട്ടിയത് മാറില്ല, എത്നിക് ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് അങ്ങനത്തെ ഒന്നും മാറിപ്പോകാൻ പോകുന്നില്ല. പക്ഷേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്നത് ഒന്ന് ഡയറ്റ്, രണ്ട് എക്സസൈസ്, മൂന്ന് ഷുഗർ, നാല് പ്രഷർ, പുകവലിക്കാതിരിക്കുക, പുകയുടെ എക്സ്പോഷർ വരാതിരിക്കുക, നമ്മുടെ ഒരു ഡെയിലി ആക്ടിവിറ്റീസ്, എക്സസൈസ്, ഈ കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിച്ച് മാറ്റാൻ സാധിക്കുക. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ മുൻഗണന കൊടുക്കേണ്ടതാണ്.
1: ഈ ആൻജിയോപ്ലാസ്റ്റിക്ക് ശേഷം, കോംപ്ലക്സ് ആൻജിയോപ്ലാസ്റ്റിക്ക് ശേഷം ഒരു നോർമൽ ലൈഫ്, സാധാരണ ജീവിതം സാധ്യമാണോ? ഒരാൾക്ക് മറ്റു ജോലിയിലൊക്കെ പ്രവേശിക്കാൻ കഴിയുമോ?
0: ആൻജിയോപ്ലാസ്റ്റി ഹാർട്ട് മസിലിൻ്റെ ഡാമേജ് വരുന്നതിന് മുമ്പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് മസിലിൻ്റെ ഡാമേജ് വരുന്നതിന് മുമ്പേ ആ ബ്ലോക്ക് നമ്മൾ ടെസ്റ്റുകൾ വഴി കണ്ടുപിടിച്ച് ആ ബ്ലോക്ക് മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫുള്ളായിട്ട് എല്ലാ ജോലികളും ഏർപ്പെടാൻ സാധിക്കും. പക്ഷെ ഹാർട്ട് മസിലിന് ഡാമേജ് വന്നപ്പോൾ, ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഹാർട്ട് മസിലിനെ കുറച്ച് ഡാമേജ് വരികയാണ്, ഡാമേജ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഈ ആൻജിയോപ്ലാസ്റ്റി കൊണ്ടല്ല നമുക്ക് ലിമിറ്റേഷൻ വരുന്നത്, പക്ഷേ ഹാർട്ട് മസിലിൻ്റെ ഡാമേജും ഹാർട്ടിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവാം.
1: അപ്പോൾ കോംപ്ലക്സ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട കാര്യമില്ല, വളരെ വിജയസാധ്യതയുള്ള ചികിത്സാ രീതിയാണ്. ഓപ്പൺ ഹാർട്ട് സർജറിക്കാളും പെട്ടെന്ന് രോഗിക്ക് വീട്ടിലെത്തി സാധാരണ ജീവിതം നയിക്കാനും സാധ്യമാക്കുന്നു അല്ലേ?
0: തീർച്ചയായും.
1: ഇത്രയും കാര്യങ്ങൾ മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരത്തിന് വേണ്ടി നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.
0: താങ്ക് യു.
2: സങ്കീർണമായ ആൻജിയോപ്ലാസ്റ്റി, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ രാജശേഖർ വർമ്മയുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ.
3: മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
2: ഈ പരിപാടിയുടെ പ്രായോജകർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, MG റോഡ്, എറണാകുളം.
4: ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. ജീവിതം എന്നും ആരോഗ്യപൂർണ്ണമാവട്ടെ.
2: മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
4: എന്നും ഉറച്ച വിശ്വാസത്തോടെയുള്ള രോഗി പരിചരണം, അന്തർദേശീയ ഗുണനിലവാരം, അതും മിതമായ നിരക്കിൽ.
2: വിശ്വാസ്യത, സുതാര്യത, നന്മ, ബഹുമാനം, ഈ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആതുര സേവനം. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, വേൾഡ് ക്ലാസ് ഹെൽത്ത് കെയർ ആൻഡ് എൻ എക്സ്പീരിയൻസ് വർത്ത് എ ലൈഫ് ടൈം.

0: സേവന വാർത്തകൾ. പട്ടികജാതി വികസന വകുപ്പിന്റെ വിഷൻ പ്ലസ് പദ്ധതി പ്രകാരം പ്ലസ് ടു VHSE പഠനത്തിന് ശേഷം മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാത്ത പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഒരു വർഷത്തെ പ്രവേശന പരീക്ഷാ പരിശീലനത്തിനായി 54,000 രൂപ നൽകുന്നു. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0471273738, 0471273738. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30.
1: കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: പ്രിയ ശ്രോതാക്കളെ, ഞായറാഴ്ച രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ
6: ചെറിയ കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കുന്ന ഒരാൾക്ക് വലിയ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയും. വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ അച്ചടക്കത്തിന് വളരെ പ്രാധാന്യമുണ്ട്.
5: കാക്കനാട് ഭവൻസ് ആദർശ വിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ

സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സ്കൂൾ അധികൃതർ ലഭ്യമായ അപേക്ഷകൾ ഇ ഗ്രാൻഡ്സ് പോർട്ടൽ വഴി ഈ മാസം 30 മുൻപ് ഓൺലൈനായി അപേക്ഷിക്കുക. വിശദവിവരങ്ങൾക്ക് www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റിലോ പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായോ ബന്ധപ്പെടാവുന്നതാണ്. www.egrants.kerala.gov.in ഫോൺ നമ്പർ 0484-2983-130, 0484-2983-130.

എഫ് എം ഈവനിംഗിൽ ഇനി ഈവനിംഗ് മെലഡി. അടട എന്നഴക് എന്ന ചിത്രത്തിൽ ശങ്കർ മഹാദേവൻ, കാർത്തിക് എന്നിവർ പാടിയത്. ടി എം ജയമുരുകൻ രചനയും സംഗീതവും നിർവഹിച്ച ഗാനം.

0: കളമശ്ശേരി നഗരസഭയിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കപ്പെട്ട എല്ലാ വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഈ മാസം 30-ാം തീയതിക്ക് മുമ്പായി വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ നഗരസഭയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ്. ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: ചില്ലുജാലകം. ചില്ലുജാലകം, നിറമിഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ ചലച്ചിത്രഗാനങ്ങളുടെ അകമ്പടിയോടെ.
4: പടർന്നു കയറുന്ന തണുപ്പ് കാലടികളെ നനയ്ക്കുന്നു. ഉച്ഛ്വാസത്തിൽ ഉയരുന്ന ചൂട് പുകയായി അന്തരീക്ഷത്തിൽ ലയിക്കുന്നു. ആവേശത്തിൽ നടന്നു പോകുന്ന അയാളെ സൂക്ഷിച്ചു നോക്കൂ, അത് ഞാൻ തന്നെയല്ലേ?
3: ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30-നും ബുധനാഴ്ചകളിൽ രാത്രി 10:30-നും ചില്ലുജാലകം, നിറമിഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.

കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്ക് 36 മാസം വരെയുള്ള കുടിശ്ശിക ഈ മാസം 30 വരെ ഒടുക്കാമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട്: 9188519854 9188519854.

കോട്ടയം നാഗമ്പടത്തെ കെൽട്രോൺ സെന്ററിൽ ജില്ലാ സൈനിക ഓഫീസ് വഴി വിമുക്തഭടന്മാർ, സൈനികരുടെ വിധവകൾ, ആശ്രിതർ എന്നിവർക്കായി നടത്തുന്ന സൌജന്യ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് ഡാറ്റ എൻട്രി കോഴ്സിന് അപേക്ഷിക്കാം. അടുത്ത മാസം 3 ജില്ലാ സൈനികക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0481-23-7-1-1-8-7 0481-23-7-1-1-8-7

0: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
1: നാളെ രാവിലെ 5:55 സുഭാഷിതം പ്രൊഫസർ എം ഹരിദാസ് അവതരിപ്പിക്കുന്നു.

ബനാറസ് എന്ന ചിത്രത്തിനു വേണ്ടി സോനു നിഗം, സുനീതി ചൗഹാൻ എന്നിവർ പാടിയ ഗാനം. രചനാ സമീർ, സംഗീതം ഹിമേഷ് ജയശമ്യ.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: കല്യാണി അന്വേഷിച്ചു, എന്താ ഇത്ര കാര്യമായി വായിച്ചോണ്ടിരിക്കുന്നത്? ഇമ്മളെ ഗവൺമെന്റ് ഭൂപരിഷ്കരണ ബില്ല് പാസാക്കിയില്ലേ, ഞാനത് വായിച്ചു നോക്കുക. അതുകൊണ്ട് നമുക്കെന്താ കാര്യം? നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, പക്ഷേങ്കിൽ നാട്ടുകാർക്ക് മെച്ചമുണ്ട്. ഇനി ജന്മിമാർക്ക് കുടിയൊഴിപ്പിക്കാൻ പറ്റൂല, കുടിയാന്മാർക്ക് 10 സെന്റ് സ്ഥലം കിട്ടും. അതിനർത്ഥം എല്ലാവർക്കും ഭൂമി കിട്ടുന്നാ. അത് നല്ല കാര്യമല്ലേ? ഭർത്താവിൻ്റെ അറിവിൻ്റെ മുമ്പിൽ കല്യാണി ആദരവോടെ നിന്നു. ഒറ്റ കണ്ണും വെച്ച് ഇതൊക്കെ വായിക്കുവാൻ അദ്ദേഹം കാണിക്കുന്ന തിടുക്കം വല്ലാത്തത് തന്നെ. കല്യാണിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കെ ലോറിയിൽ തേങ്ങ കയറ്റുന്ന തൊഴിലാളികൾ വിളിച്ചു പറഞ്ഞു, മുതലാളി 4-ാമത്തെ ലോഡും കയറ്റിക്കഴിഞ്ഞു, ഡ്രൈവർമാരോട് പോകാൻ പറയട്ടെ. രാമർ പത്രം മാറ്റിവെച്ചു, നിരന്നു നിൽക്കുന്ന 4 ലോറികളുടെ നേരെയും നോക്കി. ചേക്ക് ഓടിച്ചിരുന്ന ലോറി മുന്നിൽ തന്നെ. ആദ്യം അത് ഇറങ്ങണമെന്നാണ് നിയമം. മറ്റ് ലോറികൾ വാങ്ങിയിട്ടും അതൊഴിവാക്കിയില്ല ഈ നിർബന്ധം. രാമർ ഡ്രൈവർമാരോട് പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോളി, മോം കോളേജ് വിട്ട് നേരെ സേട്ടൂൻ്റെ അടുത്തെത്തു, നിങ്ങളാടെ ഉണ്ടായാൽ മതി. ലോറികൾ പുറപ്പെടുന്നതിൻ്റെ മുരാഴ്ച രാമർ അത് കേട്ടുകൊണ്ട് പുറത്തേക്ക് നോക്കി നിന്നു. കല്യാണി അന്നേരം ആലോചിച്ചിരുന്നത് മക്കളെക്കുറിച്ചായിരുന്നു. ഇവിടെ പിറക്കുവാൻ കാത്തിരുന്നവരാണവർ. അല്ലെങ്കിൽ എന്തുകൊണ്ട് ആദ്യ വിവാഹത്തിൽ താൻ അമ്മയായില്ല? മരുന്നുകൾ ഏറെ കഴിച്ചിട്ടും ഗർഭപാത്രം വിളി കേൾക്കാതിരുന്നപ്പോൾ ഭർത്താവ് മറ്റൊരു വിവാഹം തേടി പോവുകയായിരുന്നു. അതറിഞ്ഞ അന്ന് ഇറങ്ങിപ്പോന്നു. ആദ്യ ഭർത്താവിൻ്റെ മുഖം അവിടെ ഉപേക്ഷിക്കുകയും ചെയ്തു. കഴിഞ്ഞ മാസം കടത്തനാട്ടിൽ ഒരു മംഗലത്തിന് പോയപ്പോൾ മകൻ ഒരു വിശേഷവും കൊണ്ടാണ് വന്നത്. എൻ്റെ അച്ഛനാകേണ്ടിയിരുന്നയാളെ ഞാൻ കണ്ടമ്മേ, കല്യാണി നിർവികാരതയോടെ മകൻ പറയുന്നത് കേട്ടു. മക്കൾക്കറിയാം, പ്രസവിക്കാതിരുന്നതിൻ്റെ പേരിൽ അമ്മ ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ അച്ഛൻ അമ്മയെ മംഗലം കഴിക്കുകയായിരുന്നുവെന്ന്. അച്ഛൻ തന്നെ മക്കളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുമുണ്ട്. ഓരോടെന്തിനാ മറച്ചു വെക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ മകൻ അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയായിരുന്നു, ഏതോ ഉണക്കം മാഷ്, ഞങ്ങളുടെ അച്ഛനാകാതിരുന്നത് ഏതായി

0: അല്ലെ. നന്നായി. കടത്തനാട്ടിൽ കല്യാണം കഴിഞ്ഞു വരുന്ന വഴി ഒരു വീട്ടിന് മുമ്പിലെത്തിയപ്പോൾ കൂടെയുണ്ടായിരുന്ന ആൾ മകനോട് പറഞ്ഞു, ഈയിടെ ഒരാൾക്ക് നിന്നെ കാണണമെന്ന്. ആരാണെന്നറിയാതെ മകൻ അങ്ങോട്ട് ചെന്നു. പക്ഷാഘാതം പിടിച്ച് അവശനായ ഒരാൾ കട്ടിലിൽ, ഇടത് കൈയും കാലും ഇളക്കാൻ വയ്യ. മകൻ അടുത്തു ചെന്നപ്പോൾ മകനെ ചേർത്ത് നിർത്തി. മൂർധാവിൽ നിന്ന് തുടങ്ങി ദേഹമാസകലം വലത് കൈകൊണ്ട് അയാൾ ആശ്ലേഷിച്ചു. എന്നിട്ട് പറഞ്ഞു, കല്യാണിയുടെ മകൻ മിടുക്കനാണ്. ഒന്നും പറയാനാവാതെ എന്തെല്ലാമോ തൊണ്ടയിൽ കുടുങ്ങി അയാൾ അസ്വസ്ഥനാവുന്നു, കണ്ണുകൾ നിറയുന്നു. അപ്പോഴാണ് മകന് മനസ്സിലായത് അത് ആരാണെന്ന്. വീട്ടിലെത്തിയപ്പോൾ മകന്റെ അന്വേഷണം, അമ്മ എപ്പോഴെങ്കിലും അയാളെ ഓർക്കാറുണ്ടോ? എന്തിനാ മോനെ, എന്റെ മക്കളെയും മക്കളുടെ അച്ഛനെയും ഓർക്കാനല്ലാതെ വേറെവിടുന്നാ എനിക്ക് നേരം? അയാളുടെ മുഖം ഓർമ്മയിൽ പോലും ഇല്ല. മകൻ അയാളെ കണ്ടിട്ടും വേണ്ട രീതിയിൽ സംസാരിക്കാതെ പോന്നതിൽ അദ്ദേഹം മകനെ ശാസിച്ചു. അങ്ങനത്തെ അവസ്ഥയിൽ കഴിയുന്ന ഒരാളെ സമാധാനിപ്പിച്ചേ ഇനി പോരാൻ പാടുണ്ടായിരുന്നുള്ളൂ. മകന് അപ്പോഴാണ് വിഷമമായത്. അവൻ പുറത്തുപോയപ്പോൾ കല്യാണി ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങളെന്തിനാ ഓരോന്ന് പറഞ്ഞു ഓനെ വിഷമിപ്പിച്ചത്? ഞാൻ വിഷമിപ്പിച്ചതല്ല. വയ്യാതെ കിടക്കുന്ന ഒരാളെ സമാധാനിപ്പിക്കാതെ ഓൻ വരാൻ പാടുണ്ടോ? ഓനത് മനസ്സിലാക്കണ്ടേ? ഭർത്താവിൻ്റെ സംസാരം കേട്ടപ്പോൾ കല്യാണി ആലോചിച്ചത് മറ്റൊരു വിധത്തിലായിരുന്നു. അയാൾ തളർന്നു കിടക്കുകയാണെന്ന് അറിഞ്ഞിട്ടും തൻ്റെ മനസ്സിലുണ്ടായ വികാരമെന്താണ്? 4.5 വർഷത്തോളം കൂടെ കഴിഞ്ഞിരുന്ന ഒരാൾ, ഒന്ന് പ്രസവിച്ചിരുന്നെങ്കിൽ എന്നും കൂടെ കഴിയേണ്ടിയിരുന്ന ഒരാൾ, വിഷമം തോന്നേണ്ടതാണ്. എന്നാൽ എത്ര പരിശോധിച്ചിട്ടും മനസ്സിൽ അത്തരമൊരു വിഷമത്തിൻ്റെ അംശം പോലുമില്ലെന്ന് ബോധ്യമായി. മറ്റേതോ ഒരാളുടെ അസുഖം കേൾക്കും പോലെ ഏതാണ്ട് നിർവികാരമായി തന്നെയാണ് അത് കേട്ടതും. നിനക്ക് വിഷമമുണ്ടോ അപ്പോ എന്ന് ഭർത്താവ് ചോദിക്കുകയില്ലെന്ന് കല്യാണിക്ക് അറിയാമായിരുന്നു. ഇത്ര കാലത്തിനിടയിൽ ഒരിക്കൽ പോലും ഭർത്താവ് അങ്ങനെയൊരന്വേഷണം നടത്തിയിട്ടില്ല. മുമ്പൊരു വിവാഹം കഴിച്ചു എന്നൊരു പരാമർശം പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. തമ്മിൽ കാണാൻ കഴിയാതിരുന്ന ഒരു 4.5 വർഷക്കാലം എന്നുമാത്രമായിട്ട് അതിനെ പരിഗണിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഭർത്താവിനോട് ദൈവതുല്യമായ ആരാധനയോ സ്നേഹമോ ആണ്. മക്കളുടെ മുഖം കാണുമ്പോഴാണ് കല്യാണിക്ക് ഭർത്താവിനോടുള്ള തൻ്റെ മനോഭാവത്തിൻ്റെ ദൃഢത എത്രയാണെന്ന് മനസ്സിലാകാറുള്ളത്. അമ്മ എന്ന അനുഭവത്തിലേക്ക് തന്നെ കൊണ്ടുപോയ ആൾ, സ്നേഹവും ബുദ്ധിയുമുള്ള 2 മക്കളെ തനിക്ക് സമ്മാനമായി തന്ന ഒരാൾ, ഭർത്താവിൻ്റെ എല്ലാ കഴിവുകളും മക്കൾക്കും കിട്ടിയതിൽ കല്യാണിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി. ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: അവതരിപ്പിക്കുന്നത് വി കെ ശ്രീധരൻ.
3: ഭാഷയിൽ ആശയങ്ങൾക്ക് അധിക ശക്തിയും തീവ്രതയും നൽകാൻ ധാരാളം വിശേഷണങ്ങളും ശൈലികളും പ്രയോഗിച്ചു വരുന്നു. ഷേക്സ്പിയറുടെ ജൂലിയസ് സീസറിൽ ബ്രൂട്ടസ് സീസറിനെ കുത്തുമ്പോഴുള്ള ദി മോസ്റ്റ് അൺകൈൻഡസ്റ്റ് കട്ട് ഓഫ് ഓൾ, അതിമാരകമായ മുറിവ് എന്ന വിവരണം കൊടും വഞ്ചനയാണെന്ന് അനുവാചകർക്ക് ബോധ്യപ്പെടും. ഇതുപോലെ മാതൃഭാഷയിലും ഒരു കാര്യത്തിൻ്റെ ഭീകരതയോ സങ്കടമോ സന്തോഷമോ വ്യാപ്തിയോ വ്യക്തമാക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളെ തീവ്രത സൂചകങ്ങൾ എന്ന് വിളിക്കാം. നിത്യ ജീവിതത്തിലെയും വാമൊഴിയിലെയും ചില ഉദാഹരണങ്ങൾ നോക്കാം. കൂറ്റ കൂരിരുട്ട് എന്നതിലെയും ചങ്ങമ്പുഴയുടെ കട്ട പിടിച്ച ഇരുട്ടിലെയും കറുപ്പിൻ്റെ സാന്ദ്രത നമ്മൾ അനുഭവിക്കുന്നു. പട്ടാപ്പകൽ നടന്ന ഒരു കവർച്ചയെക്കുറിച്ച് പറയുന്നത് പോലെ നട്ടുച്ചയും നട്ടപ്പാതിരയും പ്രത്യുഷസും പ്രത്യാഘാതവും ഘോരവനവും ജ്യോതിപ്പിക്കുന്നത് തീക്ഷ്ണഭാവങ്ങൾ. ചെഞ്ചോര, ആട്ടക്കലാശം, പമ്പരവിഡ്ഡി, ആനവങ്കത്തരം മുതലായ പദങ്ങൾ ദ്വന്ദ്വഭാവം സ്ഫുരിപ്പിക്കുന്നു. അതിപൂർവപദമാകുമ്പോൾ അതീവ അഥവാ അതിയായ ദുഃഖം, അത്യധികം സന്തോഷിക്കുക, അത്യുത്സാഹം, അതിസാരം, അത്യാർത്തി, അതിതീവ്ര മഴ എന്നിവ ഇരട്ട ഊന്നലിൻ്റെ ദൃഷ്ടാന്തങ്ങൾ. തീയിൽ മുളച്ചത് വെയിലത്ത് പാടില്ല, ചോര നീരാക്കി പണിയെടുക്കുക എന്നിവയിലെ കരുത്ത് നമുക്ക് കണ്ടെത്താനാകും. ഓണപ്പാട്ട്.

0: പാട്ടിലെ എള്ളോളമില്ല പുളിവചനം എന്നത് നിസ്സാരവൽക്കരണത്തിൻ്റെ സൂചന. ഊന്നോക്തികൾ വൈകാരികമായ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങൾ പലതുമുണ്ട്. വാക്കുകൾക്ക് കേവല അർത്ഥം നൽകുക മാത്രമല്ല, കേൾവിക്കാരൻ്റെ ഹൃദയത്തിലേക്ക് ആ വികാരത്തെ ആഴ്ന്നിറക്കാനും ഉതകുന്നതാണ് ഇത്തരം പ്രയോഗങ്ങൾ. ഭാഷയെ ജീവസുറ്റതും ആസ്വാദ്യവും ആകർഷകവും ആക്കാനും ഇതിന് കഴിയും.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
5: നിയമവേദി.
6: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
5: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
7: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05-നും ഞായറാഴ്ചകളിൽ രാത്രി 9:30-നും.
6: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ നവോദയ വിദ്യാലയ സമിതി നടത്തുന്ന ജവഹർ നവോദയ വിദ്യാലയങ്ങളിൽ 2027-28 അധ്യയന വർഷത്തേക്ക് 9-11 ക്ലാസുകളിലെ ഒഴിവുകളിലേക്ക് ലാറ്ററൽ എൻട്രി സെലക്ഷൻ ടെസ്റ്റിന് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 30. പ്രവേശന പരീക്ഷ April 10. ഓൺലൈൻ സൈറ്റായ നവോദയ .gov.in വഴി അപേക്ഷിക്കാം. navodaya.gov.in

ഇനി ഇന്നത്തെ എഫ് എൻ ഡയറിയിൽ ചോദിച്ച ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, വ്യോമയാന ചരിത്രത്തിലെ ഒരു സുപ്രധാന ദിവസമാണ് 1973 സെപ്റ്റംബർ 26, എന്താണ് പ്രാധാന്യം? ഉത്തരമിതാണ്, ശബ്ദാതിവേഗമുള്ള കൺകോർഡ് വിമാനം 3 മണിക്കൂർ 33 മിനിറ്റിൽ തുടർച്ചയായി പറന്ന് അറ്റ്ലാന്റിക് സമുദ്രം കടന്നത് അന്നായിരുന്നു. അതുവരെ അതിവേഗ വിമാനങ്ങൾക്ക് പോലും 8 മണിക്കൂറോളം വേണ്ടി വന്നിരുന്നിടത്താണ് മണിക്കൂറിൽ 1535 കിലോമീറ്റർ എന്ന ശരാശരി വേഗത്തിൽ കൺകോർഡ് 5566 കിലോമീറ്റർ താണ്ടിയത്.

ഇനി നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ഏതാനും ചില പരിപാടികൾ. 6 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 പ്രഭാത ഗീതം. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ: ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂത്ത മാവിനെ പറ്റി എന്ന കവിത. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിതം മലയാളം. ഉപഭോക്താക്കൾ അറിയാൻ ഗ്രീൻ മോൺ സ്പൈസസ് പാട്ടോർമ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:35 FM ഡയറിയിൽ സമകാലികം, ടൂറിസം, സാധ്യതകൾ, അവസരങ്ങൾ.

ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 9:30 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:55 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി. തുടർന്ന് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷ. തിരുവനന്തപുരം റിലേ. 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം. 2 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ ഓർമ്മചിന്ത. 3 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 3:30 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊല്ലത്ത് പങ്കെടുക്കുന്ന ചടങ്ങുകളുടെ റിപ്പോർട്ട്. തിരുവനന്തപുരം റിലേ. ഈ നിലയത്തിൽ നിന്നും നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ഏതാനും ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ FM ഈവനിംഗ് പൂർണ്ണമാകുന്നു. FM ഈവനിംഗ് ഇനി നാളെ രാത്രി 7:35.

FM evening. ആകാശവാണി കൊച്ചി FM 102.3. ഇനി ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ

0: ആകാശവാണി കൊച്ചി FM 102.3.
1: ഇപ്പോൾ നാടകഗാനങ്ങൾ. ആദ്യഗാനം കർണൻ എന്ന നാടകത്തിൽ രേണുക ഗിരിജൻ പാടിയത്. സംഗീതം ആലപ്പി രംഗനാഥ്.

നാടകം കലാതിലകം, പാടിയത് ഗണേശ് സുന്ദരം, രചന രാജീവ് അലുങ്കൽ, സംഗീതം സെബി നായരമ്പലം.

ഗംഗയുടെ കരയിൽ നിന്നൊരു സ്നേഹമന്ത്രം എന്ന നാടകത്തിൽ പട്ടണക്കാട് പുരുഷോത്തമൻ പാടിയത്. കുമരകം രാജപ്പൻ സംഗീതം നൽകിയത്.

ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് 30 മിനിറ്റും 47 സെക്കൻഡും. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ഇങ്ങനെ ഒരു നില പക്ഷി എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയത്. രചന യൂസഫലി കേച്ചേരി, സംഗീതം സഞ്ജയ് സലിൽ ചൗധരി.

മൂന്നാമതൊരാൾ എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാൽ, മഞ്ചരി എന്നിവർ പാടിയത്, രചന ഷിപു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 59:20. ഇനി 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ.

വോക്കലിസ്റ്റ് ഓഫ് ദി ട്രഡീഷണൽ ഭജൻ സമ്പ്രദായ. ഹി റിസീവ്ഡ് ഇനിഷ്യൽ ട്രെയിനിംഗ് ഇൻ മ്യൂസിക് ഫ്രോം ഹിസ് ഗ്രാൻഡ് ഫാദർ ശ്രീ ജി കെ രാമസ്വാമി ഭാഗവതർ ആൻഡ് ലേറ്റർ ഫ്രോം മൃദംഗം വിദ്വാൻ സേലം ശ്രീ വി കൃഷ്ണമാചാരി. ഫർദർ ആൻഡ് അഡ്വാൻസ് ട്രെയിനിംഗ് വാസ് ഫ്രോം കലൈമാമണി തിരുച്ചി ശ്രീ ആർ തായുമാനവൻ. A staff artist of Akashvani since the year 1990, Selam Shri K. Srinivasan is now a top-grade artist of Akashvani Tiruchirappalli. Acclaimed for his unique Pudukkottai style of rendition, Shri K. Srinivasan has accompanied stalwarts of music in concerts and has imbibed and adopted various styles in his rendition. A distinctive left-handed mridangam artist, he has traveled extensively for his performances, especially for Akashvani Sangeet Sammelan, South Zone Hookups and National Programs of Music. He is the recipient of several awards and titles. Selam Shri K. Srinivasan also trains young artists in laya intricacies in mridangam, ghatam, kanjira and morsing. In tonight's program, he is accompanied by Tenkasi Shri H. Paramasivam on the kanjira, Andanallur Shri R. Ranganathan on the ghatam. Violin refrain is by Tiruchi Dr. R. Govindarajan. Selam Shri K. Srinivasan will now play Mishra Jati Triputa Thalam.

0: journey towards Atmanirbhar Bharat and Vikasit Bharat, but would require greater efforts from all stakeholders. Both the Indian men's and women's kabaddi teams today won gold medals at the Aichi Nagoya Asian Games 2026 in Japan. India has made a strong medal haul at the Asian Games today, adding 7 medals across kabaddi, athletics, shooting and squash. Now India are currently placed 10th in the medal standing, and its overall tally has reached 30 with 4 gold, 12 silver and 14 bronze. The India Meteorological Department, IMD, has issued a red colour warning for heavy to very heavy rainfall with isolated extremely heavy rainfall at some places in Uttarakhand tomorrow. The IMD forecast heavy to very heavy rainfall at isolated places over Himachal Pradesh and West Uttar Pradesh tomorrow. And that is the end of this news bulletin.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 10 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. 102.3 മെഗാഹെർട്സിൽ FM ബാൻഡിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:48 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.